ജൂലൈ 15 ബുധനാഴ്ച 102.3 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:45. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പരിപാടികളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 24, കൊല്ലവർഷം 1201 മിഥുനം 31, 2026 ജൂൺ

0: സുഭാഷിതം.
1: എവിടെയും പൂർണ്ണതയെ ശ്ലാഘിക്കുന്നവരുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയവരെയും സൗന്ദര്യ മത്സരങ്ങളിൽ വിജയിച്ചവരെയും IASന് റാങ്ക് കിട്ടിയവരെയും മാത്രം അനുമോദിക്കുന്ന ഒരു കാലം. ഇത്തരക്കാർ മാത്രമാണ് പൂർണ്ണത കൈവരിച്ചവർ എന്ന് സമൂഹം കരുതുന്നുണ്ടോ? സത്യത്തിൽ പൂർണ്ണത എന്നത് വെറും മിഥ്യയാണ്. നമ്മെ രൂപപ്പെടുത്തുന്നതും ശക്തരാക്കുന്നതും വളരാൻ സഹായിക്കുന്നതും നമ്മളിലുള്ള പൂർണ്ണതയല്ല, മറിച്ച് നമ്മുടെ കുറവുകളോ പരാജയങ്ങളോ അപൂർണതകളോ വൈകല്യങ്ങളുമാണ്. ബൾബ് കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിൽ തോമസ് ആൽവാ എഡിസൺ പരാജയപ്പെട്ടത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, മറിച്ച് 1000-ൽ തവണയാണ്. ഇത്രയധികം തവണ പരാജയപ്പെട്ടതിനെക്കുറിച്ച് എഡിസണോട് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, മറിച്ച് ഒരു ബൾബ് സൃഷ്ടിച്ചെടുക്കുന്ന പരീക്ഷണങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന 1000-ൽ സാധ്യതകളെ തിരിച്ചറിയുകയായിരുന്നു. പരാജയങ്ങളെ ഉൾക്കൊള്ളുവാനും അതിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് ഉയരുവാനുമുള്ള മനസ്സിന്റെ തുറവിയെ ദൃശ്യമാക്കുന്ന മനോഹരമായ മറുപടിയാണത്. ഓരോ പരാജയങ്ങൾ കഴിയുമ്പോഴും ഒരടി പിറകോട്ട് പോകുന്നതിന് പകരം ഒരടി മുൻപോട്ട് പോകുവാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു വിത്ത് മുളച്ച് ചെടിയാകുന്നതുപോലെ വെല്ലുവിളികളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഒരു പുഷ്കലകാലം ഉണ്ടാവുകയുള്ളൂ. ഒരു വജ്രത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കൽ അത് വെറും ഒരു കരിക്കട്ടയായിരുന്നു. ചൂടും മർദ്ദവും മറ്റനേകം പ്രവർത്തനങ്ങളും മൂലം ലോകത്തേറ്റവും മൂല്യമുള്ളതും കടുപ്പമുള്ളതുമായ വജ്രമായി അത് മാറി. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പോരായ്മകളും പരാജയങ്ങളും കാലത്തിന്റെ തികവിൽ നമുക്ക് വിജയകിരീടം ചൂടിത്തരും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം മറ്റുള്ളവരുടെ കഴിവിനോടും വിജയങ്ങളോടും സൗന്ദര്യത്തോടും താരതമ്യം ചെയ്താണ് ജീവിക്കുന്നത്. പരാജയം സംഭവിക്കാതിരിക്കുന്നതല്ല പൂർണ്ണത, മറിച്ച് നമ്മുടെ കുറവുകളെയും ഇല്ലായ്മകളെയും പുണർന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഓരോ നിമിഷത്തെയും നേരിടുന്നതിനെയാണ് പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കുന്നത്. പൂർണ്ണത കൈവരിച്ചവർ എന്ന് പറയുന്നവർക്ക് തുടർന്ന് വളരാനുള്ള സാധ്യതയില്ല എന്നതാണ് സത്യം. മറിച്ച് അപൂർണത എന്നത് വളരാനുള്ള ഏറ്റവും മികച്ച പ്രചോദനവുമാണ്. നബുവോ സുസുക്കി എന്ന പ്രശസ്ത ജപ്പാൻ എഴുത്തുകാരന്റെ വാബി സാബി എന്ന പുസ്തകം ഓരോ മനുഷ്യന്റെയും കുറവുകളെ എങ്ങനെ അതിജീവിക്കണമെന്നുള്ള വളരെ മനോഹരമായ ഒരു ആശയമാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. വാബി സാബി എന്ന ജപ്പാൻ പദത്തിന്റെ അർത്ഥം അപൂർണതയുടെ ജ്ഞാനമെന്നാണ്. നമ്മളുള്ള കുറവുകളെയും വൈകല്യങ്ങളെയും ഉൾക്കൊള്ളുവാനും ആസ്വദിക്കാനും ശ്രമിക്കണമെന്നും അധ്വാനിച്ചാൽ നമ്മുടെ കുറവുകളെല്ലാം നിറവുകളായി മാറുമെന്നുമാണ് ഈ പുസ്തകത്തിന്റെ പ്രമേയം. നമ്മുടെ ശ്രദ്ധ മുഴുവനും വൈകല്യങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാത്തതിലുമായിരിക്കും. വോൾട്ടെയർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് എഴുത്തുകാരൻ പറഞ്ഞത് കുറ്റമറ്റത് നന്മയുടെ ശത്രുവാണെന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വാബിസാബി എന്ന ഒരു ജപ്പാൻ ജീവിത രീതി രൂപപ്പെടുത്തുന്നത് വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയെ കാണുന്നതിൽ കുഴപ്പമില്ല. വൈകല്യങ്ങളെ എപ്രകാരം മനോഹരമാക്കാമെന്ന് കാണിക്കുന്ന ഒരു ജപ്പാൻ കലയാണ് കിൻസുഗി. ഉദാഹരണത്തിന്, ഒരു കളിമൺ പാത്രം പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക. അവർ ആ പൊട്ടിയ കഷ്ണങ്ങളെ വെറുതെ കളയുകയില്ല, മനോഹരമായ സ്വർണ്ണ നിറം ഉപയോഗിച്ച് പൊട്ടിയ കഷ്ണങ്ങളെ യോജിപ്പിച്ചെടുക്കും. പൊട്ടുന്നതിന് മുൻപ് ആ പാത്രത്തിനുണ്ടായിരുന്ന സൗന്ദര്യത്തെക്കാൾ 10 times സൗന്ദര്യത്തിൽ ആ കളിമൺ പാത്രത്തെ വീണ്ടെടുക്കും. സന്ദേശം വളരെ വ്യക്തമാണ്: അപൂർണതകൾക്ക് മാന്ത്രിക സിദ്ധിയുണ്ട്, അത് തിരിച്ചറിയണം, വീണ്ടെടുക്കണം. ഒരു പരീക്ഷയിൽ

0: വളരെ കുറഞ്ഞ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥി മനസ്സിലാക്കണം അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്ന്. മറിച്ച് അടുത്ത തവണ നല്ല രീതിയിൽ പ്രയത്നിക്കണമെന്നുള്ള സൂചനയായി ഈ പരാജയത്തെ കാണാൻ സാധിക്കണം. ഒരു ചിത്രകാരന്റെ സൃഷ്ടി വിചാരിച്ചതുപോലെ ശരിയായില്ല എങ്കിൽ എല്ലാം തകർന്നെന്ന് കരുതരുത്. ഇതുവരെയും കണ്ടെത്താതിരുന്ന ഒരു പുതിയ ചിത്രമായി ഇതിനെ കാണാൻ സാധിക്കണം. ഒരു കച്ചവടം നടത്തി പരാജയപ്പെടുമ്പോൾ എല്ലാം തകർന്നു എന്നല്ല കരുതേണ്ടത്, മറിച്ച് വിജയത്തിന്റെ പുതിയ മാർഗങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ആശ്വസിച്ചുകൊണ്ട് വീണ്ടും പ്രയത്നിക്കണം. തകർന്നുപോയ കുടുംബ ജീവിതം നയിക്കുന്നവരും കരുതേണ്ടത് എല്ലാം തകർന്നുപോയി എന്നല്ല, മറിച്ച് എനിക്കൊരു തിരിച്ചുവരവിനുള്ള ബാല്യമുണ്ട് എന്ന് തന്നെ കരുതി നഷ്ടപ്പെട്ട കുടുംബ ജീവിതത്തെ തിരിച്ചുപിടിക്കണം. തിരസ്കരിക്കുമ്പോഴും ഹൃദയം തകരുമ്പോഴും പരാജയപ്പെടുമ്പോഴും അറിയുക, ഇതൊന്നും നമ്മുടെ പരിശ്രമങ്ങൾ അവസാനിപ്പിച്ച് പോകാനുള്ളതല്ല. അതിനപ്പുറം നമ്മൾ കൂടുതൽ ശക്തമായി പരിശ്രമിക്കണമെന്ന് മനസ്സിലാക്കി തരുന്ന പാഠങ്ങളായി കരുതണം. പ്രിയമുള്ളവരെ, നമ്മളുള്ള കുറവുകളെക്കുറിച്ച് വ്യാകുലപ്പെടാതെ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപൂർണതയെക്കുറിച്ചോ വൈകല്യങ്ങളെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ ചിന്തിച്ചിരിക്കാതെ നമ്മുടെ കുറവുകളെ ഉൾക്കൊണ്ടുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും അതിന്റെ മാന്ത്രിക ശക്തിയെ പുറത്തെടുത്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഓർക്കുക, അപൂർണതയാണ് ഉത്കൃഷ്ടതയിലേക്കുള്ള പാത. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ തൊമ്മച്ചൻ സേവ്യർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: പന്ത്രണ്ടാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് യോഗം. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലാണ് സംഘം കസാഖിസ്ഥാനിൽ നിന്ന് ഇന്നലെ യാത്ര തിരിച്ചത്. പുതുതലമുറ സംരംഭകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ വിജയിച്ച സംരംഭകർ മുന്നോട്ട് വരണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. നോയിഡയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ആദ്യ അലുമിനി മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെ 11:30 കൂടിക്കാഴ്ച. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. ആശുപത്രി മാനേജ്മെന്റുകൾ, TO മോഹനൻ MLA, ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ധാരണയുണ്ടാക്കിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ദേശീയപാതയിൽ കണ്ണൂർ മേലേച്ചൊവ്വയിൽ ടാറിംഗ് പ്രവൃത്തി നടത്തുന്നതിനാൽ ഇന്നും നാളെയും രാത്രി 9 മുതൽ രാവിലെ 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ സമയം ഒരു ദിശയിൽ കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ എന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമിഫൈനലിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. ഡള്ളാസ് സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ONV കുറിപ്പിന്റെ കൊയ്ത്ത് എന്ന കവിത, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 മണിക്ക് മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം, ഡേ കെയർ സുരക്ഷിതമോ, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം, 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷൂർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ, 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ

0: വില്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത്. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 സഹയാത്രിക. മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണം, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4:00 പൂക്കൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:50 കാർഷിക ജീവനം, പച്ചക്കറികൾക്കൊപ്പം വിവിധ ഇനം ഔഷധ സസ്യങ്ങളും നട്ടുവളർത്തുന്ന ഏലൂർ മഞ്ഞുമലിലെ PG ലളിതാംബിക കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35

സമയം 6 മണി കഴിഞ്ഞ് 10:28. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. ആദ്യം MG ശ്രീകുമാർ പാടിയ ഗാനം. സംഗീതം TS രാധാകൃഷ്ണൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: അനീഷ് ഇടുക്കി വരികളെഴുതി, ഉണ്ണികൃഷ്ണൻ കാർത്തിക സംഗീതം നൽകി, മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: രമേശ് മുരളി പാടിയ ഗാനമാണ് പ്രഭാതഗീതം.

ഈ ഗാനത്തോടെ ഇന്നത്തെ പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ്. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9037824036. നമ്പർ ആവർത്തിക്കാം: 90378240. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്ററിനറി കൌൺസിൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ വെച്ച് ഈ മാസം 17 9 മുതൽ തെരുവ് നായ്ക്കളുടെ സുസ്ഥിരമായ ജനസംഖ്യാ നിയന്ത്രണവും പേവിഷബാധ നിയന്ത്രണവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. ഇതിൽ തെരുവ് നായ നിയന്ത്രണം, ഏകാരോഗ്യവും പേവിഷബാധ നിയന്ത്രണവും, ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുസമൂഹത്തിനുമുള്ള പങ്കാളിത്തം, നിയമപരവും മൃഗക്ഷേമപരവുമായ വീക്ഷണം തുടങ്ങിയ വിവിധ അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥാ അധിഷ്ഠിത

0: വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ www.pmfby.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 1800425 7064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചുവരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 85 4707 7073 85 47 0773. വളം, സസ്യസംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് കൃഷി വിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ടയിൽ ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0469 2662094. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0469 2662094. കാർഷിക വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 22,600 രൂപ, കൊപ്ര 13,800, കുരുമുളക് ഗാർബിൾഡ് 71,700, അൺഗാർബിൾഡ് 69,700, റബ്ബർ RSS4 27,900, RSS5 27,400. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:32:08.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. മലയാളിയായ നാസ ശാസ്ത്രജ്ഞൻ അനിൽ മേനോൻ ഉൾപ്പെടെ 3 സഞ്ചാരികളുമായി കസാഖിസ്ഥാനിൽ നിന്ന് സോയൂസ് MS-29 റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ദൌത്യം ഇന്ന് തിരുവനന്തപുരത്തുനിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി അംബാസിഡറോട് ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ പ്രവേശനത്തിന് TC നിർബന്ധം. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ 2 ഗോളുകൾ നേടി സ്പെയിൻ ഫൈനലിൽ. ലോകകപ്പിൽ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ ഇന്ന് രാത്രി 12:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കഥകളുടെ ആലാപനം.
1: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ONV കുറിപ്പെഴുതിയ കൊയ്ത്ത് എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതകൾ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ കവിത കൊയ്ത്ത്, ആലാപനം മൃദുല.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: നിയമവേദി,
4: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
3: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
6: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, ഡേ കെയർ സുരക്ഷിതമോ. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർ പരിപാടി, ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്രഗാനങ്ങൾ. രണ്ടു മണിക്ക് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 സഹയാത്രിക, മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണം, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം, അവസാന ഭാഗം. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4 മണിപ്പൂക്കൾ. 5:45 സ്പോൺസർ പരിപാടി, ഞാറ്റുവേല. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:50 കാർഷിക ജീവനം, പച്ചക്കറികൾക്കൊപ്പം വിവിധ ഇനം ഔഷധ സസ്യങ്ങളും നട്ടുവളർത്തുന്ന ഏലൂർ മഞ്ഞുമലിലെ PG ലളിതാംബിക കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ഡേ കെയർ സുരക്ഷിതമോ. രാത്രി 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി അഭിമുഖം. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00 44 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മലയാളിയായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലായിരുന്നു യാത്ര. കസാഖിസ്ഥാനിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കിഗിന എന്നിവരാണ് അനിൽ മേനോനൊപ്പം യാത്രയിൽ. അദ്ദേഹത്തിന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. ബഹിരാകാശത്ത് 8 ചെലവഴിക്കുന്ന സംഘം 2027 ഏപ്രിലായിരിക്കും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണ പുരോഗതി ലക്ഷ്യമിട്ട് വിവിധ പരീക്ഷണങ്ങൾക്ക് അനിൽ മേനോൻ നേതൃത്വം നൽകും. ഇന്ത്യയിലെ സ്കൂൾ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ സഹിതമാണ് സോയൂസ് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നതെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി പ്രതിനിധി യെലേന റെമിസോവ അറിയിച്ചു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നലെ വൈകിട്ട് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ആദ്യത്തെ ചരക്ക് കയറ്റുമതി ഏറെ അഭിമാനകരമാണെന്നും ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യുകെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൻ ഉസൈദ് അറിയിച്ചു. ആദ്യ ചരക്കിൽ മറയൂർ ശർക്കര ഉൾപ്പെടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കയറ്റിയയച്ചത്. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ തൊഴിൽ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും ഇന്ത്യ ആണവോർജ്ജ പദ്ധതികൾ ക്രമാനുഗതമായി വിപുലീകരിക്കുകയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നിലവിൽ ഇന്ത്യയിൽ 7 24 ആണവ റിയാക്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ 8000 MW ശേഷിയോടെ 10 റിയാക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം കൂടി പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്തോനേഷ്യയിലെ നാഷണൽ എനർജി കൌൺസിൽ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ശുദ്ധമായ ഊർജ്ജം രാജ്യത്തെ കർഷകരിലേക്കും വീടുകളിലേക്കും നേരിട്ടെത്തിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച സുസ്ഥിര പുരോഗതി ചർച്ചയിൽ പങ്കുവച്ചതായി പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെയാണ് കൂടിക്കാഴ്ച. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും നടത്തുന്ന സംയുക്ത നീക്കത്തിന്റെ ഭാഗം

0: മായാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ലഹരിക്കെതിരെ തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും രമേശ് ചെന്നിത്തല കണ്ടിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവതലമുറ കായിക രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ച് ആരോഗ്യ ജീവിതശൈലി സ്വീകരിക്കണമെന്ന് ഉത്തരമേഖല ഐ ജി പുട്ട വിമലാദിത്യ പറഞ്ഞു. കുന്ദമംഗലം എം എൽ എ എം എ റസാഖ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ ഗോൾവണ്ടി പര്യടനത്തിന്റെ സമാപന സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. പാലക്കാട് 4th അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമരാക്ഷൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമാപ്പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഈ മാസം 7 എ സി തോമസും ലൊവേനിയും 32 സംഘത്തോടൊപ്പം വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. ഫുക്വോക്ക് ദ്വീപിന് സമീപം വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് ഇവരുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവാക്കൾക്ക് തൊഴിൽ, മാന്യമായ ജോലി, സംരംഭകത്വം എന്നിവയ്ക്ക് ആവശ്യമായ കഴിവുകൾ നൽകുന്നതിന്റെ പ്രാധാന്യം ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫിഫ ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ 1st സെമിഫൈനലിൽ എതിരില്ലാത്ത 2 സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കിലിയൻ എംബാപ്പെ എന്ന പവർ ഹൌസിനെ അതിസമർത്ഥമായി കൂട്ടിയ സ്പെയിൻ പ്രതിരോധക്കാർ ഫുട്ബോൾ ലോകകപ്പിൽ തുടർച്ചയായ 3rd ഫൈനൽ എന്ന ഫ്രാൻസിന്റെ സ്വപ്നം നുള്ളിയെറിഞ്ഞു. പേരും പെരുമയുമേറിയ ഫ്രാൻസ് ആക്രമണ നിരയെ വരച്ച വരയിൽ നിർത്തിയാണ് സ്പെയിനിന്റെ വിജയം. ഫ്രാൻസിന്റെ പടനീക്കങ്ങളെല്ലാം കുക്കുറലടക്കമുള്ള അത്യുദ്ധാനികൾ പെടുത്തിയെത്തിയ സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു. എംബാപ്പയും ഓസ്മാൻ ചെമ്പലയും ബർക്കോളയും ഒലിസയും പതറിയപ്പോൾ മറുപടിയില്ലാത്ത 2 പാരമ്പര്യ വൈരികളെ വീഴ്ത്തി സ്പെയിൻ ഒരിക്കൽ കൂടി കപ്പിനരികെത്തുന്നു. 22nd മിനിറ്റിൽ മൈക്കൽ ഒയർസെബാനിലൂടെ ലീഡെടുത്ത സ്പെയിൻ 58th മിനിറ്റിൽ പെഡ്രോ പോറയിലൂടെ ഗോൾവെട്ട പൂർത്തിയാക്കി. കളിയുടെ അവസാന മിനിറ്റുകളിൽ ജീവനു വേണ്ടി ഫ്രഞ്ച് സൈന്യം മാഞ്ഞു പിടിച്ചെങ്കിലും ആക്രമണത്തിന്റെ മുനയുടെ സ്പാനിഷ് സംഘം വിജയം കൈപ്പിടിച്ചു. ഇന്ന് നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിലെ വിജയികളായിരിക്കും കലാശപ്പോരിൽ സ്പെയിനിന്റെ എതിരാളികൾ.
0: ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 6 തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 നഷ്ടത്തിൽ 262 റൺസ് എടുത്തു. പരമ്പരയിലെ 2nd മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5:00. 2027 വേനൽക്കാലം കേരളത്തിൽ കടുത്തതായിരിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ സമഗ്ര പദ്ധതിക്ക് തുടക്കമായി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്ന മഴവെള്ളം സംരക്ഷിച്ചു നിർത്തുന്നതുൾപ്പെടെയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന തലത്തിൽ മഴക്കുഴികൾ ഉൾപ്പെടെ നിർമ്മിക്കുമെന്നും ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ കെ കെ സുബേർ ആകാശവാണിയോട് പറഞ്ഞു.
3: പരമാവധി ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായ വിവിധ തരത്തിലുള്ള തടയണകൾ, മഴക്കുഴികൾ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടുകൂടി നടപ്പാക്കുകയും അടുത്ത വർഷം വരാൻ പോകുന്ന വരൾച്ചയെ നേരത്തെ കണ്ട് അവയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 1st ഭാഗം. 2nd ഭാഗം, അത്തരമൊരു വരൾച്ച വരികയാണെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ള സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 14 വകുപ്പുകളുടെയും അതോടൊപ്പം തന്നെ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വിദഗ്ധരുടെയും ഒരു വർക്ക്ഷോപ്പ് നടത്തി അതിനകത്ത് നിന്ന് ഒരു പ്രാഥമിക പ്ലാൻ ഉണ്ടാക്കുകയും കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായത്തിനായിട്ട് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്.
0: ആനക്കാംപൊയിൽ കള്ളടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത യാഥാർത്ഥ്യമാകുന്നതോടെ ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കി. കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറഞ്ഞു. പയ്യന്നൂർ എരമംഗലത്തെ വീട്ടിലെത്തി കുട്ടിയുടെ അച്ഛനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ.

0: ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

പുത്തൻ പുലരിയുടെ ഉണർവും അറിവിന്റെ വെളിച്ചവും ആനന്ദത്തിന്റെ പുഞ്ചിരിയുമായി ഇതാ എഫ് എം ഡയറി. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും അതിൽ മികവുള്ളവരായിരിക്കുക. എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും അതിൽ മികവുള്ളവരായിരിക്കുക. എബ്രഹാം ലിങ്കൺ. ഇനി ഇന്നത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത് 8:28. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ കുട്ടികളുടെ സർഗസന്ധ്യ വൈകിട്ട് 6:00. കുത്തിയോട്ടപ്പാട്ടുകളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനം വൈകിട്ട് 5:30 ചാവറ ലൈബ്രറി ഹാളിൽ. കൊച്ചിൻ ഫിലിം സൊസൈറ്റിയും ചാവറ കൾച്ചറൽ സെന്ററും ജർമ്മൻ എംബസിയുമായി ചേർന്ന് നടത്തുന്ന ചലച്ചിത്ര പ്രദർശനം. ഫുട്ബോൾ പ്രമേയമാക്കി നിർമ്മിച്ച ദേർ ഗാൻസ് ഗ്രോസേ ട്രോം എന്ന ചിത്രം വൈകിട്ട് 6:30 ചാവറ ലൈബ്രറി ഹാളിൽ. തെക്കൻ പറവൂർ യോഗേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

0: Australia Dog Vips.
1: Let's play football.
2: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശ പോരാട്ടങ്ങൾ കലാശക്കൊട്ടിലേക്ക്. ജൂലൈ 16 പുലർച്ചെ 12:30 ലോകം കാത്തിരിക്കുന്ന ഉശിരൻ സെമി ഫൈനൽ പോരാട്ടം. ഫിഫ വേൾഡ് കപ്പിന്റെ 2-ാമത്തെ സെമി ഫൈനൽ. ലിയോണൽ മെസ്സിയുടെ മാജിക്കിലൂടെ നോക്കൌട്ട് പ്രഷറുകളെ അതിജീവിച്ച് കുതിച്ചു പായുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന എതിരിടുന്നു. 1966 ശേഷം മറ്റൊരു വേൾഡ് കപ്പ് ഉറപ്പിക്കാനായി ഹാരി കെയിന്റെയും ജൂഡ് ബെല്ലിംഗിന്റെയും ഡ്യുവൽ ഫയർ പവറുമായി സെറ്റ് പീസ് മാസ്റ്ററിയിലൂടെ വിജയം പിടിച്ചൊതുക്കുന്ന 3 Lions ഇംഗ്ലണ്ടുമായി. Don't miss the biggest showdown of the tournament, Argentina vs England, July 16th, 12:30 a.m. Painting the area.

0: കെ സി ബി അറിയിപ്പ്. ഗിരിനഗർ തേവര സെക്ഷൻ പരിധിയിൽ യുവജന സമാജം റോഡ്, കെ പി വള്ളോൻ റോഡിൽ പഞ്ചായത്ത് ജംഗ്ഷൻ മുതൽ കല്ലുപാലം വരെ, അമലഭവൻ റോഡ്, പണ്ടാറച്ചിറ, സ്മാർട്ടോ റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. എഫ്എം ഡയറി തുടരുന്നു. ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
3: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
4: വാക്കറിവും നാട്ടറിവും പഠിപ്പും പാസും ഉണ്ടെന്ന് കരുതി വരമൊഴിക്കൊപ്പിച്ച് സംസാരിക്കുന്നത് അരോചകമാവും. അതത് പ്രദേശക്കാർ കാലാകാലമായി സംസാരിച്ചു പോരുന്ന ചില രീതി വിശേഷങ്ങളുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ ഉള്ളതാണ് ഭാഷാശീലം. കുഞ്ഞിൻ്റെ മനോനിലകൾ രൂപപ്പെടുത്തുന്നത് ഇവയാണ്. ഒരു കാലത്ത് നാട്ടിൻപുറത്തെ ജീവിത രീതിയും ഭാഷാരീതിയും വളരെ പ്രകൃതി സഹജമായിരുന്നു. അളന്നുകുറിച്ച ഭാഷയാണ് മാനക ഭാഷ. എന്നാൽ അളക്കലും ചൊരിയലും അതിസ്വതന്ത്രമായ ഒന്നാണ് വാമൊഴി. അഥവാ ശബ്ദം കൊണ്ടും ഉച്ചാരണം കൊണ്ടും ചേഷ്ടാവിശേഷം കൊണ്ടും സ്വാഭാവികമായ ഭാഷാഭേദ ശൈലിയാണ് അത്. ആ പഴയ മലയാളത്തിൽ പറയാൻ, മനോനിലകളെ കുറിക്കാൻ ഒരു വാക്കുണ്ട്. ആ വാക്കാണ് ആലശീലകൾ അല്ലെങ്കിൽ ആലശീലങ്ങൾ. അറിയപ്പെടുവാൻ അല്ല, ഒരു അമ്മയ്ക്കുള്ള ആലശീലകൾ എന്ന നാട്ടുചൊല്ലായിത്തീർന്ന കവിതാവരികൾ നോക്കുക. ഒരമ്മയുടെ ഹൃദയനിലകൾ, അസ്വസ്ഥതകൾ, മനോവേദനകൾ ആ അമ്മ ആരോടും പറഞ്ഞു നടക്കാറില്ല. അത് തൻ്റെ തന്നെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

സേവന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ തൊടുപുഴ ബ്ലോക്കിലെ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവനത്തിന് വെറ്ററിനറി ഡോക്ടറെ 89 ദിവസത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. താൽപര്യമുള്ള BVHC ആന്റ് AH യോഗ്യതയും കേരള സംസ്ഥാന വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷൻ നേടിയിട്ടുള്ളതുമായ വെറ്ററിനറി ബിരുദധാരികൾ ഈ മാസം 17 രാവിലെ 11 മണിക്ക് രേഖകൾ സഹിതം തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. വെറ്ററിനറി ബിരുദധാരികളുടെ അഭാവത്തിൽ റിട്ടയേർഡ് വെറ്ററിനറി ഡോക്ടർമാരെയും പരിഗണിക്കും. SSLC, +2, ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ ഡിഗ്രി പരീക്ഷകളിൽ 2025-26 അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കോട്ടയം ജില്ലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമുകൾ ബന്ധപ്പെട്ട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ ഈ മാസം 27 വരെ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി ITDP ഓഫീസുമായി ബന്ധപ്പെടാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04-82

0: 02-8-2-0-2-7-5-1 നമ്പർ ആവർത്തിക്കാം 04-8-2-8-20-27-51
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. ഈ മാസം 21-22 തീയതികളിൽ രാവിലെ

0: നടത്തും. ഈ മാസം 21-22 തീയതികളിൽ രാവിലെ 10:30 തൃശൂർ കോൺഫറൻസ് ഹാൾ, ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് എന്നിവിടങ്ങളിലാണ് സിറ്റിംഗ്. 23 രാവിലെ 10:30 മൂവാറ്റുപുഴ കോൺഫറൻസ് ഹാൾ, YMCA മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും 24 രാവിലെ 10:30 കോട്ടയം മിനി കോൺഫറൻസ് ഹാൾ, PW റെസ്റ്റ് ഹൌസ് കോട്ടയം എന്നിവിടങ്ങളിലും സിറ്റിംഗ് നടക്കും. ഈ ദിവസങ്ങളിൽ നിശ്ചിത ഫോറത്തിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-2-30-03-62 0471-2-30-03-62. ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെയും ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 9:30 മുതൽ കട്ടപ്പന ലയൺസ് ക്ലബ് ഹാളിൽ കയറ്റുമതി പ്രോത്സാഹന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശില്പശാല സംഘടിപ്പിക്കും. ശില്പശാല 120 പേർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9947-29-7447. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 99-47-29-74-47.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.

പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 250-ലധികം ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 മണി മുതൽ കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ വെച്ച് അഭിമുഖം നടത്തുന്നു. പങ്കെടുക്കുന്നതിനായി എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 813-9086-57. നമ്പർ ആവർത്തിക്കാം: 81-38-90-86-57.

0: അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ പണിയെടുക്കുന്നവരുടെ മക്കൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അടുത്ത മാസം 15 വരെ അപേക്ഷിക്കാം. ഇ ഗ്രാൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം ലഭിക്കും. ബന്ധപ്പെട്ട രേഖകൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഹാജരാക്കി ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന സ്ഥാപന തലത്തിൽ ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകളുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0481256253, 0481256253.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗൺ കറിമസാലകൾ.
1: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: തെന്നിന്ത്യൻ ചലച്ചിത്ര അഭിനേതാവും സംവിധായകനുമായിരുന്ന പ്രതാപ് പോത്തന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. മദ്രാസ് പ്ലെയേഴ്സ് എന്ന തിയേറ്റർ ഗ്രൂപ്പിലെ പോത്തന്റെ അഭിനയ മികവ് കണ്ടാണ് സംവിധായകൻ ഭരതൻ ആരവം എന്ന ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നത്. പിന്നീട് ഭരതൻ ചിത്രങ്ങളായ തകര, ചാമരം എന്നീ ചിത്രങ്ങളിലും നായകനായി അഭിനയിച്ചു. തകരയിലെയും ചാമരത്തിലെയും അഭിനയത്തിന് നിരവധി പുരസ്കാരങ്ങൾ പ്രതാപ് പോത്തന് ലഭിച്ചു. നെഞ്ചത്തേക്കില്ലാതെ, പണ്ണീർ പുഷ്പങ്ങൾ, മൂടുപണി, വരുമയിൽ നിറം സിവപ്പ് എന്നീ ചിത്രങ്ങളിലെ അഭിനയം തമിഴിലും പ്രതാപിനെ പ്രശസ്തനാക്കി. 1987 വരെ മലയാളത്തിലും 1992 വരെ തമിഴ് ചിത്രങ്ങളിലും സജീവമായിരുന്നു. 1985 റിലീസായ വീണ്ടും ഒരു കാതൽ കഥൈ എന്ന സിനിമ സംവിധാനം ചെയ്ത് തമിഴിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച പോത്തൻ ഡേസിയുടെ കഥാതിരക്കഥ സംഭാഷണം എന്നിവ നിർവഹിച്ചു. ഋതുഭേദം, യാത്രാമൊഴി തുടങ്ങിയ ചിത്രങ്ങളും സംവിധാനം ചെയ്തു. അഭിനയരംഗത്തു നിന്ന് ഇടവേളയെടുത്ത അദ്ദേഹം പിന്നീട് അഭിനയരംഗത്തെത്തി മലയാളത്തിലും തമിഴിലുമായി 100 ചിത്രങ്ങളിലും അഭിനയിച്ചു. ചാമരം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം MG രാധാകൃഷ്ണൻ, പാടിയത് S. ജാനകി.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
4: ഫോൺ 8129110087.
5: ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് നമ്മൾ സാധാരണ ആളുകളിൽ കൂടുതൽ കാണുന്നത്. ഇന്ത്യയിലൊക്കെ പോപ്പുലേഷൻ നോക്കുമ്പോൾ കുറച്ചും കൂടെ യങ്സ്റ്റേഴ്സിൽ കൂടുതലായിട്ട് കാണുന്നത്, 30 വയസ്സ് തുടങ്ങിയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ചിലപ്പോൾ കൃത്യമായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധിക്കാത്ത അവസ്ഥയോ, ഇൻസുലിൻ റെസ്പോൺസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള റെസ്പോൺസ് കുറവോ, അങ്ങനെ പല കാരണങ്ങളാകാം. എന്തായാലും പതുക്കെ പതുക്കെ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് കുറഞ്ഞു വരികയും വർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇൻസുലിൻ പൂർണ്ണമായിട്ട് ഉണ്ടാക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. ടൈപ്പ് ടു ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇതിന്റെ കൂടെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അമിതവണ്ണമുള്ളവരിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, കൊളസ്ട്രോളിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തൈറോയിഡിന്റെ വ്യത്യാസങ്ങൾ, ഇങ്ങനെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അനുബന്ധ രോഗങ്ങളും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇവരെ നമ്മൾ ചികിത്സിച്ച് പോകുമ്പോഴും നിശ്ചിത കാലയളവിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ടൈപ്പ് ടു ഡയബറ്റീസ് വന്നാൽ അവർക്ക് ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത, വന്നു കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇവർക്ക് ഹൃദയാഘാതം വരാനുള്ള, സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് എല്ലാം ഒരേപോലെ നിയന്ത്രിച്ച് ചികിത്സിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. ചിലപ്പോൾ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ പ്രമേഹം നല്ലപോലെ നിയന്ത്രിച്ച് പോകുകയാണെങ്കിൽ അത് മാത്രം മതിയാവും. പലപ്പോഴും നമ്മൾ ഇൻസുലിൻ ഒരു നല്ല ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ഒരു വ്യക്തിയോട് നമ്മൾ എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ യാത്ര ചെയ്യുന്നവരായിരിക്കാം, അവരുടെ വീട്ടിലെടുക്കാൻ ആളുണ്ടാവില്ല, അങ്ങനെ തുടങ്ങിയ ഒരുപാടധികം പ്രശ്നങ്ങൾ. അപ്പം ഇൻസുലിൻ നല്ലതാണെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ടൈപ്പ് ടു ഡയബറ്റീസിൽ മരുന്നുകൾ തന്നെ ആയിരിക്കാം തുടങ്ങാനും നല്ലത്, മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത്. അപ്പോൾ ഇതിന് ചില വ്യക്തികളിൽ ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് ആ മരുന്നുകളെ മോഡിഫൈ ചെയ്യുകയോ മാറ്റുകയോ ചെയ്ത് മറ്റുള്ള ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ചില പുതിയ ജനറേഷൻ മെഡിസിൻസ്, നമ്മളിപ്പം SGLT2 ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് വന്നിട്ടുണ്ട്, GLP-1 റിസെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഈ പ്രമേഹത്തെ നിയന്ത്രിക്കുക മാത്രമല്ല, മറിച്ച് ഭാവിയിൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുക, പ്രഷർ കുറയ്ക്കുക, ഹൃദയാഘാതം വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുക. ഇൻസുലിൻ അങ്ങനത്തെ റോളില്ല. ഇൻസുലിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള ഒരു റോളും ശരിക്കില്ല. അപ്പോൾ അതിനെക്കാട്ടിലും അപ്പുറം പോയി ഹൃദയാഘാതം കുറയ്ക്കാനുള്ള ഒരു മരുന്ന് എന്നുള്ള രീതിയിലുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ശരീരഭാരം കുറയ്ക്കുക. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. കാരണം അമിതവണ്ണം ഒരു പ്രശ്നമാണ്, ഹൈപ്പർ ടെൻഷൻ ഒരു പ്രശ്നമാണ്, കൊളസ്ട്രോൾ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം ഒരേപോലെ ടാർജറ്റ് ചെയ്യുന്ന ഒരു മരുന്നാണെങ്കിൽ അതിനല്ലേ ഒന്നും കൂടെ പ്രയോജനം. അപ്പോൾ ഇൻസുലിനേക്കാളും അപ്പുറം നമ്മൾ പോയിരിക്കുന്നു എന്ന് തന്നെ വേണം കണക്കാക്കാനായിട്ട്.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജ്യോതിഷ് ആർ നായർ.
6: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
7: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ഫോൺ 8129110087.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.

0: കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജികർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
2: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തുവരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04842 4263 87 അല്ലെങ്കിൽ 04842 4263 97 അല്ലെങ്കിൽ 94464558888. സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
2: വടക്കഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വീപ്പർ, ക്ലീനർ തസ്തികയിൽ ഒഴിവ്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ളവർ ഈ മാസം 17 FCIPalakkad@gmail.com എന്ന ഇമെയിൽ വഴിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അപേക്ഷ സമർപ്പിക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04922256677. നമ്പർ ആവർത്തിക്കാം 04922256677. കൊച്ചി സതേൺ നേവൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നേവൽ വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കുമുള്ള വാർഷിക സമ്പർക്ക പരിപാടി ഈ മാസം 21 രാവിലെ 11 മണി മുതൽ 1 മണി വരെ കോട്ടയം മണർകാട് സൈനിക് റെസ്റ്റ് ഹൌസിൽ വെച്ച് നടക്കും. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും പെൻഷൻ മുതലായ വിഷയങ്ങൾ സംബന്ധിച്ച പരാതികൾ അറിയിക്കുന്നതിനും അവസരമുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിലേക്ക് അഗ്നിവീർ തസ്തികകളിലേക്ക് അവിവാഹിതരായ യുവതീ യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 26 രാവിലെ 11 മണി വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദമായ വിജ്ഞാപനം ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 95132533 95 13 25 32 33. അസാപ് കേരളയുടെ പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ IDEMIയുടെ സഹകരണത്തോടെ നടത്തുന്ന ജൂനിയർ വെബ് ഡിസൈനർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9495999731. നമ്പർ ഒരിക്കൽ കൂടി പറയാം 94 95 99 97 31.

പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതിയിളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതിയിളവ് ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18% തുകൽ പാദരക്ഷാ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്ക് 12% വരെയും ഉണ്ടായിരുന്ന തീരുവ ഇനിയുണ്ടാകില്ല. വ്യാപാര കരാറിന് കീഴിൽ യുകെയിലേക്കുള്ള ആദ്യ ചരക്ക് കൊച്ചിയിൽ നിന്ന് ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. യുകെയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിൽ സഞ്ചാരവും മത്സരശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2nd വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 ബില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നിവ യോഗത്തിൽ ചർച്ചയാകും. സാമൂഹിക സുരക്ഷ, തൊഴിൽ വിപണികളുടെ ശാക്തീകരണം, തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ മന്ത്രിമാർ ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു.
2: പശ്ചിമേഷ്യാ മേ ജോ ഭീ ഗതിവിധിയാ ചൽ റഹി ഹൈ ഉസ് പർ ഹം ലഗാതാർ നസർ റഖേ ഹുവേ ഹൈ. ഹമാരാ മാൻനാ ഹൈ കി സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് കേ റാസ്തേ സുരക്ഷിത് ഓർ ആസാദ് നൌ പരിവഹൻ ഓർ വ്യാപാർ കേ പക്ഷ് ജിസ്കാ ഹം ഹമേഷാ സേ ബാത് കർതേ രഹേ ഹൈ ഇസ്സേ യേ സുനിശ്ചിത് കിയാ ജാ സക്താ ഹൈ കി ലോഗോ കാ ആർഥിക് സുരക്ഷാ, ഉൻകേ ഊർജാ കാ സുരക്ഷാ പൂരേ ദുനിയാ മേ സിർഫ് ഭാരത് മേ നഹീ പൂരേ ദുനിയാ മേ ഉസ് പേ ആധാരിത് ഹൈ.
0: സ്പെയിൻ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെത്തി. ബെൽജിയം ഉപപ്രധാനമന്ത്രി ഡേവിഡ് ക്ലാരൻവാളുമായി ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ്, തൊഴിൽ ശക്തി എന്നിവയിൽ ഇന്ത്യ ബെൽജിയം സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പരിവർത്തന സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായം പങ്കുവച്ചു. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. ധാതു ബ്ലോക്കുകളുടെ 8th ലേലം കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 9 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 20 നിർണായകവും തന്ത്രപരവുമായ ധാതു ബ്ലോക്കുകൾ 8th ഉൾക്കൊള്ളുന്നതായി ഖനി മന്ത്രാലയം അറിയിച്ചു. ഹരിയാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം കൂടി നീട്ടി. പുതുക്കിയ സമയക്രമമനുസരിച്ച് ഈ മാസം 24 വരെ VLOമാർ വീടുകൾ തോറും സന്ദർശിക്കും. ഇന്നലെ വരെയായിരുന്നു നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. കരട് വോട്ടർപട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും.
3: ആകാശവാണി വാർത്തകളും വാർത്താ

0: അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 10 മുതൽ 3 വരെ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തിയാണ് സ്പെയിനിന്റെ മുന്നേറ്റം. രണ്ടാം സെമിയിൽ നിലവിലെ ചാമ്പ്യൻമാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: സ്വപ്നങ്ങൾ തോളിലേറ്റി വീണ്ടും ഒരു വലിയ പോരാട്ടത്തിനിറങ്ങുന്ന ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സി, കൂടെ രക്തവും ജീവനും നൽകാൻ തയ്യാറായ ഒരു തകർപ്പൻ സ്ക്വാഡ്. മറുവശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫിനിഷർ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട്, കൂടെ മിന്നും ഫോമിലുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം, മുന്നേറ്റത്തിന് അതിവേഗം നൽകാൻ സാക്ക. 1986 ഇതിഹാസ താരം മറഡോണയ്ക്ക് മുന്നിൽ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ വീണ കണ്ണീരോർമ്മകൾക്ക് പകരം വീട്ടാനുള്ള സുവർണ അവസരമായാണ് ഇംഗ്ലണ്ട് സെമി പോരാട്ടത്തെ കാണുന്നത്. ലോക ഫുട്ബോളിൽ 6 പതിറ്റാണ്ട് പഴക്കമുള്ള അർജന്റീന ഇംഗ്ലണ്ട് വൈരത്തിലേക്ക് മെസ്സി കൂടി വരുന്നതോടെ പോരാട്ടങ്ങളുടെ പോരാട്ടമാവും നടക്കുക. ചില മത്സരങ്ങൾ പോയിന്റിന് വേണ്ടിയല്ല, ചിലത് കിരീടത്തിന് വേണ്ടിയുമല്ല, അത് ചരിത്രമെഴുതാൻ വേണ്ടിയാണ്.
1: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. ബർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് നേടി. ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് വീഴ്ത്തിയ അക്സർ പട്ടേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. രണ്ടാം മത്സരം നാളെ വൈകുന്നേരം 5:30 നടക്കും. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ജൻശിക്ഷൺ സംസ്ഥാന തിരുവനന്തപുരവും പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തുന്ന പരിപാടികൾക്ക് മുന്നോടിയായി ശംഖുമുഖത്ത് റാലി സംഘടിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിൽ സ്കൂൾ കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പ്രതിഷേധം സംഘടിപ്പിച്ചു. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ പ്രദേശത്ത് ഇസ്ലാമാബാദ് നടപ്പിലാക്കിയ ദീർഘകാല നിയന്ത്രണത്തിനെതിരെയാണ് പ്രതിഷേധം. രാവിലെകോട്ടയിലെ ഈദ്ഗാഹ് ഗ്രൌണ്ടിൽ സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളക്കൊടിയുമായാണ് കുട്ടികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ കീഴിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിച്ച 2 ദിവസത്തെ വെർച്വൽ ഔട്ട്റീച്ച് വർക്ക്ഷോപ്പുകൾ സമാപിച്ചു. ഛത്തീസ്ഗഡ്, പഞ്ചാബ്, അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. സുസ്ഥിര വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക വിഭവങ്ങളും നൂതന ആശയങ്ങളും പ്രയോജനപ്പെടുത്താൻ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് സ്ഥാപനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉത്പന്നങ്ങൾക്കും നികുതി ഇളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35.

0: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കേൾക്കാം.
1: ഡേ കെയർ സുരക്ഷിതമോ?
2: കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം ഏതാണ് എന്ന ചോദ്യത്തിന് മാതാപിതാക്കൾ ഇന്ന് നൽകുന്ന ഉത്തരങ്ങളിലൊന്നാണ് ഡേ കെയർ. ജോലി തിരക്കുകൾക്കിടയിൽ മക്കളെ സുരക്ഷിതമായി ഏൽപ്പിക്കാമെന്ന വിശ്വാസമാണ് ഓരോ മാതാപിതാക്കളെയും ഡേ കെയറുകളിലേക്ക് നയിക്കുന്നത്. എന്നാൽ ബാംഗ്ലൂരുവിൽ അടുത്തിടെ പുറത്തുവന്ന ഒരു സംഭവം ആ വിശ്വാസത്തിന് വലിയ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ഡേ കെയറിനുള്ളിൽ കുഞ്ഞുങ്ങൾ നേരിട്ട ശാരീരികവും മാനസികവുമായ പീഡനത്തിന്റെ വാർത്ത രാജ്യമൊട്ടാകെ ആശങ്കയുണർത്തി. കുട്ടികളെ സംരക്ഷിക്കേണ്ട ഇടങ്ങൾ തന്നെ അവർ ഭയപ്പെടുന്ന ഇടങ്ങളായി മാറുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളിലും സമൂഹത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് അനിവാര്യമാകുന്നത്?
3: സ്വാതന്ത്ര്യത്തോടെ ഉല്ലസിക്കാനും കളിക്കാനും പാട്ടുപാടാനും കഥ കേൾക്കാനും സുരക്ഷിതമായി ഓടിയും ചാടിയും ആസ്വദിക്കാനുള്ള ഇടങ്ങളാണ് ഡേ കെയർ സെന്ററുകൾ.
2: ബംഗളൂരുവിലെ ഡേ കെയർ സെന്ററിലെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന സംഭവമാണെന്ന് അഡ്വക്കേറ്റ് ചാർലി പോൾ.
3: അവിടെയാണ് രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ നേരെ ആയമാർ കൊടും ക്രൂരത കാണിച്ചത്. IT കമ്പനിയായ ക്യാപ് ജെമിനിയുടെ ബാംഗ്ലൂരു ക്യാമ്പസിലെ ഡേ കെയർ സെന്ററിലാണ് സംഭവം. ഉറക്കം മിണ്ടിയാലോ കരഞ്ഞാലോ വാശി പിടിച്ചാലോ കുഞ്ഞുങ്ങളെ അതികഠിനമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചോടെയാണ് ചോര മരവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പുറംലോകം അറിഞ്ഞത്. വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങളെ തൂക്കിയെടുത്ത് വാഷിംഗ് മെഷീനിലിട്ട് അടയ്ക്കുന്ന ആയമാർ, പേടിച്ച് വിറച്ച് അലമുറയിട്ട കുരുന്നുകളുടെ പിഞ്ചു വായിലേക്ക് പൈപ്പിൽ നിന്ന് ശക്തമായി വെള്ളം ചീറ്റിക്കുന്നു. ഏങ്ങലടിക്കുന്ന കുഞ്ഞുങ്ങളെ ബാത്റൂമിൽ പൂട്ടിയിടുന്നു. ചിലരെ ബലമായി പിടിച്ച് ക്ലോസറ്റിന് മുകളിൽ ഇരുത്തുന്നു. ക്രൂരവും പൈശാചികവുമായ ഈ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നു. മറ്റ് ഒരു ശിശു സംരക്ഷണ കേന്ദ്രത്തിലും ഇനിയൊരിക്കലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശനവും മാതൃകാപരവുമായ തുടർനടപടികളുണ്ടാകണം. ഡോക്ടർ എറിക് ബേൺ പറയുന്നു, ഒരു മനുഷ്യന്റെ വിധി നിർണയിക്കുന്നത് കേവലം 6 വയസ്സ് പോലും തികയാത്ത കുഞ്ഞാണ്. 6 വയസ്സ് വരെ ഒരു കുട്ടിക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ അടിത്തറ പാകുന്നത്. ഈ കാലയളവിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന പോസിറ്റീവും നെഗറ്റീവുമായ അനുഭവങ്ങൾ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സാരമായി ബാധിക്കും. ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടി താൻ ജീവിക്കുന്ന തന്റെ നിയന്ത്രണത്തിലല്ലാത്ത സാഹചര്യങ്ങളുടെ സ്വാധീനത്തിൽ എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങളാണ് തലയിലെഴുത്ത്.
2: ചെറുപ്പകാലത്തുണ്ടാകുന്ന അനുഭവങ്ങൾ കുട്ടികളുടെ ഭാവിയിലെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കും എന്ന് മനോരോഗ വിദഗ്ധനും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ട് സെന്ററിന്റെ ഉപദേശകനുമായിരുന്ന ഡോക്ടർ മാത്യു ആർ ജോൺ.
4: നമ്മള് കുട്ടികളുടെ ഒരു ചെറുപ്പകാലത്തെ ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജി നോക്കുകയാണെങ്കിൽ, അതായത് കുട്ടികൾ വികസിച്ച് വരുന്ന കാലത്തെ അവരുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് പഠനങ്ങൾ അനവധിയുണ്ട്. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നാണ് ആ വിഭാഗത്തിന്റെ, ആ ശാസ്ത്രത്തിന്റെ പേര് തന്നെ. ചെറുപ്പകാലത്തിലെ കുട്ടികൾക്കുണ്ടാവുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങൾ, അവരുടെ സുരക്ഷിതത്വം കോംപ്രമൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങളിലൂടെ വരുന്ന കാര്യങ്ങൾ, അവരെ വാഷിംഗ് മെഷീനിൽ എടുത്തു വെക്കുന്നു, വായിലേക്ക് വെള്ളം ഒഴിക്കുന്നു മുതലായ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, അവരുടെ അടിസ്ഥാനപരമായ സുരക്ഷിതത്വം കോംപ്രമൈസ് ചെയ്യപ്പെടുമ്പോൾ, അവർക്ക് അത് വൈകാരിക നിയന്ത്രണം ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവർ ജീവിക്കുന്ന ലോകം സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങളായിട്ട് ഇതിനെയെല്ലാം അവർ ചിത്രീകരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എല്ലാ കുട്ടികളിലുമല്ല, പക്ഷെ ചില കുട്ടികളിലെങ്കിലും അതിൻ്റെ ഒരു തിക്താനുഭവങ്ങൾ അവരുടെ തലച്ചോറിൽ ഒരു പാറ്റേണായി രൂപപ്പെടാനും ഭാവി പെരുമാറ്റത്തിൽ അത് പ്രതിഫലിക്കാനുമുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ കുട്ടികൾ വലുതാവുമ്പോൾ അത് അവരുടെ വൈകാരിക നിയന്ത്രണത്തിനുള്ള ബുദ്ധിമുട്ടായിട്ടും അതിവൈകാരികതയായിട്ടും ആങ്സൈറ്റി ആയിട്ടും ഉത്കണ്ഠ ആയിട്ടും വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികൾ ആയിട്ടാണ് ഇതെല്ലാം പ്രതിഫലിക്കാനായിട്ടുള്ള ഒരു സാധ്യത.
2: ഡേ കെയറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക പരിശീലനം ഏർപ്പെടുത്തണമെന്ന്

0: കേരള ബാലാവകാശ കമ്മീഷൻ മുൻ അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ എം പി ആന്റണി.
1: ശിശുപരിപാലനം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുക, കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയുള്ള ഉത്തേജനവും പോഷണവും ഭക്ഷണവും മാനസികാരോഗ്യ വളർച്ചയും എല്ലാം കൊടുക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു പരിശീലന പരിപാടിയിലൂടെ കടന്നുപോയ ആളുകളെ തന്നെയാണ് നിയോഗിക്കേണ്ടത്. അതൊരു പ്രൊഫഷനായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ യോഗ്യതയും അവരുടെ പരിശീലനവും അവരുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും തുടർന്ന് ഉള്ള എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായൊരു ശ്രദ്ധ നമ്മൾ രാജ്യത്തുണ്ടാകണം, സംസ്ഥാനങ്ങൾക്കുണ്ടാകണം, തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്കുണ്ടാകണം. ഓരോ സ്ഥാപനങ്ങളും ഓരോ എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾ എന്നുള്ളത് വിലയിരുത്തിയ ശേഷം മാത്രം അവർക്ക് അനുവാദം കൊടുക്കുന്ന രീതിയാണ് ഏറ്റവും ഉചിതമായിരിക്കുക. അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കുവാനുള്ള പരിശീലനം നിർബന്ധിതമാക്കണം. അവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഓരോ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഓരോ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന ശിശു സംരക്ഷണ സ്ഥാപനങ്ങൾ അതിൻ്റെ നിരീക്ഷണ സമിതികൾ രൂപീകരിക്കപ്പെടണം. കാര്യം ശരിയാണ്, ചൈൽഡ് വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും രൂപീകരിക്കാൻ കേന്ദ്രതലത്തിലും സംസ്ഥാനതലത്തിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലും നമുക്കതൊന്നും പ്രയോഗത്തിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പോരായ്മ. ആ സംവിധാനങ്ങൾ വീണ്ടും പുനഃക്രമീകരിക്കാൻ, ആ സംവിധാനങ്ങൾ വീണ്ടും കൃത്യമായ രീതിയിൽ ഉണ്ടാകാൻ വേണ്ടി ഒരു ശ്രദ്ധ സർക്കാർ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ ഉണ്ടാകണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.
0: കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം സ്മിത കെ ബി.
2: അപ്പോൾ ഈ ഡേ കെയർ സെന്ററിലാക്കുന്ന കുട്ടികളുടെ കാര്യം വരുമ്പോൾ അവരെ പരിപാലിക്കുന്നവരുടെ ക്വാളിറ്റി, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ സ്കിൽസ് അതെന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കണം. മാനസിക വളർച്ചയിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ആ പ്രായത്തിലെ കുട്ടികൾക്ക് സ്നേഹവും മാനസിക പിന്തുണയും വേണം. അതിനായിട്ട് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു കെയർ കൊടുക്കണം. അത് മിക്ക സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡ് ആയാലും എറിക്സൺ ആയാലും പറയുന്നത്, അവരുടെ തിയറികളൊക്കെ കാണിക്കുന്നത്, കുട്ടിയുടെ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുന്നത്, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്യണം. ഫ്രോയിഡിന്റെ ഭാഷയിൽ 5 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. പ്ലഷർ സീക്കിംഗ് ആണ് ഒരു മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം. അപ്പൊ കുട്ടിയായതുകൊണ്ട് സന്തോഷം ഓരോ പ്രായത്തിലും ഓരോ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. 0 to 1 ഓറൽ സ്റ്റേജ്, 1 to 3 ആനൽ ഏരിയയിലായിരിക്കും, 3 to 6 ഫാലിക്. അപ്പൊ നമ്മൾ ഒരു 3-3.5 വയസ്സ് വരെയാണ് കുട്ടികളെ പരിപാലിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ സ്കൂളുകളിലേക്ക് പോകും. അപ്പൊ ഈ സ്റ്റേജിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ടുണ്ടായാൽ അത് അപ്പം തന്നെ റിസോൾവ് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ഫിക്സേഷൻ അവിടെ ഉണ്ടാവും, അത് പേഴ്സണാലിറ്റിയെയും ബിഹേവിയറേയും അഡൽട്ട്ഹുഡിൽ ബാധിക്കും. അപ്പോൾ ഒരു കുട്ടി വളരുമ്പോൾ എപ്പോഴും സ്നേഹപൂർവമായ അന്തരീക്ഷം, ആരോഗ്യകരമായ അന്തരീക്ഷം ഇതാണ് വേണ്ടത്. സുരക്ഷാബോധം വേണം, സുരക്ഷിതത്വ ബോധം. എനിക്കെന്തെങ്കിലും വന്നാൽ എന്നെ ഇവരെല്ലാവരും ഉണ്ട്, എനിക്ക് ഇത്ര ഇത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് ആ ഒരു ഓർമ്മയോടുകൂടി വളരുന്ന കുട്ടികൾ പൊതുവെ നല്ല രീതിയിൽ വളരെ ആരോഗ്യകരമായിട്ട് വളരും.
0: 3 വർഷമായി ഡേ കെയർ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ജയലക്ഷ്മി.
3: എൻ്റെ ഉള്ളിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഡേ കെയറിൽ ഇത്തരം ഒരു പ്രശ്നങ്ങളോ ഇത്തരം ഒരു റിമാർക്ക് വന്നില്ലല്ലോ എന്നുള്ളത്. അതിൻ്റെ ഒറ്റ റീസൺ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്റ്റാഫ്സ് തന്നെയാണ്. ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആക്കുന്ന പാരൻസിന് വേണ്ടി. എല്ലാ കുഞ്ഞുങ്ങളും ആദ്യമേ തന്നെ ചിരിച്ച് കളിച്ചല്ല വരുന്നത്, എപ്പോഴും കരച്ചിലായിട്ടേ വരുള്ളൂ. വന്നു കഴിഞ്ഞ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഹെൽപ്പിംഗ് സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും ഒരേ റോൾ തന്നെയാണ്. കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സേഫ് ആക്കുക, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എങ്ങനെയാണ് മാറ്റുക, അവരെ നോർമലാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം നമ്മൾ ചെയ്യും. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് അമ്മമാരുടെ ഒരു മനസ്സിരുന്നാൽ മതി.
0: ഡേ കെയർ സെന്ററിൽ തന്റെ കുട്ടിക്കുണ്ടായ തിക്ത അനുഭവം പറയുന്നു ആൻസി.
4: നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഡേ കെയറിൽ കുഞ്ഞുങ്ങളുടെ നേരെയുള്ള കുറച്ച് അതിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ, സേഫ് അല്ലാത്ത രീതിയിൽ അവരോട് പെരുമാറുന്നതും ഒക്കെ. അതുപോലുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. ഞാനും ഹസ്ബൻഡും കൊച്ചുമാണ് താമസിക്കുന്നത്. ഞങ്ങളപ്പം രണ്ടുപേരും വർക്കിംഗ് ആണ്. കുഞ്ഞിനെ ഡേ കെയറിലാക്കിയിട്ടാണ് ഞങ്ങൾ വർക്കിന് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ കെയറിലാക്കിയപ്പം അവിടെ കുഞ്ഞ് ആദ്യത്തെ കുറേ ദിവസങ്ങളായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞ് ആദ്യമായിട്ട് മാറി നിൽക്കുന്നതിൻ്റെയും ഒക്കെ ആയിരിക്കും എന്ന് കരുതി കുറച്ച് കഴിയുമ്പോൾ മാറും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ 1 ആഴ്ചയോ 2 ആഴ്ചയായിട്ടും മാറുന്നില്ല. കുഞ്ഞിൻ്റെ കരച്ചിൽ കൂടി വരികയും കുഞ്ഞിൻ്റെ പേടി കൂടി വരികയൊക്കെ ചെയ്യാണ്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് മാറിക്കോളും ആദ്യമായിട്ട് എന്നുകൊണ്ടാണ് അങ്ങനെ കരയുന്നതെന്ന് പറയുന്നത്. പിന്നെ ആകുമ്പോൾ കുഞ്ഞ് രാത്രിയാണ് ഏറ്റവും പേടിച്ച് കരയുകയാണ്.

0: ഇവിടെ പേടിയാണെന്ന് കുഞ്ഞെന്നെ പറയാണ്. അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ വിളിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ മാത്രമായിട്ട് അവിടെ ഇരിക്കുകയാണ് അവരുടെ ഡേ കെയർ റൂമിൽ. അങ്ങനെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, നോക്കുന്നവരൊന്നും അവരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് അവർ മാറിയതാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ അവരോട് സംസാരിച്ച് കുഞ്ഞിനെ വിളിച്ചിട്ട് പോന്നു. പിന്നെ ഒരു ദിവസം ചെന്നപ്പോഴും ഇതേപോലെ തന്നെ അവിടെ ആരുമില്ല. കുഞ്ഞിനെ ഇപ്പം നമ്മൾ ഞങ്ങളെന്നല്ല ആരും ആർക്ക് വേണമെങ്കിലും കയറി എടുത്തിട്ട് പോകാം എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ നടക്കുന്നത്. കുഞ്ഞൊട്ടും സേഫ് അല്ലാത്ത രീതിയിലാണ് ആ ഡേ കെയറിലുണ്ടായിരുന്നത്. നമ്മളത് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് അവരതിനെ കുറേ ചുമ്മാ ന്യായീകരിക്കുക എന്നുള്ളതല്ലാണ്ട് അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ടിഫിൻ ബോക്സ് പൊട്ടിയിരിക്കുന്നു. അപ്പം അതെന്താന്ന് കുഞ്ഞിനോട് ചോദിച്ചു. കുഞ്ഞു പറഞ്ഞ ആൻറ്റി ഇടിച്ചു പൊട്ടിച്ചതാണെന്ന്. ഞങ്ങളിത് അവിടെ ചെന്ന് സംസാരിച്ചപ്പം അവര് എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. ഇതെന്താണ് സംഭവിച്ചേക്കുന്നത്, ഇതെങ്ങനെ പൊട്ടിയതാണെന്ന് അവർക്ക് അറിയില്ല. കുഞ്ഞിനെ നോക്കുന്ന ഒരാൾക്ക്, അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഇതെന്താണ് സംഭവിച്ചതെന്ന് ഒന്നെങ്കിൽ കുഞ്ഞോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും പൊട്ടിച്ചതാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അറിയാൻ പറ്റും. ഇല്ല ആൻറ്റിയുടെ അടുത്ത് ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ ഇവർക്ക് അത് അറിയണമല്ലോ. ഇവർക്ക് ഇതൊന്നുമേ അറിയില്ല ഇതെന്താ സംഭവിച്ചേക്കുന്നതെന്ന്. അപ്പോൾ അത്രയ്ക്കും ഉണ്ട് ഇവരുടെ കുഞ്ഞുങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. ഇവർ തീരെ നോക്കുന്നില്ല. അപ്പോൾ എല്ലാ ഡേ കെയറുകളും ഒരുപോലല്ല, പക്ഷെ പല ഡേ കെയറുകളിലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മെയിൻലി CCTVs ആക്സസ് ഉള്ള ഡേ കെയറുകൾ തന്നെ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കുഞ്ഞുങ്ങൾ അങ്ങനെ ആക്കാതെ പോകാനായിട്ട്. അപ്പോൾ CCTV ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേരൻസിനോട് ആക്സസ് കിട്ടുകയൊക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റാഫ് ആണെങ്കിൽ എന്തായാലും പേടിക്കും. ആ ഒരു പേടി അവർക്കുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഇത് കാണിക്കും കുഞ്ഞുങ്ങളോടെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കൊച്ചിൻ സിറ്റി ക്രൈം ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് AP ചന്ദ്രൻ.
2: സാധാരണ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അറിഞ്ഞാലും നമുക്ക് ശക്തമായ രീതിയിൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. നിലവിൽ BNS ആക്ട് പ്രകാരവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും അതിൽ നമുക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതിനെതിരെ നടപടികൾ സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായാൽ അതിനെതിരെ നമുക്ക് റിപ്പോർട്ട് CWC മുമ്പാകെ സമർപ്പിക്കാനും കഴിയും. ആ മറ്റ് നടപടികൾ സ്ഥാപനത്തിനെതിരെ എടുക്കാനും അതുവഴി സാധിക്കും. ഈ ഇൻസിഡൻസുകൾ ഇതേപോലെ കുട്ടികൾക്കെതിരെ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഒരു ഇൻഫർമേഷനായിട്ട് നമുക്ക് വന്നാൽ എല്ലാ പോലീസ് സ്റ്റേഷനും ജുവനൈൽ പോലീസ് യൂണിറ്റാണ്. അവിടെ ജുവനൈൽ പോലീസ് ഓഫീസേഴ്സിനെ ഡെസിഗ്നേറ്റ് ചെയ്ത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഉണ്ടാവും. ആ ഇൻഫർമേഷൻ നമ്മുടെ ലിമിറ്റിലാണെങ്കിൽ ആ ലിമിറ്റിൽ ഉടനെ തന്നെ പോയിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അതിൽ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അത് ഏത് രീതിയിലാണെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ ചൈൽഡ് ലൈന് 10 98 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മളെ എമർജൻസി കോൾ എന്ന രീതിയിൽ 112 നിങ്ങൾക്ക് അറിയിക്കാം. അത് സെൻട്രലൈസ്ഡ് എവിടെയാണ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻസിഡൻറ്റ് ഇതേപോലെ കുട്ടികൾക്കെതിരെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആരറിഞ്ഞാലും ആ കാര്യങ്ങൾ കൺസേൺഡ് സ്ഥലങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ ഉടനെ നമുക്കതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ പറ്റും. കൺസേൺഡ് ഏത് സ്റ്റേഷനിലാണോ അവിടുന്ന് നമുക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അയച്ച് അവിടുത്തെ ആരെയെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ആ സ്ഥാപനത്തിൻ്റെയും അത് ചെയ്ത ആൾക്കാരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്.
1: ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ബാല്യമാണ് അവകാശം. ഒരു ഡേ കെയറിന്റെ മതിലുകൾക്കുള്ളിൽ കുട്ടികൾക്ക് ലഭിക്കേണ്ടത് ഭയമല്ല, സ്നേഹവും കരുതലും ആത്മവിശ്വാസവുമാണ്. ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ട വാർത്തകളായി കാണാതെ ഡേ കെയറുകളുടെ പ്രവർത്തന രീതി, ജീവനക്കാരുടെ പരിശീലനം, നിരീക്ഷണ സംവിധാനം, മാതാപിതാക്കളുടെ ജാഗ്രത എന്നിവയെല്ലാം വീണ്ടും വിലയിരുത്തേണ്ട സമയമാണിത്. കാരണം ഒരു സമൂഹത്തിന്റെ ഭാവി കുട്ടികളുടെ സുരക്ഷയിലാണ്. കുട്ടികളുടെ ചിരിമായാത്ത ഇടങ്ങളായി ഓരോ ഡേ കെയറും മാറട്ടെ.
3: ഡേ കെയർ സുരക്ഷിതമോ? നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിത സുധീർ.
4: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
5: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
4: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: എഫ് എം ഡയറിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 18 സെക്കൻഡ്. ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: പൂവടിയുടെ അന്ന് അമ്പലത്തിൽ പോകണമോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു രാമർ. അവൾ വരുമോ എന്നതായിരുന്നു സംശയത്തിന്റെ പ്രധാന കാരണം. വരാൻ വേണ്ടി പ്രത്യേകം താൻ പറഞ്ഞിരുന്നുമില്ല, ഒന്ന് സൂചിപ്പിച്ചു അത്രമാത്രം. അത് കേട്ട് അവൾ വരുമോ രാമർ ശങ്കിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കുഞ്ഞിക്കേളുവിന് സംശയമേ ഉണ്ടായിരുന്നില്ല. ഓള് വരും, നീ നോക്കിക്കോ. അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോകുന്നതിലും രാമറിന് ജാള്യമുണ്ടായിരുന്നു. മുമ്പ് ഒറ്റയ്ക്കാണ് എന്നും പോയിട്ടുള്ളത്. അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള ജാള്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം ഒരധീരത തന്നെ കുഴയ്ക്കുന്നതായി രാമർ അറിഞ്ഞു. അതുകൊണ്ട് കൂട്ടിനായി കുഞ്ഞിക്കേളുവിനെ വിളിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇക്കാര്യത്തിന് ഇനി തനിച്ചു പോയാൽ മതി. നിങ്ങൾക്ക് ഓളെ കാണണ്ടേ? രാമർ തിരക്കി. മണിയൂര് പോയപ്പോ ഓളെ ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞിക്കേളു വ്യക്തമാക്കി. പിന്നെ പറഞ്ഞു, വേഗം ഇനി അമ്പലത്തിലേക്ക് ചെല്ല്, നേരം വൈകിയാൽ ഓള് നിന്നെ കാണാതെ മടങ്ങിപ്പോകും. കല്യാണി അവിടെ കാത്തു നിൽപ്പുണ്ടാവും എന്ന ഉറപ്പിലാണ് കുഞ്ഞിക്കേളുവിന്റെ സംസാരം മുഴുവൻ. രാമർ അമ്പലത്തിലെത്തുമ്പോൾ വേട്ടുവാൻമാരുടെ കോൽക്കളി അവസാനത്തിലെത്തിയിരിക്കുന്നു. നീണ്ട കോലുകളിൽ കെട്ടിയ മണികളുടെ താളം ഉച്ചസ്ഥായിയിലാവുകയും പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്തു. കോലുകൾ അമ്പലത്തിന്റെ മുൻഭാഗത്തുള്ള പടിപ്പുരയുടെ ഇറയോട് ചേർത്ത് നിർത്തി വേട്ടുവന്മാർ അരയാൽ തറയിലിരുന്ന് വിയർപ്പാറ്റി. അമ്പലത്തിൽ വലിയ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ അവളുണ്ടാകുമോ? പെണ്ണുങ്ങൾ തെക്കുഭാഗത്തുള്ള മൺതിട്ടകളിലാണ് നിൽക്കാറുള്ളത്. അവിടെ ധാരാളം പേർ കൂടി നിന്നിരുന്നു. ഇതിൽ നിന്നും എങ്ങനെയാണ് കല്യാണിയെ കണ്ടെത്തുക? ഇപ്പുറത്ത് അമ്പലനടയുടെ ഓരത്ത് നിന്നുകൊണ്ട് രാമർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും അയാൾക്ക് സംശയമുണ്ടായിരുന്നു, ഈ കൂട്ടത്തിൽ അവൾ ഉണ്ടാകുമോ? എന്നാൽ കുഞ്ഞിക്കേളുവിന്റെ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് അയാൾ പരതികൊണ്ടിരുന്നു. സന്ധ്യയോടടുത്ത് എഴുന്നള്ളത്ത് പുറപ്പെടും. എഴുന്നള്ളത്ത് ആരംഭിച്ചാൽ ആളുകൾ ചിതറിപ്പോകും. പിന്നെ അവളെ കണ്ടെത്താനേ കഴിയില്ല. സമയം കഴിയുന്തോറും രാമറിന് നിരാശ വർദ്ധിക്കുകയായിരുന്നു. മൺതിട്ടയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ നിരയിലേക്ക് അയാൾ പല പ്രാവശ്യം കണ്ണുകൾ ചുഴറ്റി. അപ്പോഴൊന്നും കല്യാണി കണ്ണിൽ തടഞ്ഞില്ല. അവൾ അവിടെ എവിടെയോ ഉണ്ടെന്ന വിശ്വാസത്തിൽ വീണ്ടും വീണ്ടും രാമർ പരതാൻ തുടങ്ങി. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ ഒരു പരിചിത മുഖത്തിൽ തടഞ്ഞു നിന്നു. അത് അവളായിരുന്നു. കല്യാണി തന്നെ നോക്കി അകലെ നിന്നും ചിരിക്കുന്നു. അവൾ മുമ്പേ തന്നെ കണ്ടിരുന്നുവെന്ന് ചിരിയുടെ പരിചിത ഭാവം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. രാമർ പിന്നെ മറ്റൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എഴുന്നള്ളത്ത് പുറപ്പെട്ടുവെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ചെണ്ടമേളം മുറുകിയതും അയാൾ അറിഞ്ഞില്ല. സന്ധ്യയുടെ കറുത്ത വിരലടയാളങ്ങൾ കൊടിമരത്തിൽ പതിയുന്നത് കണ്ടപ്പോൾ അവൾ മൺതിട്ടയിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടു. കൂടെ പ്രായമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ കടവത്തേക്കാണ് നടന്നത്. തെല്ലുനേരം അവർക്ക് പിറകിലായി നടന്നപ്പോൾ കല്യാണി പറഞ്ഞു, ഇവർ അങ്ങേട്ടിലെ ഇച്ചിരിയമ്മയാണ്, ഇവർക്ക് ചെവി കുറച്ച് കമ്മിയാ. അവൾ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ ഒന്നും അങ്ങോട്ട് ചോദിക്കുവാൻ രാമറിന് അപ്പോഴും കഴിഞ്ഞില്ല. ധാരാളം പേർ അവർക്ക് മുമ്പിലും പിമ്പിലും ഉണ്ടായിരുന്നു. താൻ എന്തെങ്കിലും പറയുമെന്ന് കരുതി ഇടയ്ക്കിടെ അവൾ തന്റെ നേരെ നോക്കുന്നത് രാമർ കാണുന്നുണ്ടായിരുന്നു. കടവ് അടുക്കാറായപ്പോൾ അവൾ ചോദിച്ചു, അക്കരയ്ക്ക് പോരുന്നോ? അപ്പോൾ രാമർ പറഞ്ഞു, ഞാൻ വരൂ, അച്ഛനെ കാണേ. അവൾ ചിരിച്ചു. രാമറിന് ആശ്വാസമായി. അത്രയും കാര്യം തനിക്ക് പറയാൻ കഴിഞ്ഞല്ലോ. തോണി ഇക്കരെ തന്നെ ഉണ്ടായിരുന്നു. അവൾ തോണിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതും തോണി പതുക്കെ തീരത്തുനിന്ന് അകലുന്നതും രാമർ നോക്കി നിന്നു. ഗാന്ധിജി പാക്കനാർ പുരത്ത് വരുന്നു. ആദ്യം കേട്ടപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ വെച്ച് കേളപ്പനാണ് ഈ വിവരം വെളിപ്പെടുത്തിയത്. കേട്ടപ്പോൾ എല്ലാവരും അവിശ്വാസത്തോടെ പരസ്പരം നോക്കി. ഗാന്ധിജി നാട്ടിൽ വരുന്നു എന്നുള്ളതും അദ്ദേഹത്തെ അടുത്തുകാണാൻ കഴിയുന്നു എന്നുള്ളതും ആർക്കും സങ്കല്പിക്കുവാൻ പോലും പറ്റിയിരുന്നില്ല. ഗാന്ധിജിയെ അടുത്തുനിന്ന് കാണുക എന്നത് വളരെ കാലത്തെ അഭിലാഷമായിരുന്നു എല്ലാവർക്കും. ദൈവത്തെയും ഗാന്ധിജിയെയും ഒരേപോലെയാണ് കുടിയിരുത്തിയിരുന്നത്. ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിലും കാണാൻ കഴിയുന്നില്ല. ഗാന്ധിജിയെ പത്രത്തിലൂടെയെങ്കിലും കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തെ വളരെ അടുത്തുനിന്നും കാണാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. ഗാന്ധിജി നാട്ടിലേക്ക് വരുന്ന കാര്യം കേളപ്പൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ വിശ്വസിച്ചത്. അസാധ്യമായ ഒരു കാര്യം കേളപ്പൻ ഒരിക്കലും പറയില്ല. എങ്കിലും

0: പോക്കർ ഹാജി ഒരു പട്ടാങ്ങെന്നോണം കേളപ്പനോട് തുറന്നു ചോദിച്ചു, നിങ്ങളീ പറയുന്നത് നേരാണോ? ഗാന്ധിജി ഇമ്മള നാട്ടിൽ വരുമോ? അത് കേട്ടപ്പോൾ കേളപ്പൻ ഒട്ടും ക്ഷുഭിതനായില്ല. ഹാജിയുടെ ചോദ്യത്തിലെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞിട്ട് എന്നോണം അദ്ദേഹം തിരികെ ചോദിച്ചു, നടക്കാത്തത് ഞാൻ പറയോ ഹാജിയാരെ? ഇമ്മക്ക് സന്തോഷമായി. ഗാന്ധിജിയെ കണ്ട് മയ്യത്തായ സുവർക്കത്തിൽ പോകുന്ന നമ്മളെ വിശ്വാസം. പോക്കർ ഹാജിക്ക് സന്തോഷം അടക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹാജിയാര് സ്വർഗത്തിൽ പോകും, അത് ഉറപ്പാണ്, കേളപ്പൻ വിശ്വസിപ്പിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: പ്രകാർ PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് സൗമ്യ എന്നാണ്, ഞാൻ കട്ടപ്പള്ളി നിന്ന് വിളിക്കണേ. എന്റെ മോൻ ഇപ്പൊ ഡിഗ്രി തേർഡ് ഇയർ ആണ്. പക്ഷെ അവന് കുറച്ച് ഇഷ്യൂസ് വന്നുകൊണ്ട് അവന് അറ്റൻഡൻസ് ഉണ്ടായില്ല. അപ്പൊ ഇയർ ഔട്ട് ആയി. ബി കോമിന് പഠിക്കണത്. അപ്പൊ ഇനി അടുത്ത വർഷം റീജോയിൻ ചെയ്യണം. അപ്പൊ അതിനുള്ളില് അവന് പഠിക്കാൻ പറ്റുന്ന
2: ആഡ് ഓൺ കോഴ്സ് നോക്കുക. കുട്ടി ആവറേജ് ആണ്, ബി കോമിന് ഒരു കൊല്ലം പോയി. ഇനി രണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഒരു ആഡ് ഓൺ കോഴ്സ് ഇനി ഒരു കൊല്ലം പഠിക്കണ്ടേ? ആഡ് ഓൺ കോഴ്സുകൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഏവിയേഷൻ, ഈ മൂന്ന് മേഖലകൾ ഒരു കൊല്ലത്തെ, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ചെയ്യാം. ഈ ഫൈനൽ ഇയർ ബി കോം പഠിക്കുമ്പോൾ തന്നെ ഓൺലൈൻ ചെയ്യാം. അപ്പൊ സമയം പോകാണ്ട് അതിന്റെ കൂടെ അത് പഠിച്ചാൽ നമുക്ക് സാധാരണ ബി കോമിന് ഹൈ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന ആൾക്ക് ജോലി കിട്ടുന്നതിനെക്കാട്ടും പെട്ടെന്ന് കിട്ടും. ഈ മൂന്ന് കോഴ്സുകൾ പഠിക്കാൻ പറയാം കുട്ടിയോട്. ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാം ഈ കോഴ്സുകളൊക്കെ. ഒപ്പം ബി കോമിന്റെ ഫൈനൽ ഇയർ നന്നായിട്ട് പഠിച്ച് പാസ്സാകാൻ പറയാം. പിന്നെ അയാൾക്ക് പ്രശ്നങ്ങൾ എന്തോ ഉണ്ടായി എന്ന് പറഞ്ഞാലും പഠിക്കാൻ മിടുക്കനാണെന്ന് വെച്ചോളൂ. അയാൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ഏകദേശം ഒരു 70% മാർക്ക് ഉണ്ടെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ബാങ്ക് എക്സാമിന്റെ കോച്ചിങ്ങിന് ചേരാൻ പറയാം. ബാങ്ക് എക്സാം ഒരു കൊല്ലം 10-36 ബാങ്ക് പരീക്ഷകൾ നടക്കണം. ബാങ്കിലൊക്കെ നമുക്ക് ക്ലർക്കായിട്ടോ ഓഫീസറായിട്ടോ 10,000-15,000 ശമ്പളം കിട്ടും. വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു കരിയറാണ്. ബി കോംകാർക്ക് ഏറ്റവും പ്രിഫറൻസ് ഉള്ളത് ബാങ്ക്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. ഒന്ന്, ഈ ബി കോമിന്റെ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ തന്നെ ആഡ് ഓൺ കോഴ്സുകൾ മൂന്ന് മേഖലയിൽ പഠിക്കാൻ പറയുക. അല്ലെങ്കിൽ ബി കോമിന്റെ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ബാങ്കിന്റെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറാകാൻ പറയും. ശരി എന്നാ.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം, എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-2-42-63-87 അല്ലെങ്കിൽ 0484-2-42-63-97 അല്ലെങ്കിൽ 9446-45-58-88. വിളിക്കേണ്ട സമയം ഇന്ന് വൈകിട്ട് 4 മുതൽ.

0: വഴിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. സമയം 8 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇറാന്റെ എല്ലാ തുറമുഖങ്ങൾക്കും നാവിക ഉപരോധം ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ടേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷന്റെ 49th സമ്മേളനത്തിൽ ഇന്ത്യയ്ക്ക് സുപ്രധാന നേട്ടം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വികസിപ്പിച്ച 7 കോഡെക്സ് മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും കമ്മീഷൻ അംഗീകരിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിച്ച പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര പഞ്ചായത്തിരാജ് മന്ത്രാലയം സംഘടിപ്പിച്ച ദ്വിദിന വെർച്വൽ ശില്പശാല സമാപിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയുടെ കീഴിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറും അംഗങ്ങളും കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്കൂളുകൾ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുമായി സംസാരിച്ച കമ്മീഷൻ സ്കൂളുകളുടെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിച്ചു. ദേശീയപാതയിൽ കണ്ണൂർ മേലേച്ചൊവ്വയിൽ ടാറിംഗ് പ്രവൃത്തി നടത്തുന്നതിനാൽ ഇന്നും നാളെയും രാത്രി 9 മുതൽ രാവിലെ 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ സമയം ഒരു ദിശയിൽ കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ എന്ന് അധികൃതർ അറിയിച്ചു. ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന കെ രവീന്ദ്രനാഥൻ നായരുടെ സ്മരണാർത്ഥം കൊല്ലം ഫൈൻ ആർട്സ് സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ അച്ചാണി രവി ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ സത്യൻ അന്തിക്കാടിന് ഈ മാസം 25 മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അനധികൃത വിദേശമദ്യവുമായി കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ഷമീറിനെ പോലീസ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബീച്ചിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇയാൾ പിടിയിലായത്. ഫിഫ ലോകകപ്പ് 2nd സെമിഫൈനലിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ലോകത്തെ ഏറ്റവും നിശബ്ദമായ ഇടം, ലോകത്തെ ഏറ്റവും നിശബ്ദമായ സ്ഥലം ഏതാണ്? സ്ഥലത്തേക്കാൾ അത് ഒരു മുറിയാണ് എന്ന് പറയുന്നതാവും നല്ലത്. ലോകത്തെ ഏറ്റവും നിശബ്ദമായ മുറി എന്ന ഗിന്നസ് റെക്കോർഡുള്ള അമേരിക്കയിലെ മിനാപോളിസിൽ ഓർഫീൽഡ് ലബോറട്ടറിയിലാണ് അങ്ങനെ ഒരു മുറി സ്ഥിതി ചെയ്യുന്നത്. പുറത്തുള്ള ഒരു ശബ്ദവും അതിനകത്തേക്ക് കയറുകയുമില്ല. അകത്തുള്ള ശബ്ദത്തിന്റെ ചെറിയൊരു ശതമാനം പോലും പുറത്തേക്ക് പോവുകയുമില്ല. അനക്കോയിക് ചേംബർ എന്ന് വിളിക്കപ്പെടുന്ന ആ മുറി അതിനകത്തുണ്ടാകുന്ന ഏതൊരു ശബ്ദവും പ്രതിധ്വനിയില്ലാതെ മുഴുവനായും ആഗിരണം ചെയ്യുന്നു. നമ്മളൊരു കയ്യടിയുടെ ശബ്ദം ഉണ്ടാക്കിയാൽ നിമിഷ നേരം കൊണ്ട് ആ ശബ്ദം ഇല്ലാതാകും. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം പോലും വലിയൊരു ശബ്ദമായി നമുക്കതിനകത്ത് കേൾക്കാൻ കഴിയും. നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം 20 മുതൽ 20,000 decibel വരെയുള്ള ശബ്ദമാണെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ഇതിനുള്ളിൽ -24 decibel ശബ്ദം പോലും അളക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത്, നാം സാധാരണ അഭിമുഖീകരിക്കാറുള്ള നിശബ്ദതയുടെ എത്രയോ ആഴത്തിലുള്ള നിശബ്ദത വരെ ഇതിലുണ്ടാക്കാം എന്നർത്ഥം. ഓർഫീൽഡ് ലബോറട്ടറിയിൽ മാത്രമല്ല, വാഷിംഗ്ടണിലെ റെഡ് മാൻഡിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഹെഡ് ഓഫീസിലും ഇതുപോലെ ഒരു അനക്കോയിക് ചേംബർ ഉണ്ട്. അവിടെ സന്ദർശിച്ച ന്യൂയോർക്ക് ടൈംസ് മാഗസിൻ്റെ റിപ്പോർട്ടർ കാറ്റി വീവർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രക്തം സിരകളിലൂടെ ഒഴുകുന്ന ശബ്ദം വരെ കേൾക്കാൻ കഴിഞ്ഞു എന്നതാണ്. സ്റ്റാർ ട്രിബ്യൂൺ മാഗസിൻ്റെ റിപ്പോർട്ടർ KC ഡാർണൽ അഭിപ്രായപ്പെട്ടതാവട്ടെ, നമ്മുടെ കണ്ണുകൾ ചിമ്മുന്ന ശബ്ദം പോലും അതിനുള്ളിൽ വെച്ച് വ്യക്തമായി അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു എന്ന്. പ്രകൃതിയുടെ 100 വിവിധ ശബ്ദങ്ങൾ ഉള്ളതുകൊണ്ട് ചെറിയ ശബ്ദങ്ങൾ പലതും നമുക്ക് കേൾക്കാൻ കഴിയുകയില്ല. എന്നാൽ അത്തരം ശബ്ദങ്ങൾ എല്ലാം ഒഴിവാക്കുവാനുള്ള സൗകര്യം ഒരുക്കിയാൽ നാം കേൾക്കാത്ത എന്നാൽ നമ്മിൽ തന്നെയുള്ള പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കുവാൻ കഴിയും. അങ്ങനെയാണ് അനക്കോയിക് ചേംബറിൽ നമുക്ക് നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്നതും ശ്വാസകോശത്തിലെ ശ്വാസത്തിൻ്റെയും വയറ്റിലെ ആഹാരത്തിൻ്റെ വിനിമയത്തിൻ്റെയും ഒക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതിനുള്ളിൽ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ 99.9% ശബ്ദവും അതിൻ്റെ ഭിത്തികൾ ആഗിരണം ചെയ്യുകയും അതുമൂലം എക്കോ ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തതിനാലാണ് അതിന് അനക്കോയ് ചേംബർ എന്ന പേര് വരാൻ കാരണം. സ്റ്റീൽ കൊണ്ടുള്ള ഭിത്തികളും തറയാവട്ടെ ലോഹം കൊണ്ടുള്ള വലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ആ വലകൾക്ക് താഴെയാവട്ടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കോൺക്രീറ്റ് ബീമുകൾ കൊണ്ടും. ഇത് വെറും ഒരു അനുഭവത്തിന് വേണ്ടിയല്ല നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ

കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ ശബ്ദം പരിശോധിക്കുവാനും മറ്റും ഈ ചേമ്പറിന്റെ സഹായം തേടുന്നു. പ്രശസ്ത മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ ഹാർലി ഡേവിഡ്സൺ അവരുടെ ബൈക്കിന്റെ പ്രത്യേകതയായ ശബ്ദത്തിന് അന്തിമമായ രൂപം നൽകുന്നത് അനക്കോയ് ചേമ്പറിൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ്. നാസ അവരുടെ ശാസ്ത്രജ്ഞരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനു മുമ്പായി സമാനമായ ചേമ്പറിൽ പരിശീലനം നൽകാറുണ്ട്. ബഹിരാകാശത്തെ അപാരമായ നിശബ്ദത അവർക്ക് പരിചിതമാകുവാനാണ്.

0: ശബ്ദത അവർക്ക് പരിചിതമാകുവാനാണ് അങ്ങനെ പരിശീലനം നൽകുന്നത്. കമ്പനികൾക്ക് മാത്രമല്ല കേട്ടോ, സാധാരണക്കാർക്കും ഓർഫീൽഡ് ലബോറട്ടറീസിലെ ഈ അനക്കോയ് ചേംബർ സന്ദർശിക്കുവാൻ അവസരമുണ്ട്. ഒരാൾക്ക് ഒരു മണിക്കൂർ അതിനുള്ളിൽ ചെലവഴിക്കാൻ $75 ഫീസ് നൽകണമെന്ന് മാത്രം.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി നോക്കാം. ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം ആളുകളാണ് പരാതിക്കാർ. പരാതി എന്താണെന്ന് നോക്കാം.
1: ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ CDS, ADS എന്നിവർ എല്ലാവരും ചേർന്ന് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങളിൽ നിന്നും 2000 രൂപ വെച്ച് പിരിക്കുകയുണ്ടായി. എന്നാൽ നാളിതുവരെ ആയിട്ടും ആർക്കും വീട് വെച്ച് കൊടുത്തതായി ഞങ്ങൾക്കറിയില്ല. ഇതേക്കുറിച്ച് കുടുംബശ്രീ ആളുകളോട് ചോദിക്കുമ്പോഴും വ്യക്തമായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല. വീട് വെച്ച് കൊടുക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നൽകിയ പൈസ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിട്ടും അവർ ഇതേക്കുറിച്ച് വ്യക്തമായ മറുപടിയൊന്നും തരുന്നില്ല. 2024 ഞങ്ങളിൽ നിന്നും പൈസ മേടിച്ചത് ആയതിനാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണ്?
0: ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിയമവേദി ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിയോട് അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച വിവരം ഇപ്രകാരമാണ്. പഞ്ചായത്തിലെ ഒരു നിർധന കുടുംബത്തിന് വീട് വെക്കുന്നതിന് വേണ്ടിയാണ് കുടുംബശ്രീ വഴി പണം കണ്ടെത്തിയത്. ആ തുക കുടുംബശ്രീയുടെ അക്കൗണ്ടിൽ തന്നെയുണ്ട്. ചില വാർഡുകളിൽ നിന്ന് തുക ലഭിക്കാനുണ്ട്. അതിനായി അവരിൽ നിന്നും തുക സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീട് വെച്ചു കൊടുക്കുന്നതിന് നിശ്ചയിച്ച തുക ലഭിക്കുന്ന മുറയ്ക്ക് പണികൾ തുടങ്ങും എന്നാണ് നിയമവേദിക്ക് ലഭിച്ച മറുപടിയിൽ പറയുന്നത്. ചേർത്തല തുറവൂരിലെ CP വിജയന്റേതാണ് അടുത്ത പരാതി. പരാതി എന്താണെന്ന് നോക്കാം.
1: 2016 July 15 രാത്രിയിൽ തുറവൂർ ജംഗ്ഷന് സമീപത്ത് വെച്ച് ആലപ്പുഴ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് എന്റെ സ്കൂട്ടറിൽ വന്നിടിക്കുകയും എനിക്ക് ഗുരുതരമായ പരിക്കു പറ്റുകയും ചെയ്തു. എന്റെ സ്കൂട്ടർ പൂർണ്ണമായും നശിച്ചു പോകുകയും ചെയ്തു. ഈ ആക്സിഡന്റ് കേസ് ഞാൻ ഏൽപ്പിച്ചത് ചേർത്തല കോടതിക്ക് സമീപത്തുള്ള ഒരു വക്കീലിനെയാണ്. 2026 March ആലപ്പുഴ MACT കോടതിയിൽ നിന്നും എനിക്ക് നഷ്ടപരിഹാരം അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്നിരുന്നു. എന്നാൽ 3 മാസമായിട്ടും നഷ്ടപരിഹാര തുക ബാങ്കിൽ വന്നിട്ടില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പലതവണ വക്കീലിനെ ഇക്കാര്യത്തിന് സമീപിച്ചുവെങ്കിലും അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നും ഇൻഷുറൻസ് കമ്പനിയാണ് പണം അയക്കേണ്ടതെന്നും പണം ലഭിക്കുമ്പോൾ താങ്കളുടെ മൊബൈലിലേക്ക് സന്ദേശം വരുമെന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ തുക വാങ്ങിത്തരേണ്ടത് വക്കീലിന്റെ ബാധ്യതയല്ലേ? ആയതിനാൽ വിധി വന്നിട്ട് 3 മാസമായിട്ടും ലഭിക്കാത്ത ഈ തുക ലഭിക്കുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? 70 വയസ്സുള്ള ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ്?
0: ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് ഇനി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
2: കത്തുകൊണ്ട് കാണുന്നത് വാഹന അപകട ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കത്തുകൊണ്ട് കാണുന്നത്. അതിന് MACT അപകട ഇൻഷുറൻസ് നഷ്ടപരിഹാര തുക കിട്ടുന്നതിലോട്ട് വേണ്ടി നിങ്ങൾക്ക് 30/3/2026 നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു എന്ന് കത്തുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു അനുകൂല വിധി വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അതിന്റെ ഉത്തരവിന്റെ സർട്ടിഫൈഡ് പകർപ്പ് കോടതിയിൽ നിന്ന് ലഭ്യമാകാൻ നമുക്ക് സാധാരണഗതിയിലുള്ള താമസം ഉണ്ടാവാം. വീതി വന്ന ദിവസം തുടങ്ങി ഒരു 60 ദിവസത്തിനുള്ളിലായിരിക്കും അവർക്ക് ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുന്നത്. അത് ഓരോ കോടതികളിലും അതിന്റെ കാലതാമസം അനുസരിച്ച് ചിലപ്പോൾ 10 ദിവസം കൊണ്ട് ലഭിക്കുന്നുണ്ട്, ചിലപ്പോൾ 1 ദിവസം കൊണ്ട് ലഭിക്കുന്നുണ്ട്. ആ ഉത്തരവ് കൈപ്പറ്റിയാൽ, ഇൻഷുറൻസ് കമ്പനി കൈപ്പറ്റിയാൽ അവരുടെ ലീഗൽ സൈഡിൽ നിന്നാണ് അപ്രൂവൽ കിട്ടിയാലേ ഈ പണം നിങ്ങളുടെ അക്കൌണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ചില ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തിരി വൈകിയേക്കാം. പക്ഷെ എന്നിരുന്നാലും 3 മാസം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ നമ്മൾ ഇതിന് മറുപടി പറയുമ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ അതേ കോടതിയിൽ തന്നെ നാളിതുവരെയും ഈ പണം കെട്ടിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ അതിന്റെ മറുപടി അതിന് അവർക്ക് നോട്ടീസ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അടിയന്തരമായി ഇൻഷുറൻസ് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടും ഈ കാര്യം. ഇൻഷുറൻസ് കമ്പനിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പണം ബാങ്കിൽ നിക്ഷേപിക്കാത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ മറുപടി. അപ്പൊ നിലവിൽ നിങ്ങൾ അടിയന്തരമായിട്ട് നിങ്ങളുടെ വക്കീലിനെ സമീപിച്ച് ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറയണം. എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. കാര്യം വക്കീൽ ഇതിന്റെ അകത്ത് കാലതാമസം അറിഞ്ഞുകൊണ്ട് വരുത്തുന്നതല്ല. കാരണം ഈ MACT കേസുകളിൽ വക്കീലന്മാർ ഫീസ് എടുക്കുന്നത് ഏറ്റവും അവസാനം

0: കാരണം അവരുടെ തുക കിട്ടിയതിന് ശേഷം മാത്രമാണ് അവരുടെ ഫീസ് ലഭ്യമാക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് വക്കീലും ഇതിന്റെ അകത്ത് നിങ്ങളെ പോലെ തന്നെ തിരക്കിട്ട് ഇത് എല്ലാ ദിവസവും ഇത് പരിശോധിച്ച് ഉറപ്പുവരുന്നതാണ്. എന്നിരുന്നാലും സാധാരണഗതിയിൽ ഒരു 6 മാസം കഴിയാതെ വക്കീലന്മാര് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ നിർദ്ദേശിക്കാറില്ല കക്ഷികളോട്. ഇവിടെ ഇപ്പോൾ അടിയന്തരമായി നിങ്ങളൊരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അഭിഭാഷകനെ കണ്ട് പറയുക. വക്കീൽ പറഞ്ഞാലും ഇല്ലെങ്കിലും നിർബന്ധമായും ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 മാസമോ 2 മാസത്തിനുള്ളിലെങ്കിലും നിങ്ങളുടെ അക്കൌണ്ടിൽ ഈ പൈസ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി സാധാരണ നിലക്കുള്ള കാലതാമസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എത്ര വൈകിയാലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള പലിശ സഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് കാലാവധി കഴിഞ്ഞാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ പണം നിങ്ങളുടെ അക്കൌണ്ടിൽ തന്നെയേ വരുള്ളൂ. വക്കീലിന്റെ കയ്യിലോ നേരിട്ട് ലഭിക്കുന്നതല്ല, നിങ്ങൾക്ക് തന്നെ നേരിട്ട് നിങ്ങളുടെ അക്കൌണ്ടിൽ വരും. അത് ഏകദേശം ഒരു 3 മാസം 6 മാസത്തിനുള്ളിലാണ് വരാ സാധാരണഗതിയിൽ വരാറ്. അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് നിർബന്ധമായിട്ട് നിങ്ങൾ അടിയന്തരമായി ചെയ്താൽ മതി.
1: അടുത്ത പരാതി സൗത്ത് പരവൂരിൽ നിന്നും പുഷ്പവല്ലിയുടേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
2: ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. 2 അനിയത്തിമാരുടെയും കല്യാണം കഴിഞ്ഞു. ഞാനൊരു സുഖമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചിട്ടുമില്ല. വീട് നിൽക്കുന്നത് 35 സെന്റ് സ്ഥലത്താണ്. അനിയത്തിമാർക്ക് 10 സെന്റ് സ്ഥലം വീതം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ അവിടെ വീട് വെച്ചു. ബാക്കി 14.5 സെന്റ് സ്ഥലവും വീടും എനിക്കാണ് അച്ഛൻ ഔസിയത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അത് പറമ്പിന്റെ ആധാരത്തിന്റെ കൂടെയായിരുന്നു. അമ്മയ്ക്ക് എന്നോട് വലിയ കാര്യമില്ല. അനിയത്തിമാരോടാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. അച്ഛൻ മരിച്ചുപോയപ്പോൾ ആ ഔസിയത്ത് അമ്മയും ഇളയ അനിയത്തിയുടെ ഭർത്താവും ചേർന്ന് കീറിക്കളയുകയും ചെയ്തു. അന്ന് ഔസിയത്ത് എഴുതിയപ്പോൾ എഴുത്തുകാരൻ അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എനിക്ക് നൽകിയിരുന്നു. അതുമാത്രമേ ഇപ്പോൾ എന്റെ കൈവശമുള്ളൂ. അമ്മ മരണപ്പെട്ടു. ഒറിജിനൽ ആധാരം അനിയത്തിയുടെ കയ്യിലാണ്. അവർ ഇപ്പോൾ വീടൊഴിയണമെന്നാണ് പറയുന്നത്. അങ്ങനെയായാൽ ഞാൻ പെരുവഴിയിലാകും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആശ്രിതയാവേണ്ടി വരും. ഞാൻ ഡിഗ്രി വരെ പഠിച്ചതാണ്. അനിയത്തിമാർ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ഛന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന വീട് നഷ്ടപ്പെടുമോ എന്നാണ് എന്റെ ഭയം. ആയതിനാൽ വീട് എനിക്ക് കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ പരാതിക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്.
3: ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ചില പ്രധാന നിയമകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പേരിൽ ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിൽപത്രം നിയമപ്രകാരം സാധുവായി നിർവഹിച്ചതാണെന്നും പിന്നീട് അത് റദ്ദാക്കിയിട്ടില്ലെന്നും തെളിയിക്കാൻ കഴിഞ്ഞാൽ ഒറിജിനൽ ലഭ്യമല്ല എന്ന കാരണത്താൽ മാത്രം നിങ്ങളുടെ അവകാശം ഇല്ലാതാകണമെന്നില്ല. ഒറിജിനൽ വിൽപത്രം മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ടതാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വിൽപത്രം തയ്യാറാക്കിയ എഴുത്തുകാരൻ്റെയും അതിലൊപ്പിട്ട സാക്ഷികളുടെയും മൊഴി ഉൾപ്പെടെയുള്ള തെളിവുകൾ, അതായത് സെക്കൻഡറി എവിഡൻസ്, കോടതിയുടെ പരിഗണനയ്ക്ക് വിധേയമാക്കാൻ സാധിക്കും. എന്നാൽ അത് ഓരോ കേസിലെയും സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും കോടതി വിലയിരുത്തുക. രണ്ടാമതായി, നിങ്ങളുടെ പിതാവിൻ്റെ മരണശേഷം സ്വത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് തർക്കം നിലനിൽക്കുമ്പോൾ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ നിങ്ങളെ ബലമായി വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ ആർക്കും അധികാരമില്ല. അതിന് യോഗ്യമായ സിവിൽ കോടതിയുടെ ഉത്തരവ് ആവശ്യമാണ്. അതിനാൽ നിങ്ങളുടെ കൈവശമുള്ള വിൽപത്രത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, സ്വത്തിൻ്റെ രേഖകൾ, ഭൂനികുതി രസീതുകൾ, കൈവശം തെളിയിക്കുന്ന മറ്റ് രേഖകൾ എന്നിവയുമായി പരിചയസമ്പന്നനായ ഒരു സിവിൽ അഭിഭാഷകനെ ഉടൻ സമീപിക്കുക. ആവശ്യമായാൽ നിങ്ങളുടെ കൈവശ അവകാശം സംരക്ഷിക്കുന്നതിനും എതിർകക്ഷി നിങ്ങളെ ബലപ്രയോഗത്തിലൂടെയോ നിയമവിരുദ്ധമായോ ഒഴിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്നതിനുമായി സ്ഥിര നിരോധനാജ്ഞ, അതായത് പെർമനന്റ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇടക്കാല നിരോധനാജ്ഞ, ടെമ്പററി ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള നിയമപരമായ പരിഹാരങ്ങൾ തേടാവുന്നതാണ്. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ എഴുതിയ വിവരങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് സ്വത്തിൽ അവകാശം ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ വിൽപത്രം തീർച്ചയായും കോടതി അംഗീകരിക്കുമെന്നും മുൻകൂട്ടി പറയാനാകില്ല. ലഭ്യമായ തെളിവുകളും സാക്ഷിമൊഴികളും നിയമപരമായി വിലയിരുത്തിയ ശേഷമായിരിക്കും കോടതി അന്തിമ തീരുമാനമെടുക്കുക. അതിനാൽ കാലതാമസം വരുത്താതെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം.
1: അടുത്ത പരാതി ജോജി തോമസ് മഞ്ഞുമേലിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
2: നികുതി അടക്കുന്നത് സംബന്ധിച്ച ഒരു പരാതി ഞാൻ നിയമവേദിയിലേക്ക് അയച്ചിരുന്നു. അതിന് നിയമവേദിയിലൂടെ മറുപടി ലഭിക്കുകയും ചെയ്തു. എന്റെ പരാതി ഇപ്രകാരമായിരുന്നു. 2026-27 വസ്തുനികുതി അടക്കുവാൻ ചെന്നപ്പോൾ എന്റെ പേരിൽ രണ്ട് സ്ഥലത്തായി 5-3 വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതിന്റെ ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും തണ്ടപ്പേരും വ്യത്യസ്തമാണ്.

0: ഈ രണ്ട് സ്ഥലത്തായിട്ടുള്ള 5-3 സെന്റിന്റെ നികുതി ഒന്നിച്ച് ഒരു പേപ്പറിൽ അടച്ചതിന് 30 രൂപ കൂടുതൽ വാങ്ങിയെന്നതായിരുന്നു എന്റെ പരാതി. നിയമവേദിയിലൂടെ അഭിഭാഷകൻ പറഞ്ഞ നിർദ്ദേശപ്രകാരം ഞാൻ ഏലൂർ വില്ലേജ് ഓഫീസർക്ക് കരമടച്ചതിന്റെ പകർപ്പ് സഹിതം 2026 മെയ് 30 ഒരു അപേക്ഷ രേഖാമൂലം കൊടുക്കുകയുണ്ടായി. ഇതിന് വില്ലേജ് ഓഫീസർ എനിക്ക് നൽകിയ മറുപടി ഭൂനികുതി അടക്കുന്നത് ഓൺലൈൻ വഴിയാണ് എന്നും ഒന്നിൽ കൂടുതൽ തണ്ടപ്പേർ ഉണ്ട് എങ്കിൽ എല്ലാ തണ്ടപ്പേർ അക്കൌണ്ടുകളുടെയും നികുതി ഒന്നിച്ചായിരിക്കും അടക്കേണ്ടതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇങ്ങനെ നികുതി ഒന്നിച്ചടച്ചതുകൊണ്ട് താരിഫ് വർദ്ധിച്ച് 3.16 വസ്തുവിന് മുനിസിപ്പാലിറ്റിയിൽ പരിധിയിൽപ്പെട്ടതിനാൽ 90 രൂപ മാത്രമേ ഈടാക്കിയിട്ടുള്ളൂ എന്നതാണ്. എനിക്ക് ലഭിച്ച മറുപടിയിൽ ഒന്നിൽ കൂടുതൽ തണ്ടപ്പേരുള്ള വസ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് ഈ മറുപടി തൃപ്തികരമല്ലാത്തതുപോലെയാണ് തോന്നിയത്. ആയതിനാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?
1: ഈ പരാതിക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടി.
2: ഇതിനു മുമ്പ് തണ്ടപ്പേരിനെ സംബന്ധിച്ചും അധികമായി ടാക്സ് ഈടാക്കിയതിനെ സംബന്ധിച്ചും ഒരു കത്ത് എഴുതിയതും അതിന് ഞാൻ മറുപടി പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. മുൻപ് ഞാൻ പറഞ്ഞ മറുപടിയിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. നിങ്ങളുടെ ആവശ്യം വില്ലേജ് ഓഫീസർ നിരസിച്ചാൽ ആ ഉത്തരവ് സ്വീകരിക്കുകയല്ല, മറിച്ച് അതിനെതിരായി അപ്പീൽ നൽകണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്രകാരം ഒരു അപ്പീൽ താങ്കൾ കൊടുത്തിട്ടുള്ളതായി കത്തിൽ നിന്നും വ്യക്തമല്ല. എന്താണ് തണ്ടപ്പേർ എന്ന് ആദ്യമായി ഒന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ റവന്യൂ ഭരണ സംവിധാനത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെയോ ആളുകളുടെയോ, അതായത് കൂട്ടുടമസ്ഥതയിലുള്ള വസ്തുക്കളെക്കുറിച്ചാണ് അത് പറയുന്നത്, അങ്ങനെയുള്ള പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമിയുടെ അക്കൗണ്ട് നമ്പറാണ് തണ്ടപ്പേർ. കേരള ലാൻഡ് ടാക്സ് സെക്ഷൻ 3 പ്രകാരം ആരുടെ പേരിലാണോ വസ്തു റവന്യൂ രജിസ്റ്ററിലുള്ളത് ആ വ്യക്തിയാണ് ലാൻഡ് ഹോൾഡർ എന്നറിയപ്പെടുന്നത്. റവന്യൂ നിയമപ്രകാരം ഓരോ തണ്ടപ്പേർ അക്കൗണ്ടും ഒരു പ്രത്യേക യൂണിറ്റാണ്. തണ്ടപ്പേരുകളിലെ ഭൂമി തമ്മിൽ കൂട്ടിച്ചേർത്ത് ആകെ വിസ്തീർണം കണക്കാക്കി ഉയർന്ന സ്ലാബിൽ നികുതി ഈടാക്കുന്നത് തെറ്റാണ്. ഓരോ തണ്ടപ്പേരിനും വെവ്വേറെ നികുതി ഈടാക്കേണ്ടതാണ്. ഓരോ ഉടമസ്ഥനും പ്രത്യേകം തണ്ടപ്പേരിൽ വെവ്വേറെ രസീതുകൾ നൽകാനും അവകാശമുണ്ട്. വില്ലേജ് ഓഫീസർ എഴുതി എന്നതുകൊണ്ട് മാത്രം അതൊരു നിയമമായി മാറുന്നില്ല. അപ്രകാരം നിയമപ്രകാരമല്ലാതെ ഉത്തരവുകൾ ഉണ്ടാകുമ്പോഴാണ് ആയത് തർക്കിക്കേണ്ടതും അപ്പീൽ നൽകേണ്ടതും എല്ലാം ചെയ്യുന്നത്. താങ്കൾ ഇനി ചെയ്യേണ്ട നടപടികൾ മാത്രം ഞാൻ പറയാം. വില്ലേജ് ഓഫീസറുടെ ഉത്തരവിനെതിരെ സെക്ഷൻ 9 പ്രകാരം തഹസിൽദാർക്ക് അപ്പീൽ നൽകണം. തഹസിൽദാർ LR അഥവാ ഭൂരേഖ തഹസിൽദാർക്കാണ് ഇങ്ങനെ അപ്പീൽ നൽകേണ്ടത്. ആയതിൻ്റെ കോപ്പിയും കൈപ്പറ്റി രസീതിയും സൂക്ഷിച്ചു വെക്കണം. അതിൽ നടപടിയില്ലെങ്കിലോ നിരാകരിച്ചാലോ സെക്ഷൻ 11 പ്രകാരം തങ്ങൾക്ക് റവന്യൂ കമ്മീഷണർക്ക് റിവിഷൻ നൽകാനുള്ള അവകാശമുണ്ട്. അതും കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്താൽ തീർച്ചയായും ഒരു അനുകൂല വിധി സമ്പാദിക്കാം.
1: അടുത്ത പരാതി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കുര്യാക്കോസിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
0: എന്റെ വീട് നിൽക്കുന്ന 5.5 സെന്റ് സ്ഥലത്തിന് 8 മീറ്റർ നീളത്തിൽ 4 അടി വഴിയുണ്ട്. എന്റെ തൊട്ടടുത്തുള്ള വ്യക്തിയാണ് ഈ വഴി എനിക്ക് തന്നത്. അതല്ലാതെ തെക്കുവശത്ത് 1 അടി വീതിയുള്ള ഒരു വഴി കൂടിയുണ്ട്. അത് ഒരു വയലിലേക്കാണ് തുറക്കുന്നത്. ആ വഴി കുറെ കാലമായി ഉപയോഗിക്കാറില്ല. ആദ്യം പറഞ്ഞ വഴി 25 വർഷത്തിലധികമായി ഈ വ്യക്തി വിട്ടുതന്നിട്ട് ഒരു ഭാഗം മതിലും അതിന്റെ ഉൾഭാഗത്ത് ചെത്തുകല്ല് നീട്ടിയിട്ട് ആ വസ്തുവിന്റെ തെക്കുഭാഗത്തെ മതിൽ അത്രയും പൊളിച്ചിട്ടാണ് ആ വഴി തന്നത്. ഇപ്പോൾ ആ വ്യക്തിയും ആ വ്യക്തിയുടെ ഭാര്യയും മരണപ്പെട്ടു. അവർക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. ഒരാൾ ജർമ്മനിയിലും മറ്റൊരാൾ അമേരിക്കയിലുമാണ്. അവർക്ക് ഈ വസ്തു വിൽക്കേണ്ടതുണ്ട്. അതിന് ഞങ്ങളുടെ വഴി കൂടി വേണമെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് പുരയിടത്തിലേക്ക് വേറെ വഴിയുണ്ട് എന്നും ഈ വഴി മതിൽ കെട്ടിയടക്കുമെന്നുമാണ് പറയുന്നത്. മരണപ്പെട്ട വ്യക്തി വിലയൊന്നും വാങ്ങാതെയാണ് ഞങ്ങൾക്ക് ഈ വഴി തന്നത്. അതിനാൽ രേഖയുമില്ല. ഞങ്ങൾക്ക് ഈ വഴി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? ഈ വഴി നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ പരാതിക്ക് മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ രമേശ് കടുവനപ്പറമ്പിൽ.
3: പാപ്പൻ വഴി തന്നതിന് ആധാരമോ എഴുതിവച്ച രേഖകളോ ഇല്ലെങ്കിൽ പോലും നിയമപരമായി ഈ വഴിയിൽ നിങ്ങൾക്കുള്ള അവകാശം സംരക്ഷിക്കാൻ മാർഗങ്ങളുണ്ട്. ഇന്ത്യൻ ഈസ്മെന്റ് ആക്ട് പ്രകാരം ഒരു വഴി സമാധാനപരമായും പരസ്യമായും മറ്റൊരു തടസ്സവുമില്ലാതെ 20 വർഷത്തിലധികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വഴിയിൽ നിങ്ങൾക്ക് നിയമപരമായ

0: അവകാശം സിദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ കാര്യത്തിൽ 25 വർഷത്തിലധികമായി ഈ വഴി ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല അപ്പാപ്പൻ മതിൽ പൊളിച്ച് ചെത്തുകല്ല് പാകി തന്നതുമാണ് ഈ വഴി നിങ്ങൾക്ക്. അത് നിങ്ങളുടെ കൈവശാവകാശത്തെയും വഴി ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമ്മതത്തെയും വ്യക്തമാക്കുന്നതാണ്. മാത്രവുമല്ല വഴി തന്ന ആളുടെ സമ്മതത്തോടെ തന്നെ നിങ്ങൾ സ്ഥിരമായി നിർമ്മിതികൾ, വഴിയുടെ മെയിൻ്റനൻസ് എന്നിവ നിങ്ങളുടെ ചിലവിൽ നടത്തി വരുന്ന ഒരു വഴിയാണിത്. അത്തരത്തിലുള്ള ഒരു വഴിയിൽ നിങ്ങളുടെ അവകാശം ഉടനെ റദ്ദാക്കാൻ നിയമപരമായി സാധിക്കില്ല. തെക്കുവശത്തെ ഒരടി വീതിയിലുള്ള വയലിലേക്ക് തുറക്കുന്ന കാലങ്ങളായി ഉപയോഗിക്കാത്ത ഒരു വഴി ഉണ്ടെന്നത് ഈ വഴിയുടെ അവകാശത്തെ ഇല്ലാതാക്കില്ല. ഈസ്മെന്റ് ബൈ നെസസിറ്റി, ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് മാത്രം കിട്ടുന്ന അവകാശം എന്നതിനേക്കാൾ നിങ്ങൾ ഈ വഴി 25 വർഷമായി ഉപയോഗിച്ച് അവകാശം സ്ഥാപിച്ചെടുത്ത ഒരു വഴിയാണ്. ഒരടി വീതിയിലുള്ള വഴി ഇന്നത്തെ കാലത്ത് പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ മറ്റേ വഴിയെ ഒരു ബദൽ വഴിയായി കാണാനും സാധിക്കില്ല. നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധമുള്ളതുകൊണ്ട് ആദ്യം പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ശ്രമിക്കാവുന്നതാണ്. ഇതിനോടകം ആ ശ്രമം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു സിവിൽ അഭിഭാഷകനെ സമീപിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ച് അവർ മതിൽ കെട്ടാതിരിക്കാനും നിങ്ങളുടെ വഴി ഉപയോഗം തടസ്സപ്പെടുത്താതിരിക്കാനും വേണ്ടി കോടതിയിൽ നിന്നും ഒരു താൽക്കാലിക സ്റ്റേ ഉത്തരവ്, ടെമ്പററി ഇഞ്ചങ്ഷൻ വാങ്ങുകയാണ് ആദ്യപടി. ഒപ്പം തന്നെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ച് അവിടെ ചെത്തുകല്ല് പാകിയ 4 അടി വീതിയിലുള്ള ഒരു വഴി ഉണ്ട് എന്ന് കോടതി രേഖകൾ എത്തിക്കാനും ശ്രമിക്കണം. ഒട്ടും സമയം കളയാതെ തന്നെ നിയമപരമായി മുന്നോട്ട് പോവുക.
1: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

കോട്ടയം ചങ്ങനാശ്ശേരി താലൂക്കിൽ മുൻഗണന PHH വിഭാഗത്തിലുള്ള റേഷൻ കാർഡിനുള്ള അപേക്ഷ ഈ മാസം 17 വരെ ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ നൽകാവുന്നതാണ്. സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.ecitizen.civilsupplieskerala.gov.in. വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 242 1660, 0481 242 1660. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന OBC, EBC, DNT വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കുന്നു. സ്കൂൾ അധികൃതർ അർഹരായ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് അപേക്ഷകൾ e-grants 3.0 പോർട്ടലിലൂടെ ഈ മാസം 31-നകം ഡാറ്റ എൻട്രി പൂർത്തീകരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484 2 9 8 3 1 3 0. നമ്പർ ആവർത്തിക്കാം, 0484 2 98 31 30.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസർ പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത്, 11:30 എൻ സി ഇ ആർ ടി സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, 12:40 പ്രകാശധാര, വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ ഡോക്ടർ എസ് വിവിൻ കുമാർ സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ.

ഉച്ചയ്ക്ക് 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2 മണിക്ക് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് സഹയാത്രിക മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണം, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം അവസാന ഭാഗം, തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്.

6:50 കാർഷിക ജീവനം. പച്ചക്കറികൾക്കൊപ്പം വിവിധയിനം ഔഷധ സസ്യങ്ങളും നട്ടുവളർത്തുന്ന ഏലൂർ മഞ്ഞുമലിലെ പി ജി ലളിതാംബിക കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം ഡേ കെയർ സുരക്ഷിതമോ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി അഭിമുഖം. നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം. 9 മണിക്ക് ന്യൂസ് അറ്റ് 9. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്നാണ്.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് ഏതാണ്? ഉത്തരം, കല്ലണൈ. പുരാതന ചോഴ രാജവംശത്തിലെ രാജാവായ കരികാല ചോഴനാണ് AD 2 തമിഴ്നാട്ടിലെ കാവേരി നദിക്ക് കുറുകെ ഈ അണക്കെട്ട് നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പോഴും ഉപയോഗത്തിലുള്ളതുമായ ജലസേചന സംവിധാനങ്ങളിൽ ഒന്നാണിത്. 1080 നീളവും 66 വീതിയും 18 ഉയരവുമുള്ള കരിങ്കല്ലുകൊണ്ടുള്ള ഈ നിർമ്മിതി 1900 വെള്ളപ്പൊക്കത്തെ തടഞ്ഞു നിർത്തുന്നു എന്നത് അത്ഭുതകരമാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഏകദേശം 15 സഞ്ചരിച്ചാൽ ഇവിടെയെത്താം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് ഏതാണ്? ഉത്തരം, കല്ലണൈ. ചിന്താശകലം: നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും അതിൽ മികവുള്ളവരായിരിക്കുക. എബ്രഹാം ലിങ്കൺ. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും അതിൽ മികവുള്ളവരായിരിക്കുക. എബ്രഹാം ലിങ്കന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി പൂർണ്ണമാകുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഹലോ VPS ലേക്ഷോർ.

0: ഹലോ, VPS ലേക് ഷോർ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല നമസ്കാരം. ഇങ്ങും കാൽപന്തുകളുടെ ആവേശ തിരമാലകൾ ഉയരുന്ന കാലമാണല്ലോ. ആവേശത്തിന്റെ ഓരോ അലയൊലികളിലും നമ്മൾ ഓരോരുത്തരും ഓരോ കളിക്കാരനും കളിക്കാരിയുമാകുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ വെറുമൊരു കളിയല്ല, അതൊരു ജീവിത പാഠമാണ്. ലക്ഷ്യത്തിലേക്കുള്ള ദൂരവും വീണാലും എഴുന്നേറ്റോടാനുള്ള കരുത്തും സഹകളിക്കാരനോടുള്ള സ്നേഹവും എല്ലാം ആ മൈതാനത്തുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരു മൈതാനമാണ്. അവിടെ നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായൊരു ഗോൾ അഥവാ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കണം, നമ്മുടെ ഊർജവും കഴിവും ലഹരിയുടെ കരിനിഴലിൽ ഒരിടത്തും തളച്ചിടരുത്. ലഹരിയല്ല, ലക്ഷ്യമാണ് നമുക്ക് ലഹരിയാകേണ്ടത്. ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉണ്ടെങ്കിൽ ഏത് ഗോൾ പോസ്റ്റും നമുക്ക് കീഴടക്കാം. ഇന്നത്തെ ഈ ആവേശവും ഊർജവും ജീവിതത്തിലെ ഉന്നതമായ ലക്ഷ്യങ്ങൾക്കായി നമുക്ക് മാറ്റിവെക്കാം. കൂടെ തന്നെ ഉണ്ട് എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നും ആരംഭിക്കുന്നു. ഹലോ, VPS ലേക് ഷോർ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ.
0: ഹലോ, ഷീലയാണോ?
2: അതെ
0: ഷീല, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്ന് മാശാലതയാണ്. രേണുക്ക ആരാണ്? രേണുക,
2: രേണുക എന്റെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാ, അംഗൻവാടി ടീച്ചർ.
0: ടീച്ചറാണ് പറഞ്ഞത് വിളിക്കണമെന്ന് ഷീലനെ.
2: ആശാ മേഡത്തിനെ എനിക്ക് എപ്പോഴും എന്ത് ഇഷ്ടമെന്നറിയോ?
0: ആണോ?
2: ഞാൻ എപ്പോഴും പറയാം ആശാ മേഡത്തിന്റെ ആ ഒരു മെസ്സേജ് വിടണോട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാ.
0: അങ്ങനെയായിരിക്കും രേണുക ടീച്ചർ മെസ്സേജ് ഒക്കെ വിട്ടത്. ഷീലയുടെ വീട് എവിടെയാ?
2: എന്റെ വീട് ഉദയംപേരൂര്.
0: ആരൊക്കെ ഉണ്ട് ഉദയംപേരൂര്?
2: ഉദയംപേരൂര് എന്റെ വീട്ടില് എന്റെ സ്വന്തം വീടാണ് ഉദയംപേരൂര്. അവിടെ ഞങ്ങള് രണ്ടാംഗ്ലമാരും ഞാനും ഞങ്ങള് അവരെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇപ്പൊ ഞങ്ങള് താമസിക്കുന്നത്. പച്ചാളത്താ കൊടുത്തത്. അവിടുന്ന് എനിക്ക് അംഗൻവാടി ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഞങ്ങള് താമസിക്കുവാണ്. ഇവിടെ പാർട്ടീഷനൊക്കെ കഴിഞ്ഞു വീട് വെച്ച് അങ്ങനെ ഞങ്ങള് താമസിക്കുന്നത്.
0: ഷീലക്ക് കുട്ടികളുണ്ടോ?
2: ഇല്ല.
0: ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
2: ഹസ്ബൻഡ് പെയിന്റർ ആയിരുന്നു. പെയിന്റിങ്ങും ചെയ്യാൻ പോയപ്പോഴത്തേക്കും മേലിന്ന് താഴെ വീണ് ഇപ്പൊ പോകില്ല.
0: അയ്യോ, എന്നിട്ടിപ്പൊ കിടപ്പിലാണോ ആള്?
2: അല്ലല്ല, അങ്ങനില്ല. രണ്ട് കാലിലും കംപ്ലീറ്റ് ആയിക്കോണ്.
0: എത്രയാ ഇപ്പൊ റെസ്റ്റ് ആയിട്ട്?
2: ഇപ്പൊ ഒരെണ്ണം 2016 ഒരെണ്ണം 2008 ആയിരുന്നു.
0: ആഹാ, ഇപ്പൊ ആള് നടക്കാനൊക്കെ തുടങ്ങിയോ?
2: നടക്കരുത്, ചെയ്യോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ പുള്ളിക്ക് ഇപ്പൊ പെയിന്റിങ് ചെയ്യാൻ പോയിട്ട് ഭയങ്കര പേടിയാണ്.
0: വീണു പോയത് കൊണ്ടുള്ള പേടിയാണ്? അതങ്ങനെയാണ്. ഒരു പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ പിന്നെ നമുക്ക് ആ കാര്യം ചെയ്യാൻ വലിയ വിഷമമായിരിക്കും.
2: അത് കാരണം പുള്ളിക്ക് പേടിയാ. പിന്നെ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ജോലി ഉണ്ടല്ലോ അംഗൻവാടിയിൽ, അതുകൊണ്ട് അങ്ങോട്ട് പോകണം.
0: ഓക്കെ, അതുകൊണ്ട് അങ്ങോട്ട് പോട്ടെ. ഹസ്ബൻഡിന്റെ പേരെന്താ മോളെ?
2: ഹസ്ബൻഡിന്റെ പേര് ഷാജി. എന്റെ പേര് ഷീല.
0: എനിക്കറിയാം ഷീലനെ, എനിക്കറിയാം ഷീലാന്ന്. ഞാനല്ലേ ആദ്യം വിളിച്ചത് അങ്ങോട്ട്. എന്താണ്, ബോധമൊന്നും ഇല്ലട്ടോ എന്റെ ഷീല കുട്ടിക്ക്. ശരി, അപ്പൊ ഷീലക്ക് ഏത് പാട്ടാ വേണ്ടത്?
2: മാഡത്തിന്റെ ഒരു നല്ല പാട്ട്.
0: നല്ലൊരു പാട്ട് വെച്ചുതരാം. അപ്പൊ സന്തോഷായിട്ടിരിക്കും കേട്ടോ.
2: സന്തോഷം. മാഡം എന്നെ വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി.
0: ആണോ? എനിക്കും ഭയങ്കര സന്തോഷമായി. ഓക്കേ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പു.

0: വരുത്തുന്നു VPS ലേക്ഷോർ ഹോസ്പിറ്റൽ,
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം. VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ് ബാലിട്ട.
3: ഗുഡ് മോർണിംഗ് ആശേച്ചി. ഹലോ VPS ലേക്ഷോർ.
2: യെസ് VPS ലേക്ഷോർ.
3: ഹലോ VPS ലേക്ഷോറിലെ ആശേച്ചി ബാലേട്ടം. ഈ കത്തിൽ നിന്നും ബാലേട്ടനെയും ഡാനിയെയും ഒഴിവാക്കിയിരിക്കുന്നു. ഇത് ആശേച്ചിക്ക് മാത്രമുള്ള കത്താണ്.
2: ആശേച്ചി,
3: ഈ ലോകത്തിലെ എല്ലാ അമ്മമാർക്കും ജനിക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് ഫ്രീ ആയി നൽകുന്ന ഒരു ലൈസൻസ് ഉണ്ട്.
2: അതെന്താ?
3: മക്കളെ വൈകാരികമായി ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ലൈസൻസ്.
2: ഞാൻ ചെയ്യാറില്ല ട്ടാ.
3: നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ മടിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് എതിർത്ത് സംസാരിച്ചാൽ, അടുക്കളയിൽ നിന്ന് ഒരൊറ്റ വരവാണ്, എന്നിട്ട് കണ്ണ് തുടച്ചുകൊണ്ട് ആ സ്ഥിരം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും. നിന്നെ ഞാൻ 10 മാസം നൊന്ത് ചുമന്ന് പ്രസവിച്ചതാണ്. അതിന്റെ നന്ദികേടാ നീ കാണിക്കുന്നത്. അമ്മോ, ഇത് കേൾക്കുന്ന പാടെ നമ്മുടെ സകല നാഡീ ഞരമ്പുകളും തളർന്നുപോകും. പിന്നെ അമ്മയെ നോക്കി കൊച്ചു കുഞ്ഞിനെ പോലെ പകച്ചു നിൽക്കാനേ കഴിയൂ. എതിർത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ആയുധം കിട്ടിയിട്ട് വേണ്ടേ? അമ്മാതിരി ബ്രഹ്മാസ്ത്രമാണ് പോരാളിയുടെ കയ്യിലിരിക്കുന്നത്.
2: ഇപ്പോഴത്തെ കുട്ടികളെ ചോദിക്കും, ഞങ്ങൾ പറഞ്ഞിരുന്നോ 10 മാസം ചുമക്കാൻ?
3: ഈ ഡയലോഗ് കേൾക്കാത്ത മക്കൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ വഴിയില്ല. ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ TV റിമോട്ട് ചോദിച്ചാലോ ഒക്കെ ഈ 10 മാസത്തെ പ്രസവവേദന വന്ന് നമ്മുടെ നെഞ്ചിൽ തറക്കും. ഒരു ശനിയാഴ്ച വൈകുന്നേരം ഞാനും എന്റെ അനിയൻ കണ്ണനും കൂടി ഹാളിൽ സുഖമായിരുന്ന് TVയിൽ സിനിമ കാണുകയായിരുന്നു. കണ്ണൻ സിനിമയുടെ ഡയലോഗ് മാത്രമേ കേൾക്കുന്നുള്ളൂ. നോട്ടം മുഴുവൻ മൊബൈലിലാണ്. അമ്മ അടുക്കളയിൽ എന്തോ പലഹാരമുണ്ടാക്കുന്ന തിരക്കിലാണ്. പെട്ടെന്നാണ് അമ്മ കയ്യിലൊരു തവിയുമായി ഹാളിലേക്ക് വന്നത്. ഡാ കണ്ണ, അമ്മയ്ക്ക് ആ കവലയിലെ കടവരെ പോയി 1 കിലോ പഞ്ചസാര വാങ്ങിവാടാ. ഇവിടെ ചായ ഉണ്ടാക്കാൻ ഒരിത്തിരി പഞ്ചസാര പോലും ഇല്ല, അമ്മ അവനോട് പറഞ്ഞു. അനിയൻ അപ്പോൾ മൊബൈലിൽ PUBG കളിച്ച് ഫുൾ മൂഡിലിരിക്കുകയാണ്. അമ്മയുടെ വിളി കേട്ടതും അവൻ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു, അയ്യോ അമ്മേ, ഞാൻ നല്ല ടയർഡാ. ഇന്ന് കോളേജിൽ നല്ലോണം അലഞ്ഞു. ചേട്ടനോട് പറ, ചേട്ടൻ വെറുതെ ഇരിക്കുകയല്ലേ, എന്നാ നീ പോയിട്ട് വാടാ എന്ന ഭാവത്തിൽ അമ്മ എന്നെ നോക്കി. ഞാനത് കണ്ടില്ലെന്ന ഭാവത്തിൽ TVയിൽ നോക്കിയിരുന്നു. അമ്മ അടുത്തു വന്ന്, എടാ നിന്നോടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് എന്റെ തലയിൽ തട്ടി. ഈ അമ്മയ്ക്കെന്താ, സിനിമ കഴിഞ്ഞിട്ട് പോകാം, ഇവിടെ അടുത്തല്ലേ കട, ഇപ്പൊ അത്യാവശ്യമാണേൽ അമ്മ തന്നെ പോയിട്ട് വാ. ഇത് പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടില്ല. അമ്മയുടെ ഭാവം മാറി. കയ്യിലിരുന്ന തവി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മ കണ്ണു തുടക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ ആ ചരിത്ര പ്രസിദ്ധമായ ഡയലോഗ് അന്തരീക്ഷത്തിൽ മുടങ്ങി. അതേടാ, നിനക്കൊക്കെ ഈ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല. നിന്നെയൊക്കെ ഞാൻ 10 മാസം നൊന്ത് ചുമന്ന് പ്രസവിച്ചതാടാ. ഒടുവിൽ എനിക്ക് കവല വരെ പോയി ഒരു പഞ്ചസാര മേടിച്ചു തരാൻ മടി. ഇതിലും ഭേദം എന്നെ ഈ അടുക്കളയിൽ ഇട്ട് കൊല്ലുന്നതായിരുന്നു. അമ്മയുടെ കരച്ചിൽ കണ്ടാൽ തോന്നും കടക്കാരൻ പഞ്ചസാര തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അമ്മയെ അടിച്ചിറക്കിയതാണെന്ന്. ഇത് കേട്ട് മടുത്ത അനിയൻ പതുക്കെ ഫോൺ ലോക്ക് ചെയ്ത് സോഫയിൽ വെച്ചു. എന്നിട്ട് തികച്ചും ശാന്തനായി എഴുന്നേറ്റ് അമ്മയുടെ അരികിലേക്ക് ചെന്നു. അവൻ അമ്മയുടെ തോളിൽ വളരെ സ്നേഹത്തോടെ കൈയിട്ടു. എന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, അമ്മേ, ഒരു സംശയം ചോദിക്കട്ടെ. ഈ 10 മാസം നൊന്ത് ചുമന്ന് പ്രസവിച്ചു എന്ന് എപ്പോഴും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ, അതിന് ഞാനും ചേട്ടനും അങ്ങോട്ട് വല്ല അപേക്ഷയും തന്നിട്ടാണോ അമ്മ ഞങ്ങളെ പ്രസവിച്ചത്? ഞങ്ങളെ എങ്ങനെയെങ്കിലും, നിങ്ങൾക്ക് മുൻവിധിയുണ്ട്, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഭൂമിയിലേക്ക് പ്രസവിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒപ്പുവെച്ച വല്ല കത്ത് അമ്മയുടെ കയ്യിലുണ്ടോ? അമ്മ ഒരൊറ്റ നിമിഷം കൊണ്ട് കരച്ചിൽ നിർത്തി അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ വിടാൻ ഭാവമില്ലായിരുന്നു. അമ്മേ, നൊന്ത് പ്രസവിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിയോജിപ്പില്ല, പക്ഷേ നിങ്ങളും അച്ഛനും കൂടി പ്ലാൻ ചെയ്ത് ഞങ്ങളെ ഉണ്ടാക്കിയതിന് ഞങ്ങൾ എന്ത് വിളിച്ചു? ഞങ്ങൾ സുഖമായി എവിടെയോ ഇരുന്നവരല്ലേ. ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ 1 കിലോ പഞ്ചസാരയിലും ഈ 10 മാസത്തെ കണക്ക് പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ? അതിന് ഞങ്ങളാണോ ഇപ്പോൾ ടാക്സ് അടക്കേണ്ടത്? അവന്റെ ചോദ്യം കേട്ട് എനിക്ക് പേടിയായി. ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കാൻ ധൈര്യപ്പെടാറില്ല. ചെറുക്കന്റെ ഒരു ധൈര്യം ഞെട്ടിപ്പോയി കേട്ടോ. അവന്റെ പ്രഭാഷണം കേട്ടതേ അതുവരെ ഇരയായി അഭിനയിച്ചു കൊണ്ടിരുന്ന അമ്മ ഒരൊറ്റ നിമിഷം കൊണ്ട് ഭദ്രകാളിയായി മാറി. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി മാറി. കയ്യിലിരുന്ന ഇരുമ്പ് തവി അന്തരീക്ഷത്തിൽ ഒന്ന് ചുഴറ്റി. അമ്മ അലറി, ഡാ നന്ദി കെട്ട പാമ്പേ, നിനക്ക് ഇത്രയും വലിയ അഹങ്കാരമായോടാ. അമ്മ ആ തവി വെച്ച്
2: ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നീ വളർന്നോ?
3: അമ്മ ആ തവി വെച്ച് അവന്റെ തലമണ്ട ലക്ഷ്യമാക്കി ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. പക്ഷേ അനിയൻ അത് മുൻകൂട്ടി കണ്ടിരുന്നു.
2: ഒഴിഞ്ഞുമാറി.
3: അമ്മയുടെ കൈ ഉയരുന്നതിന് മുൻപ് തന്നെ അവൻ ഒരൊറ്റ ചാട്ടത്തിന് ഒഴിഞ്ഞുമാറി. നേരെ വീടിന്റെ മുൻവാതിൽ ലക്ഷ്യമാക്കിയ ഒരു ഓട്ടമായിരുന്നു. അടുത്തത് എന്റെ നേരെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയ ഞാനും റിമോട്ട് വലിച്ചെറിഞ്ഞ് ഒറ്റച്ചാട്ടത്തിന് പുറത്തെത്തി. അനിയൻ മുറ്റത്തെത്തി സുരക്ഷിതമായ ദൂരത്തിൽ നിന്നിട്ട് തിരിഞ്ഞു നോക്കി. അമ്മയെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാനായി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ആ 10 മാസം എന്നെ വയറ്റിൽ ചുമന്ന് നോക്കിയതിന്റെ കൃത്യമായ വാടക ഞാൻ അടുത്ത മാസം എന്റെ പോക്കറ്റ് മണിയിൽ നിന്ന് തന്നേക്കാം. തൽക്കാലം പഞ്ചസാര മേടിക്കാൻ അവിടെ ഇരിക്കുന്ന അച്ഛനോട് പറ. ഈ യുദ്ധം നടക്കുമ്പോൾ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ പത്രം വായിച്ച് ചായ കുടിക്കുകയായിരുന്നു അച്ഛൻ. അനിയൻ അവിടുന്ന്

0: അച്ഛന്റെ പേര് വിളിച്ചു പറഞ്ഞതും അച്ഛൻ പത്രമടക്കി മേശപ്പുറത്ത് വെച്ചു. അമ്മ ഹാളിൽ നിന്നും ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് തിരിയുന്നതിന് മുൻപ് തന്നെ അച്ഛൻ സ്കൂട്ടറിന്റെ കീം എടുത്ത് പതുക്കെ പുറത്തേക്ക് നടന്നു. കാരണം അടുത്ത ആപ്പ് വരുന്നത് തന്റെ നേരെയാണെന്നും പഞ്ചസാര വാങ്ങിയില്ലെങ്കിൽ ഇന്ന് രാത്രി കഞ്ഞി കിട്ടില്ലെന്നും അച്ഛനെ നന്നായി അറിയാമായിരുന്നു. അച്ഛൻ കവലയിലേക്ക് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് നോക്കി ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ ടാക്സ് അച്ഛൻ തന്നെ അടക്കേണ്ടി വരും. സ്നേഹത്തോടെ സനൂപ് കോശിയാണ് ഈ കത്തയച്ചത്.
1: സനൂപ് പറഞ്ഞത് വളരെ ശരി. ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും നമുക്ക് ഒരു കാര്യവും പറയാൻ പറ്റൂല. അത് കൂടാതെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഏതിലോ കണ്ടതാണ്, റീലാണോ അല്ല വായിച്ചതാണോ എന്ന് അറിയില്ല, അതില് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്ത് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ജീവിതാന്ത്യം വരെ നമ്മൾ മക്കളെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം, അവർക്ക് വേണ്ടി ജീവിക്കണം, എന്നാ തിരിച്ച് നമുക്ക് വേണ്ടി ജീവിക്കാനോ നമ്മളെ സ്നേഹിക്കാനോ അവരോട് പറയണ്ട. അതുപോലെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാ കാശും അവർക്ക് വേണ്ടിയിട്ടുള്ളതാ. എന്നാ ഇവര് സമ്പാദിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമുക്കുണ്ടോന്ന് വെച്ചാ നോ വേ. നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കുള്ളതാ, അത് അവർക്ക് 100% ഉറപ്പാ. എന്നാ ഇവരുണ്ടാക്കിയ എന്തെങ്കിലും കാര്യം അച്ഛനമ്മയ്ക്കുള്ളതാണോന്ന് വെച്ചാ ഇല്ല. നമ്മളൊക്കെ ശരിക്കു പറഞ്ഞ വെറും വിഡ്ഢികളാണ് കേട്ടാ.
0: അല്ല, അത് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്.
1: സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ സങ്കടം തോന്നും കേട്ടോ, കാരണം നമ്മളതിനൊന്നും ഒരു കണക്കുമില്ല. ഇവരുടെതിനൊക്കെ ഭയങ്കര കണക്ക് എന്ന് പറയുമ്പോ എന്തൊരു വിരോധാഭാസം. അത്
0: വീട്ടിൽ തീർക്കേണ്ടത് തീർക്കാനുള്ള സ്ഥലമല്ല പ്രോഗ്രാം.
1: ഞാൻ എല്ലാ അച്ഛനമ്മമാരോടും പറയുന്നത് അതില് ബാലേട്ടനും ഡാനിയും ഒക്കെ ഉൾക്കൊള്ളും.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: സ്നേഹം നിറഞ്ഞ ആശേച്ചി ബാലേട്ടൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഹലോ VPS ലേക്ഷ്വർ. 33 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. വന്ന ഉടൻ തന്നെ ഒരു റേഡിയോ വാങ്ങിച്ചു. അതിന്റെ പ്രചോദനം എന്റെ ചേച്ചിയാണ്. ചേച്ചി എപ്പോഴും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. കുഞ്ഞുനാൾ മുതൽ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. മുംബൈയിൽ പോയ ശേഷം അതൊക്കെ മാറി എന്നേയുള്ളൂ. വിശപ്പ് എന്ന വികാരം എന്നെ വളരെ വേദനിപ്പിച്ചിരുന്നു. അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബത്തിലെ അംഗമായിരുന്നു. അച്ഛന്റെ മദ്യപാനം മൂലം എല്ലാം നശിച്ചു. പഠിക്കുന്ന കാലത്ത് പട്ടിണി ഒരു മാറാശാപമായിരുന്നു. ചേച്ചി അമ്മയുടെ വീട്ടിലായിരുന്നു. എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോൾ കോഴിക്കോട്ട് കാവൽ അമ്പലത്തിന്റെ റോഡിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കോഴിക്കോട്ടപ്പ, ഇന്നെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ച് ചോറുണ്ടാവണേ എന്ന്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അമ്മിണിയുടെയും കമലയുടെയും ചോറ് കഴിച്ചാണ് വിശപ്പ് മാറ്റിയിരുന്നത്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അമ്പിളി ചേച്ചിയും ആശയം എനിക്ക് വേണ്ടി ചോറ് കൊണ്ടുവരുമായിരുന്നു. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് പെരുങ്കുളം എന്ന കൊച്ചുഗ്രാമം. ഇപ്പോഴും ആ മനോഹാരിത ഒട്ടും മാറാത്ത ഗ്രാമം. ഏറ്റവും ആദ്യത്തെ പുസ്തക ഗ്രാമം കൂടിയാണ് പെരുങ്കുളം. അതാണെന്റെ നാട്. ആരെങ്കിലും വിശക്കുന്നു എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം ഓർമ്മ വരും. മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം വിശപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പഴയ കാല ഓർമ്മകൾ വല്ലാതെ അലട്ടും. ഞാൻ മുംബൈയിൽ പോയത് തന്നെ രണ്ടു നേരം ഭക്ഷണം കിട്ടും എന്ന് വിചാരിച്ചാണ്. ചേച്ചിയുടെ കൂടെ മുംബൈയിൽ എത്തി അവിടെ ജോലി ചെയ്തു. 95 ജനുവരി 26 കല്യാണം കഴിച്ചു. എറണാകുളം ഡിസ്ട്രിക്ട് ഉദയം പേരൂരുള്ള ശിവശങ്കര കൈമളാണ് ഹസ്ബൻഡ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ സന്തോഷമായി ജീവിക്കുന്നു. 2 മക്കൾ, 1 കൊച്ചുമകൾ, എല്ലാവർക്കുമൊപ്പം സന്തോഷം മാത്രം. മുംബൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമാണ് എന്നെ ഞാൻ ആക്കിയ മുംബൈ. നല്ല ഇഷ്ടമാണ് മുംബൈ. ഒരു പക്ഷെ കേരളത്തേക്കാൾ കൂടുതൽ. ഇതിലേക്ക് കത്തെഴുതുന്ന രാജൻ കിണറ്റിൻകര, അതായത് രാജേട്ടൻ, ഡോംബ്ലിവിയിൽ നമ്മുടെ അയൽവാസിയായിരുന്നു. രാജേട്ടന്റെ കത്ത് കേൾക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരും. അച്ഛനും അമ്മയും 2016 6 മാസത്തെ ഇടവേളയിൽ മരിച്ചു. രണ്ടാളും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ ശ്രീ ഗീതാ ശിവശങ്കര കൈമളാണ് കത്തയച്ചിരിക്കുന്നത്.
2: അടിപൊളി പേരാണ്, അടിപൊളി സംഭവമാണ്, അടിപൊളി നാടാണ്. ഏതായാലും ഒരു കാലം അങ്ങനെയായിരുന്നല്ലേ. നമ്മുടെ എപ്പോഴും നമ്മുടെ ജീവിതത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് 3 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇന്നും നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ഈ 3 നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവരായിട്ടുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി വിശപ്പായിരുന്നത് കൊണ്ടാണ് നാട് വിട്ട് മറ്റൊരു നാട്ടിലൊക്കെ പോയിട്ട് ജോലിക്കൊക്കെ ചേർന്നത്. പക്ഷേ പിന്നീട് ആ പ്രയോറിറ്റി മാറിയിട്ടുണ്ടാവും.
0: ഇപ്പം മറ്റുള്ളവരോട് എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റപ്പെടലാന്ന് പറയും. അന്ന് പക്ഷേ വിശപ്പായിരുന്നു, ഇന്ന് ഒറ്റപ്പെടലാണ്. അതാണ് പറയുന്നത്, കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ചിന്താഗതിയും മാറിക്കൊണ്ടേയിരിക്കും.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഇപ്പൊ ഞാന് സ്റ്റുഡിയോയിൽ വന്നപ്പോ ഡാനിനോട് ഞാൻ പറഞ്ഞു മൈക്കൊന്ന് ശരിയാക്കി തരുമോ എന്ന്
2: ചോദിച്ചു.
1: ഡാനി പറഞ്ഞു ആ ശരിയാക്കി തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, കാരണം പനി വന്നതിന് ശേഷം ആ ഒരു ക്ഷീണം അങ്ങോട്ടും മാറിയിട്ടില്ല. അപ്പൊ ഡാനിന്റെ അടുത്ത് പറയാം, ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നില്ലെങ്കിലും വലിയ പ്രശ്നമില്ല എന്ന് ശരിയാ. ഇപ്പൊ നമ്മൾ രണ്ട് കാഴ്ചപ്പാടെ പറഞ്ഞു. ഒരു കാലത്ത് വിശപ്പാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒറ്റപ്പെടലാണ്. പക്ഷേ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യം തന്നെയാണ്. നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് നടക്കാൻ പറ്റുക. അപ്പോ കഴിഞ്ഞ ദിവസം രണ്ട് വർഷമായിട്ട് കിടപ്പിലായിട്ടുള്ള ഒരാളോട് സംസാരിച്ചപ്പോ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഒന്ന് ഓടാൻ പറ്റിയാൽ മതി എന്നുള്ളതാണ്. കാരണം അയാൾക്ക് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ജനലിനോട് കെട്ടി നിർത്തുക ചെയ്യുന്ന അയാളെ അത്രയും പോലും എണീറ്റ് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഓടണം എന്നുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണോ നമുക്ക് വിലക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ഏറ്റവും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതിങ്ങനെ മാറി മാറി വരും.
2: തീർച്ചയായിട്ടും നമ്മുടെ പ്രയോറിറ്റികൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെ നിശ്ചയിക്കുന്നതാണ്. ആ നിശ്ചയിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെ ആയിരിക്കും മുൻപന്തിയിൽ വന്ന് നിൽക്കുക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലതുണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഹലോ VPS ലൈക്ക് ഷോറിന് പ്രാർത്ഥിക്കാനുള്ളത്. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: വലിയൊരു നമസ്കാരവും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലൈക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. അഭിനേതാവ്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ പ്രതാപ് പോത്തന്റെ ചരമവാർഷിക ദിനമാണ് ഇന്ന്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 100-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. 1978 ആരവം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. നായകനായും ഉപനായകനായും സ്വഭാവ നടനായുമെല്ലാം അദ്ദേഹം അഭിനയിച്ചു. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുള്ള അദ്ദേഹം തമിഴിലും മലയാളത്തിലുമായി നിരവധി ശ്രദ്ധേയമായ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഗ്രീൻ ആപ്പിൾ എന്ന സ്വന്തം പരസ്യ കമ്പനിയിൽ MRF, നിപ്പോ തുടങ്ങിയ കമ്പനികൾക്കുവേണ്ടി സച്ചിൻ ടെൻഡുൽക്കർ ഉൾപ്പെടെയുള്ളവരുടെ പരസ്യ സംവിധായകനായി. 2022 ജൂലൈ 15 ചെന്നൈയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. പ്രതാപ് പോത്തനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രമായ ആരവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. FM മോർണിംഗ് സെലക്ഷൻസിൽ ആദ്യം എസ് ജാനകി പാടിയത്, ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം FM മോർണിംഗ് സെലക്ഷൻസിൽ. ഇനി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഇളയരാജ ഈണം നൽകി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം ഒരു യാത്രാമൊഴി.

0: പ്രതാപ് പോത്തൻ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പ്രകാർ PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി.

OP 160/18 കക്ഷി അമ്മിണിപ്പിള്ള. ഈ ചിത്രത്തിൽ KS ഹരിശങ്കർ പാടിയ ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അരുൺ മുരളീധരൻ.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം സ്വാതി ദാസ് പ്രഭു പാടിയത്. ഗാനരചന സിജു തുറവൂർ, സംഗീതം ഗോവിന്ദ് വസന്ത. ചിത്രം വള, എ സ്റ്റോറി ഓഫ് ബാംഗിൾ.

സുലേഖ മൻസിൽ. ഈ ചിത്രത്തിൽ മുഹസിൻ പരാരി രചിച്ച് വിഷ്ണു വിജയ് സംഗീതം നൽകി പാടിയ ഗാനം. കൂടെ പാടിയത് വർഷ രഞ്ജിത്, മീര പ്രകാശ്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
3: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞ 43:50. ചിത്രം കമ്മട്ടിപ്പാടം. കാർത്തിക് പാടിയ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് അൻവർ അലി, സംഗീതം കൃഷ്ണകുമാർ.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: ജോബ് കുര്യൻ പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം ഗോപി സുന്ദർ. ചിത്രം അഡിയോസ് അമിഗോ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്കും റേഡിയോ ഹെൽത്തിനും ശേഷം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ധാതു ബ്ലോക്കുകളുടെ 8-ാം ഘട്ട ലേലം കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 8-ാം ഘട്ടത്തിൽ 9 സംസ്ഥാനങ്ങളിലെ 20 നിർണായക ധാതു ബ്ലോക്കുകളാണ് ലേലത്തിലെന്ന് ഖനി മന്ത്രാലയം അറിയിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായ കൊല്ലം കല്ലുംതാഴം ഫ്ളൈ ഓവറിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഫ്ളൈ ഓവറും സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയിലെ തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്കായി ബംഗാളിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരുമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. അടുത്ത മാസം 28, 29, 30 തീയതികളിലാണ് യോഗം ചേരുകയെന്ന് ബേബി ന്യൂഡൽഹിയിൽ അറിയിച്ചു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ കുടിയാൻമല പൂപ്പറമ്പിൽ അതിഥി തൊഴിലാളി മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശി ഫിലിപ്പാണ് മരിച്ചത്. ബർമിംഗ്ഹാമിൽ 3 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. 2-ാം മത്സരം നാളെ വൈകിട്ട് 5:30.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 59:37. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന, അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. ഐ ബി ഡി എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും

0: ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
1: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിൽ നിന്ന് വരുന്ന ഇൻഫ്ലമേഷൻ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിന്റെ എക്സ്പാൻഷൻ, അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തില് ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളോട് ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടല്, വൻകുടല്, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ട് വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തില് ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തില് അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിൽ മൊത്തത്തിൽ അൾസറായിട്ടങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിന്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് ഈ അസുഖത്തിന്റെ അൾസറിന്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിന്റേതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിന്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ചു കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് 2-3 ആഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല. നമ്മുടെ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പൊ വയറിളക്കം IBD രോഗത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം IBD രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായി വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിന് ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയി കഴിഞ്ഞാൽ പിന്നെയും പോകണം എന്നുള്ള തോന്നൽ, മലധാരത്തിന്റെ അവിടെ ഇരിച്ചിൽ, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് IBD രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിന്റെ കൂടെ തന്നെ മലത്തില് ബ്ലഡ് പോവുക, രക്തത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇതുവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും IBD രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പുണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പുണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക പിന്നെയും ഇത് ആവർത്തിച്ചു വരിക. ഇങ്ങനെയുള്ളവർക്ക് IBD അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റീവ് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം IBD രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാര്, രണ്ടാമത് പ്രായമുള്ള ആൾക്കാര്. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10-30 വയസ്സുള്ള വരെയുള്ള പ്രായത്തില്. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്കും അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ച

ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ IBD രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപകൃതിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ IBD രോഗം നിർണയിക്കുക സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിന്റെ കൗണ്ട് കൂടുതലായിട്ട് പോവുക, അല്ലെങ്കിൽ CRP കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷെ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടൽ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിന്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിന്റെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള

മുതൽ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷെ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടല് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിന്റെ അഗ്രഭാഗം ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിന്റെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയ പോലത്തെ പാടുകള്, ചുമന്ന പാടുകള്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിന്റെ ഭാഗത്ത് നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം. സംശയിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ് അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ IBD എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്ക് ഒരു ആശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദ്വാരത്തിൽ ഒരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടുകൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണം ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. IBD രോഗം നിർണയിക്കുന്നതിന് അത് തന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിന്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നതിന് പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. അപ്പൊ ഈ IBS ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ IBS IBD തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ IBS വയറിളക്കം ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBS നോർമലാണ്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നാൽ IBD വ്യത്യാസങ്ങൾ വരാം. CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും. എന്നാൽ IBD രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBD കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസ് തുടങ്ങിയ അസുഖങ്ങളുടെ രോഗനിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടൽ ചുരുക്കം അനുഭവപ്പെടാം. കുടൽ ചുരുക്കം അനുഭവപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിന്റെ പരിഹാരം. ഇപ്പൊ രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിന്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മളൊരു ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളിയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ടു മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തിക മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിന്റെ അസുഖത്തിന്റെ ആഘാതവും രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിന്റെ ചികിത്സ എടുക്കണം? 6 മാസം കൊണ്ട് തീരുമോ? 1 വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല.
ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം.

0: ചിലപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടു പോയേക്കാം. പക്ഷേ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല പുതിയ പല മരുന്നുകളും അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റി ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിന്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോയെന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ മറ്റൊന്ന് സാധാരണ രോഗികൾ ചോദിക്കുന്ന ഈ IBD രോഗികൾ ക്യാൻസറിന്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിന്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികൾ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്ന് അറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:15:10. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ബി കെ ഹരിനാരായണൻ രചിച്ച്, ഷാൻ റഹ്മാൻ സംഗീതം നൽകി, ഗൌരിലക്ഷ്മി, ഷാൻ റഹ്മാൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം ഞാൻ പ്രകാശൻ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. കോട്ടയം അയ്മനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് നഴ്സിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 21 രാവിലെ 10:30 നടക്കും. അയ്മനം പഞ്ചായത്ത് നിവാസികൾക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8075435526. 8075435526. സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മൂന്നാർ കേറ്ററിംഗ് കോളേജിലെ 2026-27 അധ്യയന വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി 3 വർഷ ഡിപ്ലോമ പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC, THSLC, മറ്റ് തത്തുല്യ പരീക്ഷകളിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവർക്ക് www.dhm.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി www.dhm.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേന വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസ് അടച്ച് പൂർത്തിയാക്കണം. വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയതിനുശേഷം ഹോം പേജിലെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഈ മാസം 24 വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം.
1: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്റോൺ മാൾ ഇടപ്പള്ളി.
3: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പ്രൊഫസർ എൻ ആർ മാധവ മേനോൻ ഇന്റർ ഡിസിപ്ലിനറി സെന്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോകോൾസിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബിഇ, ബിടെക്, ബിഎസ്എംഇ, എംടെക്, എംഎസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഇന്റഗ്രേറ്റഡ് എംടെക്, എംസിഎ അല്ലെങ്കിൽ നെറ്റ് പിഎച്ച്ഡിയോടുകൂടി കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 20 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 6820222 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 27 മുൻപായി ലഭിക്കത്തക്കവിധം അയയ്ക്കണം. ആപ്ലിക്കേഷനും മറ്റ് വിശദ വിവരങ്ങൾക്കും www.recruit.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 8078019688. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8078019688.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
4: സന്ദർശിക്കൂ www.irctctourism.com.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: 2025-26 അധ്യയന വർഷത്തിൽ SSLC, +2, ഡിഗ്രി, PG കോഴ്സുകളിൽ ആദ്യ അവസരത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കാണ് അർഹത. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0475222253 0475222353. ആക്ട് കേരള സംഘടിപ്പിക്കുന്ന കഥ, കവിത, സാഹിത്യ ശില്പശാല ഈ മാസം 25 ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നെറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 8848419574 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. സേവനവാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 30:10.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
9: പ്രായോജികർ
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13,160 രൂപ നിരക്കിലും പവന് 1,05,280 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
9: പ്രായോജികർ
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഓർമ്മച്ചിന്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം
1: ഞാൻ എം വി ശശികുമാർ.
0: ഞാൻ റിയ.
1: റിയ, ഒരു ഉറക്കച്ചടവിലാണോ ഓർമ്മച്ചിന്തിലേക്ക് വന്നത്? കളി കാണാറുണ്ടോ?
0: ചടവ് ഒരിത്തിരില്ലാതില്ല.
1: ഒരുപക്ഷെ ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ചുരുങ്ങുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം നമ്മുടെ ചുറ്റും അലയടിക്കുന്നത്. പലരുടെയും ഇഷ്ട ടീമുകൾ പുറത്തായെങ്കിലും ഇപ്പോഴും ആവേശം കെട്ടടങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ, അല്ലെ?
0: ആവേശം ഇത്തിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കണ്ടു വന്നതിനേക്കാൾ അധികം കൂടുതൽ പോസ്റ്ററുകളും ബാനറുകളും കൊടികളും പിന്നെ ഇതൊക്കെ പ്രദർശിപ്പിക്കുന്ന സ്ക്രീനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൂടുതലായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഈ കാക്കനാട് എൻ ജി ഒ ക്വാർട്ടേഴ്സ്, നമ്മുടെ ഓഫീസ് ഇരിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ഒരു പന്തലൊക്കെ കെട്ടി ഒരു വലിയ സ്ക്രീനൊക്കെ വെച്ച് എന്തോരം ആളുകളാണ് രാത്രി എന്നില്ല പകലെന്നില്ല കളി കാണാൻ വരുന്നതെന്ന് അറിയോ?
1: കളി ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു രസം തന്നെയാണ്.
0: അതെ അതെ,
1: സ്റ്റേഡിയത്തിലൊക്കെ ഇരുന്ന് കാണുന്നത്. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും ഈ ഫ്ലെക്സുകൾ എന്തിനാണ് ഇത്ര അധികം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതൊരു നമുക്ക് ഒരു പരിസ്ഥിതി പ്രശ്നം കൂടിയല്ലേ?
0: അത് മാത്രമല്ല, ഒരു മത്സരം പോലെയായി. അയാൾ ഇത്രയും വലിയ ഒരു ബാനർ വെച്ചു അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് വെച്ചു, അതുകൊണ്ട് ഞാൻ അതിനേക്കാളും വലുത് വെക്കണം എന്നുള്ള ഒരു മത്സരം പോലെ ആയതുപോലെ.
1: ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി, ബ്രസീൽ തോറ്റപ്പോ ബ്രസീലിന്റെ വലിയൊരു ഫ്ലെക്സ് എടുത്തു മാറ്റുന്നു വളരെ വിഷമത്തോടെ. എന്തിനു വേണ്ടിയായിരുന്നു പക്ഷേ അവരൊക്കെ ഇങ്ങനെ ഫ്ലെക്സ് വെക്കുന്നത്? നമുക്ക് ടീമുകളോടുള്ള ഇഷ്ടം വരാം, ആവേശം വരാം, കളി കാണാം, ഒന്നിച്ചിരുന്ന് കളി കാണാം. പക്ഷേ അങ്ങനെ ഒരു ആരാധനയുടെ ആവശ്യമുണ്ടോ?
0: നമ്മൾ അത്തരം ആരാധകരല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്.
1: തീർച്ചയായിട്ടും മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യം ഈ കളിയിലെ എവിടെയും ഇല്ലതാനും, എന്നിട്ടും ഇത്രയും ആവേശം കാണുമ്പോൾ എന്നെങ്കിലും ഇന്ത്യ ഇങ്ങനെ ഫിഫ കപ്പിന്റെ ഒരു ക്വാർട്ടറിലോ സെമിഫൈനലിലോ ഒക്കെ എത്തുമ്പോൾ എന്തായിരിക്കാം ഇവിടുത്തെ ആവേശം? ഞാൻ അതാണ് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വരട്ടെ,
0: അങ്ങനെ ഇന്ത്യയും എത്തട്ടെ, ലോകത്തിന്റെ ആ ഒരു വേദിയിലേക്ക് ഇന്ത്യയും എത്തട്ടെ.
1: അങ്ങനെയുള്ള ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഓർമ്മച്ചിന്തിലെ ആദ്യത്തെ കത്തിലേക്ക് പോകാം.
0: എല്ലാവർക്കും ഓർമ്മച്ചിന്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
1: ഓർമ്മച്ചിന്തിലെ ആദ്യത്തെ ഇന്നത്തെ ശ്രോതാവ് ഒരു സന്ദേശമാണ്, നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുള്ള സന്ദേശമാണ് വായിക്കുന്നത്. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് CSP കുട്ടി, ബ്രാക്കറ്റ് ഹരി ഒളശ എന്ന് എഴുതിയിട്ടുണ്ട്. വെളിപ്പേരായിരിക്കാം. എൻ്റെ ഓർമ്മകൾ എന്നെ കൊണ്ടുപോകുന്നത് 1970 മുൻപുള്ള കാലത്തേക്കാണ്. ഇപ്പോൾ കോരിച്ചെരിയുന്ന മഴ, ഈ മഴയാണ് എന്നെ ഇന്ന് എൻ്റെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കോരിച്ചെരിയുന്ന മഴ വളരെ കുറവാണ്, ഒരുപക്ഷെ കോട്ടയം ഒളശ്ശയിൽ പെയ്ത് കാണണം. അദ്ദേഹം അന്നത്തെ പട്ടിണിക്കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് പട്ടിണിക്കാലം, റേഷൻ തന്നെ ബുദ്ധിമുട്ടി വാങ്ങുന്ന ഒരു കാലം. മഴ പെയ്താൽ അടുക്കള സ്വിമ്മിംഗ് പൂളാകും, ഓലമേന അടുക്കള, വിറകും അറക്കപ്പൊടി ഉപയോഗിച്ചുള്ള അടുപ്പും. എനിക്കും എൻ്റെ അനുജനുമുള്ളത് പാകം ചെയ്തു തരാൻ ബുദ്ധിമുട്ടുന്ന വല്യമച്ചി. മാതാപിതാക്കൾ ചെറുപ്പത്തിലേ ഇല്ലാതായെന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. നനഞ്ഞ ഓലച്ചൂട്ടും മരച്ചീനിയുടെ തൊലി കളഞ്ഞ വിറകും ഊതി ഊതി കത്തിക്കുന്ന പ്രിയ അമ്മൂമ്മ, കഷ്ടിച്ച് ചോറും എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി കറിയും. ഇന്ന് ആ അമ്മൂമ്മയില്ല, ആ അനുജനില്ല. എൻ്റെ ഓർമ്മയിൽ ആ കൂട്ടുകെട്ടിൽ ഞാൻ മാത്രം ബാക്കി. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ പ്രിയപ്പെട്ടത് ആ പഴയ ഇല്ലായ്മയുടെ കാലം. മഴ ഇപ്പോൾ തോർന്നു, നിർത്തട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വകാല സ്മരണ, അത് വളരെ ദയനീയമായൊരു ചിത്രമാണ് ഈ സന്ദേശത്തിലൂടെ വരച്ചിടുന്നത്. അതോടൊപ്പം ഇന്ന് അദ്ദേഹം അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മാറി കരകയറി, പക്ഷേ പ്രിയപ്പെട്ടവർ അപ്പോഴേക്കും ഇല്ലാതായി. അങ്ങനെ ഒരു വ്യർത്ഥതയും അങ്ങനെ ഒരു വ്യസനവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് അറിയിക്ക് തോന്നുന്നത്?
0: ഒരു കാലഘട്ടത്തിന് മുൻപുള്ള ഓർമ്മകളൊക്കെ എടുത്താൽ അതിൽ കൂടുതലായി വരുന്നത് ഇതേപോലെയുള്ള പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയാണ്. നമുക്ക് അയക്കുന്ന കൂടുതലും ആളുകൾക്ക് പറയാനുള്ള കഥകളും ഇത്തരം ആണെന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോഴും ദാരിദ്ര്യ വിമുക്തമൊന്നും ആയിട്ടില്ല, എന്നാൽ പോലും ഇത്ര പട്ടിണിയൊന്നും ഇപ്പോ ഇല്ല എന്ന് തന്നെ വിശ്വസിക്കാം.
1: തീർച്ചയായും, കാരണം ഇത് ഹരിത വിപ്ലവത്തിനൊക്കെ മുമ്പുള്ള നാളുകളാണ്. ഒരുപക്ഷെ നമ്മള് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ധാന്യങ്ങൾക്കായി കാത്തു നിന്നിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മുടെ രാജ്യം ഒരുവിധം ഉൽപാദനം സ്വയം പര്യാപ്തമാവുന്നുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ഒരുപോലെ എത്തുന്നുണ്ടോ എന്നതിലേ നമുക്ക് വ്യത്യാസം അനുഭവപ്പെടുന്നുള്ളൂ. കാരണം ചിലർക്കെങ്കിലും ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാനാകില്ല. അത്തരം ഓർമ്മകളാണ് ഈ സന്ദേശത്തിലൂടെ

നമ്മുടെ മുമ്പിൽ വരുന്നത്. എന്തായാലും ലോകം മുന്നോട്ട് പോകുന്നു, ആളുകളുടെ അവസ്ഥ മാറുന്നു. ഇദ്ദേഹത്തിൻ്റെ പോലെ തന്നെ കൂടുതൽ പേരുടെ ഈ ഇല്ലായ്മയുടെ ലോകം മാറി നിറവിൻ്റെ ലോകം വരട്ടെ എന്ന് പ്രതീക്ഷയോടെ നമുക്കൊരു ഗാനത്തിലേക്ക് പോയാലോ.

0: മരത്തിലിടിച്ചു. ഒരു സ്ത്രീ അപ്പോൾ തന്നെ മരിച്ചു. അമ്മമ്മ അന്ന് 48 വയസ്സ്, 24 മണിക്കൂർ ജീവിച്ചു. അപ്പന്റെ മടിയിൽ കിടന്നാണ് മരിച്ചതെന്ന് അപ്പൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. 1957 എനിക്ക് 4 വയസ്സ് തികയാറായപ്പോഴാണ് വസൂരി എന്ന മഹാപകർച്ചവ്യാധി നാട്ടിൽ പടർന്നത്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ 26 പേരുണ്ടായിരുന്നു. അപ്പന്റെ അമ്മമ്മയും മുത്തിയമ്മമ്മ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പന്റെ അപ്പനും അപ്പപ്പന് 6 ആൺമക്കളും 3 പെൺമക്കളുമായിരുന്നു. അന്ന് 3 ആണിൻ്റെയും 1 പെണ്ണിൻ്റെയും വിവാഹം കഴിഞ്ഞിരുന്നു. വലിയപ്പന് 4, അമ്മായിക്ക് 3, അപ്പന് 2, ഇളയപ്പന് 1 കുട്ടിയുമായിരുന്നു. മുത്തിയമ്മമ്മയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. 103 വയസ്സിലാണ് മുത്തിയമ്മമ്മ മരിച്ചത്. അന്ന് ഞാൻ 3 ക്ലാസ്സിലായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അനിയത്തി ഫിലോമിനയ്ക്കും വസൂരി പിടിപെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വാവയെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ കരച്ചിലായി. എന്നെ അപ്പൻ കാർ ഷെഡിൽ എടുത്തുകൊണ്ടുപോയി ഒരു മൂലയിൽ നിന്ന് പറഞ്ഞു, കാണിച്ചു തരാം, കരയരുത്, അമ്മയെ വിളിക്കരുത്. അന്നേരം എൻ്റെ കുഞ്ഞനുജത്തി മരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അമ്മയെ മയക്കി കിടത്തിയിരിക്കുകയായിരുന്നു എന്ന് പിന്നീട് ഞാനറിഞ്ഞു. അപ്പൻ എന്നെ എടുത്തിട്ട് പോയി, ദേ കിടക്കുന്നു കണ്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടതായിട്ട് എനിക്കറിവില്ല. അമ്മയുടെ അപ്പുറത്തായിരുന്നു അവൾ കിടന്നിരുന്നത്. അന്ന് ദീനം മാറി രക്ഷപ്പെട്ടവരാണ് രോഗിയെ നോക്കാൻ നിൽക്കുക. അന്ന് അവളെ മാത്രമാണ് പകൽ സംസ്കരിച്ചിട്ടുള്ളത്. പള്ളിയിലേക്കുള്ള വഴിയിലുള്ള വീടുകളിൽ കയറി പറഞ്ഞു, 11 മണിക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ്, വാതിലടച്ച് ഇരുന്നു കൊള്ളുക. എന്റെ അനിയത്തിക്ക് പൂച്ചക്കണ്ണായിരുന്നു. ചുരുണ്ട മുടിയും നല്ല വെളുത്ത സുന്ദരിയുമായിരുന്നു. അമ്മയുടെ അപ്പന്റെ പൂച്ചക്കണ്ണായിരുന്നു അവൾക്ക്. 2.5 വയസ്സായിരുന്നു. ഞാൻ അമ്മയുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഉണ്ണീശോ മാതാവിന്റെ മടിയിൽ കിടക്കുന്ന ചിത്രം കാണുമ്പോൾ അമ്മേ നമ്മുടെ ഫിലോമിന എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ച് എടുത്തു കാണുമായിരുന്നു. വീട്ടിലെ ബാക്കി 25 അംഗങ്ങളിൽ ഇനി ഒരാളും കുറയല്ലേ കാഞ്ഞൂർ പുണ്യാള എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പനും അമ്മയും എന്നെയും കൂട്ടി കാഞ്ഞൂർ പള്ളിയിൽ പോയി 25 അമ്പെടുത്തു വെച്ചു. കൊച്ചിന് കരപ്പനും കൂടി ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ഞാനിപ്പോൾ ജീവിക്കുന്നത് കാഞ്ഞൂരിലാണ്. ഞങ്ങളുടെ ചെറിയ പള്ളിയിൽ അൾത്താരയുടെ 2 വശത്തുമായി 6 കുഞ്ഞു മാലാഖമാരുണ്ട്. അതിൽ ഇപ്പോഴും എന്റെ കുഞ്ഞനിയത്തി ഉണ്ടോ എന്ന് ഞാൻ നോക്കും. ഇല്ല, അത്രയും സൗന്ദര്യമുള്ള ഒരു മാലാഖ കുഞ്ഞിനെയും ഞാൻ അതിൽ കണ്ടിട്ടില്ല. എഴുതിയിരിക്കുന്നത് റോസിലി ഗർവാസിസ്.
1: ഈ സന്ദേശം വായിക്കുമ്പോൾ നമ്മൾ ഏകദേശം 70 വർഷം പുറകോട്ട് പോവുകയായിരുന്നു. അന്നത്തെ സാമൂഹികാവസ്ഥ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം, അതുപോലെ അന്ന് ഇത്തരം അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ വരുമ്പോൾ എങ്ങനെയായിരുന്നു ആളുകൾ കണ്ടിരുന്നതെന്ന് നമ്മുടെ ചില പഴയ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് ഓർമ്മ വരും. V.S. അച്യുതാനന്ദന്റെ അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഇതുപോലെ, അദ്ദേഹം 7 വയസ്സോ മറ്റോ ഉണ്ടാകുമ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ വസൂരി വരികയുണ്ടായി. ഒരാളും തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ദൂരെയുള്ള ഒരു ഓലക്കുടലിൽ കൊണ്ടുപോയി തള്ളുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അസുഖം പിടിച്ചവരെ. അഥവാ മരിക്കുകയാണെങ്കിൽ ആ ഓലക്കുടലിലൂടെ അങ്ങ് കത്തിച്ചു കളയും. അത്തരത്തിൽ അപരിഷ്കൃതമായിട്ടായിരുന്നു നമ്മൾ ഇത്തരം രോഗികളെ കൈകാര്യം ചെയ്തിരുന്നത്. ഓരോ അസുഖങ്ങളും അങ്ങനെയായിരുന്നു. ഇപ്പം സ്മോൾ പോക്സ് നമ്മുടെ വസൂരിയെ കുറിച്ച് പറഞ്ഞു, അതേപോലെ കുഷ്ഠരോഗം വന്നാൽ അങ്ങനെയായിരുന്നു. കാരണം അവരെ സമൂഹത്തിൽ നിന്ന് അങ്ങ് പുറത്താക്കി ബാക്കിയുള്ളവർ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയായിരിക്കാം, പക്ഷേ വളരെ മോശമായ രീതിയിലായിരുന്നു രോഗികളോട് പെരുമാറിയിരുന്നത്. തീർച്ചയായും പ്രത്യേകിച്ച് രോഗം ഒരു കുറ്റമാണോ എന്ന് തോപ്പിൽവാസി തൻ്റെ നാടകത്തിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരവസ്ഥയൊക്കെ ഇന്ന് നമുക്ക് മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്കെല്ലാം ഈ സ്മോൾ പോക്സിനുള്ള വാക്സിൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മ, എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇഞ്ചക്ഷൻ എടുത്ത പാട് സാധാരണ ഇഞ്ചക്ഷൻ പോലെയല്ല. ഈ സ്മോൾ പോക്സിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വലിയ വട്ടത്തിലൊരു പാട് വരും.
0: അത്
1: ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ രക്തചന്ദനമൊക്കെ അരച്ച് പുരട്ടുമായിരുന്നു. അത്തരത്തിലായിരുന്നു. പക്ഷേ പഴയ സാമൂഹികാവസ്ഥ, അതുപോലെ കൂട്ടുകുടുംബം, ഇന്നിപ്പോൾ 26 പേരുള്ള ഒരു കുടുംബത്തെക്കുറിച്ച് ഇക്കാലത്തെ കുട്ടിക്ക് ആലോചിക്കാൻ കഴിയുമോ? എന്തൊരു അടുപ്പമുള്ള സ്നേഹബന്ധങ്ങളുള്ള ഒരു കുടുംബമായിരിക്കും അത്. എന്തായാലും റോസ്ലിൻ്റെ ഈ സന്ദേശം ആ പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി.
0: അപ്പോൾ സ്വന്തം ജീവിതത്തിലെ ഒരു അനുഭവമാണ്, അത് പല രീതിയിൽ പറയാം. പക്ഷേ ഇതിലെവിടേക്കോ ഒരു കാവ്യാത്മകത കൂടിയുണ്ട്. ഞാനിത് ശരിക്കും വിഷ്വലൈസ് ചെയ്തു കേട്ടോ.
1: മാത്രമല്ല എനിക്ക് ആ എൻ്റെ അനുജത്തിയുടെ സൗന്ദര്യമില്ല ഒരു മാലാഖയ്ക്കും എന്ന് പറയുമ്പോൾ അനുജത്തിയോടുള്ള സ്നേഹമാണ് നമ്മുടെ മുൻപിൽ ഒരു മാലാഖയായിട്ട് അനുജത്തിയെ തോന്നിപ്പിക്കുന്നത്.
0: അപ്പോൾ ഈ റോസ്ലി ഗർവാസിസ് ഇവർ ഒരു എഴുത്തുകാരിയാണോ എന്നറിയില്ല, പക്ഷേ നല്ലൊരു വാസന കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞു വെക്കണമല്ലോ.
1: വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട്. നമുക്കപ്പോൾ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം, ഇങ്ങനെയൊരു ഗാനമുണ്ട്. തീർച്ചയായും ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനമാണ്. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം.
0: ശരി.

അങ്ങനെ ഓർമ്മച്ചിന്തിൻ്റെ രണ്ടാമത്തെ കത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയ ഓർമ്മച്ചിന്തിന്, എൻ്റെ പേര് റോസിലി ഗർവാസിസ്. കോഴിക്കാടൻ വീട്, കാഞ്ഞൂർ. 72 വയസ്സ്. എൻ്റെ വീട് മേലൂർ എന്ന ഗ്രാമത്തിലായിരുന്നു. 1952 എൻ്റെ അപ്പൻ്റെ അമ്മ അതിലൂടെ ആദ്യമായി ഓടിയ ബസ്സിൽ കയറി അമ്മമ്മയുടെ ആങ്ങളയുടെ വീട്ടിൽ മല്ലുശ്ശേരിയിൽ മാമോദീസയ്ക്ക് പോയി തിരിച്ചു വരുന്ന വഴി ബസ്

ഈ സന്ദേശം അയച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂരിൽ നിന്ന് സുമിത സി വി ആണ്. ഇപ്പോൾ അഴിക്കോട് താമസിക്കുന്നു. പ്രിയപ്പെട്ട ആകാശവാണി, എൻ്റെ അറിവിൻ ആഴവും പരപ്പും ആഹ്ലാദത്തിൻ അഴകും ആകാശവാണിയായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും ആകാശവാണിയുമായുള്ള എൻ്റെ ബന്ധം മുറിയാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. റേഡിയോയുമായി ബന്ധപ്പെട്ട മധുരതരമായ ഓർമ്മകൾ ഒന്നിലധികമുണ്ട് എനിക്ക് പങ്കുവയ്ക്കാൻ. അതിലൊന്ന് ഞാനിവിടെ കുറിക്കുന്നു. ഓർമ്മതൻ താളം എന്നാണ് ഈ ഓർമ്മയ്ക്ക് പേരിട്ടിട്ടുള്ളത്. ആ സഹോദരിമാർ പുതിയ റേഡിയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവരുടെ അറിവും ആഹ്ലാദവും സമയസൂചികയും അതായിരുന്നല്ലോ. എന്നാൽ ഏറെ നാളായി അവരുടെ അറിവിൻ്റെ വരവിന്, ആഹ്ലാദത്തിൻ്റെ ഒഴുക്കിന്, എന്തിന് സമയത്തിന് പോലും തടസ്സം വന്നിരിക്കുന്നു. കാരണം റേഡിയോ മിണ്ടുന്നില്ല. അറ്റകുറ്റപ്പണി ചെയ്യുന്ന ആൾ ഇനി ഇതിങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. അതെ, അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും അതിന്മേൽ ചെലവഴിച്ചു കഴിഞ്ഞു. അതിനാൽ പല പ്രാവശ്യം റേഡിയോ തുറന്നു വെച്ച് അതിൻ്റെ ശബ്ദം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമെല്ലാം നിഷ്ഫലമായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും അവരുടെ സങ്കടങ്ങൾക്ക് ചെവി നൽകാതെ ദാക്ഷിണ്യമേതുമില്ലാതെ മുന്നോട്ടു പോയി. ഒപ്പം റേഡിയോ വേണമെന്ന അവരുടെ ആഗ്രഹവും ഇന്ന് അവർക്ക് സന്തോഷമാണ്. കാരണം അവരുടെ നഷ്ടപ്പെട്ട അറിവിൻ ഉറവിടവും ആഹ്ലാദവും സമയനിഷ്ഠയും തിരിച്ചു വരുന്നു. അതെ, അവരിലേക്ക് പുതിയ റേഡിയോ എത്തുന്നു. ജോലി കഴിഞ്ഞു വരുമ്പോൾ ചേട്ടൻ വാങ്ങിക്കൊണ്ടുവരാമെന്ന് ഉറപ്പു തന്നിരുന്നു. ചേച്ചിമാരോടൊപ്പം അവളും പടിഞ്ഞാറേ കുഞ്ഞറയത്ത് ചേട്ടനെയും കാത്തിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് വടക്കുനിന്നും ഒരു ശബ്ദം ഒഴുകി വന്നു.

0: അത് അടുത്തടുത്ത് വന്നു. കാത്തിരുന്ന അവരിൽ ആഹ്ലാദത്തിൻ്റെ തിരയിളക്കം. ചേട്ടൻ റേഡിയോയുമായി വരുന്നതാണെന്ന് അവർ ഓർപ്പിച്ചു. ശബ്ദം അടുത്തടുത്ത് വന്നു. ആകാംക്ഷയുടെ പരകോടിയിലാണ് സഹോദരിമാർ. അവർ കാത്തു നിൽക്കുകയാണ് ആ ശബ്ദം വീട്ടിലേക്കെത്തുവാൻ. എന്നാൽ ആകാശത്തോളം ഉയർന്ന പ്രതീക്ഷയ്ക്കുമേൽ ഒരു കൊടുങ്കാറ്റടിച്ചപ്പോൾ ആ ശബ്ദം പടിഞ്ഞാറ് അറബിക്കടലിനെ ലക്ഷ്യമാക്കി ഒഴുകി. അവർ ആശയറ്റിരുന്നു. വെളിച്ചമേകിയിരുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ തെളിച്ചവും ഇല്ലാതായി. മഴയ്ക്കായി വേഴാമ്പലുകൾ കാത്തിരിക്കും പോലെ അവർ മറ്റൊരു ശബ്ദത്തെ പ്രതീക്ഷിച്ചിരുന്നു. നിമിഷങ്ങൾ ഒച്ചുകളായി മുന്നോട്ടു പോകവേ അവരിൽ നിന്നും അകന്ന ആ മനോഹര ശബ്ദം തിരിച്ചുവരുന്നു. ചേട്ടനൊപ്പം അത് മന്ദം മന്ദം അവരുടെ അരികിലേക്ക്. ഈ ഓർമ്മ അയച്ചിട്ടുള്ളത് സുമിത സി വി. ഒരു റേഡിയോയ്ക്കായി കാത്തിരുന്ന അനുഭവമാണ് സുമിത എഴുതിയിട്ടുള്ളത്.
1: ഇന്നത്തെ കത്തുകൾക്കൊക്കെ എന്തോ ഒരു നേരത്തെ പറഞ്ഞതുപോലെ കാവ്യാത്മകത കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ, തീർച്ചയായും. കാരണം അവരുടെ റേഡിയോ ഇല്ലാത്തൊരു അനുഭവം അവർ മറ്റൊരാളുടെ അനുഭവമായിട്ടാണ് നമുക്ക് സന്ദേശമായി അയച്ചിട്ടുള്ളത്.
1: റേഡിയോ കാത്തിരിക്കുന്ന അനുഭവം.
0: അതെ, മാത്രമല്ല ഒരു ആകാംക്ഷ, ഒരു ശബ്ദം അടുത്തടുത്ത് വരുന്നു, പിന്നീട് അത് അകന്നകന്നു പോകുന്നു. അപ്പോൾ നമുക്ക് സംശയമായി ഇത് റേഡിയോ കിട്ടിയില്ലേ എന്ന്. എനിക്കിങ്ങനെ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നി അത് മറ്റാരെങ്കിലും ആയിരുന്നുവോ, ഇവരുടെ റേഡിയോ മോഹം പൊലിഞ്ഞുവോ എന്നൊക്കെ സംശയിച്ചു. പക്ഷേ
1: കിട്ടിയോ കിട്ടിയില്ലേ?
0: അതെ, പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവരുടെ ചേട്ടൻ ചിലപ്പോൾ അവരെ ഒന്ന് കളിപ്പിച്ചതായിരിക്കാം. പിന്നെ ചില സ്ഥലത്ത് പണ്ടൊക്കെ റേഡിയോ ട്രാൻസ്മിഷൻ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കേൾക്കുമായിരുന്നു. അപ്പോൾ വ്യക്തമായി കേൾക്കുന്ന സ്ഥലം നോക്കി നടന്നതായിരിക്കാം ഒരു പക്ഷേ ഈ വ്യക്തി. പ്രത്യേകിച്ച് ഷോർട്ട് വേവിലൊക്കെ നമ്മൾ റേഡിയോ കേൾക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേക ഭാഗത്ത് അത് വളരെ കൃത്യമായും കൂടുതൽ വ്യക്തമായൊക്കെ കേൾക്കാൻ കഴിയുമായിരുന്നു. അത്തരത്തിലൊരു പ്രദേശം അന്വേഷിച്ച് നടന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇതുപോലെ പലരും എഴുതി കണ്ടിട്ടുണ്ട്, നമുക്ക് ഈ റേഡിയോ കേൾക്കുന്നത് ഏരിയൽ തെങ്ങിൻ്റെ മുകളിൽ കയറ്റി വെച്ചാണ്, അതല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, അത്തരത്തിലൊക്കെ റേഡിയോ കേൾക്കുന്നവരുണ്ട്. അപ്പോൾ പലപ്പോഴും പലർക്കും റേഡിയോ ഒരു കാലത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അതിനുവേണ്ടി അതിയായി ആഗ്രഹിക്കുക, അത് കേൾക്കാനായി അടുത്ത വീട്ടിൽ പോവുക, ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഉള്ളിലിരിക്കുകയാണ് റേഡിയോ. മൊബൈലിലൂടെയാണ് പലരും കേൾക്കുന്നത്. അതല്ലാതെ റേഡിയോയിലൂടെ കേൾക്കുന്നവരുമുണ്ട്. ചിലരൊക്കെ ചില അനുഭവങ്ങൾ എഴുതാറില്ലേ, റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാൻ വീട്ടിലന്ന് മുതിർന്നവർക്ക് മാത്രമേ അധികാരമുള്ളൂ, ഒന്നില്ലെങ്കിൽ മുത്തശ്ശി, അതല്ലെങ്കിൽ അമ്മാമൻ, ഇവരൊക്കെ വന്നിട്ടാണ്, അച്ഛൻ, ഇവരൊക്കെയാണ് റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കുട്ടികൾക്കൊന്നും അത് തൊടാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ കാലം പോയി കുട്ടികൾ മൊബൈലിലിരുന്ന് റേഡിയോ കേൾക്കുന്നു, അതല്ലെങ്കിൽ ടി വി കാണുന്നു. ആ നിലയ്ക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു.
1: അപ്പോൾ റേഡിയോയുടെ സാങ്കേതിക വിദ്യ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ റേഡിയോ കേൾക്കുന്നതിനോടുള്ള ഒരു താല്പര്യം ആ ഒരു തലമുറയ്ക്ക് അത് കൂടുതലാണെന്ന് പറയാതെ വയ്യ.
0: തീർച്ചയായും. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഈ എന്താ പറയുന്ന പച്ച പരിഷ്കാരി എന്ന് തന്നെ പറയട്ടെ, ചിലർക്ക് ചോദിക്കും ഇപ്പോഴും റേഡിയോ ഒക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ള, റേഡിയോ ഏത് കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളിൽ ചിലരാണ് അത് കേൾക്കാതെ മാറിപ്പോയത്. ഇപ്പോൾ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഓ റേഡിയോ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും വളരെ രസമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം സത്യം പറഞ്ഞു.
1: അപ്പോ അങ്ങനെ കുറച്ചുപേരെ സന്തോഷിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളതും അല്ലേ?
0: തീർച്ചയായിട്ടും. അപ്പൊ അവർക്കെല്ലാം ഹൃദ്യമായ ഒരു ഗാനത്തിലേക്ക് തന്നെ പോയാലോ.

0: അടുത്ത സന്ദേശം. പ്രിയമുള്ള ഓർമ്മചിന്തന്, ഞാൻ ബാബുരാജ് VS. ഇപ്പോൾ ലോകം മുഴുവൻ ലോക ഫുട്ബോൾ മാമാങ്കം നടക്കുകയാണല്ലോ. എവിടെ നോക്കിയാലും അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും കാണാം. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഫുട്ബോൾ ഒരു ആവേശമാണെന്ന്. ഫുട്ബോളിനോട് ഒരുതരം ഭ്രാന്താണ്. ലോകകപ്പ് നടക്കുന്ന ഈ സമയം എന്റെ കുട്ടിക്കാലം ഓർമ്മചിന്തമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. 10-12 വയസ്സ് പ്രായം, ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി, ബ്രാക്കറ്റിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് കേട്ടോ, കൂട്ടുകാരുടെ പേര് പറയുന്നില്ല, ഒത്തിരി ഉണ്ടെന്ന്. അപ്പോൾ ഈ കൂട്ടുകാരെല്ലാവരും കൂടി തുണി കൊണ്ട് പന്തുണ്ടാക്കി കളിക്കുന്ന കാലം 1978-79 കാലഘട്ടമാണ് കേട്ടോ. തുണിപ്പന്ത് കളിച്ച് കളിച്ച് കുടൽമാല കിടക്കുന്നത് പോലെയാക്കും. അതുകൊണ്ട് ഞങ്ങൾ ഉണങ്ങിയ ഒതളങ്ങ ഫുട്ബോളായി കളിക്കും. മനസ്സിലായോ? പണ്ട് മൺചിരാതിന് പകരം ഒതളങ്ങ രണ്ടായി മുറിച്ച് അതിന്റെ കുഴിയിൽ എണ്ണ ഒഴിച്ച് വിഷു ദിവസവും അമ്പലത്തിലെ വിശേഷ ദിവസവും ഉപയോഗിക്കാറുണ്ട്. ഈ ഒതളങ്ങ ഒരു വിഷക്കായ കൂടിയാണ്. ഒതളങ്ങയിൽ നിന്ന് ഉയർച്ചയായി റബ്ബർ പന്ത് വാങ്ങി. റബ്ബർ പന്ത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് എല്ലാവരും തീരുമാനിച്ചു ഒരു ഫുട്ബോൾ വാങ്ങാമെന്ന്. വർഷം 1980 കഴിഞ്ഞു. പിന്നെ കൂട്ടുകാരെല്ലാവരും കൂടി പൈസ കൂട്ടിവെച്ച് ഞാനും ഒരു കൂട്ടുകാരനും കൂടി എറണാകുളം ബ്രോഡ്വേയിൽ പോയി ഒരു ഫുട്ബോൾ വാങ്ങിച്ചു. വില 120-130 ആയിരുന്നു. അക്കാലഘട്ടത്ത് അത് എന്ത് വിലയാണല്ലേ.
1: തീർച്ചയായും, കാരണം എനിക്കൊരു അനുഭവം ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് പറയാം.
0: ശരി. ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. വീട്ടിൽ ആരും തന്നെ ഇതിനായിട്ട് പൈസ ചോദിക്കില്ല. പിന്നെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും വൈകിട്ടും കളി തന്നെ. അന്നൊക്കെ പലതരത്തിലുള്ള കളികളുണ്ടായിരുന്നു. കല്ലചിറ എന്ന പേരുള്ള സ്ഥലത്തായിരുന്നു കളി. 4-5 ഫുട്ബോൾ കോർട്ടിനുള്ള സ്ഥലമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലാണ്. ഫുട്ബോൾ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. 50-100 രൂപയ്ക്ക് ഇടക്കൊച്ചി, ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി എന്നിവിടങ്ങളിൽ ബെറ്റ് വെച്ച് കളിക്കാൻ തുടങ്ങി. ചിലപ്പോൾ ജയിക്കും, ചില സമയത്ത് തോൽക്കും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ കത്ത് നിർത്താം. ഫുട്ബോൾ ഓ ഷേപ്പിലാണ്. ഈ ഓയുടെ തുന്നൽ വിട്ടുപോകും. അത് തുന്നാൻ മാത്രം ആവേശമുള്ള കൂട്ടുകാരുണ്ട്. പിന്നെ എല്ലാവർക്കും 18-20 വയസ്സായി. പല പല ജോലിക്ക് പോയി തുടങ്ങി. കുടുംബമായി ജീവിക്കുന്നു. 1986 എന്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയിൽ അർജന്റീനയുടെ കളി കണ്ടു. ആ ചേച്ചിയുടെ ഭർത്താവിന് കെൽട്രോണിലായിരുന്നു ജോലി. അന്നു മുതൽ ഇന്ന് വരെ അർജന്റീന കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. 1990-94 വീട്ടിൽ കളർ TVയിൽ കളി കാണുമായിരുന്നു. എല്ലാ കൂട്ടുകാരും ഉണ്ടാകുമായിരുന്നു. ആ കാലം നല്ല രസമുള്ളതായിരുന്നു. എന്ന് ബാബുരാജ് VS, വെള്ളശ്ശേരി ഹൗസ്.

0: കുമ്പളങ്ങി, കൊച്ചി.
1: 1986 ചില കളികൾ ബാബുരാജ് പറഞ്ഞത് കാണാൻ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. ബ്രസീലിന്റെ ഒരു വെളുത്ത പെല എന്ന് പറഞ്ഞ ഒരു കളിക്കാരനുണ്ടായിരുന്നു, എന്റെ ഹീറോ അക്കാലത്ത് അദ്ദേഹമായിരുന്നു. സീക്കോ,
0: സീക്കോ
1: വെളുത്ത പെല എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞിരുന്നത്. അദ്ദേഹം പെനാൽറ്റി മിസ്സാക്കി ആ കളിയിൽ, ബ്രസീൽ തോറ്റു. അങ്ങനെ നമ്മുടെ കളി ആവേശം കുറഞ്ഞു. അതെന്റെ ഓർമ്മയിലുണ്ട്. 86 കളിയെ കുറിച്ച് പറയുമ്പോൾ അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു തുണി കൊണ്ട് തുന്നി ഫുട്ബോൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഉണ്ടായിരുന്നു. ഈ വെള്ളക്കായ് ഇവിടെ പറയും, മച്ചിങ്ങ എന്ന് പറയും. മച്ചിങ്ങയാണ് നമ്മുടെ ബോൾ പലപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ. പട്ടത്തണ്ടാണ് ബാറ്റ്. ഈ തെങ്ങിന്റെ ഓലയുടെ തണ്ട് പട്ടത്തണ്ട് എന്ന് പറയും. അവിടെ അത് വെട്ടി ബാറ്റിന്റെ ഏകദേശം ഒരു ഷേപ്പാക്കാൻ നമുക്ക് പറ്റും. അതാണ് ബാറ്റ് ഉപയോഗിച്ച് കളിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോ നമ്മൾ അന്ന് സ്കൂളുകളിലാണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ചില ഏട്ടന്മാർക്ക് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്. അപ്പോൾ ആ ബാറ്റൊക്കെ കണ്ട് നമുക്കതില്ലാന്ന് കണ്ടപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ ആശാരിപ്പണി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഒരു ബാറ്റ് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു മരമൊക്കെ എടുത്ത് അദ്ദേഹം ആ ബാറ്റിൻ്റെ ഷേപ്പ്, അദ്ദേഹം അത്രയും ആലോചിക്കുന്നുള്ളൂ, ബാറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി കറക്റ്റ് ബാറ്റ് നമുക്ക് ഉണ്ടാക്കി തന്നു. ഒറ്റത്തടിയിൽ, മരത്തിൽ ഒറ്റത്തടിയിലാണ് ബാറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് വലിയ അബദ്ധമാണ്, ഒറ്റത്തടിയിലല്ല ബാറ്റ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ക്രിക്കറ്റ് ബോൾ കൊണ്ട് അതിലെറിഞ്ഞപ്പോൾ മറ്റേ ശരിക്കുള്ള ക്രിക്കറ്റ് ബാറ്റ് പിടിച്ച പോലെയല്ല, നമ്മുടെ കയ്യിൽ ആസകലം ഒരു തരിപ്പ് അരിച്ചു കയറും. കാരണം ബാറ്റ് പല പല കഷ്ണങ്ങളായിട്ടുള്ള ഇതുകൊണ്ടാണ് അതിന്റെ ഹാൻഡിൽ പിടി വരെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ഷോക്കൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. വില്ലോ മരം കൊണ്ടാണ് ശരിക്ക് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുക എന്ന് പറയും. ഇത് പ്ലാവിന്റെ ഒരു തടി കിട്ടിയപ്പോൾ അദ്ദേഹം നമുക്ക് ഒരു സഹായം ചെയ്തതെന്നാണ്. പക്ഷെ അതുകൊണ്ട് കളിക്കാൻ അങ്ങനെ പറ്റില്ല. റബ്ബർ പന്തുകൊണ്ടൊക്കെ കളിക്കാൻ പറ്റും, പക്ഷെ ക്രിക്കറ്റ് ബോൾ കൊണ്ട് അതിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റില്ല. നമുക്ക് അത് അങ്ങനെയല്ല ശരിക്ക്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ തുണി കൊണ്ട് ബോൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളുടെ ഒരു നമ്മളോടുള്ള ഒരു അനുകമ്പന്നോ അനുതാപമെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇവർക്കും ഒരു ക്രിക്കറ്റ് ബാറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മരത്തിലൊരു ബാറ്റ് പണിത് തന്നു. പക്ഷേ ശരിയായ ക്രിക്കറ്റ് ബാറ്റ് അങ്ങനെയല്ലല്ലോ. അല്ല, ക്രിക്കറ്റൊക്കെ നാട്ടിൻ പുറത്ത് വരുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോ കാരണം കളി കാണാൻ അവസരമില്ല. നമ്മൾ ഈ പത്രങ്ങളിൽ വരുന്ന വാർത്ത മാത്രമാണ്, സുനിൽ ഗാവസ്കർ അത്ര അടിച്ചു, ഗുണ്ടപ്പ വിശ്വനാഥ് സെഞ്ചുറി അടിച്ചു. ഇന്നാണെങ്കിൽ കുട്ടികൾക്ക് അത് കാണാൻ അവസരമുണ്ട്. യൂട്യൂബിലിരുന്ന് കളി കാണാം, വീണ്ടും വേണമെങ്കിൽ കാണാം. അന്ന് അങ്ങനെ ഒരു അവസരമൊന്നുമില്ല. ആകെ ക്രിക്കറ്റ് കമന്ററി ആകാശവാണിയിൽ കേൾക്കും. അതെ, ആ ഒരു വിവരം വെച്ചാണ് നമ്മളെല്ലാം കളി തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ, കളി പഠിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു അനുഭവത്തിലേക്കാണ് ശരിക്കും ഈ സന്ദേശം എന്നെ കൊണ്ടുപോയത്.
0: അത് കൊള്ളാലേ. അക്കാലത്ത് അത് കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം പോലും
1: ഇല്ലായിരുന്നു. ഭാവന ശരിക്കും പറഞ്ഞാൽ ഈ സ്പോർട്സ് എഴുത്തുകാരാണ് നമ്മളെ ഈ കളിയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുന്നത്.
0: അങ്ങനെ നമ്മൾ ഫുട്ബോളിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് ഒരു ചാട്ടം ചാടി.
1: അതെ, ലോകകപ്പ് നടക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷെ നമ്മുടെ അനുഭവം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ്.
0: ശരി, അപ്പൊ എന്തായാലും ഒരു പാട്ട് കൊടുക്കാം.

0: ഈ സന്ദേശം അയച്ചിട്ടുള്ളത് പെരുമ്പാവൂരിൽ നിന്ന് മധുവാണ്. എൻ്റെ ചെറുപ്പകാലത്തെ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളുടേത് ഒരു കർഷക കുടുംബമാണ്. വീട്ടിൽ അച്ഛനും അമ്മയും ഞങ്ങൾ 8 മക്കളും താമസിച്ചിരുന്നു. വീട്ടിൽ ഭക്ഷണത്തിനുള്ള മിക്ക വസ്തുക്കളും കൃഷി ചെയ്താണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. പശുക്കളും കോഴികളും താറാവുകളും എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. എൻ്റെ വീട്ടിൽ നെല്ല് കുത്തുന്ന ഒരു മില്ല് തന്നെ ഉണ്ടായിരുന്നു. അടുത്ത വീടുകളിലെല്ലാം അരി വേണമെങ്കിൽ ഞങ്ങളുടെ മില്ലിനെ ആശ്രയിക്കണമായിരുന്നു. ചേച്ചിമാർ ആ ജോലി ഭംഗിയായി ചെയ്യുമായിരുന്നു. ഞങ്ങൾ രാവിലെ പശുക്കളെ പുല്ലുതീറ്റി തൊഴുത്തിൽ കെട്ടിയാണ് സ്കൂളിൽ പോകാറുള്ളത്. അടുത്തുള്ള വീടുകളിലെ കുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ കളിക്കാൻ വരുന്നത് പതിവായിരുന്നു. ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വലിച്ചിരുന്ന ഇലക്ട്രിക് സർവീസ് വയർ പൊട്ടി നിലത്ത് മുട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. പോസ്റ്റിൽ നിന്നും പൊട്ടിയിരിക്കുന്ന ഭാഗത്ത് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വീട്ടിലേക്ക് പോകുന്ന വയറിൻ്റെ താഴെ ഇൻസുലേഷൻ ഇല്ലാതെ കിടക്കുകയായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിലേക്ക് കറണ്ട് കിട്ടുന്നതിന് നെല്ല് കുത്തുന്ന മില്ലിൽ നിന്നും താൽക്കാലികമായി ഒരു കണക്ഷൻ കൊടുത്ത് കറണ്ട് എടുക്കുക പതിവായിരുന്നു. നിലത്ത് പൊട്ടിക്കിടന്ന സർവീസ് വയർ കണ്ട് എൻ്റെ ചേട്ടന് ഒരാശയം തോന്നി. വീട്ടിലെ റേഡിയോയിൽ പാട്ടും മറ്റും കേൾക്കുന്നത് ഇലക്ട്രിക് ലൈനിലൂടെ വരുന്ന ശബ്ദമാണെന്ന് കരുതിയ ചേട്ടൻ റേഡിയോ ഓണാക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. നിലത്ത് കിടന്ന വയറെടുത്ത് പാടാൻ ശ്രമിച്ചു. വയറിലൂടെ പാടിയാൽ അകത്തിരുന്ന റേഡിയോയിൽ തൻ്റെ ശബ്ദം വരുമെന്നാണ് ഏട്ടൻ കരുതിയത്. വയറെടുത്ത് പിടിച്ചതും ഷോക്കേറ്റ് ഏട്ടൻ സ്തബ്ധനായിപ്പോയി. എന്തോ അത്യാഹിതം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ ഞാൻ ഉടൻ തന്നെ ഒരു മരക്കഷ്ണമെടുത്ത് ഏട്ടൻ്റെ കൈ വയറിൽ നിന്നും വിടുവിച്ചു. ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു. കൈ വലിയ രീതിയിൽ പപ്പടം പൊള്ളയ്ക്കുന്നതുപോലെ വിരലുകളെല്ലാം പൊള്ളിച്ചിരുന്നു. ഇത് പിന്നീട് വീട്ടിലറിഞ്ഞു. എല്ലാവർക്കും വഴക്ക് കേട്ടതും ഇന്നും ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ എനിക്ക് 50 വയസ്സും ഏട്ടന് 52 വയസ്സുമായി. മാർക്കോണിയുടെ കണ്ടുപിടുത്തം പോലെ മറ്റൊന്ന് കണ്ടുപിടിക്കാനിരുന്ന ഏട്ടൻ്റെ ആശയം കുടുംബസദസ്സുകളിൽ ഇടയ്ക്ക് പറയുമ്പോൾ ഏട്ടൻ ചിരിയടക്കാൻ പാടുപെടുന്നത് കാണാം. അന്ന് ഷോക്കേറ്റതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും വാദത്തിൻ്റെ അസുഖമൊന്നും ഇതുവരെയും അദ്ദേഹത്തിന് വന്നിട്ടില്ല, ഇനി വരില്ല എന്നും കരുതുന്നു.
1: എന്തോ ഭാഗ്യം കൊണ്ട് ഇപ്പൊ ചിരിക്കാൻ പറ്റുന്നു. ഈ കറണ്ടിനോടുള്ള കളി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കളി തന്നെയാണ്. നമ്മൾ വിചാരിക്കും ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭാഗ്യ നിർഭാഗ്യം എന്നൊക്കെ പറയാം അല്ലേ?
0: അതെ, ഭാഗ്യം പോലെ തന്നെ ഇരിക്കും. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായി കണക്ഷൻ കട്ടാവുന്ന ചില സംവിധാനങ്ങളൊക്കെ പുതിയ വീടുകളിലൊക്കെ ഉണ്ട്. പഴയ വീടുകളിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ഒരു ചില വെള്ളം ചൂടാക്കുന്ന ഹീറ്റർ ഉണ്ട്, അതല്ലെങ്കിൽ വെറും ഒരു കമ്പിയുണ്ട്, കമ്പി വെള്ളത്തിൽ റോഡ് ഇട്ട് ചൂടാക്കാം. അതൊക്കെ അറിയാതെ പോയി പിടിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ വലിയ ദുരന്തങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് കറണ്ടുമായി കളിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം എപ്പോഴും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചേട്ടൻ റേഡിയോയിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. എന്തായാലും അന്ന് അദ്ദേഹത്തിന് റേഡിയോയോടൊരു താല്പര്യം അന്നും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെ.
1: കത്തെന്തായാലും രസകരമായതുകൊണ്ട് നമ്മളും ചിരിക്കുകയാണ്.
0: ആർക്കും അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതെ, എന്തായാലും നമുക്കൊരു പാട്ടിലേക്ക് പോവാം.
2: Hello, come on, I will teach you.

0: നമ്മൾ ഇത്രയും നേരം സന്ദേശങ്ങളാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി ഒരു കത്തിലേക്ക് കടക്കാം.
1: തീർച്ചയായും കത്തെഴുതിവരെ നമുക്ക് പരിഗണിക്കണമല്ലോ.
0: അതെ അതെ. ഏറ്റവും പ്രിയ ഓർമ്മ ചിന്തിന്, ഞാൻ 1978 ജനുവരി മുതൽ സ്ഥിരം റേഡിയോ ശ്രോതാവാണ്. കൊച്ചി എഫ് എം കേൾക്കാൻ തുടങ്ങിയത് കൊറോണ കാലം മുതലാണ്. മുൻപത്തെ റേഡിയോയിൽ ഏരിയലിൽ നിന്നും നൂൽക്കമ്പി കെട്ടണം, മുകളിലേക്കും നീട്ടിയിടണം. തൃശൂര് ഇത് വളരെ വ്യാപകമായി കിട്ടും. അങ്ങനെ കൊറോണ സമയത്ത് ഇദ്ദേഹത്തിന്റെ റേഡിയോ കേടായി. അങ്ങനെ അതിന്റെ ശബ്ദം പോയി. അന്വേഷിച്ചപ്പോൾ കോടാലിയിൽ ഒരു റിപ്പയർ ഷോപ്പുണ്ട്, അവിടെ കൊടുത്താൽ 2-3 ദിവസം കഴിഞ്ഞേ റേഡിയോ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. റേഡിയോ ഇല്ലാതെ വല്ലാതെ വിഷമമാണ്. അതുകൊണ്ട് കോടാലിയിലെ ആ ഷോപ്പിൽ ഇദ്ദേഹം റേഡിയോ കൊടുത്തില്ല. പിന്നീട് അന്വേഷിച്ചപ്പോൾ കൊടകരയിലുണ്ട് എന്നറിഞ്ഞു. അവിടെ പോയി ഒരു റേഡിയോ വാങ്ങി. അത് പരീക്ഷിച്ചപ്പോൾ കൊച്ചി എഫ് എം നന്നായി കിട്ടുന്നുണ്ട്. അത് ബെഡ്റൂമിലും മുൻപത്തെ റേഡിയോ നടപ്പുരയിലും. അതായത് അവൻ തൃശൂർക്കാരനും പിന്നത്തവൻ കൊച്ചിക്കാരനും. നടപ്പുരയിലിരിക്കുന്നവൻ തൃശൂരും അകത്തിരിക്കുന്നവൻ കൊച്ചിയാണ് കേട്ടോ. ഓർമ്മചിന്തിലേക്ക് എഴുതാൻ കാരണം, വെള്ളിത്തിര എന്നെ കടാക്ഷിച്ചില്ല, ഞാൻ നിരാശനായി. അതുകൊണ്ടാണ് ഇത് ഓർമ്മചിന്തിലേക്ക് അയക്കുന്നത്. കൊള്ളുമോ എന്നറിയില്ല. ഞങ്ങളുടെ കാവൽ രക്ഷകനായ ടോമി 12 മാർച്ച് ഞങ്ങളെ വിട്ടുപോയി. വല്ലാത്ത ദുഃഖത്തിലാണ്. എനിക്ക് തോന്നുന്നു നായയാണ്, നായ തന്നെയാണ്. അതെ, വളരെ കാര്യപ്പെട്ടതായിരുന്നു. കളിവീടുറങ്ങിയല്ലോ എന്ന പാട്ട് വേണം, ദേശാടനത്തിലെ. അത് എഴുതിയിരിക്കുന്നത് ജോർജ് കണ്ണംപിള്ളി, ഇത്തുപാടം PO മറ്റത്തൂർ.
1: ടോമി പോയപ്പോ കളിവീടുറങ്ങിയല്ലോ എന്നുള്ള പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ കുടുംബത്തിലൊരു അംഗം പോലെ തന്നെയാണ് അല്ലേ? ശരിക്കും ഈ പെറ്റ്സ് എന്ന് വളർത്തു മൃഗങ്ങളും, പട്ടിക്കുട്ടിയായാലും അതല്ലെങ്കിൽ പശു ആയാലും പൂച്ചയായാലും ഒക്കെ, ഇപ്പൊ ചില പക്ഷികളൊക്കെ ഇവർ കൊണ്ടുവരുന്നുണ്ട്, പുതിയ കുട്ടികൾ, വിദേശത്തു നിന്നൊക്കെയുള്ള പക്ഷികൾ, അവയൊക്കെ
0: ഇറക്കുമതി കുട്ടികൾ
1: എന്ന് തന്നെ പറയേണ്ടി വരും. ഈ

0: അഹമ്മദി പെറ്റ്സ്, അവയുടെ പ്രതികരണവും വളരെ വിചിത്രമാണെന്ന് പറയണം. കാരണം വളരെ ഭംഗിയുള്ള തൂവലുള്ള ഒരു പക്ഷിയാണ്, അതിൻ്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ എൻ്റെ വൈഫാണ് പറഞ്ഞത്, വൈഫിൻ്റെ കൊളീഗ് വളർത്തുന്നുണ്ടെന്ന്. വീട്ടിൽ വേറെ ആരുമില്ല, ഈ കുട്ടിയും ഈ പക്ഷിയും മാത്രമേ ഉള്ളൂ.
1: വർത്തമാനം പറയും അല്ലേ.
0: അവർ തമ്മിലാണ് എല്ലാം. ഈ കുട്ടി വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ പറ്റുമായി കഴിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഒരു ട്രെയിനിങ് എന്തുമായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഇതിനെ കൊണ്ടുപോയിട്ട് സംരക്ഷിക്കുന്ന സ്ഥലത്താക്കി, ഇതിനെ നോക്കാനുള്ള സെൻറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ അവിടെയാക്കി. തിരിച്ചു വന്നപ്പോൾ ഇത് ഇതിൻ്റെ ഭംഗിയുള്ള തൂവലെല്ലാം സ്വയം കൊത്തി ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. കാരണം അതിൻ്റെ ഏറ്റവും അടുത്ത ആൾ പോയതിനുള്ള പ്രതിഷേധം. കാരണം അതിനെ ഉപേക്ഷിച്ച് പോയല്ലോ. ആ ഒരു വികാര പ്രകടനം, നമ്മളുടെ ഇപ്പോൾ ചില കുട്ടികളെ നമ്മൾ കൊണ്ടുപോകാതെ സിനിമയ്ക്ക് പോയാലൊക്കെ പണ്ട് നമ്മളൊക്കെ പിണങ്ങി നിന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വിരുന്നിന് പോയാൽ ഒക്കെ കുട്ടികളൊക്കെ പിണങ്ങാറുണ്ട്. അതുപോലെ ഈ ജീവികളും പ്രതികരിക്കുന്നു. പണ്ടും എല്ലാ ജീവികളും പ്രതികരിച്ചു കാണും, പക്ഷേ ഇങ്ങനെ സ്വയം വേദനിപ്പിച്ചുള്ള
1: പ്രതികരണമൊക്കെ
0: തീർച്ചയായിട്ടും. ഈ വളർത്തുമൃഗങ്ങൾക്കും ജീവികൾക്കും എല്ലാം വികാരങ്ങളുണ്ട്. അവയും നമ്മളെ അതേപോലെ സ്നേഹിക്കുന്നുണ്ട്. അവർ പോയാലും
1: ജീവനുള്ളവയല്ലേ, അതുകൊണ്ട് എന്തായാലും വേദനയും വികാരങ്ങളും എല്ലാം ഉണ്ടാവും.
0: ആ മാത്രമല്ല, ഈ മൃഗങ്ങളുടെ സ്നേഹത്തിൽ കാപട്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഉള്ളിൽ സ്നേഹം ഇല്ലാതെ സ്നേഹം അഭിനയിച്ച് കാണിക്കേണ്ട കാര്യം അവർക്കില്ല. ഒരു വലിയ കൊട്ടേഷൻ തന്നെ ഉണ്ട്, മൃഗങ്ങൾ എത്ര നല്ല സുഹൃത്തുക്കൾ, ചോദ്യങ്ങളില്ല വിമർശനങ്ങളുമില്ല. ഈ ചോദ്യങ്ങളും വിമർശനങ്ങളും ആണല്ലോ ശരിക്കും മനുഷ്യബന്ധത്തെ തെറ്റിക്കുന്നത്.
1: ഇന്നത് സംസാരിക്കാൻ തുടങ്ങുന്നു അന്ന് മനുഷ്യനും ഇതേപോലുള്ള മൃഗങ്ങളുമായുള്ള ബന്ധം അവിടെ വഷളാകും.
0: തീർച്ചയായും അത് ഇതേപോലെ ഒരു കൊട്ടേഷൻ ഉണ്ട്, സിംഹം എന്ന് സംസാരിക്കാൻ തുടങ്ങുന്നുവോ അന്ന് ഈ വേട്ടക്കാരന്റെ ബടായി നിൽക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. കാരണം നമ്മൾ വലിയ വലിയ വേട്ടക്കാരുടെ കഥകളൊക്കെ ഉണ്ട്, ഞാൻ ആ സിംഹത്തെ പിടിച്ചു അല്ലെങ്കിൽ വെടിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ സിംഹം എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ ഈ ബടായി എല്ലാം നിൽക്കുന്നു. എന്തായാലും നമുക്കപ്പോൾ തൽക്കാലം ഇന്നത്തെ നമ്മുടെ ഓർമ്മ ചിന്ത അവസാനിപ്പിക്കാം. ഒരു പാട്ടിലേക്ക് പോലെ അദ്ദേഹം പാട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
1: ആ
0: ദേശാണത്തിലെ ആ പാട്ടോടെ നമുക്ക് ഈ ഓർമ്മ ചിന്ത അവസാനിപ്പിക്കാം.

0: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മചിന്തയിലേക്ക് നിങ്ങളുടെ ഓർമ്മകൾ കത്തുകളായി അയക്കാം. കത്തുകളയക്കേണ്ട വിലാസം പറഞ്ഞുതരാം. ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. ഇനി ഓർമ്മചിന്തയിലേക്ക് ഓർമ്മകൾ വാട്സാപ്പ് സന്ദേശങ്ങളുമായി അയക്കാം. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുന്നവർ ഓർമ്മചിന്ത എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 94 47 56 22 12. ഒരിക്കൽ കൂടി പറയാം: 94 47 56 22 12. അപ്പോൾ എല്ലാ കത്തുകൾക്കും നന്ദി. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്
1: ഞാൻ എം വി ശശികുമാർ,
0: ഞാൻ റിയ, സഹകരണം വിശ്വാസ് ദാസ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

ഓർമ്മ ചിന്ത. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:30 മിനിറ്റും 32 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: पीड़ितों की, दुखियों की रक्षा की है। सभी भारतवासियों को सर्वधर्म संभाव की शिक्षा दी है। मुझे ऐसे राष्ट्र का नागरिक होने का गौरव प्राप्त है जिसने विश्व के सब धर्मों और राष्ट्रों के शरणार्थियों को शरण दी है। इस धरती पर समय समय पर अत्याचार होते रहे हैं, भिन्न भिन्न धर्मों के लोग पीड़ित किए गए हैं। धर्म का अर्थ है अशांति और द्वेष को पूरी तरह दूर करना। हमारा कर्तव्य है कि अपने धर्म की श्रेष्ठता सिद्ध करते हुए दूसरे धर्मों को नीचा न कहें। सभी धर्म एक समान है, सभी धर्मों का आदर करना हमारा कर्तव्य है।
1: स्वामी विवेकानंद का ये भाषण सुनकर लोग मंत्रमुग्ध हो गए और तालियों की गड़गड़ाहट से भवन गूंज उठा। उनके विचारों की सभी ने प्रशंसा की। इसके बाद पश्चिमी देशों में स्वामी जी के भाषणों का तांता लग गया। उनकी ख्याति दूर दूर तक फैल गई। उनके भाषणों की चर्चा सारे विश्व में होने लगी। उन्होंने सुसंस्कृत भारत की जो छवि विश्व के सामने प्रस्तुत की, उससे भारतवासियों के मस्तक गर्व से उठ गए। और जब वे विदेश से भारत लौटे तो भारत की जनता ने उनका भावभीना स्वागत किया। स्वामी विवेकानंद को भारतीय होने का गर्व था। वे चाहते थे कि उनके देशवासी भी ऐसे ही हों, देश के लिए जिएं, देश के लिए मरें। स्वामी जी में देशभक्ति की भावना कूट कूट कर भरी थी। उनका सारा प्रेम भारत के प्रति था और भारत की सेवा में ही उन्होंने अपने प्राण त्याग दिए। आज भी उनके विचार उन्हें अमर बनाए हुए हैं।
2: अभी आप सुन रहे थे कार्यक्रम स्वामी विवेकानंद। इस कार्यक्रम के बाद हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अपने मित्र अजीत को
3: उमंग कार्यक्रम की तकनीकी टीम यानी कुसुमलता,
2: जगबंधु,
3: चेतना और मंजू कुमारी जी के साथ मुझे यानी विमलेश को आज्ञा दीजिए।
2: नमस्कार।
4: उमंग, उमंग, उमंग, उमंग, उमंग।
5: ആകാശവാണി FM വാർത്തകൾ.
6: കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി ന്യൂഡൽഹിയിൽ നിന്ന് ഇന്ന് ധാതു ബ്ലോക്കുകളുടെ 8-ാം ഘട്ട ലേലം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സതീഷ് ചന്ദ്ര ദുബെ, മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഓഹരി കൈമാറ്റം എംപവേഡ് കമ്മിറ്റി പരിശോധിക്കുകയാണെന്നും വിഴിഞ്ഞത്തെ സുരക്ഷാ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ഒരുങ്ങുമെന്നും മുഖ്യമന്ത്രി. ഓരോ ഫയലുകളുടെയും അവസ്ഥ അറിയാൻ കഴിയുമെന്നും പദ്ധതികളുടെ മേൽനോട്ടം സാധ്യമാക്കുമെന്നും വി.ഡി. സതീശൻ അറിയിച്ചു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും. പാലക്കാട് 4-ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5:30 തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി 10 നടയടയ്ക്കും. ഗ്രാമ പൈതൃകത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി കോട്ടയത്ത് സംക്രമ വാണിഭമേളയ്ക്ക് നാളെ തുടക്കമാകും. ഇതോടനുബന്ധിച്ച് സംക്രാന്തി വിളക്കമ്പലത്തിൽ കർക്കിടക സംക്രമ ഉത്സവവും നാളെയാണ്. ബിർമിംഗ്ഹാം.

0: മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. രണ്ടാം മത്സരം നാളെ വൈകിട്ട് 5:30.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 3:07. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി, ഇലവിവരം, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ ഡോക്ടർ എസ് വിപിൻകുമാർ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണം, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം അവസാന ഭാഗം, 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4:00.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയവാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. പച്ചക്കറികൾക്കൊപ്പം വിവിധ ഇനം ഔഷധ സസ്യങ്ങളും നട്ടുവളർത്തുന്ന ഏലൂർ മഞ്ഞുമലിലെ PG ലളിതാംബിക കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗിൽ സമകാലികം. ഡേ കെയർ സുരക്ഷിതമോ? 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 ചില്ലുജാലകം, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി.
6: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
7: September 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
13: എന്നും രാവിലെ 10:30.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
13: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
14: ഏക് പ്രകാർ സേ PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

ഇനി വിഷ്ണു ശേഖര, മഹേഷ് നായർ, രാഹുൽ രാജ് എന്നിവർ പാടിയ ഗാനം. ഗാനരചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം ഡോക്ടർ ആർ സന്ദീപ്.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഈ മാസം 17 വരെ അവസരം. ആവശ്യമായ രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0491-2505541 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0491-2505541.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോഡ് ഇടപ്പള്ളി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലേക്ക് അംഗത്വം നൽകുന്നതിനും നിലവിലുള്ള അംഗങ്ങൾക്ക് കുടിശ്ശിക തീർത്ത് അംഗത്വം പുതുക്കുന്നതിനും ക്യാമ്പ് നടത്തുന്നു. ആലത്തൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഈ മാസം 16-നും ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഈ മാസം 28-നും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 8547-65-5336 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 8547-65-5336.
7: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
8: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
7: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447-007-786.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: മുട്ടിക്കുളങ്ങര ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ മ്യൂസിക്, മിമിക്രി എന്നിവ പരിശീലിപ്പിക്കുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കരാറടിസ്ഥാനത്തിലാണ് നിയമനം. കൂടിക്കാഴ്ച ഈ മാസം 20-ന് രാവിലെ 10 മണിക്ക്. വിശദവിവരങ്ങൾക്ക് 0491-2555-6494 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും

0: 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
2: 2025-26 വർഷം SSLC, പ്ലസ് ടു, ഡിഗ്രി, PG തലങ്ങളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ITD പ്രോജക്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവരും SSLC പരീക്ഷയിൽ 4 C ഗ്രേഡോ അതിനു മുകളിലോ, പ്ലസ് ടു പരീക്ഷയിൽ 2 C ഗ്രേഡോ അതിനു മുകളിലോ ഗ്രേഡുകൾ കരസ്ഥമാക്കിയവർക്കും അപേക്ഷിക്കാം. ഡിഗ്രി PG തലങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് മാർക്കുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ പൂമാല, ഇടുക്കി, പീരുമേട്, കട്ടപ്പന എന്നീ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ സമർപ്പിക്കാം. പൂരിപ്പിച്ച അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 30. വിശദവിവരങ്ങൾക്ക് 9496070359 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 9496070359. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:39. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹൈസ്പീഡ് റെയിൽ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതായും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികൾക്ക് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം ഇന്ന് വൈകിട്ട്. നെന്മറ ഇരട്ടക്കൊലപാതക കേസിൽ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി ഇന്ന്. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: പ്രോജക്ട് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്ട് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്ട് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൌണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് വിദഗ്ധ സമിതി പരിശോധന നടത്തി. കാലിക്കറ്റ് എൻഐടിയിലെ ഡോക്ടർ സന്തോഷ് ജി തമ്പി, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ശ്രീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. എ സി തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപമായ നോക്കുവിദ്യാ പാവകളിയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയ പ്രശസ്ത കലാകാരി പത്മശ്രീ മോനിപ്പള്ളി പങ്കജാക്ഷി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കലാരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാനിരിക്കെ കർഷകരുടെ ആവശ്യപ്രകാരമാണ് തീയതി നീട്ടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പോർട്ടൽ 6 തുറന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം രജിസ്ട്രേഷൻ 9 ആരംഭിച്ചത്.

0: പിന്നീട് രണ്ട് അവധി ദിവസങ്ങൾ കൂടി വന്നതോടെ ഒട്ടേറെ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. തീയതി നീട്ടി നൽകിയതോടെ കൂടുതൽ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ അവസരം ലഭിക്കും. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് പദ്ധതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്.
1: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നുകൂടി അപേക്ഷിക്കാം. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചിന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത് മാറ്റിവച്ചത്. ചിന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്ന് കൂട്ടത്തോടെ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ അടിയന്തര ഇടപെടലുമായി സംസ്ഥാന സർക്കാരും ഐടി കമ്പനികളുടെ കൂട്ടായ്മയായ ജിടെക്കും. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും ജിടെക്കിന്റെ പ്രതിനിധികളും ചർച്ച നടത്തി. പിരിച്ചുവിട്ട ജീവനക്കാരിൽ പരമാവധി ആളുകൾക്ക് മറ്റ് ഐടി കമ്പനികളിൽ പുനർനിയമനം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജിടെക് പ്രതിനിധികൾ അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രോപൊലീത്തയായി ഡോ കുര്യാക്കോസ് മാർ തെയോഫിലസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷ ഇന്ന് വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. കർക്കടക ഒന്നായ ഈ മാസം 17 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഇത്തവണ വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഗ്രാമ പൈതൃകത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി കോട്ടയത്ത് സംക്രമ വാണിഭമേളയ്ക്ക് നാളെ തുടക്കമാകും. ഇതോടനുബന്ധിച്ച് സംക്രാന്തി വിളക്കമ്പലത്തിൽ കർക്കിടക സംക്രമ ഉത്സവം നാളെ നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സംക്രാന്തി AKT ഭവനിൽ കൃഷിഭവനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന കൺവെൻഷൻ മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് സംക്രാന്തി സംക്രമ വാണിഭ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. സംക്രാന്തിയിൽ ഒരു ദിവസം മാത്രമാണ് മേള. അതേസമയം പാക്കൽ ധർമ്മശാസ്ത ക്ഷേത്രത്തിനെതിർവശത്തുള്ള പടനിലം മൈതാനത്ത് വെള്ളിയാഴ്ച മുതൽ 1 മാസത്തേക്ക് പാക്കൽ വാണിഭ നടക്കും. കാർഷിക പണിയായുധങ്ങൾ, മൺചട്ടികൾ, ഇരുമ്പ് സാധനങ്ങൾ തുടങ്ങിയവയുമായി കച്ചവടക്കാരെത്തും.
1: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വയനാട് മാനന്തവാടി പിലാക്കാവിലും പരിസരങ്ങളിലും പശുക്കളിൽ ചർമ്മരോഗം വ്യാപകം. നിരവധി പശുക്കൾ ചർമ്മമുഴ ബാധിച്ച് അവശനിലയിലാണ്. സൌജന്യ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് കഴിഞ്ഞ ദിവസം ചത്തത്. ഈച്ചകളിലൂടെയും മറ്റുമാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പശുക്കളുടെ ചർമ്മത്തിൽ മുഴകൾ രൂപപ്പെട്ട് വ്രണമായി മാറി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക മാത്രമാണ് പ്രതിവിധി. കഴിഞ്ഞ വർഷം പുൽപ്പള്ളി മേഖലയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വീടുകളിലെത്തി പശുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു. ഏക ഉപജീവന മാർഗമായിരുന്ന ക്ഷീര മേഖല കൈവിടേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് വയനാട്ടിലെ ക്ഷീര കർഷകർ.
1: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് ജയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2 സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആദ്യ സെമിയിൽ ഫ്രാൻസിനെതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചു. 2 സെമിയിലെ വിജയികളുമായി ഈ മാസം 20 നടക്കുന്ന ഫൈനലിൽ സ്പെയിൻ ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട മൂന്നംഗ സംഘം 8 മാസം

0: ഉയർന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 യാത്ര ആരംഭിച്ചത്. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിൽ. ചരിത്രപരമായി കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യ യുകെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതികവിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സംസ്ഥാനത്ത് വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹൈസ്പീഡ് റെയിൽ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതായും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികൾക്ക് വിള നൽകാൻ ജന്മനാട്. സംസ്കാരം ഇന്ന് വൈകിട്ട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റിവെച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: വൃക്ക രോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ. റാന്നി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുന്നു.
2: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായതും സങ്കീർണമായ പ്രവർത്തന പദ്ധതിയുള്ളതുമായ ഒരു ജോഡി അവയവങ്ങളാണ് വൃക്കകൾ അഥവാ കിഡ്നികൾ. വൃക്കകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ വൃക്കയുടെ സാധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ക്രമേണ വൃക്കപ്രവർത്തന സ്തംഭനം അഥവാ കിഡ്നി ഫെയിലുവർ എന്ന വളരെ സങ്കീർണ അവസ്ഥയിലെത്തിക്കുകയും ചെയ്യാം. ഒരു കാലത്ത് മെഡിക്കൽ കോളേജുകളിൽ മാത്രം ഉപയോഗപ്പെടുത്തിയിരുന്ന ഡയാലിസിസ് എന്ന ചികിത്സാ പദ്ധതി ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗത്തിൽ കാണപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം കിഡ്നി രോഗങ്ങളുടെ നിർണയത്തിനും ചികിത്സയിലും ഉണ്ടാകുന്ന കരുതലിന്റെ കുറവ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. രോഗകാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ലിപ്പിഡീമിയ അഥവാ അമിത കൊഴുപ്പ്, ഫാറ്റി ലിവർ ഡിസീസ്, ഒബീസിറ്റി അഥവാ അമിതവണ്ണം എന്നിവയാണ് സാധാരണയായി വൃക്കരോഗങ്ങളിലേക്ക് നയിക്കുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം രക്തധമനികളെ തകരാറിലാക്കുന്നു. ഇത് വൃക്കകളെയും ബാധിക്കും. 35 വയസ്സിന് മുകളിലുള്ള 5 മുതൽ 10% രക്തസമ്മർദ്ദ രോഗികൾ വൃക്ക തകരാറുള്ളവരാണ്. പ്രമേഹം വൃക്കയുടെ ശേഷി കുറയ്ക്കും. ഉയർന്ന തോതിൽ ഗ്ലൂക്കോസ് വൃക്കകൾക്ക് കൂടുതൽ ജോലിഭാരമുണ്ടാക്കുന്നു. ഈ അധിക ജോലി ശുദ്ധീകരണ ശേഷി കുറയ്ക്കുകയും വൃക്കകളെ തകരാറിലാക്കുകയും ചെയ്യുന്നു. അണുബാധകൾ: അക്യൂട്ട് യൂറിനറി ട്രാക്ട് അഥവാ മൂത്രനാളി അണുബാധകൾ, ഗൊണോറിയ, സിഫിലിസ്, നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം തുടങ്ങിയവ. ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന അവസ്ഥയിലും പിന്നീട് കിഡ്നി ഫെയിലുവറിലും എത്തിക്കാം. മിക്ക അവസരത്തിലും കല്ലുകൾ ഉണ്ടാകുന്നത് ശരീരത്തിലെയും രക്തത്തിലെയും ജലാംശത്തിന്റെ കുറവുകൊണ്ടാണ്. വേനൽക്കാലത്തും ശരീരത്തിൽ നിർജ്ജലീകരണം തുടർച്ചയായി ഉണ്ടാകുന്ന അവസ്ഥകളിലും കിഡ്നി സ്റ്റോണുകൾ ഉണ്ടാകാം. അമിതമായ കാൽസ്യം ചേർത്ത ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് മൂലം സ്റ്റോണുകൾ ഉണ്ടാകാം. കാൽഷ്യം ലവണങ്ങളായ ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ് തുടങ്ങിയവയാണ് വ്യാപകമായി കാണുന്ന കല്ലുകൾ. യൂറിക് ആസിഡിൽ നിന്നും കല്ലുകൾ ഉണ്ടാകുന്നു. വയറിന്റെ ഒരു വശത്ത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നതും കാലുകളിലേക്കോ ഇടുപ്പിലേക്കോ ഇറങ്ങുന്നതുമായ വേദന, മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, മൂത്രത്തിൽ രക്തത്തിന്റെ അംശം, മൂത്രതടസ്സം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇക്കാലത്തെ ഏറ്റവും വലിയ പാരിസ്ഥിതിക വിപത്തായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രകൃതിയെയും എല്ലാ ജീവജാലങ്ങളെയും പലതരത്തിലും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളുമായി സദാ സമ്പർക്കത്തിലാണ്. ഇവ വളരെ ചെറിയ അളവിൽ കൂടിയാണെങ്കിൽ തന്നെയും ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അവയെ പുറന്തള്ളുന്നതിന് ശരീരം വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഇതുപോലെ തന്നെ രാസവളങ്ങൾ, കീടനാശിനികൾ, ആഹാരങ്ങളും മറ്റു വസ്തുക്കളും കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, മദ്യം, മയക്കുമരുന്നുകൾ, ആവശ്യത്തിനും അനാവശ്യത്തിനും അമിതമായി ഉപയോഗിക്കപ്പെടുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ, ഹോർമോണുകൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്നും ഏത് വിധേനയും പുറന്തള്ളേണ്ടി വരുന്നു. ഈ പുറന്തള്ളൽ പ്രക്രിയ

ീയ ശരീരത്തിന് നിരന്തരമായ ക്ഷതം സമ്മാനിക്കുന്നു. പ്രത്യേകിച്ച് കരൾ, കിഡ്നി തുടങ്ങിയ മർമ്മപ്രധാനമായ അവയവങ്ങൾക്ക്. ഫലമോ മാരകമായ കിഡ്നി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, വിവിധയിനം ക്യാൻസറുകൾ. തുടർന്ന് വിവിധ ഇനത്തിലുള്ള ചെറുതും വലുതുമായ രോഗാണുക്കൾക്ക് വളരാൻ പറ്റിയൊരു ഘടന ശരീരകോശങ്ങളിൽ ഉടലെടുത്ത് വരികയും സങ്കീർണമായ രോഗാവസ്ഥകളാവുകയും ചെയ്യുന്നു. വിശപ്പില്ലായ്മ, ഓർക്കാനം, ബലഹീനതയും ക്ഷീണവും, ഉറക്കമില്ലായ്മ, മുഖം, കൈകാലുകൾ, പാദങ്ങൾ ഇവയിൽ നീർച്ചായ ഉണ്ടാവുക, ശരീരം മുഴുവനായി നീരിവച്ചിരിക്കുന്നത് പോലെ കാണപ്പെടുക, തുടർച്ചയായുള്ള മൂത്രശങ്കയോ മൂത്ര തടസ്സമോ അനുഭവപ്പെടുക, മൂത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം, അടുമ്പ്, തരികൾ പോലെയോ നൂലുകൾ പോലെയോ ഉള്ള വസ്തുക്കൾ ഉണ്ടാവുക, മൂത്രത്തിന്റെ അളവ് കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിനേക്കാൾ വളരെ കുറഞ്ഞു വരിക, ശ്വാസതടസ്സം, ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസം വിടി, കിതപ്പ്, കയറ്റം കയറാനോ കുനിഞ്ഞു നിവരാനോ ഭാരമെടുക്കാനോ വയ്യാത്ത അവസ്ഥ, ചർമ്മം വരണ്ട് ഉണങ്ങിയിരിക്കുകയോ ബലൂൺ പോലെ വീർത്ത് മിനുസമുള്ളതുപോലെയോ അനുഭവപ്പെടുക, നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടോ കൂട്ടായിട്ടോ ഉണ്ടാകാം. രോഗലക്ഷണ ശാസ്ത്രമനുസരിച്ച് വൃക്കരോഗങ്ങൾ ഒരു സിൻഡ്രോം ആണെന്നാണ് വിളിക്കപ്പെടുന്നത്. അതായത് റീനൽ സിൻഡ്രോം. രോഗനിർണയത്തിനായി ആദ്യമായി ഈ രോഗലക്ഷണ കൂട്ടായ്മയെയാണ് ഹോളിസ്റ്റിക് ചികിത്സകർ പ്രാധാന്യം കൊടുക്കുന്നത്. ഹോമിയോപ്പതി ഒരു ഹോളിസ്റ്റിക് ചികിത്സാ പദ്ധതിയാണ്. രക്തപരിശോധനയിൽ വൃക്ക തകരാർ കൊണ്ട് യൂറിയ വേണ്ട വിധത്തിൽ അരിച്ചു കളയാൻ കഴിയാത്തതിനാൽ യൂറിയയുടെ അളവും ബ്ലഡ് യൂറിയ നൈട്രജന്റെ അളവും കൂടിയിരിക്കും. അതുപോലെ തന്നെ ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ് തുടങ്ങിയവയും കൂടുതലായിരിക്കും. രക്തത്തിലുള്ള പ്രോട്ടീനെ നിലനിർത്താൻ കിഡ്നിക്ക് കഴിയാത്തതിനാൽ ടോട്ടൽ പ്രോട്ടീനിന്റെയും പ്രത്യേകിച്ച് ആൽബുമിന്റെയും അളവ് കുറവായിരിക്കും. മൂത്രത്തിൽ പഴുപ്പിന്റെ അംശവും രക്തത്തിന്റെയും ഹയാലിൻ കാസ്റ്റ്, ആൽബുമിൻ എന്നിവയുടെ അളവും വളരെ കൂടുതലായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഇവരുടെ മൂത്രത്തിന് വളരെയേറെ ദുർഗന്ധവും പതയും ഉണ്ടാകും. മൂത്രത്തിന് സാധാരണ കാണപ്പെടുന്ന മഞ്ഞ കലർന്ന വെള്ളം പോലുള്ള നിറത്തിന് പകരം തവിട്ട്, ബ്രൗൺ, ഇരുണ്ട നിറങ്ങളാണ് ഉണ്ടാകുന്നത്. അൾട്രാസൌണ്ട് സ്കാനിംഗ്, എക്സ്റേ, സി ടി സ്കാൻ തുടങ്ങിയ പരിശോധനകൾ കൊണ്ട് രോഗാവസ്ഥ പൂർണ്ണമായും വിലയിരുത്താം. 24 മണിക്കൂർ യൂറിൻ കളക്ഷൻ ഒരു പ്രധാന രോഗനിർണയ വിശകലന ഉപാധിയാണ്. വൃക്കരോഗങ്ങൾക്കുള്ള ചികിത്സ പ്രധാനമായും 3 രീതിയിലാണ് അനുവർത്തിച്ചു പോകുന്നത്. മെഡിസിനൽ മാനേജ്മെന്റ് അഥവാ ഔഷധ ചികിത്സ, അക്സസറി മാനേജ്മെന്റ് അഥവാ അനുബന്ധ ചികിത്സ, സർജിക്കൽ മാനേജ്മെന്റ് അഥവാ ശസ്ത്രക്രിയാ ചികിത്സ. ഇതിൽ ആദ്യത്തെ രണ്ടു തരം ചികിത്സകളും സംയോജിപ്പിച്ചുള്ള ചികിത്സാ പദ്ധതിയാണ് ഹോമിയോപ്പതിയിലൂടെ ധാരാളമായി ഫലം കണ്ടുവരുന്നത്. അനുബന്ധ ചികിത്സയിലൂടെ ഫ്ലൂയിഡ് തെറാപ്പിക്ക് ഒരു വലിയ സ്ഥാനമാണുള്ളത്. വൃക്കരോഗികൾക്ക് അവരുടെ വൃക്കകളുടെ പ്രവർത്തനം വിലയിരുത്തി അവർക്ക് ഉപയോഗിക്കാവുന്ന വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുക, അതോടൊപ്പം സോഡിയം, പൊട്ടാസ്യം ഉൾപ്പെടെയുള്ള ലവണാംശങ്ങളുടെ തോത് അനുസരിച്ച് കൊടുക്കുന്ന ഫ്ലൂയിഡിൽ ഇവയുടെ അനുപാതം ക്രമീകരിക്കുക, ആന്റി ഓക്സിഡന്റ്സ് ധാരാളം ചേർന്ന ഫ്ലൂയിഡ് ഉൾക്കൊള്ളിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആഹാരങ്ങളും ഔഷധങ്ങളും നിയന്ത്രിക്കുക എന്നതും അനുബന്ധ ചികിത്സയിൽ വരുന്നു. ഡയാലിസിസ് ആവശ്യമെന്ന് കണ്ടാൽ നിയന്ത്രിത അളവിൽ ഔഷധത്തോടൊപ്പം ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതവുമാണ്. വൃക്ക രോഗങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി ശരിയായ ചികിത്സ യഥാസമയത്ത് സാധ്യമായാൽ ഡയാലിസിസ് ചെയ്യേണ്ടുന്ന സ്റ്റേജ് വരെ എത്താറില്ല. വൃക്ക സംബന്ധമായ രോഗാവസ്ഥകൾക്ക് ഏകദേശം 200 മരുന്നുകൾ ഹോമിയോപ്പതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവയിൽ എപ്പിസ് മെല്ലിഫിക്ക, കാന്താരിസ്, ബെറിബെറിസ്, സാർസപ്പാരില, ടബാക്കം, ലൈക്കോപോഡിയം, അപ്പോസൈനം കനാബിനം, ആർബർവിറ്റ, ഇക്യുസിറ്റ എന്നിവ വളരെ പ്രാധാന്യത്തോട് ഉപയോഗിക്കുന്നു. രോഗലക്ഷണങ്ങൾ, രോഗകാരണങ്ങൾ, രോഗിയുടെ മാനസിക ശാരീരിക അവസ്ഥ എന്നിവ ഔഷധ നിർണയത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ചികിത്സയോടൊപ്പം രോഗപ്രതിരോധത്തിനും ഹോമിയോപ്പതി ഊന്നൽ കൊടുക്കുന്നു. ജന്മനാലുണ്ടാകുന്ന വൃക്ക തകരാറുകൾ 10% കുട്ടികളിൽ കാണപ്പെടുന്നു. വൃക്കകളിൽ സിസ്റ്റുകൾ രൂപപ്പെടുന്ന പോളിസിസ്റ്റിക് കിഡ്നി ഇതിലൊന്നാണ്. സിസ്റ്റുകൾ വളർന്ന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്നു. പാരമ്പര്യമായി ഈ രോഗം വരുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾ അപഗ്രഥിച്ച് സിഫിലിനം, തൂജ, കാഴ്സിനോസിൻ, സോറിനം, മെർക്കൂറിയസ് തുടങ്ങിയ ഔഷധങ്ങൾ അതിന്റെ വർദ്ധിച്ച ആവർത്തനങ്ങളിൽ നൽകിയാൽ ജനിതക വൈകല്യങ്ങൾ വരെ നിയന്ത്രണ വിധേയമാക്കാമെന്ന് പഠനങ്ങളും കേസ് സ്റ്റഡി റിപ്പോർട്ടുകളും തെളിയിക്കുന്നു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ രോഗാവസ്ഥകൾ കുട്ടികളിലും വൃദ്ധരിലും കാണപ്പെടുന്നുണ്ട്. ഇതും വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കാൽക്കീരിയ, കോണിയം, പൾസാറ്റില, സബാൽസെറുൾ തുടങ്ങിയ ഔഷധങ്ങൾ ഈ അസുഖത്തെ ഫലപ്രദമായി തടയുന്നു. പ്രമേഹ രോഗവും രക്താതിസമ്മർദ്ദവും കർശനമായി നിയന്ത്രിക്കുക. വൃക്കയിലെ കല്ലുകൾ നേരത്തെ കണ്ടെത്തി നീക്കം ചെയ്യുക. കല്ലുകൾ പൊടിച്ചു കളയുകയോ ശസ്ത്രക്രിയയോ ആവശ്യമില്ല. ഇത് വൃക്കകളെ ദുർബലപ്പെടുത്തും. ഫലപ്രദമായ ഹോമിയോ മരുന്നുകൾ ഉപയോഗിച്ചാൽ മാത്രം മതി.
വേദനാ സംഹാരികൾ, ആന്റിബയോട്ടിക്കുകൾ, സ്റ്റീറോയിഡുകൾ.

0: എന്നിവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുക. പ്രോട്ടീൻ കൂടുതലുള്ള മത്സ്യമാംസാദികൾ, മുട്ട, കൃത്രിമ ആഹാര പദാർത്ഥങ്ങൾ, നിറം ചേർത്ത ആഹാര വസ്തുക്കൾ എന്നിവ വർദ്ധിക്കുക. സസ്യാഹാരം ശീലമാക്കുക. മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പുകവലി തുടങ്ങിയവ ഉപേക്ഷിക്കുക. ശരിയായതും ചിട്ടയായതുമായ ഭക്ഷണക്രമം പാലിക്കുക. വ്യായാമം അത്യന്താപേക്ഷിതമാക്കുക. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർ ധ്യാനങ്ങളും മാനസിക ഉല്ലാസങ്ങളും ചെറു ചെറു യാത്രകളും സൌഹൃദ കൂട്ടായ്മകളും ശീലമാക്കുക.
1: വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ. റാന്നി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ എസ് ബിമൽ കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 25 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18%ത്തോളവും തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 12% വരെയും ഈടാക്കിയിരുന്ന തീരുവ ഇതോടെ പൂർണമായും ഒഴിവായി. യുകെ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിക്കാൻ ഇത് മാർഗമൊരുക്കും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും ഐടി, ബിസിനസ് സർവീസ് തുടങ്ങിയ രംഗങ്ങളിലെ ഇന്ത്യൻ നൈപുണ്യത്തിന് കരാർ പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ യുകെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: ഇന്ത്യ യുകെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഇന്ത്യൻ കയറ്റുമതിക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൈൻ ഹുസൈദ് ചൂണ്ടിക്കാട്ടി. ഈ കരാർ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. മറയൂർ ശർക്കര, കപ്പ ചിപ്സ് എന്നീ ഇനങ്ങളാണ് യുകെയിലേക്കുള്ള ആദ്യ ചരക്കിൽ കയറ്റി അയക്കുന്നത്.
0: സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ

0: സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായ മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: പ്രോജക്ട് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്ട് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്ട് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൌണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. യുവാക്കളുടെ ഊർജ്ജവും പ്രതിഭയും പുത്തൻ ആശയങ്ങളുമാണ് വികസിത ഭാരതമെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് ഇന്ന് 11 വർഷം. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയ്ക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യുവതലമുറയ്ക്ക് പ്രായോഗിക നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തി അവരെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ഫോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമോസിലൂടെ സഞ്ചരിക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്നും അടുത്തയാഴ്ചയോടെ ഇത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളിലേക്കും പാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി. കുവൈറ്റിലെ അലി സലേം ബേസിൽ AQ-9 ഡ്രോണുകൾ വിന്യസിച്ചിരുന്ന ട്രംപ് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷമേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പ്രത്യേക ദൌത്യത്തിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു. കപ്പലുകളുടെ തത്സമയ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. UN രക്ഷാസമിതി പരിഷ്കരിക്കുന്നതിലും ആഗോള സംഘർഷങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിലുമുണ്ടായ പരാജയം ഐക്യരാഷ്ട്രസഭയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചതായി ഇന്ത്യ. നിലവിലുള്ള ആഗോള യുദ്ധങ്ങളിലും തർക്കങ്ങളിലും അർത്ഥപൂർണമായി ഇടപെടാൻ രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് കുറ്റപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനുള്ള സംഘടനയുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: The underlying reason for inadequacies of the Security Council is evident. An 80-year-old architecture designed for the 1940s is ill-equipped to address contemporary challenges. As a collective, the UN has not been able to move the needle on reforming the Security Council. The discussions so far have been limited to an endless cycle of prepared statements under the IGN framework. Action points 39 to 41 of the pact have largely remained on paper. This is untenable and must change.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മറ്റ് 74 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അമൃത്സറിനെ വാരാണസിയുമായി ബന്ധിപ്പിക്കുന്ന സന്ത് രവിദാസ് എക്സ്പ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നാളെ. രഥയാത്രയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും

0: സുരക്ഷാ നടപടികളും പൂർത്തിയായി. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിനകത്തും വിദേശത്തു നിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രകൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 അംഗ സംഘം 8 മാസം നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:15 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിന് കീഴടക്കി സ്പെയിൻ. 2 സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ,
0: നിങ്ങൾക്കറിയാമോ?
2: നമസ്കാരം. പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പരിപാടിയിൽ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉത്തരവയക്കണം. ഉത്തരവയക്കേണ്ട നമ്പർ ആദ്യം പറയാം. 9444555888 നമ്പർ ഒരിക്കൽ കൂടി പറയാം. വാട്സപ്പിലാണ്, വാട്സപ്പ് മെസ്സേജാണ് അയക്കേണ്ടത്. അപ്പോൾ നമ്പർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, 9444555888. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്, മെസ്സേജ് അയക്കുമ്പോൾ വോയിസ് ആയിട്ട് ആരും അയക്കരുത്. ടെക്സ്റ്റ് മെസ്സേജ് തന്നെ, അതായത് ടൈപ്പ് ചെയ്ത് തന്നെ ഉത്തരവയക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പേരും സ്ഥലവും വയ്ക്കുക. ആദ്യം ഉത്തരം അയക്കുന്ന 6 പേരുടെ പേരാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ നീതു, എന്നോടൊപ്പം
3: ഞാൻ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ആദ്യ ചോദ്യം തന്നെ, ഇപ്പം വേൾഡ് കപ്പ് ഇങ്ങനെ മുറുകി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോ ഇപ്പം ഫ്രാൻസ് പുറത്തുപോയി, സ്പെയിൻ കയറി,
2: അങ്ങനെ പറയല്ലേ, എനിക്ക് നല്ല വിഷമമുണ്ട്.
3: അത് ഫ്രാൻസിന് ബോള് കൈ കിട്ടിയാൽ മാത്രമേ ഗോൾ
2: അടിക്കാൻ പറ്റുള്ളൂ. ശരിയാണ്, ഞാൻ ഇന്നലെ കണ്ടിരുന്നു.
3: ഇതേപോലെ തന്നെ പണ്ട് സ്പെയിൻ ജർമ്മനിയെ തോൽപ്പിച്ചിരുന്നു.
2: അത് ഞാൻ കണ്ടിട്ടില്ല.
3: അന്നും ജർമ്മനി പിന്നെ ക്വാർട്ടറിൽ ഒരു ഉഗ്രൻ ഒരു വിജയമൊക്കെ ആയിട്ട് ഒരുപാട് ഗോളുകൾ അടിച്ച്, അന്ന് ക്ലോസേക്ക് ഉള്ള സമയമാണ്, ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച സമയത്ത് അവർ വന്ന് സെമിയിൽ സ്പെയിനിന്റെ അടുത്ത് വന്ന്, ഇതേപോലെ തന്നെ ബോൾ കിട്ടാതെ ഇങ്ങനെ ഉഴറി നടന്നു. ഇവര് ടിക്കി ടാക്ക പ്രകാരം ആ കളി മികവിൽ അവര് ഒരൊറ്റ ഗോളിന് അവര് ജർമ്മനിയെ തോൽപ്പിച്ചു. ഇന്നിപ്പോ 2 ഗോളിന്.
2: അതെ, എനിക്ക് വിഷമമുണ്ട്, അതിങ്ങനെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കണ്ട, ഞാൻ ഫ്രാൻസിന്റെ ആരാധിക ആയതുകൊണ്ടായിരിക്കില്ലേ.
3: അപ്പൊ ചെറുതായിട്ടൊന്ന് കുത്തി
2: പറയുന്നൊരു സുഖമായി മനസ്സിലായി, കുഴപ്പമില്ല. ഞാൻ പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും കൂടെ ഒരുമിച്ച് നിന്നോളാം.

0: അപ്പോ ഇന്നത്തെ ചോദ്യം, ഫുട്ബോൾ കളികളിൽ ചില കളികൾക്ക് ചില പേരുകൾ വീഴും.
1: അതെ അതെ,
0: ഈ മറക്കാൻ ആ ദുരന്തം എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലുള്ള പേരുകൾ ഉണ്ടാവും. അത് അതൊരു ക്വിസ് ക്വസ്റ്റ്യൻ ആണ്, അത് ഞാനിപ്പോ തൽക്കാലം ചോദിക്കുന്നില്ല, അതുകൊണ്ടാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ ബാറ്റിൽ ഓഫ് ബേൺ, ബാറ്റിൽ ഓഫ് ബേൺ, ബേൺ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ബേൺ അല്ല, അതില് ബാറ്റിൽ ഓഫ് ബേൺ അല്ല, മിറക്കിൾ ഓഫ് ബേൺ, മിറാക്കിൾ ഓഫ് ബേൺ. അപ്പോ രണ്ട് ഇതുണ്ട്, രണ്ട് മത്സരങ്ങൾക്ക് പേര് വേണ്ടിട്ടുണ്ട്. ഒന്ന് ബാറ്റിൽ ഓഫ് ബേണും മിറക്കിൾ ഓഫ്
1: ബേണും.
0: മിറക്കിൾ ഓഫ് ബേൺ ഏത് ഏത് ലോകകപ്പിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. മിറക്കിൾ ഓഫ് ബേൺ എന്ന പേരിൽ അറിയപ്പെട്ട ഫൈനൽ മത്സരം,
1: ഫൈനൽ
0: ഏത് ഇയറിൽ നടന്ന വേൾഡ് കപ്പിലാണ് നടന്നത്?
1: അപ്പോ
0: ഇതാണ് ചോദ്യം.
1: അപ്പൊ ഉത്തരവൊക്കെ പെട്ടെന്ന് എല്ലാവരും
0: അയച്ചോളൂ.
1: അതന്നെ അതന്നെ, നമുക്ക് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചിടാം.
0: അതെ അതെ.

0: ആ ഒരു നല്ല പാട്ടാണല്ലോ,
1: അതെ അതെ,
0: വേൾഡ് കപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട സെവൻസ് എന്ന സിനിമയിലെ പാട്ട്.
1: തീർച്ചയായും.
0: നല്ല സെലക്ഷൻ നീതു.
1: താങ്ക് യു സർ, താങ്ക് യു.
0: ഇനി നമുക്ക്

0: ചോദ്യത്തിലേക്ക് ഉത്തരത്തിലേക്ക് പോവാം. മിറാക്കിൾ
1: ഓക്കേ.
0: ഓഫ് ബേൺ എന്ന പേരിൽ അറിയപ്പെട്ട കളി ഏത് വേൾഡ് കപ്പിലാണ്, അതിൻ്റെ ഇയറാണ് പറയേണ്ടത്. ഉത്തരം
1: ഉത്തരം ഞാൻ പറയാൻ പോവാണ്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല എനിക്ക് കുറെ കൂട്ടുകാരുണ്ട് ഫ്രാൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര്, എനിക്ക് സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: കരയുമ്പോ ഒരുമിച്ച് കരയാലോ.
1: അതെ അതെ, ഇല്ലില്ല, ഇനി ഞങ്ങള് ഹാപ്പി ആയിട്ടിരുന്ന് മറ്റ് കളികളൊക്കെ കാണും, സന്തോഷായിട്ടിരുന്ന് കാണും. ടെൻഷൻ
0: ഉണ്ടല്ലോ ഇനി.
1: തീർച്ചയായും. എന്നാലും ഇനി ഓക്കെ ശരി, എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം നമുക്ക്. അപ്പൊ എന്തായാലും ഉത്തരം വായിക്കുവാണേ. ഈ ചോദ്യത്തിന്റെ ഉത്തരം 1954. ഈ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത് ഹംഗറിയും ജർമ്മനിയുമായിരുന്നു. അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്, അത് പറയാം.
0: ബേൺ നഗരത്തിലെ അത്ഭുതമായി

0: ഹാപ്പി ആയിട്ടിരുന്ന് മറ്റ് കളികളൊക്കെ കാണും, സന്തോഷായിട്ടിരുന്ന് കാണും.
1: 2030 ഉണ്ടല്ലോ ഇനി,
0: തീർച്ചയായും. എന്നാലും ഇനി ഓക്കെ ശരി, എന്നാ കാവിലെ പാട്ട് മത്സരത്തിനെയാണ് നമുക്ക്. അപ്പൊ എന്തായാലും ഉത്തരം വായിക്കുവാണേ. ഈ ചോദ്യത്തിന്റെ ഉത്തരം 1954. ഈ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തത് ഹംഗറിയും ജർമ്മനിയുമായിരുന്നു. അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്, അത് പറയാം.
1: ബേൺ നഗരത്തിലെ അത്ഭുതമായി എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആദ്യത്തെ 8 മിനിറ്റിൽ തന്നെ ഹംഗറിയുടെ ഇതിഹാസ താരങ്ങളായ ഫെറങ് പുഷ്കാസ്, അതുപോലെ തന്നെ സാൾട്ടൻ സിവർ, ഇവർ രണ്ടുപേരും കൂടിയാണ് ഹംഗറിയെ മുന്നിലെത്തിച്ചത്. 2-0 എന്ന നിലയിലായിരുന്നു, പക്ഷേ ഈ നിലയിൽ നിന്നും ജർമ്മനി തിരിച്ചടിച്ചു. 3-2 ആ ഒരു ഗോൾ നിലയിലേക്ക് എത്തി. ഇതിന് മിറാക്കിൾ ഓഫ് ബേൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനെയാണ് ഇപ്പൊ സർ പറഞ്ഞ
1: ഈ വേൾഡ് കപ്പിലും ഇതുപോലുള്ള ഒരു തിരിച്ചുവരവ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈജിപ്ത് അർജന്റീന കളിയിൽ 2-2 ഗോളിന് മുന്നിട്ട് നിന്ന് ഈജിപ്തിനെ 3-2 എന്നുള്ള,
0: എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
1: അർജന്റീന
0: ഇതിനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഈ ബേൺ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിന്റെ
1: തലസ്ഥാനമാണ്,
0: നഗരിയാണ്. ഇതുപോലെ തന്നെ ഉള്ള ഒരു വിജയമാണ് ലോകകപ്പ് ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തിനെതിരെ നേടിയത്.
1: അതെ,
0: ആ ലോകകപ്പ് 1954 അതിലെ ക്വാർട്ടർ മത്സരത്തിനും ഇങ്ങനെ
1: ക്വാർട്ടർ മത്സരത്തിന് ഇങ്ങനെ ഒരു പേരുണ്ട്, ബാറ്റിൽ ഓഫ് ബേൺ, അതായത് ബേണിലെ യുദ്ധം എന്നറിയപ്പെടുന്നത്. ഇതില് ഇത് കളിച്ചത് ബ്രസീൽ ഹംഗറിയാണ്. ഇതിൽ 3 പേരെ പുറത്താക്കി. അന്ന് റെഡ് കാർഡ് ഉണ്ടോന്ന് അറിയില്ല, പുറത്താക്കലായിരുന്നു. അന്ന് 3 പേരെ പുറത്താക്കി. ഏറ്റവും കൂടുതൽ ഫൗളുകളും ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധം പോലെ നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ബാറ്റിൽ ഓഫ് ബേണും മിറാക്കിൾ ഓഫ് ബേണും രണ്ടും ഒരേ വർഷമാണ്, 1954.
0: ആദ്യത്തെ അപ്പോ എല്ലാവരും അല്ലട്ടെ, ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം അയച്ച 6 പേരുടെ പേരാണ് വായിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ ആ ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ തൃപ്പൂണിത്തറയിലുള്ള ഭാഗ്യത്തിനാണ്. ആളുടെ പേരും ഭാഗ്യം എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ വിഷ്ണു ചെറിയ പിള്ളി, ശശിധരൻ ചേട്ടൻ തണ്ണീർമുക്കത്ത് നിന്നും, ജിഷ ജോൺസൺ തിരുമുപ്പം, പിന്നെ പി ഉണ്ണികൃഷ്ണൻ വെള്ളിയാംകുളം, സരിത രാഗേഷ് പട്ടണക്കാട് ചേർത്തല.
1: ഒരു ഒരു ചോദ്യത്തിന് മാത്രമല്ല, എല്ലാ ചോദ്യത്തിനും ശരിയുത്തരം അയക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ.
0: തീർച്ചയായിട്ടും നമുക്ക് ഇത്രയധികം ഉത്തരങ്ങൾ അവരെ അയക്കുന്നുണ്ടല്ലോ, ഇത്രയും പേര്,
1: ഒരുപാട് പേര് അയക്കുന്നതിൽ ഏറ്റവും ആദ്യം അയക്കുന്നവര് ഇവരുടെ പേരുകൾ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പം ഇനിയുള്ള ഇതില് ഇവര് ശരിയുത്തരം അയച്ചാലും ഇവരുടെ പേര് ഒഴിവാക്കിയിട്ട് വേണം
0: ചെയ്യണം,
1: കാരണം കൂടുതൽ ആൾക്കാരെ
0: പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
1: അപ്പൊ ഭാഗ്യത്തിന്റെ ഭാഗ്യം ഇന്നത്തോടുകൂടി തീർന്നു. ഇനി അടുത്ത
0: അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്താലോ, ഒരു പരസ്യം പോവാനുണ്ട്.
1: ആയിക്കോട്ടെ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക്
2: അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയാമെന്ന്
1: തോന്നുന്നു. അതെ അതെ, പറയാം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം.

0: അപ്പോൾ നമ്മൾ പാട്ട് കേട്ട് തിരിച്ചു വന്നു. പാട്ടുമായിട്ടുള്ള ബന്ധം ആ ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ട് അവാർഡ് കിട്ടിയത് എന്നുള്ളതാണ്. ഉത്തരം പി ജെ ആന്റണിയാണ്. പി ജെ ആന്റണിക്കാണ് 1974 ഫസ്റ്റ് ആദ്യമായിട്ട് കിട്ടിയിരുന്നത്. അപ്പോൾ പിന്നീട് കിട്ടിയത്
1: 1977
0: പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, മുരളി, ബാലേന്ദ്ര മേനോൻ ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിക്ക് മൂന്നാണ്,
1: മോഹൻലാലിന് രണ്ട്.
0: വടക്കൻ വീരഗാഥ, പൊന്തൻമാട, മതിലുകൾ, മറ്റേ മോഹൻലാലിന് ഭരതം, സുരേഷ് ഗോപിക്ക് കളിയാട്ടം, മുരളിക്ക് നെയ്ത്തുകാരൻ, ബാലേന്ദ്രമേനോന് സമാന്തരങ്ങൾ. അതായത് സുരേഷ് ഗോപിക്കും ബാലേന്ദ്രമേനോനും ഒരു വർഷം തന്നെയാണ് അത് വീതിച്ചെടുക്കുകയായിരുന്നു
1: രണ്ടുപേരും.
0: സമാന്തരങ്ങളിലും കളിയാട്ടങ്ങളിലും അങ്ങനെ രണ്ടുപേർക്കും കൂടെ കിട്ടിയിരുന്നു. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ മമ്മൂട്ടിക്ക് മൂന്നും,
1: മോഹൻലാലിന് രണ്ടും. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പാട്ട് കേട്ടപ്പോ തന്നെ കുറെ പേർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സാറ് ക്വസ്റ്റ്യൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും ഇവിടെ ഉത്തരങ്ങൾ.
0: കൊച്ചിക്കാരൻ കൂടിയാണല്ലോ.
1: അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ അയച്ച ആദ്യത്തെ 6 പേരാണ് കേട്ടോ. ഇനി കുറച്ചൊരു പിണങ്ങി പോരുത്, നിങ്ങൾ നിർത്തി പോവുകയും ചെയ്യരുത് ഉത്തരങ്ങൾ അയക്കണത്. എന്ന് വെച്ചാൽ ആദ്യത്തെ 6 പേരുടെ പേര് പറയുന്നത് സീന ഡയസ് നെട്ടൂരിൽ നിന്നും, വിനിത ഷിബു പൂച്ചാക്കൽ, രാമദാസ് പുത്തൻ വേലിക്കര, ശ്രീകുമാർ കടവന്ത്ര, ജോൺസൺ മാള, ജ്യോതി സജയൻ കോട്ടയം. ആള് വരിക്കാംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. അപ്പൊ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് കോട്ടയം ജില്ലയിലാണ് കേട്ടോ.
0: കിട്ടി കുറെ പേര്, അധികം പേര് അയച്ചിട്ടുണ്ട്,
1: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക പേർക്കും മനസ്സിലും മനസ്സിലായി കാണുമല്ലോ പെട്ടെന്ന് തന്നെ കിട്ടിക്കാണു.
0: അപ്പോ അടുത്ത ചോദ്യത്തിന് മുൻപ് പരസ്യം ഉണ്ടോ? ഇല്ല.
1: അതെ, ഉണ്ട്. ഒരു ചെറിയൊരു
0: പരസ്യം കൊടുത്തിട്ട്
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും

0: ഉറപ്പായ സമ്മാനങ്ങൾ.
1: അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
2: അതെ അതെ.
1: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? അതിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം.
2: അതെ അതെ, മനുഷ്യ ശരീരത്തിലെ
1: ആണെന്നാണ്, മനുഷ്യ ശരീരത്തിലെ. അപ്പം അതിൽ തെറ്റുവരാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഉത്തരം പറയുമ്പോൾ പറയാം.
2: എല്ലാവരും ഒന്ന്
1: ശ്രദ്ധിച്ച് ഉത്തരം അയക്കുക.
2: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോ നമുക്ക് ഒരു
1: പാട്ടും കൊടുക്കാം.
2: അതെ അതെ, ഒരു പാട്ട് കൊടുക്കാം. ഇനി മനസ്സിലായില്ലെങ്കിലും

0: ഈ പാട്ടും നല്ലൊരു സെലക്ഷനായി. ഇതെങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്
1: പെട്ടെന്ന് അതിന്റെ ഉത്തരം ഓർത്തപ്പോ എനിക്കത് ഓർമ്മ വന്നത്. വേറെ ഉണ്ട് കേട്ടോ, പാട്ടുകളുണ്ട്, പക്ഷെ എന്നാലും ഇതങ്ങനെ എപ്പോഴും കേൾക്കാറില്ല, അതുകൊണ്ടാണ് ഇത് കൊടുത്തത്.
0: അപ്പം ഇത് ഇതിന്റെ ഉത്തരം സ്കിൻ, തൊലിയാണ്.
1: അതെ അതെ,
0: തൊലിയാണ് ഏറ്റവും കൂടുതൽ. അതായത് നമ്മളെ ബോഡി മാസിന്റെ ഏകദേശം 16% തൂക്കം ഇതിനുണ്ട് എന്നുള്ളതാണ്. മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും വെയിറ്റ് ഉണ്ട്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന തൊലിയാണ് ഏറ്റവും വലിയ അവയവം. പിന്നെ ഇതിൽ തെറ്റുവരാനുള്ളൊരു സാധ്യത നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു.
1: കാരണം
0: പലരും ലിവർ എന്ന് എഴുതും.
1: അത്
0: ലിവർ ഗ്ലാൻഡ് ആണ്, ഇന്റേണൽ ഓർഗൻ ആണ്. ഇന്റേണൽ ഓർഗൻ, അതായത് ഗ്ലാൻഡ് എന്ന ഇതിൽ വരുന്ന ഇതാണ്, അവയവം തന്നെയാണ് അതും. പക്ഷെ അതിന് 1.5 kg, 1.5 kg
1: ശരാശരി തൂക്കം.
0: ഒരു ഒന്ന് ഒന്നേ ഒരു 1 kg 30 g എന്ന് 50 g വരെയുള്ള, 300 g മുതൽ 500 g വരെയുള്ള ഇതാണ്, 1.5 kg വരുന്ന തൂക്കമേ ലിവറിനുള്ളൂ. അപ്പോൾ
1: അത് മാത്രല്ല, സ്കിന്നൊരു അവയവമാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് ഒരു സംശയമുണ്ട്.
0: നമുക്ക് മൂക്ക്, കണ്ണ്, ചെവി ഇതൊക്കെ തരുന്ന സംവേദന അവയവങ്ങളാണ്. അതുപോലെ ഇത് സ്പർശനം തരുന്ന, തൊട്ട് നോക്കുന്ന, ഇപ്പൊ പാട്ട് വന്നല്ലോ തൊട്ടേനെ,
1: അപ്പൊ
0: അതൊരു സംവേദനം തരുന്ന ഒരു
1: അപ്പൊ ഒരുപാട് പേര് ഉത്തരം അയച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ദുഃഖത്തോടെ തന്നെ പറയുന്നു, അതിലൊരു 60-70% പേരും കരളിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരുപാട് പുതിയ ആൾക്കാര്, അതായത് സാറ് പറഞ്ഞ പോലെ സ്ഥിരം വരുന്ന പേരല്ലാണ്ട് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കൃത്യമായിട്ട് ചോദ്യം കേട്ടിട്ട് ഉത്തരം അയക്കുക. ആദ്യത്തെ
0: ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്.
1: അതെ അതെ അതെ,
0: ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അവയവം തന്നെയാണ്. അത് ഒരുതരം എൻസൈംസും ഹോർമോൺസൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവയവമാണ്. ഇത് സംവേദനത്തിന് ഉപയോഗിക്കുന്ന വേറൊരു അവയവമാണ്. ആന്തരിക അവയവം എന്നുള്ള രീതിയിലാണ് കരൾ ഏറ്റവും വലുതാവുന്നത്, 1.5 kg. മറ്റത് 16% എത്രയുണ്ട്, നിങ്ങളെ തൂക്കം നോക്കിയിട്ട് അതിൻ്റെ 16% എത്രയുണ്ട് നോക്കുക.
1: അപ്പോൾ
0: അത് ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ സ്കിൻ തന്നെയാണ്.
1: എന്തായാലും നോക്കിക്കളയാം. അപ്പോൾ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ 6 പേരാവാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ആൻസർ അയച്ചത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ അയക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പേരുകൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വായിക്കാം. അരൂക്കുറ്റിയിൽ നിന്നും ഗീത, കൊടുങ്ങല്ലൂരിൽ നിന്നും ആരിഫ, രാജു കെ ജി പാമ്പാക്കുട, സുധാഗിരിദാസ് തിരുവാങ്കുളം, സന്തോഷ് കുമാർ പത്തനംതിട്ട, സജിത മാഞ്ഞാലി, ഇത്രയും പേരാണ് നമുക്ക് അയച്ചിരിക്കുന്നത്.
0: അപ്പൊ അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഒരു ചെറിയ ചോദ്യമാണ്, ചെറിയ ഉത്തരവുമാണ്. തലമുറകൾ എന്ന നോവൽ എഴുതിയത് ആരാണ്? തലമുറകൾ എന്ന നോവൽ എഴുതിയത് ആരാണ്?
1: ഇത് പക്ഷെ അധികം ചിന്തിക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ
0: കിട്ടും.
1: തുടങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പാട്ട് വെക്കാം, നമുക്ക് പാട്ട് കേൾക്കാം.

0: ആ ഈ പാട്ടും ഏകദേശം ആ ഒരു തലമുറയായിട്ട് ബന്ധപ്പെട്ട
1: ഒരു
0: ഒരു യാത്രാമൊഴി.
1: അതായത്
0: മോഹൻലാലിന്റെ കഥാപാത്രം തന്റെ വേരുകൾ
1: അന്വേഷിച്ച്
0: പോകുന്ന ഒരു ഇതും കൂടിയാണ്. അത്
1: ഒരുപാട് ഇഷ്ടമാണ്.
0: നല്ല അതില് ശിവാജി ഗണേശൻ
1: എന്തൊരു
0: കോംബോ ആയിരുന്നു അവര്
1: തീർച്ചയായിട്ടും.
0: അപ്പോ
1: നമുക്കതിന്റെ
0: ഉത്തരത്തിലേക്ക് പോവാം. ഒ വി വിജയൻ 1997 എഴുതിയ നോവലാണ് തലമുറകൾ. അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതികൾ ചർച്ച ചെയ്യപ്പെടാതെ ഒരു ഒരു മലയാള സാഹിത്യത്തെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയും പൂർണ്ണമാകുന്നില്ല. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ അദ്ദേഹം, പിന്നെ അദ്ദേഹം കാർട്ടൂണിസ്റ്റാണ്, എഴുത്തുകാരനാണ്, ചെറുകഥ നോവലിസ്റ്റ്, കോളം,
1: പത്രപ്രവർത്തകനായിരുന്നു.
0: അങ്ങനെയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം ജൂലൈ 2
1: ഈ മാസം തന്നെയാണ്. അത് മാത്രമല്ല കേട്ടോ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, അതുപോലെ തന്നെ വയലാർ മുട്ടത്ത് വർക്കി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, പത്മശ്രീ, ഇതൊന്നും അല്ലാതെ 2003 രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പത്മഭൂഷൺ നൽകി.
0: അദ്ദേഹത്തിന് 2001 പത്മശ്രീയും 2003 പത്മഭൂഷണം കിട്ടിയ വ്യക്തിയാണ്.
1: അത്രയും വലിയൊരു
0: വലിയൊരു എഴുത്തുകാരനാണ്.
1: തീർച്ചയായിട്ടും
0: അദ്ദേഹത്തിന്റെ ജന്മ മാസം കൂടിയാണ്.
1: അപ്പൊ നമുക്ക് ഉത്തരത്തിൽ ഒരുപാട് പേരുണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ

0: അതായത് ഒരു 99% പേരും കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇടയക്കുന്നത്ത് നിന്നും സൽമ ജമാലുദ്ദീൻ, എം എം പ്രസാദ് നാട്ടകം, രമണി കോടാലി, എസ് പത്മനാഭ മല്ലയ്യ ഫോർട്ട് കൊച്ചി, ഫൗസിയ നെടുവന്നൂർ, മജീദ് വേങ്ങര മലപ്പുറം. അപ്പൊ അവിടെ ഇരുന്നൊക്കെ നമ്മുടെ പരിപാടിക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നത് മാത്രല്ല കൃത്യമായിട്ട് ആൻസറും
1: അതും ആപ്പിൾ കേട്ടിട്ട് ഇത്രയും പെട്ടെന്ന് അയക്കണേ
0: തീർച്ചയായിട്ടും.
1: എങ്കിലും
0: അദ്ദേഹം ആദ്യത്തെ ആറു പേരിൽ ഒരാളായി, അതാണ് ആറാമനായി. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിൽ
1: പരസ്യണ്ടോ
0: കൂടി ഉണ്ട്, ചെറിയൊരു പരസ്യമുണ്ട്, നമുക്കത് കേട്ടിട്ട് വരാം.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
1: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
0: അതെ അതെ,
1: ഇന്ത്യയിൽ ടോക്കൺ കറൻസി എന്ന രീതിയിൽ നടപ്പിലാക്കിയ ചക്രവർത്തി ആരാണ്? അതായത് പലതരം കറൻസികളുണ്ട്, നാണയങ്ങളുണ്ട്, സ്വർണ്ണ നാണയം, വെള്ളി നാണയം, പിന്നെ അങ്ങനെയുള്ള നാണയങ്ങൾ, പിന്നെ പേപ്പർ കറൻസി ഉണ്ട്. ഈ ടോക്കൺ കറൻസി നടപ്പിലാക്കിയ വ്യക്തി ആരാണ്?
0: ചക്രവർത്തി
1: വളരെ ഫേമസ് ആയ
0: ചക്രവർത്തി, മറക്കാൻ വഴിയില്ല,
1: ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കാതെ പോകുന്നില്ല, കാരണം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്.
0: അല്ല, നമ്മൾ ഓർമ്മയിൽ വെക്കുന്ന ഒരു പേര് കൂടിയാണ്, അങ്ങനെ ആരും മറക്കാൻ വഴിയില്ല.
1: പല സന്ദർഭത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പേരോട് കൂടിയിട്ട് അത് പറയേണ്ടത്
0: തീർച്ചയായിട്ടും
1: വരാറുണ്ട്.
0: ഇനി ഇനി ക്ലൂ പറയുന്നത്, ഇനി നമുക്ക് പാട്ട് കേൾക്കാം.
1: അടുത്ത ഒരു ചക്രവർത്തി ഗാനം ആയിക്കോട്ടെ.
0: ആയിക്കോട്ടെ.

0: ഇപ്പൊ നമ്മളെ പട്ടാഭിഷേകം കഴിഞ്ഞ് ചക്രവർത്തി വന്നു. ചക്രവർത്തി മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്ന പേരിൽ അദ്ദേഹം ധാരാളമായിട്ട് വിമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് പിന്നെ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരുപാട് നല്ല നല്ല കാഴ്ചപ്പാടുകളും നല്ല നല്ല പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ തിയറിറ്റിക്കലി അദ്ദേഹം വളരെ കറക്റ്റായിരുന്നു, പക്ഷെ പ്രാക്ടിക്കലി അദ്ദേഹം ഫ്ലോപ്പായി. അങ്ങനെയാണ് തുഗ്ലക് പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഇപ്പോൾ ഇപ്പോഴും യൂസ് ചെയ്ത് വരുന്നൊരു വേർഡാണത്. പരാജയപ്പെട്ട ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം.
1: പക്ഷേ ആശയങ്ങളൊക്കെ
0: ഗംഭീരമായിട്ടുള്ള ആശയങ്ങളായിരുന്നു. അപ്പം ഇദ്ദേഹം ടോക്കൺ കറൻസി എന്നാണ് പറഞ്ഞത്. ടോക്കൺ കറൻസി എന്ന് പറഞ്ഞാൽ സ്വർണം വെള്ളി ഇതിലേക്കായിരുന്നു കറൻസികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലഭ്യത കുറവ് കാരണം ഇദ്ദേഹം പിച്ചള ചെമ്പ് ഇതിലൊക്കെ ഇറക്കി
1: നാണയങ്ങളാക്കി.
0: എന്നിട്ട് ഇയാൾ ചെയ്തൊരു വിഡ്ഢിത്വം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നാണയങ്ങൾക്ക് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മൂല്യം കൊടുത്തു. അപ്പം ജനങ്ങൾ എന്ത് ചെയ്തു, ഈ ചെമ്പും ബ്രാസും ഉപയോഗിച്ചിട്ട് കൗണ്ടർ ഫീറ്റ് അതായത് വ്യാജ നാണയങ്ങൾ ഇറക്കി. അതോടുകൂടി പദ്ധതി പൊളിഞ്ഞു. അത് ചെക്ക് ചെയ്യാനുള്ള ഒരു മെഷർ അദ്ദേഹം നടപടിയൊന്നും എടുത്തില്ല. അപ്പോൾ അത് 1929-30 കാലഘട്ടത്തിലാണ്, 1329-30 കാലഘട്ടത്തിൽ.
1: അപ്പൊ ശരിക്കും ഈ വ്യാജ നാണയങ്ങൾ ഇറങ്ങിയത് കൊണ്ടാണല്ലേ
0: ഇറങ്ങിയത് കൊണ്ട് ഇത്, അതായത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലക്ക് ഈ ചെമ്പ് കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടും, ഇറക്കിയവർക്ക്, ഈ വ്യാജം ഇറക്കിയവർക്ക് കിട്ടും. അപ്പം ആ സമ്പത്ത് ഇക്കണോമി തകർന്നു പോലെ
1: ഫീഡ്ബാക്ക് കൂടെ ഒന്ന് ചിന്തിച്ചിട്ടായിരുന്നെങ്കിൽ.
0: അതുപോലെ തന്നെ ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ തലസ്ഥാന മാറ്റം.
1: അതായത്
0: 1327 അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ദൗലതാബാദിലേക്ക് ക്യാപിറ്റൽ മാറ്റി. ഇപ്പൊ കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് ബ്രിട്ടീഷുകാർ മാറ്റിയിരുന്നു. പക്ഷെ ഇയാൾ ചെയ്തൊരു വിഡ്ഢിത്തം എന്ന് വെച്ചാൽ, ഡൽഹിയിലുള്ള ജനങ്ങൾ മുഴുവൻ ദൗലതാബാദിലേക്ക് വരണം, ദൗലതാബാദിലെ ജനങ്ങൾ മുഴുവൻ ഡൽഹിയിലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കുറെ പേരെ യാത്ര ചെയ്യിപ്പിച്ചു, എല്ലാം കൂടെ വാഷറായി. അത് നല്ലൊരു നീക്കമായിരുന്നു. ദൗലതാബാദ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. അപ്പം ഈ എംപയറിന്റെ ഏകദേശം നടുക്കായിട്ട് വരും. അന്ന് മംഗോൾ ആക്രമണങ്ങൾ ഡൽഹിയെ എളുപ്പം കീഴടക്കുമായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ സുരക്ഷിതമായൊരു താവളം എന്നുള്ള നിലയിലാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ ആശയം നല്ലതാണ്, പക്ഷെ ചെയ്തത് വിഡ്ഢിത്തമാണ്.
1: ചെയ്തു വന്നപ്പോ അത്
0: ഇങ്ങനെയായി. അതാണ് അപ്പോൾ തുഗ്ലക്കിനെ പറ്റി ഓർമ്മിക്കാനും അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഇത്രയും കാര്യം പറയാൻ പറ്റി.
1: അതെ, തീർച്ചയായിട്ടും. ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ശരിയാണ്. അപ്പോൾ അതിൽ അയച്ച ആദ്യത്തെ 6 പേരെ നമുക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ, അങ്ങ് അയർലൻഡിലും ലക്നൌവിലും വരെ
0: പിടിയുണ്ട്.
1: തമാശ പറഞ്ഞല്ല, അയർലൻഡുകാരനെയാണ് ആദ്യത്തെ മെസ്സേജ്, നോബിൻ ജെയിംസ്. പിന്നെ ലക്നൌവിൽ നിന്നും എലിസബത്ത് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: എവിടെയൊക്കെ എത്തുന്നു കൊച്ചി.
1: സന്തോഷമായി, എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടു. അപ്പൊ ഇനി ബാക്കി നമ്മുടെ നാട്ടുകാരെ നമ്മൾ പരിഗണിക്കണമല്ലോ.
0: ഫ്രാൻസ് തോറ്റ ദുഃഖങ്ങൾ അരിഞ്ഞുപോയില്ലേ,
1: അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു.

0: ഇന്ന് നാളെയുണ്ടേ, നാളത്തെ മാച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് കാണണം. ഓക്കെ ഓക്കെ, ഞാൻ നാട്ടുകാരെ, നമ്മുടെ നാട്ടുകാരെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളാണ്.
1: അതെ,
0: അവരുടെ പേരുകൂടെ നമ്മൾ പറയാം. ബിന്ദു ദിലീപ് കൊടകര, പിന്നെ സുമംഗല ഉദയം പേരൂരിൽ നിന്നും, മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര ഇവിടെ അടുത്തു നിന്നാണ്, ജോളി പോൾ പട്ടിമറ്റം, ഇത്രയും പേരാണ് ബാക്കി അയച്ചിരിക്കുന്നത്. എന്നാൽ അയർലൻഡിലും ലക്നൌവിലും ഒക്കെ ഇരുന്ന് നമ്മുടെ പരിപാടി കേൾക്കുന്നുണ്ടല്ലോ, ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോ നമുക്കിനി ചോദ്യത്തിലേക്ക് പോവാം, തീർച്ചയായിട്ടും പോവാം.
1: ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതി, സ്പോർട്സിലുള്ള ബഹുമതി ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള
0: ചോദ്യം,
1: പേര് പറയണം. കായിക ബഹുമതി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്താണ് പേര് എന്നും കൂടെ പറയണം.
0: അതെ അതെ, അത് പ്രശസ്തനായ ഒരാളുടെ പേരും കൂടി വരുന്നുണ്ട്.
1: അപ്പൊ നമുക്ക് പാട്ടിന് ശേഷം
0: പാട്ട് കേട്ടിട്ട് വരാം.

0: പാട്ട് കഴിഞ്ഞു.
1: പാട്ട് പാട്ടിന്റെ സെലക്ഷനിലെ കാര്യത്തിൽ നീതൊരു പുലിയാണ്. പുലിയല്ല, ഒരു സിംഹമാണ്.
0: ഒരു സിംഹം എന്ന് പറയാം.
1: അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതി ഏതാണ്, ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാർ ഇതാണ് പേര്.
0: അത് ഇത്രയും വലിയ പേരായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ധ്യാൻചന്ദിന് പകരം പലരും മറ്റ് പല പേരുകളും പറഞ്ഞിട്ടുണ്ട്.
1: ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാർ എന്നാണ് മേജർ അദ്ദേഹത്തിന്റെ മിലിറ്ററിയിലുള്ള
0: പേരാണ്.
1: യുവജനകാര്യ കായിക മന്ത്രാലയം ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ്. ഇതിലൊരു മെഡൽ, ഒരു സർട്ടിഫിക്കറ്റ് 25,000 രൂപ എന്നാണ്. 25,000 രൂപയുടെ മൂല്യമല്ല അത്, ഭാരതത്തിലെ ഏറ്റവും ഏറ്റവും മൂല്യമുള്ള ഒരു പുരസ്കാരമാണ്.
0: തീർച്ചയായിട്ടും
1: അത് ആദ്യം ഈ പുരസ്കാരത്തിന്റെ പേര് രാജീവ് ഗാന്ധി ഖേൽരത്ന.
0: കുറച്ചു പേര് അങ്ങനെ അയച്ചിട്ടുണ്ട് കേട്ടോ, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം.
1: അത് അത് 1921 അത് മാറ്റി ധ്യാൻചന്ദിന്റെ പേരിലാക്കി. ധ്യാൻചന്ദ് അറിയപ്പെടുന്ന ഒരു കായിക രംഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 1928, 1932, 1936 ഈ ഒളിമ്പിക്സിലെല്ലാം തന്നെ ഭാരതത്തിന് സ്വർണം നേടിക്കൊടുത്ത ഹോക്കി ടീമിലെ പ്രമുഖനായ കളിക്കാരനാണ് ഇദ്ദേഹം. രൂപ് സിംഗും, ധ്യാൻചന്ദ് രൂപ് സിംഗ് എന്ന് പറയുന്ന രണ്ടുപേരാണ് ഹോക്കിയുടെ വലിയ ഇതായിട്ടുള്ള അദ്ദേഹം. ഇവർ രണ്ടുപേരുമായിരുന്നു അക്കാലത്ത് ഫേമസ് കളിക്കാർ.
0: ഇന്ത്യയിലെ കായിക ദിനം ഇദ്ദേഹത്തിന്റെ ജന്മദിനം
1: ജന്മദിനത്തിനാണ് ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 29 ഇദ്ദേഹത്തിന്റെ ജന്മദിനത്തിനാണ് കായിക ദിനമായിട്ട് ഇന്ത്യൻ സ്പോർട്സ് ഡേ ആയിട്ട് കൊണ്ടാടുന്നത്.
0: കായിക ഭാരതത്തിലെ ഏറ്റവും പ്രമുഖൻ തന്നെ.
1: അതെ അതെ, ഹോക്കിയിൽ ഏകദേശം 1000 ഗോളുകൾ തികച്ച ഒരു വ്യക്തിയും കൂടിയാണ്.
0: അതെ അതെ അതെ,
1: ഹോക്കിയിൽ.
0: അപ്പൊ എന്തായാലും രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മാറ്റിയായിരുന്നു. അത് ഉത്തരം ധ്യാൻചന്ദിന്റെ പേരിലാണ്.
1: 2021
0: അപ്പൊ അതുകൊണ്ട് നമ്മള് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാർ എന്നെഴുതിയവർക്കാണ് കേട്ടോ, എഴുതിയവരുടെ പേരുകളാണ് വായിക്കുന്നത്. തേവരയിൽ നിന്നും അജിത ബാബു, ശ്രീജ കൊച്ചി, ഷാജി വേങ്ങൂർ, ശ്രീജ ദീപു പുത്തനങ്ങാടി ചേർത്തല, ജെസി ബെന്നി ഗോതുരുത്ത്, ലതാ ചന്ദ്രൻ പട്ടിമറ്റം, ഇത്രയും പേരാണ്. ഇനിയും അയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലരൊക്കെ വിളിച്ചൊക്കെ നോക്കുന്നുണ്ട്, ഇത് വിളിച്ചു നോക്കിയിട്ട് കാര്യമില്ല. ആദ്യമേ നമ്മൾ
1: അയക്കണം.
0: അതെ അതെ, നമുക്ക് സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ
1: കൂടെ ചോദിക്കാം. 100 years ഓഫ് സോളിറ്റ്യൂഡ്, ഏകാന്തതയുടെ 100 സംവത്സരങ്ങൾ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ് എന്നാണ് ചോദ്യം. പെട്ടെന്ന് എഴുതി അയക്കൂ.
0: അത് തന്നെ മനസ്സിലായി കാണും ഏകദേശം. അപ്പൊ ഒരു നമുക്കൊരു പാട്ട് കേൾക്കാം അതിനിടയ്ക്ക്.

0: അപ്പൊ ക്ലൂ ആയിട്ട്,
1: അതെ
0: ക്ലൂ ആയിട്ട് ഇത് കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ
1: ഒരു സാഹിത്യ,
0: അതെ,
1: മാധവിക്കുട്ടിയുടെ നിർമ്മാതളം
0: പൂത്തകാലം, അതെ അതെ, സിനിമയുടെ പേര്
1: അങ്ങനെയാണ്. അതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല, കണ്ടിട്ടില്ല.
0: അതെ അതെ, നമുക്ക് ഉത്തരം നോക്കാം.
1: ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, 100 Years ഓഫ് സോളിറ്റ്യൂഡ് എന്ന കൃതിയുടെ രചയിതാവ് ആരായിരുന്നു? ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ്. ഇദ്ദേഹം ഒരു കൊളംബിയൻ
0: നോവലിസ്റ്റാണ്.
1: ഇത് സാഹിത്യ ഭാവുകത്വം, മാജിക്കൽ റിയലിസം എന്ന സാഹിത്യ ഭാവുകത്തിലെ ഏറ്റവും മനോഹരമായ കൃതി എന്നാണ് അറിയപ്പെടുന്നത്.
0: ഈ കൃതിക്ക് നോബൽ പ്രൈസ്
1: 1982 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രതികൾ വിറ്റുപോയ കൃതി കൂടിയാണ്. 46 ഭാഷകളിലായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു.
0: അതിൽ ഏകദേശം 50,000,000 കോപ്പികൾ വിറ്റുപോയി.
1: അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളുടെ പേരുകൾ പറയാം,
0: ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ,
1: ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് റീടോൾഡ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റ് കൃതി. അപ്പോ നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം.
0: അതിക്ക് മുന്നേ നമുക്ക് 6 പേരുടെ പേരുകൂടെ
1: പറയാം.
0: ലീന പീറ്റർ കുമ്പളങ്ങി, പ്രവീൺ കൊച്ചി, ജിഷ എന്നെ കണക്കൻ കടവ്, ആര്യ കൊടുങ്ങല്ലൂർ, സെബാസ്റ്റ്യൻ പാലാരിവട്ടം, ഗായത്രി എസ് വയലാർ നിന്നും. അപ്പോൾ ഇത്രയും പേരാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഐ മീൻ ആദ്യത്തെ 6 പേരെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനിയും ഒരുപാട് പേര് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എത്താൻ ശ്രമിക്കുക, പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കുക. എന്തായാലും ഇത്രയും സമയം ഇന്ന് നമ്മുടെ പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയുടെ സമയം ഇവിടെ തീരുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇത് ആസ്വദിച്ച ഏവർക്കും നന്ദി അറിയിക്കുന്നു.
1: പേര് പറഞ്ഞവരല്ല, എഴുതി അറിയിച്ചവരും തെറ്റെഴുതി അറിയിച്ചവർക്കും,
0: അതെ അതെ അതെ, പ്രോത്സാഹനം കൊടുക്കാം നമുക്ക്. എന്നാലേ അവർ വീണ്ടും
1: അയക്കുള്ളൂ, കേൾക്കുന്നുണ്ട്, അതിന് മറുപടി അയക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: അതെ, അടുത്ത ബുധനാഴ്ച
1: വീണ്ടും
0: പറയൂ നിങ്ങൾക്കറിയാമോ പ്രശ്നോത്തരി വരും. അപ്പോ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ നീതു,
1: ഞാൻ ഉണ്ണികൃഷ്ണൻ.
0: നന്ദി, നമസ്കാരം.
1: നമസ്കാരം.
2: പറയൂ നിങ്ങൾക്കറിയാമോ.
3: പറയൂ നിങ്ങൾക്കറിയാമോ. പറയൂ
2: നിങ്ങൾക്കറിയാമോ.
0: ആകാശവാണി കൊച്ചി FM 102.3.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV യിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ

0: ബോണസ് എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആകാശവാണി FM വാർത്തകൾ.
1: കേന്ദ്ര ഗവൺമെന്റ് ആയുർവേദത്തെയും യോഗയെയും ആഗോളവേദിയിൽ പുതിയ ഊർജ്ജത്തോടെ പുനഃപ്രതിഷ്ഠിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌശ്രുതം 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതിയിളവ് ലഭിക്കും. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തലയും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. കോഴിക്കോട് കക്കോടിയിൽ ഭൂഗർഭ വാട്ടർ ടാങ്ക് നിർമ്മാണ പ്രവൃത്തിക്കിടെ തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്നയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഓൾ കേരള LPST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടുകുത്തി കൈകൂപ്പി നിൽക്കൽ സമരം. വിദ്യാർത്ഥി അധ്യാപക അനുവാദം കുറച്ച് കൂടുതൽ തസ്തികകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ഗ്രീൻ വേംസ് മികച്ച ഹരിതകർമ്മസേന അവാർഡ് കോഴിക്കോട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക്. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം സെമിഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 MHz. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 2 മിനിറ്റും 46 സെക്കൻഡും. ഇപ്പോൾ കേൾക്കാം

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 94 46 4558888. മറ്റൊരു നമ്പർ 0484 2426 397. ഒരു നമ്പർ കൂടിയുണ്ട്: 0484 2426 387. അപ്പോൾ ഈ മൂന്ന് നമ്പറുകളിൽ മാറി മാറി വിളിച്ചോളൂ. നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയണമെങ്കിൽ ഒരിക്കൽ കൂടി പറയാം കേട്ടോ: 94 46 4558888. മറ്റൊരു നമ്പർ

0: 04842426397 മറ്റൊരു നമ്പർ 04842426387. നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം, വെള്ളിത്തെറയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ, ഞാൻ കുഞ്ഞുമോളാണ്.
0: ആ കുഞ്ഞുമോളാണല്ലേ. സ്ഥലം പേര് കിട്ടിയില്ല, സ്ഥലപ്പേര് കിട്ടിയില്ല. ചോറ്റാനിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ആരൊക്കെയുണ്ട് വീട്ടില്?
1: എനിക്ക് 3 മക്കള്, ഭർത്താവ്, 2 കുഞ്ഞുമക്കള്.
0: ഓ,
1: എല്ലാരും.
0: അമ്മൂമ്മയായപ്പോ
1: അമ്മൂമ്മയായാലും
0: ഈ പേരിങ്ങനെ ആയതുകൊണ്ട് ഒരു സുഖമുണ്ടല്ലേ, കുഞ്ഞുമോൾ അല്ലേ. എപ്പോഴും നമുക്ക് ചെറുതായിട്ടിരിക്കാലോ. ആ അപ്പൊ പറയൂ, അപ്പൊ വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ?
1: ആ നല്ല വിശേഷം. പിള്ളേരൊക്കെ ജോലിക്ക് പോയി, ചേട്ടൻ പണിക്ക് പോയി.
0: ആ
1: എനിക്ക് പിന്നെ 2 നാട്ടുകാരുണ്ട്, അങ്ങനെയൊക്കെ കഴിഞ്ഞു.
0: അങ്ങനെയൊക്കെ പോകുന്നു. ആ ചേട്ടൻ അവിടെ അടുത്തൊക്കെ തന്നെയാണോ പണിയൊക്കെ?
1: അടുത്ത്
0: തന്നെയാണ്. അപ്പൊ ഊണൊക്കെ കഴിക്കാൻ വരുമോ?
1: ആ ഊണില്ല, എല്ലാരും ചോറുണ്ട്, ഇപ്പൊ ഞാൻ മാത്രമുള്ളൂ വീട്ടില്.
0: എല്ലാരും കൊണ്ടുപോകും. അപ്പൊ എല്ലാവർക്കും രാവിലെ പൊതിഞ്ഞു കൊടുക്കണല്ലേ.
1: ആ രാവിലെ കുഞ്ഞിനെ മുതൽ എല്ലാരും അങ്ങ് പോകും. കുഞ്ഞു മുതൽ ചേട്ടൻ, പിള്ളേര്, മരുമോളും, മോനും ഒക്കെ പോകും.
0: എല്ലാരും
1: മോളുണ്ട്.
0: ആ അപ്പൊ രാവിലെ ഒരു തിരക്കാണ്, ഈ സമയത്തൊക്കെയാണ് നമുക്കൊരു വിശ്രമം കിട്ടുകയുള്ളൂ അല്ലേ. ശരി ശരി. അപ്പൊ ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ടതാ? ആ പാട്ടാണ് വേണ്ടത്. ശരി ശരി. അപ്പൊ പാട്ട് നമുക്ക് പാട്ട് കൊടുക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും. ഞാൻ 1.5 വർഷമായിട്ട് വിളിച്ചോണ്ടിരിക്കാം.
0: അതെന്തായാലും ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടമുള്ള ഒരു പാട്ടും കൊടുക്കാൻ പറ്റില്ല, സംസാരിക്കാനും പറ്റി.
1: അപ്പോ
0: ആ അതാണ് അതാണ് നമ്മള് ഈ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്ന രഹസ്യം അല്ലേ. ടി വി ഒക്കെ കണ്ട കണ്ണൊന്നും കളയണ്ട. അപ്പൊ
1: 10-36 വർഷമായിട്ട് സ്ഥിരം
0: പേടി തന്നെയാണ്. അതാകുമ്പോ അടുക്കളയിലെ പണിയും നടക്കൂലോ ഇവിടെ? കൃത്യസമയം. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് വാങ്ങാം കേട്ടോ. അപ്പൊ എല്ലാവരും വീട്ടില് വരുമ്പോ പറയൂ, എന്തായിരുന്നു ഒരു പാട്ട് ഉണ്ടായിരുന്നു എന്ന് പറയൂ. അപ്പൊ ഒത്തിരി നന്ദി വിളിച്ചതിന്.

0: ഹലോ, നമസ്കാരം. വെള്ളിത്തിരയാണ്.
1: നമസ്കാരം.
0: ആരാണിത്?
1: സത്യൻ, ആലങ്ങാട് കോട്ടപ്പുറം.
0: കോട്ടപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. പേരൊന്നും കൂടെ പറയാമോ?
1: സത്യൻ.
0: സത്യൻ, ഓക്കെ. എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാൻ ഒരു ചെറിയ പെട്ടി കട നടത്താൻ.
0: എവിടെയാ? കോട്ടപ്പുറത്ത് തന്നെ.
1: കോട്ടപ്പുറത്ത് തന്നെ അമ്പലത്തിന്റെ അടുത്ത്, സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിന്റെ അടുത്ത്.
0: അടുത്താണല്ലേ? ശരി ശരി. വീട്ടിലൊക്കെ ആരെയുണ്ട്?
1: എനിക്ക് ഭാര്യയുണ്ട്, രണ്ട് ആൺകുട്ടികളാണ്.
0: ഓ ശരി. അവരൊക്കെ വലിയ ആളുകളാണോ?
1: കല്യാണം കഴിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി താമസിക്കുന്നു.
0: കൊറേ നാളായോ ഇവിടെ കടയൊക്കെ ഇട്ടിരിക്കാൻ തുടങ്ങിട്ട്?
1: 16 വർഷമായി.
0: 16 വർഷമായി അല്ലേ? ഓ ശരി ശരി. അവിടെ അമ്പലത്തിനോട് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയായിരുന്നു. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടേ? ഏതാ?
1: രാമായണ മാസം ആരംഭിക്കാറായല്ലോ.
0: അതെ അതെ.
1: വെള്ളിയാഴ്ച കർക്കിടകം വന്നല്ലേ.
0: ആ അതെ അതെ.
1: രാമന്റെ പാട്ട്.
0: ഏതെങ്കിലും പാട്ട് മതിയോ?
1: ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഏതാ പാട്ട്?
1: ഞാൻ പറഞ്ഞു, ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ പാട്ടാണ്.
0: ആ അതില് ഏതെങ്കിലും പാട്ട് വെച്ചാ മതി അല്ലേ? ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിലെ ഏതെങ്കിലും ഒരു പാട്ട്.
1: രാമൻ.
0: ശരി ശരി. അപ്പൊ നമുക്ക് പാട്ടിലേക്ക്. അതെ അതെ, രാമായണ മാസത്തിന്റെ വിശുദ്ധി നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം. നമുക്ക് ആ പാട്ടിലേക്ക് പോയാലോ?
1: എല്ലാ രാമഭക്തർക്കും വേണ്ടിട്ട്.
0: ശരി, ഇതാ വരുന്നു പാട്ട്.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നമ്പർ ഇതാണ് 9446455888. ഹലോ, നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
4: ഹലോ
3: ഹലോ, പറഞ്ഞോളൂ.
4: ഞാൻ ചേർത്തലയിലെ തൈക്കാശ്ശേരിയിൽ നിന്ന് വിളിക്കണേ.
3: ആ പറയൂ, പേര് പറയൂ.
4: എന്റെ പേര് സുജിത, സുജിത ഗിരി.
3: സുജിത, ആ എന്ത് ചെയ്യുന്നു താങ്കൾ?
4: വീട്ടമ്മയാണ്.
3: ആ ഇപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞു, ഊണൊക്കെ കഴിഞ്ഞോ?
4: ആ ചോറുണ്ട്,
3: ചോറൊക്കെ ഉണ്ട്. എന്നിട്ട് ആകാശവാണി കേൾക്കാറുണ്ടോ? എന്താ പാട്ട് കേൾക്കാനാണോ കൂടുതൽ ഇഷ്ടം? പാട്ടുകളോടാണ്. പാട്ട് പാടാറുണ്ടോ? പാട്ട് കേൾക്കാറേ ഉള്ളു. വീട്ടില് ആരൊക്കെ ഉണ്ട് വേറെ?
4: വീട്ടില് ഞാനും പിള്ളേരും. ഹസ്ബൻഡ് ഗൾഫിലാണ്.
3: ആ വിദേശത്താണോ?
4: മൂത്താളും ഏറ്റിങ്ങനെ പഠിക്കണം.
3: ഓക്കെ, ഇവിടെയാണോ? ചേർത്തല തന്നെയാണോ അതേ പുറത്താണോ? കർണാടകയിലാണ്.
4: പ്ലസ്
3: വണ്ണിലേക്കായി. ആളും അടുത്ത് തന്നെ? എന്താണ് പ്ലസ് ടു എന്താ എടുത്തേക്കണ? സയൻസ് ആണോ?
4: സയൻസ്.
3: എന്താണ് അടുത്ത ലക്ഷ്യം? എൻട്രൻസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
4: പറഞ്ഞില്ല.
3: അമ്മക്ക് എന്താണ് ആഗ്രഹം? അങ്ങനെയുള്ളൂ. അപ്പൊ പഴയപോലെ എഞ്ചിനീയറോ ഡോക്ടർ ആവണമെന്ന് അങ്ങനെ നിർബന്ധിക്കുന്ന അമ്മയൊന്നും അല്ല. മൂത്തയാള് ആൺകുട്ടിയാണോ? രണ്ടും പെൺകുട്ടികളാണ്. എന്നിട്ട് കർണാടക പോയാള് അവിടെ നിന്ന് വിഷമം പറഞ്ഞ് വിളിക്കാറുണ്ടോ? അവിടുത്തെ ഭക്ഷണമൊക്കെ? ഭക്ഷണമൊന്നും കുഴപ്പമില്ല. സാധാരണ ആദ്യമായിട്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോ വീട്ടിലത്രയും കാലം. ആ ഫോർത്ത് ഇയർ ആയി. അപ്പൊ പരിചയിച്ചു
4: അല്ലേ?
3: കുഴപ്പമില്ല. ആ നമ്മളെ വീട്ടിലെ ചോറ് സാമ്പാറൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോ. ആ അതാണ്. അപ്പൊ സാധാരണ അങ്ങനെ ഒരു കരച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പയ്യെ പയ്യെ അവര് ഇങ്ങനെ, പക്ഷെ ഇങ്ങനെ ആള് കുട്ടികള് സ്വതന്ത്രരായി സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ പഠിക്കുന്ന ഇതുപോലെ മാറി നിൽക്കുമ്പോഴാണ് വീട്ടിന്റെ എല്ലാ സംരക്ഷണയിൽ നിന്നൊക്കെ മാറി കാര്യമൊക്കെ ചെയ്യാൻ പഠിച്ചു. ഇപ്പൊ അസുഖമൊക്കെ വരുമ്പോ സംശയം ചോദിച്ച് വിളിക്കാറുണ്ടോ? എനിക്ക് അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതെന്ത് അസുഖമാണ് എന്നൊക്കെ ചോദിച്ച് മോളോട് കൺസൾട്ട് ചെയ്യാലോ ഇനിയിപ്പോ? ആ ഇതെന്താണ് അത്ര വിശ്വാസം ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെ പറയാമോ?
4: ഞാനൊരു
3: തമാശയായിട്ട് പറഞ്ഞേ ഉള്ളു. നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ട?
4: ഇന്ന്
3: കിരീടം സിനിമ ഏത്? റീ റിലീസ് ആയിരുന്നു, കാണാൻ പോയിരുന്നോ?

0: ഇല്ല, അങ്ങനെ കണ്ടില്ല. കണ്ടിങ്ങനെ ഫോണിലൊക്കെ വന്നപ്പോ കണ്ടില്ല.
1: അങ്ങനെ കണ്ടിട്ടുള്ളൂ. പണ്ട് കണ്ടിട്ടുണ്ടോ? അന്ന് റിലീസായ സമയത്ത്
0: പണ്ട് കണ്ടതാണ്.
1: ഇപ്പൊ അവര് അത് പുതുക്കി ഇറക്കിയെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ പുതിയ തലമുറയൊക്കെ ഈ സിനിമ അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പൊ അവർക്കൊരു അവസരമായതുകൊണ്ട് അങ്ങനെ ആളുകൾ പലരും കാണാനൊക്കെ പോകുന്നതായിട്ടൊക്കെ കേട്ടിരുന്നു. അപ്പൊ അതിലെ കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലോടി എന്നുള്ള പാട്ടാണ് വേണ്ടത്. ശരി, ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും വേണ്ടി. അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പൊ രണ്ടുപേരോടും അന്വേഷണമൊക്കെ പറയും. ശരി.

0: ഒരു അറിയിപ്പുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ജൂലൈ 16 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെൻ്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സുമ മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 ഇതുമല്ലെങ്കിൽ 9446-455-888 ഈ നമ്പറുകളിൽ വിളിക്കുക. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെൻ്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടി ചർച്ച ചെയ്യുന്നു കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ. സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം സുമ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. അറിയിപ്പ് കഴിഞ്ഞ് നമുക്ക് വെള്ളിത്തിരയിലേക്ക് മടങ്ങി വരാം. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ.
0: ആരാണിത്? എവിടെ നിന്നാണ്? കോട്ടക്കൽ നിന്നോ? കോട്ടപ്പുറത്ത് നിന്ന് അല്ലേ? ആ റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ? അത് പറയുന്നല്ലേ ഇവിടെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഹലോ
1: ഹലോ.
0: ആ ഇപ്പൊ കുഴപ്പമില്ല. ആ എന്ത് ചെയ്യുന്നു അജിത? ആണോ? സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുകയാണ്, കോട്ടപ്പുറത്ത് തന്നെ. ആ ഇന്ന് ഇന്ന് കോട്ടപ്പുറത്തുനിന്ന് വേറെ ആരാ? സത്യൻ ആരോ രണ്ടാമത് വിളിച്ച ആളും കോട്ടപ്പുറത്തു നിന്നായിരുന്നു വിളിച്ചത്. കേട്ടിരുന്നു അല്ലേ? ആ ആണല്ലേ. ആ അപ്പോ ഒന്ന് കോട്ടപ്പുറംകാരുടെ ദിവസമാണെന്ന് തോന്നുന്നു, അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ചാണ് അല്ലേ? ഓക്കേ ഓക്കേ. എന്നിട്ട് പറയൂ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇവിടെ നല്ല വിശേഷം.
0: തിരക്കാണ്. എന്താണ് ഇപ്പൊ അവിടെ തയ്യൽ എന്ന് പറയുമ്പോ? എന്താ വലിയ കുട്ടികളുടെ, വലിയ ആളുകളുടെയും കുട്ടികളുടെ എല്ലാം തയ്ക്കുന്നുണ്ടോ? എല്ലാവരുടെയും. അപ്പൊ ആ ഇപ്പൊ സ്കൂൾ യൂണിഫോമിന്റെ തിരക്കായിരുന്നു അല്ലേ? അത് ഏതാണ്ട് കഴിയാറായി? അതുണ്ട്. ആ കല്യാണത്തിനൊക്കെ ആളുകള് ഈ റെഡിമെയ്ഡിനേക്കാളും കൂടുതൽ തയ്ച്ചെടുക്കുന്നതാണ് കൂടുതൽ നോക്കുന്നത് തോന്നുന്നു അല്ലേ? പിന്നെ ഈ ഓൾട്ടർനേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരില്ലേ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട്? ആ അത് അതിനെയാണ് എപ്പോഴും ആളുകളെ കിട്ടാതെ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് വാങ്ങിക്കും, ചേരില്ല, ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ നടക്കും. അപ്പൊ അങ്ങനെ പുതിയ രീതിയിലേക്കൊക്കെ ബിസിനസ് മാറ്റാനൊക്കെ പ്ലാൻ ഉണ്ടോ? അങ്ങനെയുണ്ട്. അപ്പൊ ടൈലറിങ് മാത്രമല്ല, സ്വന്തമായിട്ട് ഡിസൈനിങ് ഉണ്ട്. പിന്നെ ഏതാ ഒക്കെ പാട്ട് വേണ്ടത്? ആ പാട്ടാണ് വേണ്ടത്. ശരി ശരി, അഫ്സൽ പാടിയ ഗാനം. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് പോകാം.
1: ഒന്ന് അശ്വനിഭദ്ര, എണ്ണം അമൃതഭദ്ര. അശ്വനിഭദ്ര ഹോട്ടൽ മാനേജ്മെന്റ് അടിച്ചിട്ട്
0: അഗ്നിഭദ്രയും പിന്നെ ഒരാളുടെ പേരെന്താ? അശ്വിനി ഭദ്ര. ആ പിന്നെ മറ്റേ പേര്
1: അമൃതഭദ്ര.
0: അമൃതഭദ്ര, ഓക്കെ. അല്ല, മൂത്ത ആളാണോ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചെന്ന് പറഞ്ഞ? ശരി ശരി. വർക്ക് ചെയ്യാണോ? എന്താണ് ഇപ്പൊ എന്തായിട്ടാ വർക്ക് ചെയ്യാ? ഷെഫാണോ? ഓക്കെ, ശരി ശരി. കുക്കിംഗിലാണോ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? എന്താണ്? അത് റിസപ്ഷനിലാണോ? പറയാൻ വരെ പാടാണല്ലേ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു 5-സ്റ്റാർ ഇൻഡസ്ട്രിയിലാണ്, അങ്ങനത്തെ ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പറയുമോ, ഇങ്ങനെ കസ്റ്റമേഴ്സ് വരുമ്പോ ഇങ്ങനെയല്ല ആളുകളോട് സംസാരിക്കേണ്ടത്, ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് ക്ലാസ് എടുത്ത് തരാറുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ അങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കൂട്ടി ടൈലറിംഗ് ഷോപ്പ് വിജയമാക്കാനായിരിക്കും അശ്വിനിയുടെ ഒരു ശ്രമം. കൊള്ളാം. അപ്പൊ മറ്റേ ഇളയാളും പഠിക്കുകയാണ്?

0: എന്റെ കടയിൽ ഒരു സൂട്ട് കഴിച്ചിട്ടുണ്ട് തയ്ക്കാനായിട്ട്.
1: പേര് പറഞ്ഞില്ല ആളുടെ.
0: ഷെമി.
1: ഷെമി എന്ന് വിളിക്കുന്നു. അപ്പൊ ഷെമിക്കും ആകാശവാണി കൊച്ചിയുടെ വക ഒരു ഹായ്. അപ്പൊ നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇന്നത്തെ പാട്ട്.
0: പിന്നെ
1: അവർക്ക് പാട്ടിലേക്ക് പോയാലോ.
0: ഓക്കെ ഓക്കെ.
1: ഒത്തിരി നന്ദി വിളിച്ചതിന്.

0: ഹലോ, വെള്ളിത്തിരയാണ്. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് പ്രീതി എന്നാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: ഓ, പ്രീതി എന്നാണ് പേര്. ഒറ്റപ്പാലത്താണ് വിളിക്കുന്നത്. പ്രീതി എന്ത് ചെയ്യുന്നു?
1: ഞാൻ ചെറിയൊരു കട നടത്തിയാണ്.
0: കട നടത്തുകയാണ്. ഓ ശരി, ഒറ്റപ്പാലത്ത് തന്നെ
1: അതെ, വീടിൻ്റെ അവിടെ തന്നെ.
0: ആണല്ലേ. ഓക്കെ, ഞാൻ സ്വരം കേട്ടപ്പോൾ ഒരു കുഞ്ഞി കുട്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. പ്രീതിയുടെ സ്വരം കേട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കുട്ടികളുടെ പോലത്തെ സ്വരമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ?
1: പറഞ്ഞിട്ടുണ്ട്.
0: ആണല്ലേ. ആ, ഞാനിങ്ങനെ ഇന്ന് സ്കൂളിൽ പോയില്ലേ, ഇതൊക്കെ ചോദിക്കാൻ വരുമായിരുന്നു. അപ്പോഴാണ് കട നടത്തുക എന്ന് പറഞ്ഞത്. ശരി ശരി, എത്ര നാളായോ കടയൊക്കെ ഇട്ടിട്ട്? 4 വർഷമായി. എന്താണ് എന്താണ് അവിടെ വിൽപ്പന?
1: അത് വീട്ടിലേക്ക് വേണ്ടുന്ന
0: അതൊക്കെയാണ്. ആ ആ, അപ്പൊ എവിടെ പോയി എടുക്കും? ഇതിന്റെ സ്റ്റോക്കും പരിപാടിയും എല്ലാം നോക്കണം പ്രീതി ഒറ്റയ്ക്ക്?
1: നമ്മുടെ വീടിന്റെ അത് കൂടെ വരികയായി.
0: ആണ്. അപ്പൊ ബിസിനസ് പേഴ്സൺ ആയി, എല്ലാം പഠിച്ചു, നിന്റെ വ്യാപാരത്തിലെ കളികളൊക്കെ പഠിച്ചു? കുറച്ച് കുറച്ചായിട്ട് അറിയാൻ പഠിച്ചു. ഓക്കെ, കൊള്ളാം. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ഒരു സംരംഭം ഒക്കെ നടത്തിക്കൊണ്ട് പോവാണല്ലോ. അപ്പൊ ഇതെങ്ങനെയാ, ഈ കണക്കൊക്കെ എഴുതി സൂക്ഷിക്കുകയാണോ അതെയോ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടൊക്കെയാണോ, എങ്ങനെയാ? അതെല്ലാം വെച്ചിട്ടാണ് ഇപ്പൊ ഓടിക്കുന്നത്. ഒറ്റപ്പാലത്തപ്പ ഇരുന്ന് എങ്ങനെ റേഡിയോ കേക്ക, ആകാശവാണി കൊച്ചി എങ്ങനെ കേക്ക? ആപ്പിളാണോ അതെയോ റേഡിയോയിലാണോ എങ്ങനെയാ കേക്കാന്നാ ചോദിച്ചത്? റേഡിയോ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. ഓ ശരി ശരി. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് വേറെ?
1: വീട്ടിലിപ്പോ
0: ആ അവര് കടയിൽ സഹായിക്കാറുണ്ടോ? ഇന്ന് നമുക്ക് ഏതാ പാട്ട്, ഏതാ വേണ്ടേ
1: പാട്ട്?
0: ആ നല്ല പാട്ടാണ്. പാട്ട് പാടാറുണ്ടെന്ന് തോന്നുന്നു. പാട്ട് പറഞ്ഞപ്പോ അറിയാതെ പാടിപ്പോയി. അപ്പൊ നമുക്ക് അറിയാം പാട്ടുകാരെങ്ങനെയാണല്ലോ, അവർക്ക് പാട്ട് പറയാനറിയില്ലല്ലോ, പാട്ട് പാടാനേ അറിയുള്ളൂ. അപ്പൊ പാട്ട് പാടും. എന്തായാലും രണ്ടുപേരും മൂളാൻ സംബന്ധിച്ചാണല്ലോ. രണ്ടുപേരും പാടാമോ എന്ന് ചോദിച്ചതാ. എന്നാ ഒരു വരി പാടിക്കോളൂ.
1: എനിക്ക് അത്ര മാത്രം അറിയുന്നില്ല.
0: ഇല്ല ഇല്ല, കളിയാക്കില്ല.

0: സലൈപാടി. അപ്പൊ അങ്ങനെ പാട്ട് കുറച്ചേ അറിയുള്ളൂ എന്നും പറഞ്ഞ് പറയണ്ട കേട്ടോ, പാട്ടൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ ഒത്തിരി നന്ദി പാടി തന്നതിന്. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം. ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആർക്കെങ്കിലും?
1: എറണാകുളത്തുള്ള വല്ലാർപാട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരേട്ടൻ, അയാട്ടിന്റെ പേര് ബാബു എന്നാണ്. ആയാട്ടിന് വേണ്ടിട്ടാണ്, ആയാട്ടിനാണ് ഇതിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ നമ്പറൊക്കെ തരിയുണ്ടായി. അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ്.
0: ഓക്കെ, അപ്പൊ ഇതാ വല്ലാർ പാടത്തേക്ക് പാട്ടെത്താൻ പോവുകയാണ്. ഒത്തിരി നന്ദി വിളിച്ചത്, ഒറ്റപ്പാലത്തുനിന്ന് സമയം കണ്ടെത്തി ഞങ്ങളെ വിളിച്ചതിന് ഒത്തിരി താങ്ക് യു. ഇതാ വരുന്നു പാട്ട്.
1: താങ്ക് യു.

0: ഹലോ, നമസ്കാരം. വെള്ളിത്തിറയിലേക്ക് സ്വാഗതം.
1: ആ നമസ്കാരം സാറേ,
0: ആരാണിത്?
1: ഞാൻ ചെന്നൈയിൽ നിന്ന് വാസുദേവൻ നമ്പൂതിരി.
0: ഹലോ, കുറെ നാളായല്ലേ നമ്മൾ സംസാരിച്ചിട്ട്.
1: അതെ അതെ സാർ,
0: ഇപ്പൊ
1: സാറിനെ
0: ഇവിടെ
1: എനിക്ക്
0: പാലക്കാട് നിന്ന് ചെന്നൈയിലേക്ക് മാറിയോ?
1: അപ്പോൾ മകൻ ഇവിടെ ജോലി
0: ഓക്കെ,
1: ഐ ഐ ടിയിലെ,
0: അപ്പൊ അങ്ങോട്ട് മാറി.
1: അപ്പോൾ പേരക്കുട്ടി സ്കൂൾ ചേർത്തു.
0: ഓ ശരി ശരി. എങ്ങനെയുണ്ട്
1: അപ്പോൾ ഞാനും വൈഫും കൂടി,
0: ചെന്നൈ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്?
1: നല്ല സുഖ കാലാവസ്ഥയാണ്.
0: ആണല്ലേ, അവിടെ ചൂട് കൂടുതലാണെന്നൊക്കെ പറയും. പാലക്കാട് നിന്ന് പോയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ലായിരിക്കും
1: ഇല്ല,
0: അല്ലേ?
1: പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല.
0: ആ ശരി, അപ്പോൾ
1: സാധനങ്ങളൊക്കെ വില കുറവാണ്.
0: ആ ഓക്കെ, കേരളത്തെ
1: പിന്നെ
0: കേരളത്തിനേക്കാളും വില കുറവാണ്
1: നമ്മുടെ
0: പച്ചക്കറിക്കൊക്കെ.
1: വിജയ് വന്ന കാരണം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്.
0: ആ ഓക്കെ, വിജയ് ഫാൻ കൂടിയായി.
1: സാറേ, ഞാൻ ഇപ്പൊ ഇന്ന് വിളിച്ച പ്രധാന കാരണേ,
0: പറയൂ.
1: ഒരു വേദനിക്കുന്ന കാര്യം സാറിനോട് പറയാനാണ്.
0: എന്താണ് ആ വേദനിക്കുന്ന കാര്യം?
1: അതായത് ആർ മറ്റേ മുന്നികൃഷ്ണൻ സാറില്ലേ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഡെഡിക്കേഷൻ പാടില്ല, ഡെഡിക്കേഷൻ പാടില്ല. അത് ശരിയാണോ?
0: അതിന്റെ മൊത്തം അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാതെ എനിക്കതിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല. ഡെഡിക്കേഷൻ പാടില്ല എന്ന്
1: ഞാൻ പറയുന്നത്
0: പറയാൻ ചാൻസ് ഇല്ല.
1: ഒരു കൊല്ലത്തില് ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിക്കാൻ പറ്റുള്ളൂ.
0: അതെ അതെ.
1: ആ സമയത്ത് നമ്മുടെ ഇഷ്ടപ്പെട്ട ശ്രോതാക്കളുടെ പേര് പറയുമ്പോൾ നമുക്ക് സന്തോഷം, കേൾക്കുന്ന അവർക്ക് സന്തോഷം.
0: അതെ അതെ, ചിലപ്പോ സമയത്തിന്റെ എന്തെങ്കിലും കുറവ് കൊണ്ടല്ല ആയിരിക്കും. ചിലപ്പോ അവസാന ഗാനമൊക്കെ ആകുമ്പോ ഒത്തിരി പേരുടെ പേര് പറയാനുള്ള സമയം കിട്ടും.
1: അവസാനം ആദ്യം തന്നെ പറഞ്ഞു മൂപ്പര്.
0: ഓ ശരി ശരി.
1: സാറോ അല്ലെങ്കിൽ ശശികുമാർ സാറോ, റിയ മാഡോ, പ്രീതി മാഡോ, ഇവരൊക്കെയാണ് ഇങ്ങോട്ട് ചോദിക്കും. അച്ഛന് ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ആ ഓക്കെ ഓക്കെ, അത് നമുക്ക് ആ കുറവ് നമുക്ക് ഇന്ന് പരിഹരിക്കാം. താങ്കളുടെ ആർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യണം പറയും.
1: അതായത് ഈ ശ്രോതാക്കൾ മനസ്സിലെ ഈ വ്രണം ഉണക്കണം.
0: തീർച്ചയായും. അപ്പൊ താങ്കൾക്ക് അങ്ങനെ ഒരു മുറിവേറ്റെങ്കിൽ നമുക്ക് ആ മുറിവ് ഇന്ന് ഉണക്കുന്നതാണ്.
1: കാരണം ശ്രോതാക്കൾ പരസ്പരം സൗഹാർദ്ദത്തിലെ വിളിച്ചു പറയണത്.
0: തീർച്ചയായും.
1: എന്റെ പേര് പറഞ്ഞിട്ടോ സന്തോഷമായി അവർക്ക്.
0: ആ ശരി ശരി.
1: അത് പറയാൻ പാടില്ല എന്ന് മൂപ്പര് പറയണത്.
0: ആ അങ്ങനെ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും നമുക്ക് ആ എന്നാലും നമുക്ക് അതിന് നമുക്ക് ഇന്ന് അത് പരിഹരിക്കാം.
1: പറയണം മൂപ്പരോട്. അങ്ങനെ പറയാൻ പറ്റില്ല. ശ്രോതാക്കൾ സൗഹാർദ്ദമാണ് ഈ വെള്ളിത്തിരയുടെ കാതല്.
0: അതെ അതെ അതെ, തീർച്ചയായും. അപ്പൊ നമുക്ക് ഇന്ന് ആർക്കാ ഡെഡിക്കേറ്റ്
1: ചെയ്യേണ്ടത്
0: പറയൂ.
1: ഞാൻ മനോഹരൻ ഇളയത്, കപ്രശ്ശേരി, ജബ്ബാർ ആലങ്ങാട്, കുഞ്ഞിപ്പ പന്താവൂര്, മഹേഷ് പെരുവള്ളൂര്, പിന്നെ പരല ഉണ്ണി വളാഞ്ചേരി.
0: ശരി, ഇവർക്കെല്ലാവർക്കും വേണ്ടിയാണ്.
1: പിന്നെ എനിക്ക് ഒന്ന് വേണ്ട പാട്ട് സാറേ.
0: പാട്ട് പറയൂ.
1: പണ്ട് ഭാസ്കരൻ മാഷ് 5 മിനിറ്റ് കൊണ്ട് എഴുതിയ പാട്ടാണ്.
0: ഓ ഏതാണ് പാട്ട്?
1: അതായത് കുരുക്ഷേത്രം എന്ന ചിത്രത്തിലെ നമ്മുടെ അനശ്വര ഗായിക ജാനകി പാടിയ പാട്ടാണ്.
0: ഓ
1: ഭാസ്കരൻ മാഷ് വെറും 5 മിനിറ്റ് എഴുതിയത്.
0: ശരി ശരി, ഏതാ പാട്ട് പറഞ്ഞില്ല?
1: പാട്ട് തിരുവേഗപ്പുറയുൾ ഭഗവാൻ

0: കണ്ടു. ഇത് എസ് ജാനകിയുടെ മനോഹരമായ പാട്ടാണ്.
1: ഓ ശരി ശരി.
0: രാം അനുഷ്ഠ ഗായികയുടെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയാണ്.
1: തീർച്ചയായും തീർച്ചയായും. നമുക്ക് അല്ല, കേരളത്തിന് മാത്രമല്ല, ഇങ്ങനെ ഇന്ത്യയിലാകമാ എല്ലാവർക്കും സംഗീത ലോകത്തിനൊരു നഷ്ടമായിരുന്നു.
0: ആന്ധ്രയിലെ ഗുണ്ടൂരിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അവർ ജനിച്ചത്. എന്നിട്ട് ഇത്രയും 88 വയസ്സായിട്ടും അവർ ശബ്ദത്തിന്
1: തീർച്ചയായും പാട്ട് നിർത്തുക എന്നൊക്കെ പറയുന്നത് അന്വർത്ഥമാക്കിയ രീതിയിലാണല്ലോ അവര്. നല്ല കരിയറിന്റെ ഏറ്റവും നല്ലൊരു അവസ്ഥ ഇരിക്കുമ്പോൾ തന്നെ ഞാനിനി പാടുന്നില്ല എന്ന് വിരമിക്കൽ പ്രഖ്യാപനമൊക്കെ
0: സ്വയം വിരമിച്ചു. പിന്നെ
1: അതെ അതെ,
0: ആ ശൃംഗാരവേലന് പാടില്ലേ,
1: ശൃംഗാരവേലൻ സിനിമ
0: അവരുടെ ഈ മനോഹര അടിത്തറ വാങ്ങിയത്.
1: അതെ അതെ അതെ,
0: തമിഴ് പാടില്ലേ, അത് പറയാൻ പാടില്ല നമുക്ക്, പ്രക്ഷേപണം ചെയ്യാൻ പറ്റില്ല.
1: അത് ഇപ്പോ നമുക്ക് ഈ പാട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കാം, നമുക്ക് എന്തായാലും ഈ പാട്ടിലേക്ക് പോകാം. എനിക്ക്
0: നമുക്ക്
1: താങ്കളുടെ എന്താണ് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. ഒത്തിരി നന്ദി.
0: ഈ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സമർപ്പിക്കണം.
1: ശരി ശരി, അപ്പൊ ആ പാട്ട് വരുന്നു. ഒത്തിരി നന്ദി വിളിച്ചു.
0: സാറിനെ സംസാരിക്കാൻ സാധിച്ചതിൽ ഞാൻ ഡബിൾ താങ്ക്സ് പറയണം.
1: എനിക്ക് സന്തോഷം. ആ പാട്ട് വരികയാണ് കേട്ടോ, പാട്ട് കേട്ടോ.
0: പക്ഷെ മറ്റേ കാര്യം സാർ പറയും.
1: തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. ഓക്കെ, ആ പാട്ട് വരുന്നു.
0: വേദനിപ്പിക്കരുത്.
1: ഇല്ല ഇല്ല, അതായത് ആ വേദന ഈ പാട്ട് കൊണ്ട് താങ്കളും മറക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
0: അപ്പൊ എഡ്യൂക്കേഷൻ പറയാൻ നിബന്ധനയാവണം.
1: ശരി ശരി,
0: ഇതാണ് ഒരു ധനമുള്ളത്.
1: അത് മനസ്സിലായി മനസ്സിലായി. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോകാം. ഒത്തിരി നന്ദി.

0: നമസ്കാരം, വെള്ളിത്തിരയാണ്.
1: ഹലോ, നമസ്കാരം സാർ. സാർ, എന്റെ പേര് മനോജ് എന്ന് പറയാം. ഞാൻ നേരത്തെ സാറിനെ ഒന്ന് വിളിച്ചായിരുന്നു.
0: മനോജ് അല്ലേ? ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ കോട്ടയത്തിലെ പൂഞ്ഞാറ്.
0: പൂഞ്ഞാറ് എന്നാണല്ലേ.
1: പറയുന്നു.
0: ആ, നമ്മുടെ അവസാന ഗാനത്തിന്റെ സമയമാണ്, അപ്പൊ പാട്ട് പറയാമോ? നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം.
1: കരിമാടിക്കുട്ടനെ.
0: ആ, അതിലെ
1: കരിമാടിക്കുട്ടിനെ യേശുദാസ് പാടിയിരിക്കുന്ന നെഞ്ചുടുക്കിന്റെ താളത്തുടുക്ക് എന്ന് പറയുന്ന പാട്ട് മൊത്തം.
0: ശരി, ആ പാട്ട് കൊടുക്കാം. ഡെഡിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ?
1: എന്റെ ഒരു കൂട്ടുകാരൻ അനന്തു.
0: അനന്തു.
1: അനന്തു മണ്ണാമറ്റത്തിൽ പാലക്കാട്.
0: ശരി, അനന്തുവിന് വേണ്ടിയാണ് പാട്ട്. ആ, നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
1: പോയേക്കാം, പോയേക്കാം.
0: ഇനി ഒരു ദിവസം നമുക്ക് വിളിച്ച് വിശദമായി സംസാരിക്കാം. ഒത്തിരി നന്ദി.
1: ഓക്കെ, താങ്ക് യു.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്, സാങ്കേതിക സഹായം നൽകിയത് ടി എൻ രാജേഷ്, രത്നാഭായ് പാട്ടുകളെടുക്കാൻ എന്നെ സഹായിച്ചത് അനു. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കർഷകർക്കും സംരംഭകർക്കും കരാർ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഹൈസ്പീഡ് റെയിൽ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതായും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സംഘം ദുരന്തമേഖല സന്ദർശിച്ചു. റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും സമിതി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നുകൂടി അപേക്ഷിക്കാം. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കർക്കിടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 21-നാണ് നട അടയ്ക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 40 സെക്കൻഡും. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. വർഷകാലത്തെ ആരോഗ്യ സംരക്ഷണം ഡോക്ടർ ഹരിത ഹരിബാബുവുമായുള്ള അഭിമുഖമാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ, ഈ മഴക്കാലത്ത് എണ്ണ തേച്ച് കുളി എങ്ങനെയാണ്?
1: മഴക്കാലത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്ന എണ്ണകളെക്കാട്ടിലും ആയുർവേദ രീതിയിലുള്ള എണ്ണകൾ ഉപയോഗിക്കാം. അതായത് ആയുർവേദം അവരുടെ അസുഖം അനുസരിച്ച് ശരിയായ രീതിയിൽ ഏത് പ്രായക്കാരാണോ ഉള്ളത് അവർക്ക് അവരുടെ ആരോഗ്യം എന്ന നിലവിലെ രോഗാവസ്ഥ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ മെഡിക്കേറ്റഡ് ഓയിൽസ് ആണല്ലോ ഈ ഔഷധ പ്രകാരമുള്ള, അങ്ങനെ ആ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള എണ്ണകളുണ്ടല്ലോ അത് ഉപയോഗിക്കാം. അത് പറയുന്ന ഇമ്മ്യൂണിറ്റിയെയും നമ്മുടെ പേശിബലത്തിനെയൊക്കെ വർദ്ധിപ്പിക്കാനും എല്ലാ ദിവസവും അഭ്യംഗം ആചരിക്കണമെന്നാണ് പണ്ട് ആചാര്യന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അഭ്യംഗം എന്ന് പറയുന്നത് എണ്ണ തേച്ച് കുളിയിൽ തന്നെയാണ്. എണ്ണ തേക്കുക, കുറച്ചു നേരം ഒരു 45 മിനിറ്റ്സിൽ താഴെ വെക്കുക, എന്നിട്ട് നമ്മൾക്ക് കുളിക്കാം. ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാം, തേച്ചു കുളിക്കുക. സന്ധികൾക്ക് പേശികൾക്കൊക്കെ ശക്തി ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. കർക്കിടകത്തിൽ കുറച്ചും കൂടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം. അതിൽ എത്ര സമയം ചെയ്യുന്നു എന്നുള്ളതും പ്രാധാന്യമുണ്ട്. ദീർഘസമയം ചെയ്തു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകുന്നവരുണ്ട്. അപ്പൊ അവർക്ക് അത്രയും

0: നേരം ചെയ്യാൻ പാടില്ല. അതുപോലെ ഡീഹൈഡ്രേഷൻ ഒക്കെ വരാതെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നേരം അങ്ങനെ ഭയങ്കര ബലത്തിലൊന്നും എണ്ണ തേച്ചൊന്നും ആൾക്കാരെ ഇരുത്തരുത്. മൃദുവായിട്ടുള്ള സംവഹനം പോലെയുള്ള മൃദുവായ രീതിയിൽ എണ്ണ തേക്കും, അത് കുഴപ്പമില്ല.
1: ഇപ്പം നമ്മൾ കർക്കിടക ചികിത്സ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ അതിനായിട്ടൊരു മുന്നൊരുക്കം നടത്തണ്ടേ? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
0: നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് പോയാൽ ഇതിന്റെ ഫലം കൂടുമെന്നാണ്. തയ്യാറെടുപ്പിൽ മെയിനായിട്ട് വരുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മളിത് ചെയ്യുക എന്നുള്ളതാണ്. അനുയോജ്യമായ ചികിത്സ ഏതാണോ അത് ചെയ്യുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. പിന്നെ ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണക്രമം, ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ,
1: കഴിക്കുക,
0: നിറയെ വെള്ളം കുടിക്കുക. നമുക്ക് മഴക്കാലം ആകുമ്പോൾ ശരീരം വിയർക്കുന്നില്ല, അപ്പൊ നമ്മൾ വെള്ളം കുടിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, വെള്ളം നന്നായിട്ട് കുടിക്കണം. ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിറയെ വെള്ളം കുടിക്കണം. പിന്നെ ഏറ്റവും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് മാത്രം കഴിക്കുക, മാംസാഹാരത്തിന്റെ അളവ് കുറയ്ക്കുക.
1: അപ്പൊ കൂടുതലും പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിക്കുന്നതാണ് നല്ലത്.
0: പഴങ്ങളിൽ തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന നോക്കിയിട്ട് കഴിക്കണം. പിന്നെ മാംസാഹാരത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറഞ്ഞാൽ പോലും സൂപ്പൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആയുർവേദത്തിൽ മാംസം കഴിക്കേണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ആയുർവേദത്തിൽ മാംസം കഴിക്കാം. അപ്പൊ അതിന്റെ ഉപയോഗം കുറയ്ക്കുക, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ. എത്രത്തോളം നമുക്ക് ഈ പറയുന്ന ഇന്ദുപ്പ് ലവണം എന്നൊക്കെ പറയും, സൈന്ധവ ലവണം എന്നൊക്കെ പറയും, അത് ത്രികടു എന്നൊക്കെ പറയുന്ന നമുക്ക് കുരുമുളകൊക്കെയാണ് തിപ്പലി, അതെല്ലാം ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന ത്രികടു പോലെയുള്ള ആഹാരങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാം, മാംസമാണെങ്കിലും കഴിക്കാം. അതിൽ ചുക്ക്, കുരുമുളക്, തിപ്പലി പോലെയുള്ള ത്രികടുക്കൾ, സൈന്ധവ ലവണം പോലെയുള്ള ഉപ്പ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂപ്പ് കുടിക്കാം. അതിൽ മാംസാഹാരം അവിടെ അനുയോജ്യമായിരിക്കും. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും, എന്നാൽ മാംസാഹാരത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. ആയുർവേദത്തിൽ മാംസാഹാരം കഴിക്കാം, എവിടെയും പറയുന്നില്ല അത് കഴിക്കരുത് എന്ന് പറയുന്നില്ല, കഴിക്കാമെന്ന് തന്നെയാ പറയുന്നത്. അപ്പൊ അത് കഴിക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, തണുത്ത വെള്ളം കുടിക്കരുത്. പിന്നെ നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക, ഇതും കർക്കിടക മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
1: നേരത്തെ ഉറങ്ങുക,
0: നേരത്തെ ഉണരുക. പിന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ആഹാരം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ താളിച്ചൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അങ്ങനെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ആഹാരം, പിന്നെ ഡോക്ടർ പറയുകയാണെങ്കിൽ നെയ്യ് ചേർത്തിട്ട് സേവിക്കാം. പിന്നെ ഉചിതമായിട്ടുള്ള തൈലമൊക്കെ പുരട്ടി അവരെ വേർപ്പിച്ചിട്ട് നമുക്ക് വയറിളക്കം വരെയും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്, ഡോക്ടറോട് പറഞ്ഞിട്ട് ചെയ്യാം. പിന്നെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള രസായനങ്ങൾ കഴിക്കാം, മരുന്നുകളായിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഈ പറഞ്ഞ പഥ്യാനുഷ്ഠാനങ്ങൾ, വിശ്രമം, ഭയങ്കരമായിട്ട് നമ്മൾ ബോഡി ടയേർഡ് ആയി കഴിയുമ്പോൾ പഥ്യങ്ങളൊക്കെ ആ സമയത്ത് നോക്കാൻ പറ്റണമെന്നില്ല. ശരീരത്തിന് നല്ലതെന്ന് തോന്നാണ് പഥ്യം, മരുന്നിനല്ല പഥ്യം വേണ്ടത്, നമ്മുടെ അസുഖത്തിനാണ് പഥ്യം വേണ്ടത്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പത്തില തോരൻ അതൊക്കെ കഴിക്കുക. പിന്നെ ഇലകളൊക്കെ പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഗുണം കുറയും, അപ്പൊ ഈ തോരൻ പോലെ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് നല്ലതാണ്, അപ്പൊ അങ്ങനെ കഴിക്കാം. പിന്നെ ഈ അടയില്ലേ, തവിട്, ശർക്കര, ഇതൊക്കെ വെച്ചിട്ട് അട ഉണ്ടാക്കി കഴിക്കാം, അത് ഭയങ്കര നല്ലതാ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുക്കുടി, അത് മരുന്ന് കഞ്ഞി, ഇതൊക്കെ തന്നെയാണ് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ ആയുർവേദ കർക്കിടക ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു തയ്യാറെടുപ്പിന്റെ ഫലം എന്തായാലും ചികിത്സയ്ക്ക് ഉണ്ടാവും.
1: അപ്പൊ ഡോക്ടറെ, കർക്കിടക ചികിത്സ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വർഷകാലത്തെ ഈ ഒരു ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തെ മൊത്തത്തിൽ ശുദ്ധീകരിച്ച് പുനരുജ്ജീവിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണല്ലോ. അപ്പൊ അത് കഴിയുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗുണങ്ങളെ നിലനിർത്താനും ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനും ഉള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം അതിനെ നിലനിർത്താൻ വേണ്ടി നമുക്ക് വീണ്ടും ചെയ്യാവുന്നത് പെട്ടെന്ന് ദഹനം സാധ്യമാക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക, വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് വിരുദ്ധാഹാരങ്ങൾ എന്താണ്. ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒരുമിച്ച് കുടിക്കുന്നത് പോലും വിരുദ്ധമാണ്. അതായത് ചൂടുള്ള ഒരു ഭക്ഷണത്തിന്റെ കൂടെ തണുത്തൊരു ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പാടില്ല. അതുപോലെ പാലിന്റെ കൂടെ, പാല്, പാലുൽപ്പന്നങ്ങളുടെ കൂടെ പുളിയുള്ളത് കഴിക്കാൻ പാടില്ല. നമ്മൾ കഴിക്കുന്നതും ഏറ്റവും ടേസ്റ്റ് ഉള്ളതും എല്ലാം ഇത് തന്നെയാണ്, പക്ഷെ അത് കഴിക്കാൻ പാടില്ല. ചൂടുവെള്ളം തന്നെ കുടിക്കുക, ചെറു ചൂടോടെ വെള്ളം കുടിക്കുക. ഈ പറയുന്ന വിരുദ്ധാഹാരങ്ങൾ കുറേ ഉണ്ട്, എന്നാലും മെയിൻ ആയിട്ട് പറയുന്ന ഇതൊക്കെയാണ്. തേനും നെയ്യും ഒരേ അളവിൽ കഴിച്ച വിഷം പോലെ ആകുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. പക്ഷെ നമ്മൾ അതേ എമൗണ്ടിൽ എടുക്കുന്നില്ല ഒരിടത്തും, അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ കഴിക്കാറുണ്ട്. പക്ഷെ വിരുദ്ധാഹാരങ്ങളുടെ സ്പെക്ട്രത്തിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ വിരുദ്ധാഹാരങ്ങൾ ഒരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പം മെയിനായിട്ട് പാല്, മീനില്ലേ, മീനിന്റെ കൂടെ മോരുകറിയൊക്കെ കഴിക്കുന്നവരുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്, പക്ഷെ കഴിക്കാൻ പാടില്ല. ബിരിയാണിയുടെ കൂടെ തൈര് കഴിക്കുന്നുണ്ട്, അഭിഷന്തി ആയിട്ടുള്ള ആഹാരമാണ് ബിരിയാണി.

0: എന്നൊക്കെ പറയുന്നത്. അതിന്റെ കൂടെ നമുക്ക് തൈര് കഴിച്ചുകൂടാ, പക്ഷെ നമുക്ക് സാലഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ നഷ്ടമായ പോലെയാ. അപ്പൊ നമ്മളത് കഴിക്കും,
1: നമുക്ക് ശീലമായിപ്പോയി.
0: ശീലമായിപ്പോയി. അപ്പൊ ഈ കർക്കിടക മാസത്തിലെങ്കിലും ആ ശീലങ്ങൾ ഒന്ന് വർജിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചികിത്സ കഴിയുമ്പോൾ വിരുദ്ധാഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഈ പാലിന്റെ കൂടെ ഒരുപാട് പുളിയുള്ളത്, ഫ്രൂട്ട് സാലഡൊന്നും കഴിക്കരുത്. പഴങ്ങളും പാലും കൂടെ കഴിക്കുന്ന വിരുദ്ധമാണ്,
1: ശരി.
0: ചൂടാഹാരം തണുത്താഹാരം പോലെ തന്നെ വിരുദ്ധമാണ്. പക്ഷെ നമ്മൾ ഫ്രൂട്ട് സാലഡ് കഴിക്കും, ഐസ്ക്രീം കഴിക്കും. ഈ ഒരു സമയത്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുമ്പോഴെങ്കിലും അങ്ങനെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും.
1: അപ്പം മഴക്കാലത്ത് ഇപ്പം നമ്മുടെ ഒരു രീതി അനുസരിച്ച് മലയാളികൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്. അപ്പം ഈ മഴക്കാലത്തും തലനനച്ച് കുളിക്കുന്നത് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ?
0: കപദോഷമുള്ളവരുണ്ടല്ലോ, കപപ്രകൃതിയായിട്ട് കപദോഷം ഒരുപാട് കൂടിയിരിക്കുന്നവർ മഴക്കാലത്ത്

0: കപപ്രകൃതിയായിട്ട് കപദോഷം ഒരുപാട് കൂടിയിരിക്കുന്നവർ മഴക്കാലത്ത് തല നനച്ച് ഒരുപാട് കുളിക്കുന്നത് നല്ലതല്ല. കുളിക്കുകയാണെങ്കിൽ കഴിവതും പകൽ തന്നെ, രാവിലെ തന്നെ കുളിക്കുക. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനേ പാടില്ല, തല ഒട്ടും കുളിക്കാൻ പാടില്ല.
1: മുടി
0: തൈലമാണെങ്കിൽ
1: ഉണങ്ങാനും താമസമായിരിക്കും,
0: മുടി ഉണങ്ങാൻ താമസം, മുടി കഴിവതും നമ്മൾ ഡ്രൈ ആക്കി തന്നെ സൂക്ഷിക്കണം, നല്ലോണം ഉണക്കി തന്നെ സൂക്ഷിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒന്നാമത് ഈർപ്പം, അത് കാരണം ഉണ്ടാകുന്ന താരന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ ഷോൾഡറിൽ തണുപ്പ് അങ്ങനെ നിൽക്കുന്നത് നല്ലതല്ല. സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് അവിടെ നീര് കെട്ടിയിട്ട് തലനീര് ഇറങ്ങാന്ന് പറയുന്നില്ലേ, ആ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് ഉള്ളവർക്ക് അവിടെ നീര് വന്നു കഴിഞ്ഞാൽ ഈ ഡെയിലി അവിടെ നനഞ്ഞ് നനഞ്ഞിട്ടാണ് നീര് അങ്ങനെ നിൽക്കും, അവിടെ വീണ്ടും തണുപ്പ് കിട്ടുകയാണ്, വാദം കൂടുകയാണ്. അപ്പൊ വീണ്ടും ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ബോഡിയെ വീണ്ടും തണുപ്പിക്കുകയാണ്. അതുകൊണ്ട് അതത്ര നല്ലതല്ല. ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ലഘുവായിട്ടുള്ള വ്യായാമമൊക്കെ ചെയ്തിട്ട് അതിൻ്റെതായ കൊണ്ട് ബോഡിക്കൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടാകും. അപ്പൊ ആ സമയത്തും പറയുന്ന തണുപ്പ് ഒരുപാട് ചെല്ലുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് ബോഡിയെ കുറച്ചൊന്ന് നമ്മൾ ചൂടാക്കി വെക്കണം ആ ഒരു സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ പകല് കുളിക്കുക, രാത്രിയിൽ കഴിവതും കുളിക്കാതിരിക്കുക, തണുപ്പ് വർജിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്.
1: മാനസികാരോഗ്യം ഈ സമയത്ത് അതിന് നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുക?
0: ആയുർവേദത്തിൽ ഒരു ശ്ലോകമുണ്ട്, മനഃശരീരയോ സ്ഥാപം പരസ്പരം അനുവ്രജയത് എന്ന് പറയും. അതായത് മനസ്സിന്റെയും ശരീരത്തിന്റെയും അവസ്ഥകൾ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്, വളരെയധികം ബന്ധമുണ്ട് മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും. അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് മനസ്സിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത് തിരിച്ചും. അതുകൊണ്ട് തന്നെ മനസ്സിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യവാനായി ഇരിക്കാന്ന് പറയാൻ പറ്റില്ല. WHO ഹെൽത്തിന്റെ ഡെഫിനിഷനിൽ പോലും മനസ്സിന്റെ ആരോഗ്യത്തിന് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ആ ഡെഫിനിഷനെ ലാസ്റ്റിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടീഷൻ ഓഫ് വെൽബീയിങ് ഓഫ് മൈൻഡ് എന്നും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാനസികാരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഒരു വരിയാണല്ലോ നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ അത് ഇവിടെയും ആപ്ലിക്കബിളാണ്. കാരണം മനസ്സിന്റെ ആരോഗ്യം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഈ ഒരു ദിനചര്യകളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മളെ എത്രത്തോളം ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളെല്ലാ കർക്കിടക ചികിത്സയും ചെയ്തു, കഞ്ഞിക്കൂട്ടൊക്കെ കഴിച്ചു, പക്ഷെ മാനസികമായിട്ട് സുഖമില്ല എന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പണ്ടുള്ളവർ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം, ആൾക്കാർ ധ്യാനത്തിനൊക്കെ പോകുന്നത്, ഇതെല്ലാം ഈ ഒരു മാസങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധമുണ്ടെന്നല്ല, പക്ഷെ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് തന്നെ കുറച്ച് കോൺസെൻട്രേഷൻ, നമ്മുടെ ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടി സ്പിരിച്വലി കുറച്ചും കൂടെ നമ്മൾ ഇൻവോൾവ് ആവുക, അതൊക്കെ മനസ്സിന്റെ ഒരു ഇതിനെ നിയന്ത്രിതമാക്കാനാണല്ലോ. അപ്പൊ ധ്യാനം, പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾ, മാനസികാരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം കർക്കിടകത്തിന് 2-3 ദിവസം തൊട്ട് തന്നെ നമ്മൾ ശീലിക്കണം. കാരണം മൈൻഡ് ഓക്കെ അല്ലാതെ നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ മെയിനായിട്ട് മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. യോഗാസനം അല്ലെങ്കിൽ പോലും കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് ആങ്സൈറ്റി ഉള്ളവർ അത് ചെയ്ത്, കണ്ണടച്ചിരിക്കാൻ പാടില്ല, ജസ്റ്റ് ബ്രീത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വായിക്കുക, പുസ്തകങ്ങളൊക്കെ വായിക്കുക, മൈൻഡിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം പിത്തം കോപിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയും കൊച്ചുകുട്ടികൾ, തണുത്ത സാധനങ്ങൾ, മുത്തുമാലകൾ, ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങളുണ്ട് അഷ്ടാംഗത്തിൽ പറയുന്നത്. അതൊക്കെ പണ്ട് കാലത്ത് ആചാര്യന്മാർ എഴുതിയതാ. ഇപ്പൊ പോലും തെറാപ്പിസ്റ്റുകൾ നമ്മൾ സൈക്കോളജി ഹെൽപ്പിന് വേണ്ടിയിട്ട് പേഷ്യൻസ് പോകുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ മൈൻഡിന് ഇഷ്ടമുള്ളത് പെറ്റ്സ് ആണോ, കുട്ടികളാണോ, തണുത്ത സാധനങ്ങളാണോ, ഇതൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ആങ്സൈറ്റി കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യൂ എന്നാണ്. അത് തന്നെ പണ്ട് എഴുതി വെച്ച കാര്യങ്ങളാണ് ആ ശ്ലോകങ്ങളും. ഇപ്പോഴത്തെ ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അപ്പം അത്രയും വർഷങ്ങൾക്ക് മുന്നേ ആയുർവേദത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. അപ്പോൾ മൈൻഡിന് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട സമയമാണിത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു പ്രയോജനം ഇല്ലാതെയാവും. നമ്മൾ ഈ കർക്കിടക ചികിത്സ ചെയ്യുന്നിട്ട് ബോഡിക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, മനസ്സിന് സന്തോഷം സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം.
1: നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശം മാറ്റാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ചികിത്സകളൊക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ വിഷാംശം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
0: ബോഡിയിൽ ദിനംപ്രതി ഒരുപാട് വിഷാംശങ്ങൾ എത്തുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, നമ്മൾ കഴിക്കുന്ന മരുന്നുകള്, ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്ന് വരെ നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് വരുന്നുണ്ട്. അതെല്ലാം ശരീരത്തിൽ വിഷാംശം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതിന് ഇതെല്ലാം ബോഡിയിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യും. അപ്പം ഇതിനെ എല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ല ഇതിനെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നത്. അതായത് ഇതിന്റെ എല്ലാ വിഷാംശം റിമൂവ് ചെയ്യുന്നത്. അതിനാണ്
1: വിഷാംശം നീക്കി നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കുന്നത്.
0: അതാണ് കർക്കിടക

0: നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം
1: അതെ.
0: നമ്മൾ ഈ ഒരു വർഷമായിട്ട് കുടിക്കുന്ന വെള്ളം, നമ്മൾ ഈ ശ്വസിക്കുന്ന വായു, ഇതിന്റെ എല്ലാം പ്രശ്നങ്ങളും നമ്മുടെ ബോഡിയിൽ ഉണ്ട്, നമ്മൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ഡിയുവോം പോലും ആൾക്കാർ ചെയ്യുന്നില്ല. വിരയിളക്കിൽ പോലും പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ, നിങ്ങൾ വിരയിളക്കിയിട്ട് എത്ര മാസമായി? അപ്പൊ ചിലര് ഇതുവരെ വിരയിളക്കിയിട്ടില്ല, കുഞ്ഞില് എന്തോ കഴിച്ചതാണ് ഡിവോം ടാബ്ലറ്റ്, പിന്നെ ഒരു 35 വയസ്സ് വരെ കഴിച്ചിട്ടില്ല എന്നാ പറയണേ. അപ്പൊ അതത്ര നല്ലതല്ല. അപ്പൊ നമ്മള് ഒരു 6 മാസം കൂടുമ്പോ വിരയിളക്കുക, ഇതൊക്കെ ടോക്സിൻസിനെ കളയുന്ന കാര്യങ്ങളാ. അപ്പം ഡിവോം ചെയ്യുക, പിന്നെ ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ അടിഞ്ഞുകൂടുന്ന ഇതുണ്ട്, എന്താ പറയാ, വിഷാംശങ്ങളുണ്ട് ശരീരത്തില്, മനസ്സിൻ്റെതും ഉണ്ട്. നമ്മൾ ഇത്രയും നാളും ചിന്തിച്ചു കൂടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കിടക്കുകയാണ്. ഇതിനെയൊന്നും നമ്മൾ പുറന്തള്ളുന്നില്ല. ഇതിനെല്ലാം പുറന്തള്ളാനായിട്ട് എപ്പോഴും ആയുർവേദത്തിൽ പറയുന്ന വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇത് ചെയ്യുക. അപ്പോൾ കർക്കിടക മാസമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് എന്നേ പറയുന്നുള്ളൂ. അതായത് ശരീരത്തിന് ഇമ്പ്യൂരിറ്റീസിനെ പുറന്തള്ളി ശരീരം ശുദ്ധീകരിക്കുക, അത്രേ ഉള്ളൂ ഈ കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇത്രയും നാൾ നമ്മൾ ചെയ്യാതിരുന്നത് കൊണ്ട് നമ്മൾ അടുത്ത വർഷത്തേക്ക് കൂടെ മാറ്റി വെക്കുമ്പോൾ വീണ്ടും ഇതിന്റെ എഫക്റ്റ് വീണ്ടും നമ്മൾ കൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലും ഇതൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മൈൻഡിനും ഇതുപോലെ എന്തെങ്കിലും നമ്മളൊരു, എല്ലാവരും പറയില്ലേ, ഞാൻ അവിടെ ഒന്ന്, ചിലർ റിസോർട്ടിൽ പോയിട്ട് റെജുവനേഷൻ തെറാപ്പി പറയില്ലേ, അതൊക്കെ മൈൻഡിന്റെ ഒരു റിട്രീറ്റ് പോലെ തന്നെ. നമ്മൾ മനസ്സിന്റെയും ശരീരത്തിന്റെ ഒരേപോലെയാണ് ഹെൽത്ത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതിന്റെ ഇരട്ടി നമുക്ക് ജോലിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇത്രയും ടോക്സിൻസിനെ പുറന്തള്ളുക, അത്രേ ഉള്ളൂ. ഈ ടോക്സിൻസ് ഡെയിലി നമ്മുടെ ബോഡിയിൽ കയറുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. പറഞ്ഞ ഡിവോമിങ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാ. അപ്പൊ അതും ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോഡി ആവിയൊക്കെ കൊടുക്കുക നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ ആധിക്യം മൂലം. അതും കുറേ നാള് നീർവീഴ്ചയൊക്കെ ഉള്ള പേഷ്യൻസ് വരും, അവരൊക്കെ വന്നിട്ട് ഒന്ന് സ്റ്റീം ബാത്ത് ചെയ്താൽ തന്നെ അവർക്ക് ബോഡി ഭയങ്കര ലൈറ്റ് ആവും. അപ്പൊ ആവി കൊടുക്കുക ഇടയ്ക്കൊക്കെ. അങ്ങനെ എളുപ്പം ചെയ്യാവുന്ന ചില ടോക്സിൻസ് നിർമാർജനങ്ങളുണ്ട്, അതല്ലാതെ ഈ പറയുന്ന കർക്കിടക മാസം മാത്രം ചെയ്യാവുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് രണ്ടും മാറി മാറി ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നാം എന്ത് കഴിക്കുന്നോ അതാണ് നമ്മൾ എന്നാണ് പറയുന്നത്. നാം എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. അപ്പോ നമ്മൾ ആഹാരം കഴിക്കുന്നത് ഔഷധമാക്കി കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഔഷധം നമ്മൾ ആഹാരം പോലെ കഴിക്കരുത്. നമുക്ക് ആഹാരം എന്ന് പറയുന്നത് ഔഷധമാക്കി തന്നെ കഴിക്കുക. നമ്മൾ ഇന്നൊരു ആഹാരം കഴിക്കുന്നു, അതിനകത്ത് ഔഷധ ഗുണങ്ങൾ ഉണ്ടാകും. എല്ലാ ദ്രവ്യങ്ങൾക്കും എന്താ പറയാ, ഔഷധ ഗുണമുണ്ട്. അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി ദ്രവ്യം അനൌഷധം എന്നാണ് പറയണേ. മന്ത്രമല്ലാത്ത ഒരു അക്ഷരവുമില്ല, എന്താ, ഔഷധമല്ലാത്ത ഒരു ചെടി പോലുമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഒരു ഒരു ചെടികളും ഔഷധ ഗുണം ഇല്ലാത്തതായിട്ടില്ല, നമ്മളത് അറിഞ്ഞു കഴിക്കണം എന്നാണ് പറയുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ, നമുക്ക് ഇഷ്ടമുള്ള കാലത്ത്, എല്ലാ ദിവസങ്ങളിലും നമുക്ക് ആഹാരം ഔഷധമാക്കി തന്നെ കഴിക്കാം. അപ്പോൾ അതിൻ്റെ അളവ്, അതിൻ്റെ സമയം, ചൂട് തണുപ്പ് ഇതെല്ലാം നോക്കി, നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ നോക്കി, വീര്യം നോക്കി, അതിൻ്റെ പാകം നോക്കി കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് കർക്കിടക മാസം പോലെ തന്നെ ചികിത്സ, സുഖ ചികിത്സയാണെങ്കിലും നല്ല ചികിത്സയാണെങ്കിലും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. എല്ലാ മാസവും കർക്കിടകം പോലെ ബുദ്ധിമുട്ടുകൾ ഏറിയതായിരിക്കില്ല, പക്ഷെ നമ്മുടെ ബോഡിയെ നമ്മൾ കുറേ അധികം എന്താ പറയാ, വേദനിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നൊരു റിലീഫ് എന്ന വണ്ണം എല്ലാ ദിവസവും നമ്മൾ നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും.
1: വേണ്ടത് വേണ്ട സമയത്ത്
0: വേണ്ടതുപോലെ അറിഞ്ഞു കഴിക്കുക. അപ്പോൾ ആഹാരത്തെ ഔഷധമാക്കിയാണ് പണ്ട് ആചാര്യന്മാർ കണ്ടുകൊണ്ടിരുന്നത്. വർഷത്തിൽ ഒരു ദിവസം ഔഷധ സേവാ ദിനമാക്കി കാണും, അതും ഈ കർക്കിടകം 16-ാം തീയതി ആയിരുന്നു. അപ്പം അതിന്റെ ആവശ്യം തന്നെ ഇല്ല. എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിനെ ഔഷധ ഗുണമുള്ളതാക്കി മാറ്റുക. നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എല്ലാ ദിവസവും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ അതിനെ അങ്ങനെ ഔഷധം ആന്ന് കാണാതെ ആഹാരം പോലെ തന്നെ കഴിക്കുക, അത്രേ ഉള്ളൂ.
1: അപ്പൊ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചാണ് ഡോക്ടർ ഹരിത ഹരിബാബു നമ്മളോട് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അഭിമുഖത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആഹാരം ഔഷധം പോലെ കഴിക്കാം, ആരോഗ്യത്തോടെ ഇരിക്കാം.
0: അതെ,
1: താങ്ക് യു ഡോക്ടർ.
0: താങ്ക് യു.
1: വർഷകാലത്തെ ആരോഗ്യ സംരക്ഷണം, ഇതേക്കുറിച്ച് ഡോക്ടർ ഹരിത ഹരിബാബുവുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്.

രക്ഷിതാക്കളെ, ഇന്ന് നമുക്ക് ഒരു സൂപ്പ് ഉണ്ടാക്കാം. ഈ സൂപ്പ് രാത്രി കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 4 ചെറിയ സവാള അരിഞ്ഞു വെച്ചത്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തത്, പിന്നെ അല്പം മല്ലിയില, ഒലിവെണ്ണ, 4-5 കഷ്ണം ബ്രെഡ്, ബട്ടർ, ഇത്രയുമാണ് ഈ സൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ സവാള നമുക്ക് അരിഞ്ഞു വയ്ക്കാം. 4 ചെറിയ സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞൊരു പാത്രത്തിലാക്കി വയ്ക്കുക. ഒരു കട്ടിയുള്ളൊരു പാത്രത്തിൽ, ഒരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ ഒലിവ് എണ്ണ ഒഴിക്കുക. 1-2 സ്പൂൺ ഒലിവെണ്ണ ഒഴിച്ചാൽ മതിയാവും. ഇതിലേക്ക് ബട്ടറിട്ട് നല്ലതുപോലെ വഴറ്റുക. ബട്ടർ ഉരുകിയ ശേഷം നമുക്ക് സവാള ഇട്ട് വഴറ്റാം. ഏതാണ്ട് 15 മിനിറ്റ് സമയമെടുക്കും ഈ സവാള നല്ലതുപോലെ വഴന്നു വരാൻ. ഇതിലേക്ക് പുഴുങ്ങിയ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് ചേർത്ത് വീണ്ടും വഴറ്റുക. ഇതിൻ്റെ കൂടെ ഉള്ളിത്തണ്ട് നുറുക്കിയത് ചേർക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിന് വേണ്ട വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. പച്ചക്കറി വെന്ത വെള്ളം ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പും ചേർത്ത് അടച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് കഷ്ണങ്ങളായി നുറുക്കി ഒരു പാനിൽ ഒലിവ് ഓയിലും അല്പം ബട്ടറും ചേർത്ത്, ബട്ടർ ഉരുകിയ സമയത്ത് ഈ നുറുക്കിയ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. ബട്ടർ ചേർത്തതിന് ശേഷം ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി അല്ലി മാത്രം മതി. അത് പൊടിയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയാൽ സൂപ്പിന് കുറച്ചുകൂടി നല്ല മണവും, പ്രത്യേകിച്ച് വെളുത്തുള്ളി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണവും ലഭിക്കും. അപ്പോൾ ഈ ബ്രെഡ് മുരിഞ്ഞ ശേഷം അത് നമുക്ക്

എടുത്ത് വയ്ക്കാം. ബ്രെഡ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരണം, അപ്പോഴാണ് ഇത് സൂപ്പിൽ കിടന്നിട്ട് കഴിക്കാൻ നമുക്കൊരു സുഖമുണ്ടാവുക. ഇനി വെന്ത സൂപ്പ്, അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കട്ടിയുള്ളൊരു തവി കൊണ്ട് ആ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ അലിയുന്ന രീതിയിൽ അത് ഉടച്ച് ഈ സൂപ്പിനോട് ചേർക്കണം. അതിനുശേഷം മല്ലിയില, ക്രീം, കുരുമുളക്, അല്പം ഉപ്പുകൂടി, ഇത്രയും ഈ സൂപ്പിലേക്ക് ചേർത്ത് നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ്. മല്ലിയില ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ മല്ലിയില അതിലേക്ക് നുറുക്കി ചേർക്കാം. അത് മല്ലിയിലയുടെ ഗുണവും ലഭിക്കും, ആ സൂപ്പിന് നല്ലൊരു മണവും ലഭിക്കും. അപ്പോൾ മല്ലിയില ചേർക്കുന്നത് ഏറെ നല്ലതാണ്. ചിലർക്ക് മല്ലിയിലയുടെ മണം ഇഷ്ടപ്പെടാറില്ല, അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെയാണ്, എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3:32:03. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തുവരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 0484-2426-387, മറ്റൊരു നമ്പർ 0484-2426-397. ഒരു നമ്പർ കൂടിയുണ്ട്, 944-6455-888. സമയം ഇന്ന് വൈകിട്ട് 4 മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തൂഫാൻ എന്ന ചിത്രത്തിലെ ഗാനം ശങ്കർ മഹാദേവൻ പാടിയത്. ഗാനരചന ജാവേദ് അക്തർ. സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം സുമ മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484243397 അല്ലെങ്കിൽ 0484243387 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി ഏക് വില്ലൻ എന്ന ചിത്രത്തിനുവേണ്ടി അങ്കിത് തിവാരി പാടിയ ഗാനം.

ഉഡ്താ പഞ്ചാബ് എന്ന ചിത്രത്തിലെ ഗാനം ഇനി ബാബു ഹാബി, ഷാഹിദ് മല്യ, ഭാനു പ്രതാപ് എന്നിവർ പാടിയത്.

0: Trey and the Waves.
1: Let's play football.
2: FIFA World Cup 2026 updates. It's the World Cup time. ഫിഫ വേൾഡ് കപ്പ് 2026 ആവേശ പോരാട്ടങ്ങൾ കലാശക്കൊട്ടിലേക്ക്. ജൂലൈ 16 പുലർച്ചെ 12:30 ലോകം കാത്തിരിക്കുന്ന ഉശിരൻ സെമി ഫൈനൽ പോരാട്ടം. ഫിഫ വേൾഡ് കപ്പിന്റെ 2-ാമത്തെ സെമി ഫൈനൽ. ലിയോണൽ മെസ്സിയുടെ മാജിക്കിലൂടെ നോക്കൌട്ട് പ്രഷറുകളെ അതിജീവിച്ച് കുതിച്ചു പായുന്ന ലോക ചാമ്പ്യന്മാർ അർജന്റീന എതിരിടുന്നു. 1966 ശേഷം മറ്റൊരു വേൾഡ് കപ്പ് ഉറപ്പിക്കാനായി ഹാരി കെയിന്റെയും ജൂഡ് ബെല്ലിംഗിന്റെയും ഡ്യുവൽ ഫയർ പവറുമായി സെറ്റ് പീസ് മാസ്റ്ററിയിലൂടെ വിജയം പിടിച്ചൊതുക്കുന്ന 3 Lions ഇംഗ്ലണ്ടുമായി. ഡോണ്ട് മിസ് ദ ബിഗസ്റ്റ് ഷോഡൌൺ ഓഫ് ദ ടൂർണമെന്റ്, അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്, July 16, 12:30 AM. Painting the airwaves with

0: colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
1: ഹാഫ് ഗേൾഫ്രണ്ട് എന്ന ചിത്രത്തിലെ ഗാനം ഇനി ആഷ് കിങ്, ഷാഷ തിരുപതി എന്നിവർ പാടിയതാണ്.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തുവരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 0484-24-26-387 അല്ലെങ്കിൽ 0484-24-2

2639397. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9446455888. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 0484242638, 0484242639. മറ്റൊരു നമ്പർ 9446455888. സമയം ഇന്ന് വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി സുനീതി ചൌഹാൻ, ഷെയ്ൽ ഹദ എന്നിവർ പാടിയ ഗാനം, ചിത്രം ഗുസാരിഷ്.

0: തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും കൂടിക്കാഴ്ച നടത്തി. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്താൻ ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ വയനാട് കൽപ്പറ്റയിൽ മന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിൽ നവീകരിച്ച ഫ്രണ്ട് ഓഫീസും സെക്യൂരിറ്റി ക്യാബിനും റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കക്കോടിയിൽ ഭൂഗർഭ വാട്ടർ ടാങ്കിൽ പ്രവൃത്തി നടത്തുന്നതിനിറങ്ങിയ തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലുള്ള സൌജിയാൻ വനമേഖലയിൽ സുരക്ഷാസേന നടത്തിയ സംയുക്ത തെരച്ചിലിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി തകർത്തു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നുകൂടി അപേക്ഷിക്കാം. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയകേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കർക്കിടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 21-നാണ് നട അടയ്ക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30-നാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2:10. ഇപ്പോൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാം, അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടഗാനങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഇങ്ങോട്ടേക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അപ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇനി പറയാം. 9446455888 നമ്പർ ഒരിക്കൽ കൂടി, 9446455888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വെക്കാൻ മറക്കരുത്. മറ്റൊരു കാര്യം കൂടി, വോയിസ് മെസ്സേജ് അല്ല ടെക്സ്റ്റ് മെസ്സേജാണ് അയക്കേണ്ടത്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
0: നമുക്ക് ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഹായ് 4 മണിപ്പൂവേ, സുഖാണോ? ചായ കുടിച്ചോ? എനിക്കൊരു പാട്ട് വേണം. ഡെഡിക്കേഷൻ എന്റെ അമ്മ ഷീബ, അപ്പച്ചൻ ടോമി, അമ്മച്ചി ഫിലോമിന എന്നിവർക്ക് വേണ്ടിയിട്ടാണ്. ഇവരുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആണ്, അതായത് July 26, 21, പിന്നൊരെണ്ണം July 15. ആഹാ, കൊള്ളാലോ. അപ്പൊ ഇന്നും ഉണ്ടല്ലേ ഒരാളുടെ ബർത്ത്ഡേ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഈ മാസമാണ് ഇവരുടെ 3 പേരുടെയും പിറന്നാൾ വരുന്നത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കുമായിട്ട് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് അഞ്ജു അങ്കമാലിയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോ അമ്മ ഷീബയ്ക്കും അപ്പച്ചനും അതുപോലെ അമ്മച്ചിക്കും എല്ലാവർക്കും 4 മണിപ്പൂക്കളുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് 4 മണിപ്പൂവേ, എന്റെ മെസ്സേജ് വായിക്കണേ. ഇതുവരെ മെസ്സേജ് അയച്ചിട്ടും വായിച്ചിട്ടില്ല. തയ്യൽ കടയിൽ ജോലിക്ക് വന്ന ശേഷമാണ് ഞാൻ റേഡിയോ കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു റേഡിയോ അഡിക്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫോണിൽ ആപ്പ് വഴിയാണ് വീട്ടിൽ ചെന്നാൽ റേഡിയോ കേൾക്കുക. അധികം വൈകാതെ ഒരു റേഡിയോ വാങ്ങണം. നല്ല കാര്യം, വളരെ നല്ലൊരു കാര്യമാണത്. എന്റെ മക്കളായ ലെന, ദിയ, സന ഇവർക്കായിട്ട് പൊയ് സൊല്ലക്കൂടാത്ത കാതലി എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജിൻസു മാജോ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും. പിന്നെന്താ, എല്ലാവരും കാത്തിരിക്കുകയല്ലേ. അപ്പൊ ദാ വരുന്നു പാട്ട്.

നമുക്കപ്പോൾ അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് പ്രിയ നാലുമണിപ്പൂവേ, ഞാൻ സീന രവിയാണ്. മാള മേലടൂർ എന്ന സ്ഥലത്ത് നിന്നാണ്, അവിടെയാണ് എന്റെ വീട്. എന്റെ മരുമകൾ ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ അവർക്ക് വിഷസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.

വന്നത് സീന ചേച്ചി. തീർച്ചയായിട്ടും അപ്പോൾ ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയ്ക്കും സീന ചേച്ചിയുടെ പേരിൽ വിവാഹ വാർഷികാശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എന്റെ പേര് ഷാരോൺ. കോട്ടയം ജില്ലയിലെ തീക്കോ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. സോറി, അഞ്ജു ഷാരോൺ എന്നാണേ. അഞ്ജു ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണോട്ടോ, പെട്ടെന്ന് കണ്ടില്ല അതുകൊണ്ടാണേ. ഞങ്ങൾ പുതിയ റേഡിയോ

ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ റേഡിയോ വാങ്ങി. ആഹാ, സന്തോഷമുള്ള കാര്യം. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായിട്ടോ. ആകാശവാണി കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണുള്ളത്, സാനിയ ആൻഡ് സാറ. ഹസ്ബൻഡിൻ്റെ പേര് ഷാരോൺ. എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ച് തരാം. സാനിയക്കുട്ടിക്കും സാറയ്ക്കും വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്. പക്ഷേ നമുക്കിവിടെ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് വേറൊരെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ട്. കീർത്തനയാണ് പറഞ്ഞിരിക്കുന്നത്. കീർത്തനയുടെ അച്ഛനും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. 12-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെക്കണേ ചേച്ചി. എനിക്ക് ഒറ്റയ്ക്ക് മെസ്സേജ് അയക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് അടുത്ത വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കണേന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ മോളുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം പാട്ടും.

പരിപാടിക്കിടയിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുവാണ്. ഒരു അറിയിപ്പാണ്, ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 0484242638 7, മറ്റൊരു നമ്പർ 0484242639 7, ഒരു നമ്പർ കൂടിയുണ്ട് 9446455888. ഇപ്പോൾ ശബ്ദലേഖനം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. നാലുമണിപ്പൂക്കൾ തുടരുകയാണ്. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഗുഡ് ഈവനിങ് നാലുമണിപ്പൂവെ, ഇന്ന് എന്റെ ബ്രദറിന്റെ മകൾ മിന്നുവിന്റെയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റോഷിന്റെയും ബർത്ത്ഡേയാണ്. നാളെ എന്റെ ചേട്ടന്റെ മകൾ ജിനുവിന്റെയും ബർത്ത്ഡേ ആണ്. അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജിഷ ജോൺസൺ തിരുമുപ്പത്ത് നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ, ഇന്നത്തെയും അതുപോലെ തന്നെ നാളെയും ഒക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും പിറന്നാൾ ആശംസകൾ നേരുന്നു. എന്റെ പേരിൽ മാത്രമല്ല കേട്ടോ, ജിഷയുടെ പേരിലൂടെയാണ്. സ്പെഷ്യൽ ഡെഡിക്കേഷനാണ്, പാട്ട് വെച്ച് തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവെ, ഞാൻ പ്രഭിതയാണ്, മണലിക്കാട് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്നലെ മെസ്സേജ് അയക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. ഇന്നലെ എന്റെ അച്ഛൻ ബാലൻ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു, പക്ഷേ മെസ്സേജ് അയച്ചില്ല. എന്റെ അമ്മ ഗീത, പിന്നെ ഇന്ന് ഞങ്ങൾക്കൊരു പാട്ട് വേണം. സ്പെഷ്യൽ ഡെഡിക്കേഷൻ മകൾ ഭാഗ്യശ്രീക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അച്ഛന് പിറന്നാൾ ആശംസകൾ ഒരു ദിവസം കുറച്ച് വൈകിപ്പോയിട്ടോ. കുഴപ്പമില്ല, മകള് മെസ്സേജ് അയച്ചില്ല, ഇന്നാണ് ആള് അയച്ചത്. അപ്പൊ എന്തായാലും ഒന്ന് വിട്ടുപോയി, സാരമില്ല. എന്തായാലും അച്ഛൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒപ്പം ഭാഗ്യശ്രീ കുട്ടിക്കാട്ടോ ഇനി വരുന്ന പാട്ടിന്റെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
3: നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണി പൂവ്, എന്റെ പേര് ബിജു എന്നാണ്, സ്ഥലം ആളൂർ. ഞാൻ ഹരിതകർമ്മ സേനയുടെ കെയർ ടേക്കർ ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഒരു പാട്ട് വേണം. ഈ പാട്ട് കേരളത്തിലുള്ള എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. ഹലോ നാലുമണിപ്പൂവേ, സുഖല്ലേ? ഞാൻ സ്റ്റീവാണ്, ഞാൻ സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് ബാലൻ എന്ന മൂവിയിലെ എങ്ങോട്ടാ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് 2026, അതായത് ഈ അടുത്തിറങ്ങിയ ബാലൻ എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും പാട്ട് വെച്ചുതരാം.

നമുക്ക് അടുത്ത മെസ്സേജ് ഒക്കെ നോക്കാം. ഹായ് നാലുമണി പൂവേ, ഇന്ന് വിവാഹിതരായ അഞ്ജിത മെബിൻ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് ജെസ്സി കൊടുങ്ങല്ലൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചു തരാം. അഞ്ജിതയ്ക്കും മെബിനും നാലുമണിപ്പൂക്കളുടെ പേരിലും അതുപോലെ ജെസ്സിയുടെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. എന്റെ മകൻ ഷാരോണിന് വേണ്ടിയിട്ട്, മോന്റെ പിറന്നാളാണ്, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലെ ചെല്ലക്കാറ്റ് എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരിക്കുന്നു കുന്നംകുളത്ത് നിന്നും സാബു. ഷാരോണിന് നാലുമണിപ്പൂക്കളുടെ പേരിലും അതുപോലെ ഫാമിലിയുടെ പേരിലും ഒക്കെ പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. നമുക്ക് പാട്ട് കേട്ടാലോ?

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവി, എന്റെ പേര് ശ്രീകല, ഞാൻ കുന്നുകര വയൽകരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ മക്കളായ ഹാഷ്വിൻ കൃഷ്ണയ്ക്കും ഹാഷ്മിൻ കൃഷ്ണയ്ക്കും പിന്നെ എന്റെ ഹസ്ബൻഡ് രജീഷ് കുമാറിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ കൊച്ചി എഫ് എം, സുഖമാണോ എല്ലാവർക്കും? പ്രോഗ്രാമൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. രാജാമണി, ശ്രീകാശക, കവിത ഇവരെല്ലാവരും നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കീഴന്തൂർ ഗ്രാമം മറയൂർ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പരിപാടി കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു പാട്ട് വെച്ച് തരുമെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും ഞങ്ങളുടെ പരിപാടി കേൾക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനിയും തുടർന്ന് കേൾക്കുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണോട്ടോ. അപ്പൊ ഇതാ വരുന്നു പാട്ട്.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവെ, എന്റെ പേര് സ്വരാജ്. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞാനൊരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ വർക്ക്ഷോപ്പിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആശാന് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശാന്റെ പേര് രാജേഷ്. മാളയിലാണ് അദ്ദേഹത്തിന്റെ വീട്.

അപ്പൊ രാജേഷ് മാള എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആശാന് വേണ്ടിയിട്ട് എന്തായാലും പാട്ട് വെച്ചുതരാം. എന്തായാലും ആശാന് മാത്രമല്ല, ശിഷ്യന്മാർക്ക് എന്റെ വക സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത മെസ്സേജ് കൂടി നോക്കാം. ഞാൻ ആൽഫിൻ ബോബി, കൊരട്ടിയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എന്റെ ജോഷി അപ്പച്ചന്റെയും സജിതാമ്മച്ചിയുടെയും 25-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങളുടെ ഫാമിലിയുടെ പേരിൽ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനയും നേരുന്നു. ഇവരുടെ മക്കൾ ആൽവിൻ, ആഷ്വിൻ, അലീഷ, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പാട്ട്. സൂര്യയുടെ അഞ്ജാൻ എന്ന സിനിമയിലെ കാതലാസെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, സജിതാമ്മച്ചിക്കും അതുപോലെ തന്നെ ജോഷി അപ്പച്ചനും നാലുമണിപ്പൂക്കളുടെ പേരിലും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും, പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ച ആൾക്ക് ഞങ്ങളുടെ വക, നാലുമണിപ്പൂക്കളുടെ വക, ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ, ആൽഫിൻ ബോബി ഇതാ വരുന്നു പാട്ട്.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. കുറച്ച് വലിയ മെസ്സേജാണ് കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, എല്ലാവർക്കും എന്റെ സ്നേഹപൂർവമായ നമസ്കാരം. എന്റെ പേര് ഷാരോൺ, ഞാൻ ആലുവയിൽ നിന്നാണ്. നമ്മുടെ ജീവിതം മനോഹരമാകുന്നത് നല്ല സൗഹൃദങ്ങൾ കൊണ്ടാണ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും കൂടെയുണ്ടാകുന്ന, ചിരിയിലും വിഷമങ്ങളിലും കൈപിടിച്ച് കൂടെ നിൽക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാർക്ക് ഒരുപാടൊരുപാട് സ്നേഹം. നമ്മുടെ സൗഹൃദം എന്നും ഇതുപോലെ മനോഹരമായി നിലനിൽക്കട്ടെ. ഈ മനോഹരമായ പാട്ട് അജയൻ, രതീഷ്, ഷാജി, രാജേഷ്, സന്തോഷ്, രാധാകൃഷ്ണൻ, ബ്രഹ്മർ, സ്നേഹ, സിന്ധു, ബിന്ദു, സഫിയ, ഋഷി എന്നിവർക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ കാറ്റാടിത്തണലും എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ച് തരാം. എനിക്കുണ്ട് ഇതുപോലെ ഒരുപാട് കൂട്ടുകാർ, ഫ്രണ്ട്സ് എന്നല്ല, ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. ഫാമിലി പോലെ തന്നെയാണ്, കുടുംബം പോലെ തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ ഈ സൗഹൃദം എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ. ഈ പാട്ടിന് മറ്റൊരു ഡെഡിക്കേഷൻ കൂടിയുണ്ട് കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ബിന്ദു ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ബിന്ദു ടീച്ചറാണേ. എന്റെ കൂടെ കാറിൽ ഇപ്പോൾ ഉള്ള സിന്ധു മിസ്സിനും രശ്മി മിസ്സിനും ഐശ്വര്യ മിസ്സിനും പിന്നെ ഭവൻസ് ആദർശയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് കാറ്റാടിത്തണലും എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ സർപ്രൈസ് ആയിക്കോട്ടെ, ഇപ്പൊ ശരിക്കും സർപ്രൈസ് ആയില്ലേ?

നമുക്കടുത്ത മെസ്സേജ് നോക്കാം. ഹലോ, ഞങ്ങൾ സ്ഥിരമായി കേൾക്കുന്ന പരിപാടിയാണിത്. ഞങ്ങൾ എന്നും മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് പാട്ട് വെച്ച് തരാറില്ല. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പാവങ്ങളല്ലേ, കഷ്ടമുണ്ട് കേട്ടോ. ക്ഷമിക്കണേ, നമ്മൾ മനഃപൂർവ്വം വിട്ടുപോകുന്നതല്ല. ഒരുപാട് മെസ്സേജ് വരുന്നില്ലേ, അതിൻ്റെ ഇടയ്ക്ക് അറിയാതെ മിസ്സായി പോകുന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് ആ എന്താ പറയുക, ആ സങ്കടം അങ്ങ് മാറിയില്ല. അപ്പം ഈ മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. എലിഞ്ഞിപ്പാറ ചാലക്കുടിയിൽ നിന്നും ഫ്രാൻസിസ് രാജൻ വർഗീസ്, ഈ മൂന്ന് ചേട്ടന്മാരുമാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം അടുത്ത പാട്ട് ഫ്രാൻസിസ് ചേട്ടനും രാജൻ ചേട്ടനും വർഗീസ് ചേട്ടനും സ്പെഷ്യൽ ഡെഡിക്കേഷനാണേ.

ഹായ് നാലുമണിപ്പൂവെ, എനിക്കൊരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. തൃപ്പൂണിത്തറയിൽ നിന്ന് മീനുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മീനുവിൻ്റെ സിസ്റ്റർ ശ്രുതിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രുതിക്ക് വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഹായ് നാലുമണിപ്പൂവെ, സുഖമാണോ? എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കരയുന്ന ഇമോജിയൊക്കെ ഇട്ടിട്ട് എനിക്കൊരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനിൽ പാഞ്ഞാൾ തൃശൂർ ജില്ലയിൽ നിന്നുമാണ്. കരയൊന്നും വേണ്ട കേട്ടോ, പാട്ട് വെച്ചുതരാം. സിന്ധു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട് ചായ കുടിച്ചോ എന്ന്. പിന്നെ ചായയൊക്കെ അതിനിടയ്ക്ക് കുടിച്ചായിരുന്നു. വരാപ്പുഴ മണ്ണന്തുരത്തിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിക്കാനുണ്ടോ, പാട്ട് വെച്ചു തരും. അതുപോലെ തന്നെ തൃപ്പൂണിത്തറയിൽ നിന്നും ശ്രീദേവി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പാട്ട് വെച്ച് കൊടുക്കാം. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് കലാം. ഞാനൊരു കൊൽക്കത്ത ഭായിയാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ഒരു ഹിന്ദി അടിപൊളി സോങ് ആണ് കേട്ടോ ആള് ചോദിച്ചിരിക്കുന്നത്. തൃശ്ശൂര് കുന്നംകുളത്താണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് ആള് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേരും സ്ഥലവുമൊക്കെ വായിച്ചെടുത്തത്. എന്നാലും ഈ പ്രോഗ്രാം കേട്ടിട്ട് അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാൻ തോന്നിയല്ലോ, അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. നമ്മുടെ പരിപാടി കേൾക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം, സ്നേഹം. അപ്പോൾ ഭായിക്ക് വേണ്ടിയിട്ട് ഈ ബഹൻ എന്തായാലും നല്ല അടിപൊളി ഹിന്ദി പാട്ട് തന്നെ വെച്ചുതരും.

ഈ ഗാനത്തോടെ ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.

ആകാശവാണി കൊച്ചി എഫ്എം 102.3 സേവന വാർത്തകൾ. 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യ അവസരത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കാണ് അർഹത. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0475-22-23-5.

0: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0475 22 22 353.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറി.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
0: നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന് കീഴിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്കുള്ള അവസരം ഒരുക്കുന്നു. പാർട്ട് ടൈം ജോലി നൽകുവാൻ താൽപര്യമുള്ള സ്ഥാപന മേധാവികൾ UGB@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ 5 മണി വരെ 0484257756 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി, 0484257756.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കി വരുന്ന ഇ ഗ്രാൻസ് വിദ്യാഭ്യാസാനുകൂല്യ പദ്ധതി നടത്തിപ്പിനായി കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ നിയമിക്കുന്നു. ഒരു വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത BTech, MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 35 വയസ്സ്. താൽപര്യമുള്ളവർ ഈ മാസം 18 വൈകിട്ട് 5 കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0481-2-56-2-503. നമ്പർ ഒരിക്കൽ കൂടി, 0481-2-56-2-503.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
8: റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കേരള ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളിൽ 2025 മാർച്ചിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി പാസായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 1 ഗഡു 1,000 രൂപ കൈപ്പറ്റിയവർ 2 ഗഡു ലഭിക്കുന്നതിനായി വിദ്യാർത്ഥി പ്ലസ് ടുവിന് പഠിക്കുന്നു എന്നുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ്, വെള്ളപ്പേപ്പറിലുള്ള അപേക്ഷ, തൊഴിലാളിയുടെ ക്ഷേമനിധി കാർഡിന്റെ പകർപ്പ്, അംശാദായ കുടിശ്ശിക ഇല്ലാതെ അടച്ചതിനു തെളിവായി ക്ഷേമനിധി പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജിന്റെ പകർപ്പ് എന്നിവ സഹിതം സെപ്റ്റംബർ 30 മുൻപായി അങ്കമാലിയിലുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ്. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവഞ്ചൂർ മോർ അന്തോണിയോസ് ഇവാഞ്ചലിക്കൽ മിഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൌരന്മാർക്കായി നിർമ്മിച്ച

0: കനാൻ വയോജന സംരക്ഷണ വില്ലേജിന്റെ സമർപ്പണം ശനിയാഴ്ച നടക്കും. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വകുപ്പായതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥർ സമർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ദേശീയ തലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നവ് സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി തിരികെയെത്തിയ കേരള ലക്ഷദ്വീപ് എൻ സി സി ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ കോട്ടയം ബസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. അനധികൃത എൽ പി ജി സംഭരണവും വിതരണവും തടയുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ സ്ക്വാഡ് പൂജപ്പുരയിലെ ഒരു ഗ്യാസ് സ്റ്റൗ റിപ്പയർ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വാണിജ്യ സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നുകൂടി അപേക്ഷിക്കും. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. കർക്കിടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 21-നാണ് നട അടയ്ക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30-നാണ് മത്സരം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 കഴിഞ്ഞ് 2:44. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആകാശത്തിലെ പറവകൾ എന്ന ചിത്രത്തിലെ ഗാനം. ചിത്ര പാടിയത് രചന എസ് രമേശൻ നായർ. സംഗീത സംവിധാനം എസ് ബാലകൃഷ്ണൻ.

അടുത്ത ഗാനം മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിൽ നിന്ന് ഹരിഹരൻ, അനുരാധ ശ്രീറാം എന്നിവരും സംഘവും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണമൊരുക്കിയത് കെ എൽ ശ്രീറാം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബറോൺ മോൾ ഇടപ്പള്ളി.
3: ഗൗരി ശങ്കരം എന്ന ചിത്രത്തിലെ ഗാനം, മധു ബാലകൃഷ്ണൻ, അബിത എന്നിവർ പാടിയത്. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ.

സിംഫണി എന്ന ചിത്രത്തിലെ ഗാനം പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര എന്നിവർ പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ചിട്ടപ്പെടുത്തിയത് ദീപക് ദേവ്.

വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിനു വേണ്ടി സുജാത മോഹൻ പാടിയ ഗാനം. ഗാനശില്പികൾ എസ് രമേശൻ നായർ, എം ജയചന്ദ്രൻ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ജൂലൈ 16 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ എം സുമ മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ജൂലൈ 16 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

കണ്ണനും കണ്ണാടിക്കും എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്ര പാടിയത് ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ. ഇനി വെള്ളിത്തിര എന്ന ചിത്രത്തിലെ ഗാനം ബിധു പ്രതാപ്, മോഹൻ സിതാര എന്നിവർ നയിച്ചത്. രചന ഷിബു ചക്രവർത്തി, ഈണമൊരുക്കിയത് അൽഫോൺസ് ജോസഫ്.

ചെട്ടി മകളെ ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മകളെ ചവിട്ടി പൊട്ടിച്ച്.

0: വെള്ളിത്തിര എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ്, സുജാത മോഹൻ എന്നിവർ നയിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഷിബു ചക്രവർത്തി, ഈണമൊരുക്കിയത് അൽഫോൺസ് ജോസഫ്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേല പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകറാണ്. കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക, നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ മാഡത്തോട് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: 2018 നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ചക്ക ഒരു വിശിഷ്ട വിഭവമാണെന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാം?
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ സമൃദ്ധമായി വളരുന്ന ചക്കയ്ക്ക് തീർച്ചയായും ഇവിടുത്തെ മറ്റു പ്രചാരമുള്ള

0: പഴങ്ങളായ പൈനാപ്പിൾ, മാങ്ങ, വാഴപ്പഴം എന്നിവയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളും പല ആരോഗ്യദായക ഘടകങ്ങളുടെ തോതിൻ്റെ കാര്യത്തിലും കുറച്ചുകൂടി മുൻപന്തിയിലുമാണ് ഇവയ്ക്ക് സ്ഥാനമുള്ളത്. ഉദാഹരണത്തിന് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിൻ്റെ കാര്യം തന്നെ നോക്കാം. 100 ഗ്രാം ചക്കയിൽ ഏകദേശം ഒരു 1.72 ഗ്രാം മാംസ്യമുള്ളപ്പോൾ പൈനാപ്പിളിൽ 0.5 ഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. വാഴപ്പഴത്തിലാണെങ്കിൽ 1 ഗ്രാം. അതുപോലെ തന്നെ വിറ്റാമിനുകളായ തയാമിൻ, നയാസിൻ, പിരിഡോക്സിൻ, ഫോളിക് ആസിഡ് ഇവയെല്ലാം തന്നെ ചക്കയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ധാതുലവണങ്ങളായ പൊട്ടാസ്യം, സിങ്ക്, മെഗ്നീഷ്യം എന്നിവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കൂടാതെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ അണുനാശിനിയായും രക്തത്തിലെ പഞ്ചസാര ക്രമീകരിക്കാനും മുറിവുണങ്ങാനും പ്ലാവിൽ നിന്നുമുള്ള മരവുരി, പ്ലാവിലെ ഇല ഇവയുടെ എല്ലാം സത്ത് അടങ്ങുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔഷധപരമായും പോഷകപരമായും ചക്കയ്ക്ക് മുതിർന്ന സ്ഥാനം തന്നെയാണ് ഉള്ളത്.
1: പിന്നെ എന്തുകൊണ്ടാണ് മാഡം ചക്കയുടെ പ്രചാരം കുറവായി പോയത്?
0: ചക്കയുടെ വലിപ്പം തന്നെയാണ് ഇവയുടെ ഉപയോഗം കുറയാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇന്ന് നമ്മളിൽ മിക്ക പേർക്കും ചക്ക മുറിച്ചെടുത്ത് ചുള നീക്കാനും അതിൻ്റെ അരക്ക് കൈകാര്യം ചെയ്യാനും നേരെയില്ല. ചക്കച്ചുളകൾ വേർതിരിച്ച് അരിഞ്ഞും കൂടി വച്ചിരുന്നാൽ തീർച്ചയായും നമ്മളത് വാങ്ങാൻ മുതിരും. ഇതുകൂടാതെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചക്കയെ പ്ലാവിൽ നിന്നും താഴേക്ക് ഇറക്കുന്നതൊരു ചിലവേറിയ കർമ്മമാണ്. പ്ലാവിൻ്റെ ഉയർന്ന ശാഖകളിലാണല്ലോ ചക്ക പിടിച്ചിരിക്കുന്നത്. പിന്നീട് ഒരു കാരണം കൂടി കാണുന്നത് ഇവയിൽ നിന്നും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുമാകാം. ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക് പോലത്തെ വിഭവങ്ങളോട് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യത കുറവായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്.
1: ചക്കയുടെ ഒരു ഭാഗവും കളയാനില്ല എന്നാണല്ലോ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ചക്ക ചുളയും കുരുവും കഴിക്കുന്ന കാര്യമാണ്. മടലും ചകിണിയും കന്നുകാലികൾക്കുള്ളതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ചക്ക ചുളയുടെ കൂടെയുള്ള ചകിണി ഭക്ഷ്യനാരുകൾ കൊണ്ട് സമൃദ്ധമാണ്. തീർച്ചയായും ഇതിനെ പച്ചക്കറിയായി പാചകം ചെയ്ത് നമ്മുടെ തോരൻ, അവിയൽ എന്നിവയിൽ ഉൾപ്പെടുത്താം. കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ സാധിക്കും. ചക്കയുടെ നടുവിലത്തെ കൂഞ്ഞുകൊണ്ട് ഇറച്ചിയെ വെല്ലുന്ന വിഭവങ്ങൾ തയ്യാറാക്കാം. ചക്ക മടൽ ജെല്ലി നിർമ്മാണത്തിന് ഉത്തമമായ അസംസ്കൃത സ്രോതസ്സാണ്. പേരക്കയിലും പപ്പായിലും മറ്റും അടങ്ങിക്കാണുന്ന പെക്റ്റിൻ ചക്ക മടലിലും ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. നിശ്ചിത രീതിയിൽ തയ്യാറാക്കി ഉണക്കിപ്പൊടിച്ച മടലിൻ്റെ മാവ് കൊണ്ട് പപ്പടം, വേഫർ പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ മീതെയുള്ള പാട വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന ഒരു വിഭവം പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചു വന്നിരുന്നതാണ്. ചക്കയുടെ മുള്ള് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഉണക്കി വെച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് ചേർത്ത് കുടിക്കുന്നത് ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കാരണമാകുന്നുവെന്ന് പറയുന്നുണ്ട്.
1: അപ്പോൾ ചക്ക കൂടുതൽ ഭക്ഷിക്കാനും അതിൻ്റെ സ്വീകാര്യത കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
0: ഇപ്പോഴത്തെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് വിഭവങ്ങളായി ചക്കയെ മാറ്റിയാൽ ഉപഭോക്താക്കൾ ഏറെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. പച്ച ചക്കച്ചുളകളെ ഇറുത്തെടുത്ത് നീറ്റായി കവറുകളിൽ പാക്ക് ചെയ്തു വെച്ചാൽ തന്നെ ആവശ്യക്കാർ എത്തും. ഒരു ചെറിയ അണുകുടുംബത്തിന് 4-5 ചുള മതിയാകുമല്ലോ. ചക്കച്ചുളയും കുരുവും വാട്ടി ഉണക്കി വെച്ചിരുന്നാൽ ചക്കയില്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉണക്കി പൊടിച്ചു വെച്ചിരുന്നാൽ പ്രാതൽ വിഭവങ്ങളായ പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി എന്നിവയുടെ മാവിൽ മിശ്രിതപ്പെടുത്തിയാൽ ശരിക്കും ഗുണമേറിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വറക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടിൽ ഇവ ചേർക്കുന്നത് അവ നന്നായി മുരിഞ്ഞു കിട്ടാനും ഇടയാക്കുന്നു. ഗ്ലൂട്ടൻ എന്ന ഘടകം ചക്കയിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തേണ്ടി വരുന്നു.
1: ചക്കയിൽ നിന്നും പാനീയങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കപ്പഴത്തിൻ്റെ പാനീയങ്ങൾ അധികം കമ്പോളത്തിൽ കാണുന്നില്ല. തീർച്ചയായും ഇവ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കൂഴച്ചക്കയിലെ നാരുകളും വരിക്കച്ചക്കയുടെ ഉറപ്പുള്ള ഘടനയുമാണ് ഇതിന് ശരിക്കും തടസ്സമാകുന്നത്. ചക്കച്ചുള ധാരാളമുള്ളപ്പോൾ അവയെ മിക്സിയിൽ അടിച്ച് കുഴമ്പാക്കി, അതായത് വരിക്കച്ചക്കയെ നമുക്ക് ആവി കയറ്റി കുഴമ്പാക്കേണ്ടി വരും. ഈ പരുവത്തിൽ ഇവയെ ഫ്രീസറിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. ആവശ്യാനുസരണം പഞ്ചസാരയും സിട്രിക് ആസിഡും ചേർത്ത് പാനിയിൽ ഉണ്ടാക്കി ഈ കൂട്ടിനെ അതുമായിട്ട് മിശ്രിതപ്പെടുത്താവുന്നതാണ്. ഏലക്കയുടെ സത്ത് കൂടി ചേർക്കാവുന്നതാണ്. അപ്പം ഇതിന് രുചി ഏറും.
1: അടുത്തിടെയായി ചക്ക പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്?
0: പച്ച ചക്ക പഴുത്ത ചക്കയെ അപേക്ഷിച്ച് പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദം തന്നെയാണ്. ഇവയിൽ 20% മാത്രം പഞ്ചസാര അടങ്ങുന്നുള്ളൂ. എന്നാൽ നാരുകളും മാംസ്യവും ഉയർന്ന തോതിലുമാണ്. ഇത് ദഹന പ്രക്രിയ സാവധാനത്തിലാക്കാനും പഞ്ചസാര രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന തോത് കുറയ്ക്കാനും ഇടയാക്കും.

0: കൂടാതെ നാരുകളും പ്രോട്ടീനും നിറഞ്ഞ വിഭവങ്ങൾ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടും നമുക്ക്. നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ ഇത് ഇടയാക്കുന്നു. ഇത് തടി കുറയാനും HbA1c എന്ന രക്തത്തിലെ പഞ്ചസാരയുടെ പ്രധാനപ്പെട്ട അളവുകോലിനെ കുറയ്ക്കാനും ഇടയാക്കുന്നു. കമ്പോളത്തിൽ ലഭിക്കുന്ന ചക്കപ്പൊടി 30 ഗ്രാം വീതം ദിവസേന കഴിച്ചതുവഴി പ്രമേഹ രോഗികളിൽ ഈ HbA1c കുറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
1: സാധാരണ പറയാറുണ്ടല്ലോ, ചക്ക കഴിക്കുന്നത് ദഹനക്കുറവും ഗ്യാസ് ട്രബിളിനുമൊക്കെ കാരണമാകാറുണ്ടെന്ന്. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ?
0: അമിതമായി കഴിക്കുമ്പോൾ മാത്രമേ ചക്ക ദഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നുള്ളൂ. ദിവസേന ഒരു 3-4 ചക്കച്ചുള ഗുണമാണ് ചെയ്യുന്നത്. ആയുർവേദ വിധി പ്രകാരം ഏതെങ്കിലും കട്ടിയായി കഴിക്കുന്ന ആഹാരത്തിന് മുൻപായി, അതായത് പ്രാതലിനോ ഊണിനോ മുമ്പായി ചക്ക കഴിക്കുന്നതാണ് നല്ലത്. കുടലിലെ എൻസൈമുകൾ നന്നായി ദഹനത്തെ സഹായിക്കുന്നത് അപ്പോഴാണ്. പച്ച ചക്ക പാചകം ചെയ്യുകയാണെങ്കിൽ ധാരാളം ജീരകം, കുരുമുളക്, ഐമോദകം, മഞ്ഞൾ എന്നിവ ചേർക്കുന്നത് ദഹനത്തെ സഹായിക്കും. ചക്ക ചുളയേക്കാളും കുരുവിലാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒളിഗോസാക്രൈഡുകൾ അടങ്ങുന്നത്. ചക്ക കുരുമാവിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുന്നതുവഴി ഒളിഗോസാക്രൈഡുകളുടെ തോത് കുറഞ്ഞതായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പഠനത്തിൽ തെളിയുകയുണ്ടായി.
1: ചക്ക കൊണ്ട് നമുക്ക് അച്ചാർ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കയ്ക്ക് തനതായ പുളിരസം ഇല്ലാത്തതുകൊണ്ട് അവയെ നാരങ്ങാ നീരിലോ വിനാഗിരിയിലോ 2 ദിവസം മുക്കി വച്ചതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അച്ചാറിന് ചക്കയുടെ കൂഞ്ഞാണ് ഉത്തമം. ഇറച്ചി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കൂഞ്ഞുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റും വഴറ്റിച്ചേർത്ത് ഇവയുടെ രുചി കൂട്ടാവുന്നതാണ്.
1: ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ബേക്കറി ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും?
0: ചക്ക ചുളയും കുരുവിൻ്റെയും മാവ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കടലമാവിൻ്റെ കൂടെ ചേർത്ത് മിക്സ്ചർ, പക്കാവട, മുറുക്ക് പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാം. മൈദാമാവിൻ്റെ കൂടെ 30% വരെ ഈ കൂട്ടുകൾ ചേർത്ത് ബ്രെഡ്, ബണ്ണ്, റസ്ക്, പിസ ബേസ് പോലത്തെ വിഭവങ്ങൾ വരെ നിർമ്മിക്കാം. ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ 100% ചക്കമാവ് ചേർക്കാൻ സാധ്യമല്ല. കാരണം ഇതിൽ ഗ്ലൂട്ടൻ എന്ന ഘടകം തീരെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവ ഒന്നുകിൽ ഗോതമ്പ് മാവോ മൈദാമാവിൻ്റെ കൂടെ ചേർത്താണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നത്. പിന്നെ ചക്ക കൊണ്ടുള്ള തേര, ചക്കയുടെ മാവ് ചേർത്ത് നമുക്ക് ബർഫി, ഹലുവ, ചക്കയുടെ ചുള വിളയിച്ച് കാൻഡി തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ പരമ്പരാഗത പായസം, ചക്ക വരട്ടി, ചക്കയട എന്നിവയെല്ലാം ഇന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പ്രിയമുള്ള വിഭവങ്ങളാണ്.
1: മാഡം, ഇപ്പൊ തല്ലൻ ചക്കയ്ക്ക് പ്രചാരമേറുന്നു എന്നത് കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ?
0: ശരിയാണ്. പാലക്കാട്, മലപ്പുറം ഭാഗത്തു നിന്നും തല്ലൻ ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് നമ്മൾ പറയുന്ന ഇളം ചക്കകൾ ഗൾഫിലേക്കും മറ്റും പുറം രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സസ്യാഹാരത്തിനും മേളിൽ വീഗൻ ആഹാരം രീതിയിലേക്ക് നല്ലൊരു 10% ആൾക്കാർ തിരിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ച് ഇറച്ചി തയ്യാറാക്കുന്നത് പോലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്നത്. അതായത് കട്ട്ലറ്റ്, റോൾസ്, ഹാംബർഗർ, പിസ തുടങ്ങിയതിലെല്ലാം ഇറച്ചിക്ക് പകരം ഈ തല്ലൻ ചക്കയെ വേവിച്ച് മസാല ചേർത്ത് ചേർക്കുന്നതാണ്.
1: ഇത്രയും നേരം നമ്മൾ ചക്കയെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ചക്കക്കുരു നമുക്ക് ആരോഗ്യദായകമാണോ അതോ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകം അതിലുണ്ടോ?
0: മറ്റ് ഏത് പഴങ്ങളുടെ കുരുവിനേക്കാളും ഗുണങ്ങൾ ഏറെ ചക്കക്കുരുവിനാണുള്ളത്. ചക്കക്കുരുവിൻ്റെ സത്ത് ഇന്ന് വളരെയേറെ പഠനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് അണുനാശക സ്വഭാവം, രോഗപ്രതിരോധ ശേഷി, എന്തിന് ക്യാൻസറിനെ വരെ തടയാൻ കഴിവുള്ളതായി തെളിഞ്ഞിരിക്കുന്നു.
1: കൂഴച്ചക്കയ്ക്ക് നാരുകൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവയുടെ സ്വീകാര്യത വരിക്ക ചക്കയെ അപേക്ഷിച്ച് കുറവാണല്ലോ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഇവ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ?
0: 2018 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു PhD ഗവേഷണ റിപ്പോർട്ടിൽ കൂഴച്ചക്കയിൽ വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതൽ അന്നജം, മാംസ്യം, നാരുകൾ, കാൽസ്യം, കോപ്പർ, ബീറ്റാ കരോട്ടിൻ വരെ അടങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇരുമ്പ്, പൊട്ടാഷ്യം, സിങ്ക് എന്നിവയിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും താരതമ്യപ്പെടുത്താവുന്ന തോതിൽ തന്നെയാണ് ഇവയിൽ അടങ്ങുന്നത്. കൂടാതെ ഈ പോളിഫീനോളുകൾ, അതായത് ഇപ്പോൾ ആരോഗ്യദായകമായ വിഭവങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ പറയുന്നത്, പോളിഫീനോളുകൾ, ആൻറ്റിഓക്സിഡൻറ്റുകളെല്ലാം, ഇവ കൂഴച്ചക്കയിൽ തന്നെയാണ് മറ്റ് വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്.
1: ചക്ക ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി അത് സ്ത്രീകൾക്കൊരു വരുമാനം കൈവരിക്കാവുന്ന ഒരു മേഖലയാക്കി മാറ്റിക്കൂടെ?
0: തീർച്ചയായിട്ടും. സീസണിലുണ്ടാക്കുന്ന ചക്ക പരമാവധി സംഭരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാതെ ഇവിടെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾക്കായി തരംതിരിച്ച് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ചു വെക്കാവുന്നതാണ്. ഇടക്കാല സംസ്കരണമുണ്ടെങ്കിൽ, സീസൺ അല്ലാത്തപ്പോൾ ഇവ കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ നിർമ്മിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് പഴുത്ത ചക്ക കുഴമ്പായും പച്ച ചക്ക ഉണക്കിയും സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് അവയെ ഡിമാൻഡ്

0: ഒത്ത് പാനീയങ്ങളോ പലഹാരങ്ങളോ ആക്കി മാറ്റാവുന്നതാണ്.
1: ചക്ക ഭക്ഷ്യ സുരക്ഷയ്ക്കായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
0: ഒരു കാലത്ത് ചക്ക നെല്ലരിയെപ്പോലെ നമ്മുടെ പ്രധാന ഭക്ഷണമായിരുന്നു. നെല്ലരി, ഗോതമ്പ് എന്നിവ കമ്പോളങ്ങളിൽ സുലഭമായപ്പോൾ ഈ ഭക്ഷണരീതി മാറി. ചക്കയുടെ പ്രത്യേകത ഇതിനെ നമുക്ക് പച്ചയായിട്ടും പഴുതായിട്ടും ഭക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. വർഷത്തിൽ മിക്ക ഇടങ്ങളിലും 6 മാസം വരെ ചക്ക ലഭ്യമാകുന്നുമുണ്ട്. ഇവയെ സംസ്കരിച്ച് സൂക്ഷിച്ചു വച്ചാൽ വർഷം മുഴുവൻ ഇവയെ ലഭ്യമാക്കാനും സാധിക്കും. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് ചക്കയെ പ്രചരിപ്പിക്കേണ്ടി വരുന്നത്.
1: ചക്കയെക്കുറിച്ചും ചക്ക ഉത്പന്നങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. കുടുംബശ്രീ പ്രവർത്തകർക്കും വനിതാ കൂട്ടായ്മകൾക്കുമൊക്കെ ഇതൊരു സംരംഭമായി തുടങ്ങി നല്ലൊരു വരുമാനദായക മാർഗമാക്കി മാറ്റാവുന്നതാണ്. ഇത്രയും നേരം ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
0: നന്ദി.
1: കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമാ ദിവാകർ.
2: അക്ഷരമുറ്റങ്ങളിൽ ഇനി മുതൽ കനിപ്പന്തലൊരുക്കി കൃഷിവകുപ്പ്. പച്ചക്കറികൾക്കൊപ്പം ഫലപോഷണ തോട്ടങ്ങളിലൂടെ വിഷരഹിത ഫലവർഗ്ഗങ്ങളും സ്കൂൾ അങ്കണങ്ങളിൽ വേരോട്ടം കുറിക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 17 രാവിലെ 10:30 വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നു. മധുരം കിനിയുന്ന ഫലവർഗ്ഗങ്ങൾക്കായി കലാലയമുറ്റങ്ങളിൽ കനിപ്പന്തലുകൾ ഒരുങ്ങുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
0: ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
4: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്.

0: ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർഹ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും, അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ വിലിയംസ്.

0: ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചർ.

0: പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിറിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിറിലെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: നാളത്തെ പരിപാടി രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് തെരേസ ജോസ്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിറിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. ലളിതാംബിക അന്തർജനത്തിന്റെ തിരികെ വരിക എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോടറിലെ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 മഹിതം മലയാളം. ഈ ഗാനം ഇന്നത്തെ ഗാനം. ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, ബഹിരാകാശത്തും മലയാളി. 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
3: പ്രകാർ PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: നാളെ രാവിലെ 8:05 ചിത്രപതംഗം, തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലൈക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഓട്ടൻതുള്ളൽ, കൊക്കോതമംഗലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 11:30 എൻ സി ആർ ടി സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ, തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം സുമ മറുപടി നൽകുന്നു.

0: മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശകാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നാളെ വൈകിട്ട് 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 രാമായണ മാസാചരണത്തിന്റെ കാലിക പ്രസക്തി. അമൃതഭാരതി വിദ്യാപീഠം ഉപാധ്യക്ഷൻ ബി വിദ്യാസാഗർ സംസാരിക്കുന്നു. 6:50 കിസാൻ വാണി. മത്സ്യബന്ധന മേഖലയിൽ ICAR CIFTിന്റെ സാങ്കേതിക വിദ്യാ വികസനങ്ങളും പ്രവർത്തനങ്ങളും വിശദമാക്കുന്നു സ്വിഫ്റ്റ് ഡയറക്ടർ ജോർജ് നയനാൻ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, ബഹിരാകാശത്തും മലയാളി. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരികുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസിലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റിയാനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നാടകം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20:15. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. ഇന്ന് ചിത്രകല പാടിയ ഗാനം, രചന ചന്ദ്രൻ പുറക്കാട്, സംഗീത സംവിധാനം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന്. പാടിയത് ചിത്രകല, രചന ചന്ദ്രൻ പുറക്കാട്, സംഗീത സംവിധാനം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ പണിയെടുക്കുന്നവരുടെ മക്കൾക്കുള്ള സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്നീ പദ്ധതികളിലേക്കായി ഇപ്പോൾ അപേക്ഷിക്കാം. അവസാന തീയതി ഓഗസ്റ്റ് 15. കൂടുതൽ വിവരങ്ങൾക്ക് അതത് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. മംഗലം ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന SSLC +2 യോഗ്യതയുള്ളവർക്കായി കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ്, വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിക് വെൽഡിംഗ് എന്നീ കോഴ്സുകൾക്ക് ITIയിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0492225845. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0492225845.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബറോൺ മോൾ, ഇടപ്പള്ളി.
0: പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ടീച്ചർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അക്കാദമിക് കൌൺസിലർ, മെക്കാനിക്കൽ ഫാക്കൽറ്റി, അക്കൌണ്ടിംഗ് ഫാക്കൽറ്റി, സിവിൽ ഫാക്കൽറ്റി, ഫിനാൻഷ്യൽ മെക്കാനിക്കൽ കൺസൾട്ടന്റ്, മാനേജർമാർ, പാർട്ട് ടൈം എംപ്ലോയീസ് എന്നീ ഒഴിവുകൾ നികത്തുന്നതിനായി ഈ മാസം 18 രാവിലെ 10 മണിക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ്

0: എക്സ്ചേഞ്ചിൽ അഭിമുഖം സംഘടിപ്പിക്കുന്നു. എസ് എസ് എൽ സി, പ്ലസ് ടു, എം ഇ, ബി ഇ, ബി കോം, എം കോം, ബി ടെക്, എം ടെക്, ഡിപ്ലോമ ഇൻ സിവിൽ, എം എസ് സി മാത്സ് ഡിഗ്രി യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് മേളയിൽ പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0491-2505-5. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-2505-5.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
0: ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ നടത്തുന്ന 4 വർഷ BA സംസ്കൃതം സാഹിത്യം ഓണേഴ്സ് പ്രോഗ്രാമിൽ പൊതുവിഭാഗത്തിലും സംവരണ വിഭാഗങ്ങളിലും ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 20 രാവിലെ 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യരായ വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സംസ്കൃതം സാഹിത്യം വിഭാഗത്തിൽ ഹാജരാകണമെന്ന് സർവകലാശാല അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ssus.ac.in. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഓഗസ്റ്റ് 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും യോഗ്യതയും മറ്റു വിശദവിവരങ്ങളും അറിയുന്നതിനും https://recruit.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484-286-2561. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-286-2561. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യ UK സഹകരണത്തിലെ സുപ്രധാന നിമിഷമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. UKയിൽ താൽക്കാലിക ജോലികൾ ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ പിന്തുണ നൽകും. ഇന്ത്യൻ സംരംഭങ്ങളുടെ മത്സരശേഷി ഇതിലൂടെ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 99% ഇന്ത്യൻ കയറ്റുമതിക്കും UK വിപണിയിൽ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഇളവ് ലഭിക്കും. UKയിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇരട്ട സംഭാവനകളിൽ 5 വർഷം വരെ ഇളവ് സാമൂഹിക സുരക്ഷാ കരാർ പ്രകാരം ലഭിക്കും. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര സാമ്പത്തിക കരാർ കേരളത്തിലെ വ്യവസായങ്ങൾക്കും ഏറെ

0: ഗുണകരമാകുന്നു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി രംഗത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ യുകെ വിപണിയിൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നത് കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാണെന്ന് ഫിക്കി കേരള ചെയർ സേവിയോ മാത്യു ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: യുകെയിൽ നിരവധി പ്രവാസി മലയാളികൾ ഉള്ളതിനാൽ പുതിയ കരാർ കേരളത്തിൽ നിന്നുള്ള ഭക്ഷ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിലാണ് കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയിലെ വലിയൊരു പങ്ക് സംരംഭങ്ങളും എന്നത് ഈ കരാറിന്റെ ഗുണം കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായകമാകും. സമുദ്രോൽപ്പന്ന മേഖല, ടെക്സ്റ്റൈൽസ്, പാദരക്ഷകൾ എന്നിവയാണ് കരാർ മൂലം കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റ് പ്രധാന മേഖലകൾ. കരാർ പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനം തന്നെ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സമുദ്രോൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും കയറ്റും ഇത് ചെയ്തതും കരാർ ഭാവിയിൽ ലഭ്യമാക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണ്.
0: രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. 127,500 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ആഗോള സെമി കണ്ടക്ടർ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 62,500 കോടി രൂപ ചെലവിൽ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത 5 വർഷം കൊണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണം 39,00,000 കോടിയിലേക്ക് ഉയർത്താനും 60,000 തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധ്യത എന്നിവ സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യവുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി വിജയ് ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു.
2: കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിംഗും ഇൻഫർമേഷൻ ഷെയറിംഗിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെപ്പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരാർ പ്രകാരം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിനുള്ളതെന്നും തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെന്ന വസ്തുത വിസ്മരിക്കരുതെന്നും മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അടുത്ത ബുധനാഴ്ച സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം കോടതി കേൾക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. കർക്കടകം ഒന്നായ മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യൻമാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും.

0: കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: ഇന്ന് രാത്രിയിലെ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലുതും കടുത്തതുമായ വൈരങ്ങളിലൊന്നിന്റെ പുതിയ അധ്യായമാണ്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ ചിറകിലേറി ഒരു കിഡിലൻ സ്ക്വാഡ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയൻ അൽവാരസ്, എമിലിയാനോ മാർട്ടിനസ്, ലോകത്തെ വിറപ്പിച്ച പോരാളിക്കൂട്ടം. മറുവശത്ത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക, കോൾ പാൽമർ, ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്താകുന്ന സൂപ്പർ താരനിര. മൂന്ന് ലോക കിരീടങ്ങളുമായി അർജന്റീന. 1966 ശേഷം വീണ്ടും ലോകം കീഴടക്കാൻ കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട്. ഈ മത്സരം ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള മത്സരങ്ങളിലൊന്നായി അധികൃതർ കണക്കാക്കി കഴിഞ്ഞു. കാരണം ഇത് രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, രണ്ട് രാജ്യങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഫുട്ബോൾ ബലാബലം വീണ്ടും കൊമ്പ് കോർക്കുകയാണ്.
0: വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ലൌനി ദമ്പതികളുടെ സംസ്കാരം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. ജൂബിലി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോചാരം അർപ്പിച്ചു. കോഴിക്കോട് കക്കോടിയിൽ രണ്ടാൾ താഴ്ചയുള്ള ഭൂഗർഭ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസതടസ്സമുണ്ടായി ഒരു തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കും. ദേശീയതലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി കേരള ലക്ഷദ്വീപ് എൻസിസി ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചി സതേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മഹാരാഷ്ട്രയിലെ ലോണാവലിയിൽ 17 എൻസിസി ഡയറക്ടറേറ്റുകൾ തമ്മിൽ നടന്ന മത്സരങ്ങളിലാണ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റണ്ണേഴ്സ് അപ്പ് സ്ഥാനം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ട കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിൽ നിന്ന് ചിത്ര പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീത സംവിധാനം വിദ്യാസാഗർ.

അടുത്ത ഗാനം ദേശാടനം എന്ന ചിത്രത്തിൽ നിന്ന് ദീപാങ്കുരൻ, മഞ്ജു മേനോൻ എന്നിവർ പാടിയത്. രചന, സംഗീത സംവിധാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇന്ന് 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളും 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി FM നിലയം നാളെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം സുമ മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-24-39 അല്ലെങ്കിൽ 0484-24-24-38 അല്ലെങ്കിൽ 9446-45-588 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ മഴയുണ്ടായില്ല. ഇന്നും നാളെയും കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6°C, കുറഞ്ഞ താപനില 25.4°C.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: പച്ചക്കറികളാലും ഔഷധസസ്യങ്ങളാലും സമൃദ്ധമാണ് ലളിതാംബികയുടെ വീട്. ഭൂമി നമുക്കായി കാത്തുവച്ച ഔഷധസസ്യങ്ങളിൽ 100 ഇനങ്ങൾ നട്ടുപരിപാലിക്കുന്നു ഈ വീട്ടമ്മ. വിശ്രമകാല ജീവിതം കൃഷിയിലൂടെ ആസ്വാദകരമാക്കുകയാണ് ഏലൂർ മഞ്ഞുമ്മലിലെ PG ലളിതാംബിക. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാർഷിക ജീവനത്തിൽ കേൾക്കാം പച്ചക്കറികൾക്കൊപ്പം വിവിധ ഇനം ഔഷധ സസ്യങ്ങളും നട്ടുവളർത്തുന്ന ഏലൂർ മഞ്ഞുമ്മലിലെ PG ലളിതാംബിക പങ്കുവയ്ക്കുന്ന കാർഷിക അനുഭവങ്ങൾ. നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഫുൾ ടൈം കൃഷിയിലേക്ക് തുടങ്ങിയത്. 2008 റിട്ടയർ ചെയ്തു.

0: പിന്നെ കുറച്ച് നാൾ ഞാൻ കൃഷിയൊന്നും ചെയ്തില്ല. പിന്നെ 2013 മുതലാണ് ഞാൻ ഫുൾ ടൈം കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനം, അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പൊ കൃഷി തുടങ്ങിയത്.
1: ഏകദേശം ഒരു 13 വർഷത്തോളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ? അന്ന് മുതലേ ഇത്രയും കൃഷി ചെയ്യുന്നുണ്ടോ? എങ്ങനെയായിരുന്നു കൃഷിയുടെ തുടക്കം?
0: തുടക്കം ഇത്രയൊന്നും ഉണ്ടായില്ല. പറമ്പെല്ലാം കാട് പിടിച്ച കിടക്കായിരുന്നു. അതെല്ലാം മരങ്ങളെല്ലാം വെട്ടിക്കതിനു ശേഷം ആണ് കൃഷിയെ തുടങ്ങിയത്. അപ്പൊ തൊട്ട് പിന്നെ ഓരോ കൃഷികൾ ചെയ്യാൻ തുടങ്ങി. അതുവരെ മരങ്ങളുള്ള കാരണം കുറച്ച് കാടും ചോലയൊക്കെ ആയിരുന്നു.
1: എന്തൊക്കെ പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്?
0: ഞാൻ ഒരുവിധം എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. വഴുതന, വെണ്ട, ചീര, ചുരക്ക, കുമ്പളങ്ങ, മത്തങ്ങ, പിന്നെ മുളക് പലതരം, അതുപോലെ തന്നെ ഈ വഴുതനയും പലതരം ഉണ്ട്. മാട്ടുകുള്ള വഴുതന, വയലറ്റ് വഴുതന, ഉണ്ട വഴുതന, വെള്ള വഴുതന, നീളം വെള്ള വഴുതന, പിന്നെ വേങ്ങേരി വഴുതന, അങ്ങനെ വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാ പച്ചക്കറികളും, എല്ലാം എന്ന് വെച്ചാൽ ഒരുവിധം പച്ചക്കറികളൊക്കെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ.
1: കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്?
0: കിഴങ്ങ് വർഗ്ഗങ്ങള് ചേന, ചേമ്പ്, ചേമ്പ് പലതരം ഉണ്ട്. കണ്ടിച്ചേമ്പുണ്ട്, ചെറുചേമ്പുണ്ട്, പിന്നെ നീലച്ചേമ്പുണ്ട്, വയനാടൻ ചേമ്പുണ്ട്, അത് നീല തന്നെയാണ്. പിന്നെ കാച്ചിലുണ്ട്, കാച്ചിൽ നീലയുണ്ട്, വയലറ്റ് ഉണ്ട്, പിന്നെ നീണ്ടിക്കാച്ചിൽ എന്ന് പറയണമുണ്ട്, പിന്നെ വേറെ അടതാപ്പുണ്ട്, നനകിഴങ്ങുണ്ട്, അങ്ങനെ കുറെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചെയ്യുന്നുണ്ട്.
1: ഇതെല്ലാം വീടിന് ചുറ്റുമാണോ ചെയ്യുന്നത്, അതോ വേറെ സ്ഥലത്താണോ ചെയ്യുന്നത്?
0: ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് ചെയ്യണുള്ളൂ. ഇപ്പൊ എനിക്ക് വേറൊരു പറമ്പുണ്ട്, ഞാൻ അവിടെയാണ് കൃഷി ചെയ്യുന്നത്. അവിടെ കുറെ തേക്കിന്റെ തൈകളുണ്ട്. അപ്പൊ ഈ കാച്ചിലും ഈ അടതാപ്പും എല്ലാം അതിലേക്ക് പടർത്തിയാണ് ഞാൻ ചെയ്യുന്നത്.
1: അത് ചേച്ചിയുടെ തന്നെ സ്വന്തം സ്ഥലമാണ്?
0: അതെ അതെ, എന്റെ സ്വന്തം സ്ഥലം തന്നെയാണ് അവിടെ ചെയ്യുന്നത്.
1: കൃഷിയിലേക്ക് വരാനായിട്ട് എന്തായിരുന്നു ഒരു പ്രചോദനം? ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷം കുറച്ചു നാള് കഴിഞ്ഞിട്ടാണ് കൃഷി തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് കാരണം എന്താണ്?
0: അതിന് കാരണം എന്റെ ഹസ്ബൻഡ് 2011 മരിച്ചു. അതുവരെ പുള്ളിക്കാരനായിരുന്നു. പുള്ളിയും സ്റ്റേറ്റ് ഗവൺമെന്റില് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പൊ അത് റിട്ടയർ ചെയ്തിട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ പുള്ളി എല്ലാം കാര്യങ്ങൾ ഇതുപോലെ തന്നെ ചേനയും ചേമ്പും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്കത് നോക്കേണ്ടി വന്നില്ല. പിന്നെ പുള്ളിയുടെ മരണശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെയാണ് 13 മുതൽ തുടങ്ങിയത്.
1: കൃഷി എല്ലാം ചെയ്യുന്നത് തനിയാണോ? എങ്ങനെയൊക്കെയാണ്?
0: പരിചരണമെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണത്. പക്ഷെ കിളയ്ക്കാനും ഇതൊക്കെ അതിനൊക്കെ ജോലിക്കാരാണ് വരുന്നത്. പിന്നെ ബാക്കി നനയ്ക്കാനും ഇത് മോട്ടറൊക്കെ ഉണ്ട്. അപ്പൊ നനയ്ക്കാനൊക്കെ ഞാൻ തന്നെയാണ്.
1: ആദ്യം കാലത്ത് വിത്ത് കിട്ടാനും ഇപ്പം ചേച്ചി തനിയെ ഇറങ്ങുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവല്ലോ. എങ്ങനെയൊക്കെയായിരുന്നു? വിത്താണോ, തൈ വാങ്ങിയിട്ടാണോ, എങ്ങനെയായിരുന്നു അതൊക്കെ?
0: ആദ്യമൊക്കെ ഈ കൃഷിഭവനിൽ നിന്ന് കിട്ടും, അല്ലാതെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് വാങ്ങും, കൃഷി ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് വാങ്ങും. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഒരു ദിവസം അങ്ങനെ ഫുൾ ടൈം ഒന്നും ഞാൻ കൃഷിയിലേക്ക് വരില്ല. രാവിലെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പണിക്കാരുണ്ടെങ്കിൽ മാത്രം രാവിലെ വരും, വൈകുന്നേരം പോകും. അല്ലാത്ത സമയമൊക്കെ ഒരു 5 മണിക്ക് വന്നിട്ട് ഒരു 5, 5, 5.5 അവരെ നനയ്ക്കാം. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് നനയ്ക്കണ്ട, അതിന് വേനൽക്കാലം ആയപ്പോ നനയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നാലും വന്നേ തീരുള്ളല്ലോ. പിന്നെ ഞാൻ എന്റെ താമസിക്കുന്ന വീട്ടിലെ ടെറസിലും തറയിലും എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്.
1: ഒരു സ്ഥലം പോലും വെറുതെ കളഞ്ഞിട്ടില്ല?
0: ഇല്ല ഇല്ല, വെറുതെ കളഞ്ഞില്ല. എനിക്ക് കൃഷിയോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അതായത് ഞാൻ ജോലി ചെയ്തിരുന്നപ്പോഴും ഈ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെടിയുടെ ചോട്ടിലാണ്. അങ്ങനെ
1: ജോലി ചെയ്യുമ്പോഴേ പച്ചക്കറികൾ നട്ടിട്ടുണ്ട്?
0: ഉണ്ട്. ജോലി ചെയ്യുമ്പോഴേ പച്ചക്കറികളും പൂച്ചെടികളുമായിട്ട്. ചെമ്പെടുത്തു തന്നെ എനിക്ക് 10-45 ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു സമയത്ത് ഇതൊരു വെള്ള പൂപ്പല് വന്നിട്ട് അതെല്ലാം നശിച്ചു പോയി. ഇപ്പൊ ഞാൻ ഓരോന്നായിട്ട് കളക്ട് ചെയ്തോണ്ടിരിക്കുക.
1: വളം അതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
0: ഇപ്പോഴായിട്ട് വളമൊക്കെ നമുക്ക് ഇപ്പൊ വളം ഡിപ്പോ ഉണ്ട് ഇവിടെ. വളം ഡിപ്പോ കൃഷിഭവനിൽ നിന്ന് നമുക്ക് സബ്സിഡി നിരക്കിലും വളം തരും. അവിടുന്ന് വാങ്ങും ഞങ്ങള് വളം. വളം ഡിപ്പോയിൽ നിന്ന് വാങ്ങും. പിന്നെ അല്ലാതെ വേറെ കൃഷിയുടെ വിത്തുകളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അവിടെ വാങ്ങും.
1: തീർത്തും ജൈവവളമാണ് ഉപയോഗിക്കുന്നത്?
0: അതെ അതെ, ജൈവവളം തന്നെയാണ് ഉപയോഗിക്കുന്നത്, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ കൃഷിഭവനിൽ നിന്നുള്ള ഫിഷമിനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടും. പിന്നെ നമ്മളും ഫിഷമിനോ ഉണ്ടാക്കും, മീനും ശർക്കരയും ഒക്കെ ഇട്ട്.
1: വീട്ടാവശ്യത്തിൽ കൂടുതൽ വിളവുണ്ടാകാറുണ്ടോ?
0: ചിലപ്പോ ഉണ്ടാവും. അപ്പൊ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ പുറത്ത് കൊടുക്കും. ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഇങ്ങനെ ഇത്ര ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, അവർ വന്ന് കൊണ്ടുപോകും.
1: പച്ചക്കറികളൊക്കെ തന്നെ അങ്ങനെ കൊടുക്കാറുണ്ട്?
0: പച്ചക്കറികൾ കൊടുക്കാറുണ്ട്, കടച്ചക്ക ഉണ്ട്, എനിക്ക് കടച്ചക്ക കൊടുക്കാറുണ്ട്, പ്ലാവിൽ ചക്ക കൊടുക്കാറുണ്ട്, തേങ്ങ, പപ്പായ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ കൊടുക്കാറുണ്ട്.
1: ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് പരിചരണം എന്തൊക്കെ വേണം നൽകാൻ? ഇപ്പൊ നനയ്ക്കേണ്ട ആവശ്യമില്ല, എന്തൊക്കെ പരിചരണങ്ങളാണ് ചേച്ചി ചെയ്യുന്നത്?
0: മഴക്കാലത്ത് നമ്മൾ വളം ഇട്ട് മണ്ണ് കയറ്റി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് അഴുകി പോവുമല്ലോ. ഈ മുളകിനൊക്കെ എപ്പോഴും ചാരം ആണ് ആവശ്യം. അപ്പൊ മുളകിന് ചാരമൊക്കെ വിതറി കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കും, അല്ലെങ്കിൽ കട ചീഞ്ഞു പോവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യണത്. ഇപ്പൊ ഈ പറമ്പിൽ മുഴുവൻ കാട് കയറിയിരിക്കുക. ഇപ്പൊ അതെല്ലാം പറയുകയാണ്. ഇപ്പൊ തൊഴിലുറപ്പുകാര് വരുമെന്ന് പറയുന്നുണ്ട്.
1: ഇപ്പൊ നട്ടിരിക്കുന്നത് ഗ്രോ ബാഗിലാണോ?
0: ഇപ്പൊ ഞാൻ എന്റെ താമസിക്കുന്ന വീട്ടിൽ കുറച്ച് ഗ്രോ ബാഗിൽ നട്ടു. ഇപ്പൊ പറമ്പില് ഗ്രോ ബാഗിലല്ല, നിലത്താ നട്ടിരിക്കുന്നതെല്ലാം.
1: പച്ചക്കറികളും നിലത്ത് തന്നെ?
0: നിലത്താ നട്ടിരിക്കുന്നത്.
1: കള കൂടുമ്പോ അത് പച്ചക്കറിക്ക് ദോഷമാകില്ലേ?
0: അത് പറിക്കും ഞാൻ. ചെറിയ ചെറിയ കളകളൊക്കെ ഞാൻ തന്നെ പറിച്ചു കിടക്കും. ഞാൻ വരുമ്പോ സമയത്ത് അത് പറിച്ച് അതിനെ നീറ്റ്. ഹീറ്റാക്കും. പിന്നെ കൂടുതൽ കളയുള്ള സ്ഥലത്ത് ഇപ്പൊ ചേനയ്ക്കൊക്കെ ഭയങ്കര കളയായിട്ടിരിക്കുക. അപ്പൊ അതിന് പണിക്കാർ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം പോകാൻ പറ്റില്ലല്ലോ.
1: ചൂട്
0: ഇതാക്കി എടുത്ത്

0: മണ്ണൊക്കെ ഇട്ട് പുല്ലൊക്കെ പറിച്ച് ചേനയുടെ ചോട്ടിൽ കൂട്ടിയിട്ട് അതിന്റെ പുറത്ത് മണ്ണ് കൂട്ടണം. അതിപ്പോ എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ആ പണിക്കാർ വന്നിട്ടാണ് അതൊക്കെ ചെയ്യും.
1: ചേനയൊക്കെ ഓണക്കാല വിള എന്ന രീതിയിലാണോ നട്ടിരിക്കുന്നത്?
0: അതെ അതെ അതെ, ഓണത്തിന് എടുക്കും. ഓണത്തിന് വിപണി ഇപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇപ്പൊ ഒരു ഇതല്ലേ കാറ്ററിംഗുകാരുണ്ട്. അപ്പൊ കഴിഞ്ഞ പോലെ ഞാൻ അവർക്ക് കൊടുത്ത് കാറ്ററിംഗ് തൊട്ടടുത്താണ്. അപ്പൊ അവർക്ക് വണ്ടിക്കൂലിയും കൊടുക്കണ്ട, എന്റെ അടുത്ത് നിന്ന് എടുക്കാം. അപ്പൊ അങ്ങനെ ഞാൻ കൊടുത്തു, എനിക്ക് ലാഭമാണ്, കൊണ്ട് കൊടുക്കണ്ടല്ലോ. പിന്നെ എന്റെ ഇല വയണയില, ഇപ്പൊ എടനെന്നും പറയും വയനയെന്നും പറയും, അങ്ങനെ ഇല വലിയൊരു മരമുണ്ട്. അപ്പൊ അതിന് രണ്ടു വർഷം കൂടുമ്പോ പുറമേ ഉള്ള ഒരാൾ വന്നിട്ട് വാങ്ങിക്കൊണ്ടുപോകും.
1: അതെന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്?
0: പൽപ്പൊടി ഉണ്ടാക്കാനാണ് കൊണ്ടുപോകുന്നു പറയുന്നത്. അത് ഒറീസക്കാരനാണ് വന്ന് കൊണ്ടുപോകും. ഒരു വലിയ ജംബോ ബാഗിലാണ്, ഒരു 5 ജംബോ ബാഗൊക്കെ ഉണ്ടാവും. അവര് പറിച്ച് കൊമ്പൊക്കെ വെട്ടിയിട്ട് ഇല മാത്രം അടർത്തി കൊണ്ടുപോകും. എന്റെ റോഡ് സൈഡിൽ ആണ് വീട്. അപ്പൊ അവരിങ്ങനെ ഈ ഇല വാങ്ങാൻ വരുന്നവര് ഇത് അന്വേഷിച്ച് നടക്കുമ്പോ ഇങ്ങനെ കണ്ടതാണ്, കണ്ടിട്ട് കയറിയതാണ്. അപ്പൊ അതിൽ പിന്നെ എല്ലാ 2 കൊല്ലം കൂടുമ്പോ വന്ന് കൊണ്ടുപോകും. 700-800 രൂപ തരാറുണ്ട്. ഒരു മരം വെട്ടിക്കൊണ്ടുപോകണേ, ആ ഒരു മരം വെട്ടിക്കൊണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ കിലോ പിന്നെ എന്തെങ്കിലും കറുവപ്പട്ടയുടെ മരമുണ്ട്. ആ മരം അങ്ങനെ തോലെടുക്കാറായിട്ടില്ല. അതിന്റെ തോല് ചെത്തിയിട്ടാണ് നമ്മൾ പട്ടയ്ക്ക് വേണ്ടിട്ട് എടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളത് എടുക്കാമല്ലോ. ഇതിന്റെ കൊമ്പിൽ നിന്ന് ഇങ്ങനെ തൊലി വിരിച്ച് ഉണക്കിയെടുത്ത
1: അതും വിൽക്കാനുണ്ടോ?
0: അത് വിൽക്കാനൊന്നും ആയിട്ടില്ല, ഞാൻ അതിനൊരു രസത്തിന് വേണ്ടി നട്ടുന്നേ ഉള്ളൂ.
1: പിന്നെ എന്തൊക്കെയാണ് പച്ചക്കറികളും ഈ കിഴങ്ങ് വർഗ്ഗങ്ങളും കൂടാതെ ചേച്ചി എന്തൊക്കെയാണ് നട്ടിരിക്കുന്നത്?
0: അത് കൂടാതെ ഞാൻ എനിക്കൊരു 100 അടുപ്പിച്ച് ഔഷധ സസ്യങ്ങളെ ഞാൻ പരിപാലിക്കുന്നുണ്ട്.
1: എല്ലാത്തിന്റെയും പേര് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടോ?
0: ഓർക്കുന്നത് പറയാം. ആരോഗ്യ പച്ച, അരുത, അകത്തി വെള്ളയുണ്ട്, പിന്നെ ചുമപ്പുണ്ട്, അമൃതുണ്ട്, അശോകം, ആടലോടകം, ആനച്ചുവടി, ആര്യവേപ്പ്, ഇലമുളച്ചി, ഇഞ്ച, ഉഴിഞ്ഞ, എരിക്ക്, ഓരില, മൂവില, കച്ചോലം, കടലാടി, കായത്തിന്റെ ചെടിയുണ്ട്, ചുണ്ടയുണ്ട്, ചുമക്കൂർക്ക, കയ്യോന്നി, കരിങ്കുറിഞ്ഞി, പിന്നെന്താണ് ഓർത്തു പറയാട്ടാ, കമണ്ടലു.
1: കമണ്ടലുവിന്റെ പ്രത്യേകത എന്താ?
0: കമണ്ടലുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ കായ, ഒരു വലിയ കായ ആയിട്ടുണ്ടാവും അത്. അതിപ്പോ എനിക്ക് കായ ഉണ്ടായിട്ടില്ല അത്, പക്ഷെ പണ്ടത്തെ സന്യാസികളെ ഭിക്ഷ യാചിക്കാനായിട്ട് അത് കൊണ്ടുപോകുന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെ
1: എവിടുന്നാണ് കിട്ടിയത്?
0: ഞാൻ ഞങ്ങള് തൊടുപുഴ പോയപ്പോ ആ ഒരു നേഴ്സറി പോയി, അപ്പൊ അവിടെ കണ്ടപ്പോ വാങ്ങിയതാണ്.
1: നട്ടിട്ടുള്ളൂ?
0: ആ നട്ടിട്ടേ ഉള്ളൂ, ആയിട്ടില്ല.
1: എത്ര നാള് കഴിഞ്ഞാലായിരിക്കും അത് കായ
0: ഉണ്ടാവും? അതിന് മരം ആവണം, ഇത് ചെറിയ തൈയാണ്, ചെയ്യാണ് വാങ്ങിച്ചത്. എനിക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ ഔഷധ സസ്യങ്ങളോട് താല്പര്യമുള്ളത് കാരണം ഞാൻ എവിടെ കണ്ടാലും എനിക്കില്ലാത്ത സാധനം ഞാൻ വാങ്ങും.
1: ഔഷധ സസ്യങ്ങളെ നട്ട് പരിപാലിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി?
0: അതൊരു ഒരു 5 ഉള്ളൂ. അത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഓരോന്നോരോന്ന് കൊണ്ടുവരും. അപ്പൊ പിന്നെ ഇതിപ്പോ കളക്ട് ചെയ്യാൻ തുടങ്ങുമ്പോ കുറെ ആയിട്ടുണ്ട്.
1: ഓരോന്നു കിട്ടുമ്പോഴും അതിന്റെ ഉപയോഗം, അതിന്റെ പരിപാലനം, അതിനെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ടോ?
0: ഉപയോഗമൊക്കെ നമ്മളിപ്പോ പുറമേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പത്രത്തിൽ വായിക്കുകയോ അല്ലെങ്കിൽ റേഡിയോയിൽ കേൾക്കുകയോ TV വരികയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗം അറിയാം. പക്ഷെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലല്ലോ.
1: പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്?
0: ആ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഔഷധ സസ്യങ്ങളുടെ ബുക്കെല്ലാം വാങ്ങിച്ച് വായിക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്.
1: പിന്നെ എന്തൊക്കെയാണുള്ളത്?
0: പിന്നെ കൂവളമുണ്ട്, കറ്റാർവാഴ പച്ചയുണ്ട്, ചുമപ്പുണ്ട്, കാഞ്ഞിരമുണ്ട്. കാഞ്ഞിരം തന്നെ വള്ളിക്കാഞ്ഞിരമുണ്ട്, മരം കാഞ്ഞിരമുണ്ട്, കീഴാർ നെല്ലി, കുടങ്ങല്, പിന്നെ കുറുന്തോട്ടി, ഗ്രാമ്പു, ചങ്ങലം വരണ്ട, ഇളം വരണ്ട, ചന്ദനം, രക്തചന്ദനം, ചതുരമുല്ല, ചിറ്റരത്ത, ചുരക്കള്ളി, ചെങ്കനീർ കിഴങ്ങ്, ചെറുള, ഞാവൽ, തഴുതാമ, തിപ്പലി, തുമ്പ, നറുനീണ്ടി, നിലപ്പന, കിരിയാത്ത്, ദന്തപ്പാല. ദന്തപ്പാല എന്ന് പറയുന്നത് നമ്മളെ സോറിയാസിസിനൊക്കെ പ്രതിവിധിയായിട്ട് ഉപയോഗിക്കും. ദന്തപ്പാലയുടെ ഇല എടുത്ത് വെളിച്ചെണ്ണയിൽ മൺപാത്രത്തിൽ എടുക്കാൻ പാടുള്ളൂ. സ്റ്റീലോ അല്ലെങ്കിൽ വേറെ അലൂമിനിയം ഒന്നും പറയാം. അതിലെടുത്ത് വെയിലത്ത് വെച്ചാൽ അത് വയലറ്റ് നിറവും വെളിച്ചെണ്ണ. അതങ്ങനെ ഒരേ ഒരാഴ്ച കഴിയുമ്പോൾ അത് പുരട്ടി കഴിഞ്ഞാൽ ഈ സോറിയാസിസിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ നീലാമരിയുണ്ട്, നീലക്കൊടുവേലി, വെള്ളക്കൊടുവേലി, ചെത്തിക്കൊടുവേലി. ആ കൊടുവേലിയുടെ 3 വർഗ്ഗം ഉണ്ട് എനിക്ക്.
1: തൈയാണോ അതെ വിത്ത് വാങ്ങി അങ്ങനെ എന്തെങ്കിലും നട്ടതാണോ?
0: അത് തൈ വാങ്ങിച്ച നട്ടതാണ്. തൈ വാങ്ങിച്ച ഇത് ചെത്തിക്കൊടുവള്ളിയുടെ തൈ ആണെങ്കിൽ എടുത്തിട്ടാണ് ഈ എലിയൊന്നും വരില്ല എന്ന് പറയും. അത് ഈ ഇപ്പൊ കപ്പയൊക്കെ നടന്ന മരച്ചീനിയൊക്കെ നടന്നതിന്റെ ഇടയിൽ ആ സൈഡിൽ നട്ടാല് ഈ എലിക്ക് ഇതല്ല എലി ഇത് നമ്മുടെ പറിച്ചെടുക്കുമ്പോ കിഴങ്ങ് നമ്മളെ കയ്യിലൊക്കെ കൈ പൊള്ളും. അപ്പൊ അതിന് ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണം അത് മെടുക്കാനായിട്ട്.
1: അത് കിഴങ്ങായി തുടങ്ങിയായിരുന്നു?
0: കിഴങ്ങായി തുടങ്ങിയിട്ടില്ല, ഇങ്ങനെ പറഞ്ഞ് ഉള്ളവരറിവേ ഉള്ളൂ എനിക്ക്. ഞാനത് പറിച്ച് നോക്കിയിട്ടില്ല. പാരിജാതമുണ്ട്, നെല്ലിയുണ്ട്, പനിക്കൂർക്ക, പാടക്കിഴങ്ങ്, പാടത്താളി എന്ന് പറയും, പിന്നെ പാണലുണ്ട്, പുളിയാറില, പൂവരശ്, ബ്രഹ്മി, മുക്കുറ്റി, മുതിര, മുയൽച്ചെവിയൻ, മുള, മേന്തോന്നി.
1: അതെന്തിനാണ് ഈ മെന്തോന്നി?
0: മെന്തോന്നി എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യം എന്ന് പറയാം, പക്ഷെ നമുക്കത് എടുത്താൽ നമ്മുടെ കൈയൊക്കെ പൊള്ളും. അത് ഒന്ന് പറയണു അത്.

0: ഏതാ ഉപയോഗം ഒന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല കേട്ടോ. മേന്തോന്നി ഒരു വള്ളിച്ചെടിയാണ്, വള്ളിയായിട്ട് ഇലയായിട്ട് നിൽക്കുന്നതാണ്. ഒരു ചുമന്ന പൂവുണ്ടാവും, നല്ല ഭംഗിയുള്ള പൂവുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പകാലത്ത് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് കേടാവൂന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ഇപ്പോ ഇതൊരു ഔഷധ സസ്യമാണെന്നാ പറയണേ.
1: പൂവിട്ടോ ഇവിടെ?
0: ആ പൂവിട്ടിട്ടുണ്ട്.
1: ഇത്രയും ഔഷധ സസ്യങ്ങളും ചേച്ചിക്ക് ഓരോന്നും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്?
0: ആ പിന്നെ തിരിച്ചറിയാൻ പറ്റും, അതല്ലേ എനിക്ക്. അതുകൊണ്ടല്ലേ ഞാൻ ഓരോ ഇത് നോക്കണേ. വിഷ്ണുക്രാന്തി ഉണ്ട്, വെറ്റിലയുണ്ട്, അതായത് തുളസി വെറ്റില. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറിച്ചോണ്ട് പോകും. അതായത് ഈ അതിഥി തൊഴിലാളികളാണ്, ലേഡീസൊക്കെ അതുവഴി പോകുമ്പോൾ പറിച്ചോട്ടെന്ന് ചോദിക്കും, അവർ കൊണ്ടുപോകും, അവർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. പിന്നെ ശംഖപുഷ്പം നീല വെള്ളയുണ്ട്, പിന്നെ നീലയുടെ തന്നെ അടുക്കുള്ളതുണ്ട്, പിന്നെ ഒരു സിംഗിൾ പെറ്റലും ഉണ്ട്, പിന്നെ ശതാവരി രക്തനീലി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. പക്ഷെ അതും എന്തോ ഒരു ഔഷധ സസ്യമാണ്.
1: പ്രത്യേകത എന്താണ്?
0: രക്തനെല്ലി എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞ് ഈ തക്കാളിയുടെ കുഞ്ഞ് ഇതുപോലെ ഇരിക്കും. പക്ഷെ അത് നമ്മൾക്കൊന്നും കഴിക്കാൻ പാടില്ല. പക്ഷെ അത് എന്തോ ആയുർവേദ ഉപയോഗം ഉണ്ട് അതിന്. പിന്നെ മുറുകൂട്ടി, അയ്യമ്പന, വയമ്പ്, പിന്നെ വിഷപ്പച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു ചുമന്ന പൂവൊക്കെ ഉണ്ടാവുന്ന ഒരു വള്ളിച്ചെടിയാണ്.
1: വിഷപ്പച്ച എന്തിനാണ് ഉപയോഗിക്കുന്നത്?
0: വിഷപ്പച്ച വിഷത്തിന് എന്താണെന്നാണ് എനിക്ക് ഈ എന്താ പറയണത്, എന്തെങ്കിലും ഉറുമ്പോ എന്തെങ്കിലും കടിച്ചാൽ അതിന്റെ ഇല തിരുമ്മി തേച്ചാ മതി എന്ന് അങ്ങനെ പറയണത്. ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ എനിക്ക്. പിന്നെ വാദം കൊല്ലി, വാദം കൊല്ലിയുടെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുളിച്ചു കഴിഞ്ഞാൽ വാദത്തിനൊക്കെ നല്ലതെന്ന് പറയും. പിന്നെ അടമ്പുവള്ളി, അതും ഇതുപോലെ തന്നെ ഒരു ഔഷധ സസ്യം. പിന്നെ കായാമ്പൂവിന്റെ ചെടി ഞാൻ മേടിച്ചിട്ടുണ്ട്, വയലറ്റ് പൂവ് ഉണ്ടാവുന്നത്.
1: എത്ര നാൾ കഴിയുമ്പോഴാണ് പൂവിടുന്നത്?
0: അത് പൂടാറായിട്ടില്ല, തൈയാണ്. ഞാൻ ഇന്നാള് രണ്ടു മൂന്ന് കൊല്ലമൊക്കെ ആവും. ഇത് ഒരുവിധം മരമാവണം,
1: എന്നാലേ
0: പൂവിടുള്ളൂ. പിന്നെ മാനില പുളി, കൊടുക്കാപ്പുളി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓരോ പുളിയായിട്ട് ഉപയോഗിക്കാം. ഞങ്ങള് കഴിഞ്ഞ വർഷം കോയമ്പത്തൂര് പോയിരുന്നു, അപ്പൊ അവിടെ കണ്ടപ്പോ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ്.
1: അന്നേരം ചോദിച്ചായിരുന്നു അതിന്റെ പ്രത്യേകത എന്താണ്.
0: പറഞ്ഞു പറഞ്ഞു. അതിന്റെ ഒരു ഒരു പുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാളംപുളിയുടെ ഷേപ്പൊന്നും അല്ല, ഒരു വളഞ്ഞായിരിക്കും, വളഞ്ഞിരിക്കും, ഒരു ചുമന്ന നിറമായിരിക്കും അതിന്റെ പുറത്ത്. അതാണ്. അത് പുളിക്കായിട്ട് നമുക്ക് തിന്നാം, എന്തെങ്കിലും അതിന്റെ ജ്യൂസ് ഒക്കെ എടുത്ത് ഉണ്ടാക്കാം എന്നൊക്കെയാണ് അവര് പറഞ്ഞത്. പിന്നെ തിപ്പലി,
1: തിപ്പലി കഴിച്ചു തുടങ്ങി.
0: തിപ്പലി കഴിച്ചു തുടങ്ങി. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ തിപ്പലിയുടെ കുരുമുളക് തിപ്പലിയിലിട്ട് നമുക്ക് ജലദോഷത്തിനും അതിന് പനിക്കൊക്കെ ആയിട്ട് ഉണക്കി സൂക്ഷിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ കുരുമുളക് എനിക്കുണ്ട് കൊറേ, 10-25 മരത്തിൽ കുരുമുളക് ഉണ്ട്.
1: അത് വിൽക്കാറുണ്ട്?
0: അത് വിൽക്കാറുണ്ട്.
1: പൊടിയാക്കിയിട്ടാണോ വിൽക്കുന്നത്? അതെ,
0: അല്ലല്ല, ഞങ്ങൾ ഉണക്കിയിട്ട് വിൽക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വിറ്റപ്പോ 700 രൂപയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടയ്ക്കാമരം ഉണ്ട്, 10-25 അടയ്ക്കാമരം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈസൂർ അടയ്ക്ക എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് കായ ഉണ്ടാകണം, അതിനും ഈ അടയ്ക്കാക്കിയ 360 രൂപയൊക്കെ ഉള്ളപ്പോ അതിന് 300 രൂപയൊക്കെ കിട്ടും. അത് നല്ല ഇതായിട്ടുണ്ട്.
1: ഇതൊക്കെ ചെയ്യുന്നത് ചേച്ചി അല്ലേ? അടയ്ക്കയുടെ ഉണക്കലും എല്ലാം ചെയ്യുന്നത് ചേച്ചി തനിയാണോ?
0: അതെ അതെ, അതൊക്കെ ഞാൻ തന്നെ ചെയ്യും. എനിക്ക് സമയമുണ്ടല്ലോ, രാത്രിയൊക്കെ ഇരുന്ന് ഞാനത് ചെയ്ത് കൊടുക്കും. വില കൂടുമ്പോ പത്രത്തിലൊക്കെ വില നോക്കിയിട്ട്.
1: ഈ ഔഷധ സസ്യങ്ങളൊക്കെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ നടണം എന്ന് പറഞ്ഞ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു?
0: ഇനിയിപ്പോ കർക്കിടക മാസം അല്ലേ വരുന്നത്. കർക്കിടക മാസത്തിൽ ഇപ്പൊ ഇതുപോലെ തന്നെ മരുന്ന് കഞ്ഞി വെക്കാനും ദശപുഷ്പങ്ങള് ചൂടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ കൊറേ ഇതുണ്ട്. ആൾക്കാരിപ്പോ ഇവിടെ ഒന്ന് പറിച്ചുകൊണ്ട് പോകും. ദശപുഷ്പങ്ങള്, പൂവാങ്കുരുന്നൽ, മുയൽ ചെവിയൻ, കറുക, കയ്യോന്നി, നിലപ്പന, വിഷ്ണുക്രാന്തി, ചെറുള, തിരുതാളി, ഉഴിഞ്ഞ, മുക്കുറ്റി, ഇതൊക്കെയാണ് ദശപുഷ്പങ്ങളായിട്ട് എടുക്കുന്നത്. കർക്കിടക മാസത്തിൽ ഇപ്പൊ സ്ത്രീകൾക്കാണല്ലോ കൂടുതലായിട്ട് ഇതെല്ലാം എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓരോ പൂവൊക്കെ തലയിൽ ചൂടാനും പിന്നെ ഈ ഔഷധ സസ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഈ സമയത്ത് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമുക്കുണ്ട്. അതാ അതും പലരും ഇവിടെ ഒന്ന് പറിച്ചുകൊണ്ട് പോകണ്ട്. ഞാൻ ഉണ്ടാക്കണില്ല, പക്ഷെ പല ആളുകളും ഇവിടെ ഒന്ന് കൊണ്ടുപോകാറുണ്ട്.
1: ചേച്ചിയുടെ അടുത്തുനിന്ന് അറിഞ്ഞിട്ട് ചേച്ചിയോട് ആരെങ്കിലും ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കും, വാങ്ങാനൊക്കെ താല്പര്യപ്പെടാറുണ്ടോ?
0: വന്ന് വാങ്ങിക്കും. ഇന്നലെയും പിന്നെ ഒരു സ്ത്രീ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ്.
1: ഇത് ഇത്രയും ഇങ്ങനെ നട്ട് വളർത്തുമ്പോ അതിന്റെ ഓരോന്നിന്റെയും പരിപാലന രീതിയൊക്കെ പഠിച്ചിട്ടാണോ വാങ്ങുന്നത്?
0: അത് ഇതിന് ഔഷധ സസ്യങ്ങൾ പരിപാലിക്കാനും നട്ടു വളർത്താനൊന്നൊക്കെ പ്രത്യേക ഇതൊന്നും വേണ്ട. സാധാരണ ചെടി നടണ പോലെ തന്നെ നട്ടാൽ മതി. അപ്പൊ അതിനെന്തെങ്കിലും വളമൊന്നും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേനൽക്കാലത്ത് വെള്ളം കൊടുക്കും, അത്രയൊക്കെ ഉള്ളൂ.
1: അല്ലാതെ കൂടുതലായിട്ടുള്ള വളങ്ങളൊന്നും
0: ഇല്ലല്ലേ. ഔഷധ സസ്യങ്ങൾക്ക് അങ്ങനെ വളം വേണ്ട. നമ്മൾ പച്ചക്കറിയൊക്കെ നടന്ന പോലെയുള്ള വളമൊന്നും ആവശ്യമില്ല. തനിയെ പറമ്പിൽ നമ്മൾ നടണം. പിന്നെ ചിലതെല്ലാം ഈ മുയൽ ചെവിയനും അതങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറമ്പിലുണ്ടാവുന്നതാണ്. ഈ ചെറുള, പിന്നെ അങ്ങനെയുള്ള സാധനം ചെറുള, പിന്നെ ഈ
1: കുറുന്തോട്ടി, അതൊക്കെ
0: കുറുന്തോട്ടിയൊക്കെ ഉണ്ട്. കുറുന്തോട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ വന്നോളൂ. ബാക്കിയുള്ള സാധനങ്ങളാണ് നമ്മള് നട്ടു വളർത്തുന്നത്.
1: ഇതിനൊക്കെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ? അതായത് പച്ചക്കറി നടല്, ചേച്ചി ചെറുപ്പകാലത്ത് കണ്ട കൃഷി രീതി ആയിരിക്കില്ല ഇന്നത്തത്. അപ്പൊ അവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? അന്ന് കണ്ട് ഒരുപക്ഷെ ചേച്ചിയുടെ വീട്ടിൽ കൃഷി ഉണ്ടെങ്കിൽ അതുമായിട്ട് കണ്ട് വളർന്നതെന്നും ഇപ്പൊ ചേച്ചി ചെയ്യുന്നതെന്നും വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടോ?
0: ഉണ്ട്. അന്ന് ഇതുപോലെയുള്ള ഈ രാസവസ്തുക്കളൊന്നും ഒരു കൃഷിക്ക് ഉപയോഗിക്കാറില്ല.

0: അന്ന് നമ്മൾ ചാണകവും ചാരവും പിന്നെ അതുപോലെ തന്നെ മാവിന്റെ ഒക്കെ ഇല കൊണ്ടുപോയി. ഞങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന എന്റെ നാട്ടില്. അപ്പൊ ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ്, അവര് കൊണ്ടുപോയിട്ട് ഈ വലിയ പാടത്തിന്റെ നടുക്ക് വലിയ കുറ്റി ഇട്ടിട്ട് ഈ മാവിന്റെ ഒക്കെ ചവറ് വെട്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന് വാക്കത്തി കൊണ്ട് അരിഞ്ഞരിഞ്ഞിട്ടിട്ടാണ് ഈ എല്ലാം നിരത്തിയിട്ട് ഉഴുത് അങ്ങനെയൊക്കെ നടന്നു. ഇപ്പൊ അങ്ങനത്തെ ഈ ഇല കൊണ്ടിട്ടുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ കുറെ രാസവളം ഇടും, കുറെ നെല്ല് മുളപ്പിക്കും, പിന്നെ വിതയ്ക്കും, പിന്നെ നടൽ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ പണ്ടത്തെ രീതിയൊന്നും ഇപ്പോഴില്ല. ഞങ്ങൾക്കിവിടെ ഒരേക്കർ പാടം ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഇതുപോലെ തന്നെ ഈ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ടുപോയി ഇലയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി.
1: ഇന്നിപ്പോ എങ്ങനെയാണ് ചേച്ചി കൃഷി ചെയ്യുന്നത്?
0: ഇന്നത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ഞാൻ രാസവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നില്ല. കൂടുതലും ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉള്ളത് കാരണം ഈ മരത്തിന്റെ ഇലകളെല്ലാം കൂട്ടിവെക്കും. കൂട്ടിവെച്ചിട്ട് കുറെ കഴിയുമ്പോൾ അത് നല്ല വളമായിട്ടിരിക്കും. അപ്പൊ അത് ഒരു ചാലെടുത്തിട്ട് ഇലയെല്ലാം അതിനകത്തേക്ക് ഇട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഈ കപ്പയും ഇത് കൂവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് നല്ല വളമാണ്. അത്
1: അടിവളത്തിന് പകരം ഈ ഇല ചീഞ്ഞത് തന്നെ
0: ഇട്ട് ചീഞ്ഞിട്ടിട്ട് മണ്ണിട്ടിട്ട് അത് നട്ട് കഴിഞ്ഞാൽ നല്ല ഇതാണ്.
1: ഇല കൂട്ടി വെക്കുമ്പോ അതിൽ എന്തെങ്കിലും നമ്മൾ ഇടുവോ വേഗം അത് പ്രോസസ് ആകാനായിട്ട്?
0: അത് ഇടാൻ വേണ്ടിട്ട് കുറച്ച് ചാണകവെള്ളം കലക്കി ഒഴിക്കാം. പിന്നെ വേണമെങ്കിൽ നമ്മളെ പഴയ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് മണ്ണ് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല പൊടിഞ്ഞ് നല്ല വളമായിട്ട് കിട്ടും.
1: അതിട്ടിട്ടാണ് കപ്പയൊക്കെ
0: നടുന്നത്.
1: അപ്പൊ അത് പച്ചക്കറിക്ക് ഉപയോഗിക്കാറുണ്ടോ?
0: എല്ലാത്തിനും ഉപയോഗിക്കാം. പിന്നെ ഗ്രോ ബാഗിലും അത് നിറച്ചിട്ട് ഈ മധുരക്കിഴങ്ങ് ഗ്രോ ബാഗിൽ ഈ ചവറ് ആദ്യം നിറച്ചിട്ട് പിന്നെ മണ്ണിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം ഉണ്ടാകും. ഫോറിൻ കൺട്രീസിലുള്ള എന്തോരം വലിയ കിഴങ്ങ് കാണുന്ന അത്രയൊന്നും നമുക്ക് കിട്ടാറില്ല, എങ്കിലും അതൊക്കെ ഞാൻ അനുകരിക്കാറുണ്ട് കേട്ടോ.
1: കാലത്തിനനുസരിച്ചുള്ള മാറ്റം ചേച്ചി ഉൾക്കൊള്ളുന്നുണ്ട്.
0: എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്.
1: ചേച്ചി കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
0: എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്താ അറിയാമോ, നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മള് ആരോഗ്യം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു കായോ ഒരു പൂവോ ഒരു ഫലമോ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമുക്ക് തന്നെ രോഗമുള്ളവരുണ്ട് പലതരത്തിലുള്ള, എനിക്കും പല അസുഖങ്ങളും ഉണ്ട്. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ നട്ടിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ അവരെന്തെങ്കിലും ഒരു ഗുളിക എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് ഈ കൃഷിയുടെ പുറകെ നടക്കും. അപ്പോൾ എൻ്റെ രോഗം ഞാൻ മറക്കും. അങ്ങനെയാണ് എൻ്റെ കൃഷി പോകുന്നത്. കൃഷി വിട്ട് വേറെ കാര്യമില്ല.
1: ചേച്ചിയുടെ ജീവിത രീതി മുമ്പത്തതിൽ നിന്നും തിരക്കുള്ളതായി മാറിയതാണോ? എങ്ങനെയാണ് ചേച്ചി ചേച്ചിയുടെ ജീവിതത്തെ കാണുന്നത്?
0: തിരക്കാണ്, എനിക്ക് ഭയങ്കര തിരക്കാണ്. ഇപ്പൊ തന്നെ കൃഷിഭവന്റെ ഫാം പ്ലാന്റിന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഫാം ഹൗസ് പിന്നെ അതിപ്പോ രണ്ടെണ്ണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇക്കൊല്ലം ആറ് കൊല്ലം, കഴിഞ്ഞ കൊല്ലം നാല് ക്ലാസ് ഉണ്ടായുള്ളു. ഇപ്പൊ ആറ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ട് ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് ഈ 10-ാം തീയതി വെച്ചിരുന്നതാണ്. അപ്പോൾ 10-ാം തീയതി കൊടീസിയ കോയമ്പത്തൂരിലെ എക്സിബിഷന് പോണത് കാരണം അത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ ഉണ്ടാവുള്ളൂ ക്ലാസ്. അപ്പോൾ എല്ലാത്തിനും പോകും, എല്ലാ മീറ്റിങ്ങിലും. അതിന് ഞങ്ങൾ പല കൃഷി ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് വ്യാപൃതയാണ്. എനിക്ക് സമയമില്ല ഇപ്പോൾ ഒന്നിനും.
1: മുമ്പ് ജോലിക്ക് പോയിരുന്നതിനേക്കാളും തിരക്കാണിപ്പോൾ.
0: അതെ അതെ, ഭയങ്കര തിരക്കായിപ്പോ എനിക്ക്.
1: അപ്പൊ എങ്ങനെയാണ് വീട്ടിലത്തെ ജോലി? അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്നത്?
0: വീട്ടിലെ ജോലി ഇപ്പൊ എനിക്ക് രണ്ട് ആൺമക്കളാണ്. ഒരാള് മൂത്ത ആള് എന്റെ കൂടെ ഉണ്ട്, ഇളയാള് കൽക്കട്ടയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവന് ഇടയ്ക്കിടയ്ക്ക് വരുമെന്നേ ഉള്ളു. അപ്പൊ പിന്നെ എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ജോലി തിരക്കില്ല.
1: മക്കള് എങ്ങനെയാണ് ഈ കൃഷി രീതിയും ഇങ്ങനെയൊക്കെ പോകുന്നത്? സപ്പോർട്ട്
0: ഇല്ല, മക്കൾക്ക് താല്പര്യമൊന്നുമില്ല. ഒരു വെള്ളം പോലും ഒഴി, പിന്നെ ഞാനിവിടെ ഉണ്ടാവില്ല എത്ര സമയത്തൊന്നും ഈ വേനൽക്കാലത്തൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നനയ്ക്കൊന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല ഇല്ല ഇല്ല.
1: ശ്രോതാക്കൾക്ക് ഔഷധ സസ്യങ്ങളെ കുറിച്ചും പച്ചക്കറി കൃഷിയെ കുറിച്ചും ഒക്കെ ഉള്ള സംശയങ്ങൾ ചോദിക്കാൻ ചേച്ചി വിളിക്കണമെങ്കിൽ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ?
0: എന്നെ ഈ ഔഷധ സസ്യങ്ങളെയോ അല്ലെങ്കിൽ എന്റെ കൃഷി അറിവുകളെയോ പറ്റി എനിക്ക് അത്രയ്ക്ക് അറിവൊന്നും ഇല്ല. എന്നാലും എന്റെ ചെറിയ അറിവുകൾ അറിയാൻ താല്പര്യമുള്ളവർക്കായി എന്റെ മൊബൈൽ നമ്പർ പറയാം. 98-95-63-61-80. നമ്പർ ഒരിക്കൽ കൂടി പറയട്ടെ, 98-95-63-61-80.
1: ഇത്രയും നേരം പച്ചക്കറി കൃഷിയെ കുറിച്ചും ഔഷധ സസ്യങ്ങളെ കുറിച്ചും ആകാശവാണി ശ്രോതാക്കളോട് സംസാരിച്ച ലളിതാംബിക ചീച്ചിക്ക് ആകാശവാണി കൊച്ചി FM ന്റെ പേരിൽ എല്ലാവിധ ആശംസകളും.
0: നന്ദി, നമസ്കാരം.

ഇതുവരെ ശ്രോതാക്കളോട് കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത് പച്ചക്കറികൾക്കൊപ്പം വിവിധയിനം ഔഷധ സസ്യങ്ങളും നട്ടുവളർത്തുന്ന ഏലൂർ മഞ്ഞുമലിലെ PG ലളിതാംബിക. കാർഷിക വാർത്തകൾ.

കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്ററിനറി കൗൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ വെച്ച് 2026 ജൂലൈ 17 വെള്ളിയാഴ്ച 9 മുതൽ തെരുവുനായ്ക്കളുടെ സുസ്ഥിരമായ ജനസംഖ്യാ നിയന്ത്രണവും പേവിഷബാധ നിയന്ത്രണവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. ഇതിൽ നായ നിയന്ത്രണം, ഏകാരോഗ്യവും പേവിഷബാധ നിയന്ത്രണവും, ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുസമൂഹത്തിനുമുള്ള പങ്കാളിത്തം, നിയമപരവും മൃഗക്ഷേമപരവുമായ വീക്ഷണം തുടങ്ങിയ വിവിധ അനുബന്ധ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസുകളും

0: തുടങ്ങിയ വിവിധ അനുബന്ധ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസുകളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. കർഷക സുരക്ഷയും വിള സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി WBCIS ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷക അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ PMFBY.gov.in സന്ദർശിക്കുകയോ 1800-25756 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോയെന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംസ്കരണശാലയിൽ പഴങ്ങളും പച്ചക്കറികളും സംസ്കരിച്ച് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547-07-07-73 8547-07-07-73
1: ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.

ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജയശ്രീ വേണുഗോപാൽ.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 20:20. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 22,800, ആലപ്പുഴ 23,000, കോട്ടയം 25,800, എറണാകുളം 22,900, കൊച്ചി റെഡി 22,800, ആലുവ 23,900, വടക്കൻ പറവൂർ 24,300. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, പുകരാശി 21,850, എറണാകുളം 14,800, വടക്കൻ പറവൂർ 13,400. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 36,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 27,500, ആലുവ ക്വിൻ്റലിന് 5,200, തൊടുപുഴ 1,000 24,500. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 71,700, അൺഗാർബിൾഡ് 69,700, ആലുവ 68,000, തൊടുപുഴ 69,000, കട്ടപ്പന 69,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,800. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. റബ്ബർ

പ്ലോട്ട് ക്വിൻ്റലിന്. കോട്ടയം 25,000, മൂവാറ്റുപുഴ 22,000, കോതമംഗലം 26,500, തൊടുപുഴ 26,900. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,500, തൊടുപുഴ 23,000. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 171,000, ആലുവ 165,000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 3,500. അടയ്ക്ക 1,000 എറണാകുളം 5,500. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 3,800, ആലുവ 4,000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞുതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആയുർവേദത്തിന്റെ ആഗോള നിലവാരത്തിനായി ആയുഷ് മന്ത്രാലയം ലോകാരോഗ്യ സംഘടനയുമായി സഹകരിക്കുന്നുണ്ടെന്നും ഡിജിറ്റൽ ഹെൽത്ത് സംയോജനവും കൃത്യമായ ഡോക്യുമെന്റേഷനും ആയുർവേദത്തിന്റെ ആഗോള അംഗീകാരം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
3: उपस्थित युवा विद्यार्थियों तथा प्रोफेशनल लाइफ की शुरुआत कर रहे हैं शोधकर्ताओं से मैं ये कहना चाहूंगी कि आयुर्वेद का भविष्य आपके हाथों में है. आप सभी को जिज्ञासा सत्यनिष्ठा और वैज्ञानिक दृष्टिकोण के साथ व्यवहारिक शोध और अपने क्षेत्रों में श्रेष्ठ साक्ष्य निर्माण के मार्ग पर आगे बढ़ना.
2: ഇന്ത്യയും UKയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതിക വിദ്യ, സേവനം എന്നീ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യൻ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും ഇത് സഹായിക്കും. UKയിലെ ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര

0: കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഈ കരാറുകൾ വിപണി ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തൊഴിൽ സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുകെയിലുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സുപ്രധാനമായ ഇളവുകൾ നൽകുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി യുകെയിലേക്ക് അയച്ചത്. യുകെയിലെ മലയാളി സാന്നിധ്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം ഭക്ഷ്യ സംസ്കരണം, സമുദ്രോൽപ്പന്നം, ടെക്സ്റ്റൈൽസ്, പാദരക്ഷ തുടങ്ങിയ മേഖലകൾക്ക് ഈ കരാർ വൻ നേട്ടമാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി മുംബൈയിലെ നവശിവാ തുറമുഖത്ത് നിന്നും യുകെയിലേക്ക് കയറ്റുമതി ചരക്കുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏഴ് പ്രമുഖ കയറ്റുമതിക്കാരുടെ ചരക്കുകളായ രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, പ്ലാസ്റ്റിക്കുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, എൻസൈമുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കയറ്റി അയച്ചത്. ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് യുകെയിലേക്ക് വിവിധ ചരക്കുകൾ കയറ്റി അയച്ചു. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷം കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കൂടാതെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ 14,447 കോടിയിലധികം രൂപയുടെയും 10,998 കോടി രൂപയുടെയും 2 എലിവേറ്റഡ് കോറിഡോറുകൾക്ക് അനുമതിയായി. ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും യൂറിയ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർ യൂറിയ 2026 നയത്തിനും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം ഇസ്മേ 62,500 കറോഡ് രൂപീസ് കാ ലേഔട്ട് ഹുവാ ആഫ്റ്റർ ജാൻതേ കി ഇൻ 10 വർഷോ മേ മാസീവ് ചേഞ്ച് ആയ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മേ സാത് ഗുണ മാനുഫാക്ചറിംഗ് ബഡി പ്രൊഡക്ഷൻ ബഡാ ഓർ 11 ഗുണ എക്സ്പോർട്ട് ബഡാ 2014 കം കമ്പാരിസൺ മേ ഓർ ഭാരത് ജോ മൊബൈൽ ഫോൺ ഇമ്പോർട്ടർ ഥാ ആജ് നെറ്റ് എക്സ്പോർട്ടർ ബൻ ഗയാ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി
0: നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനും സോണിപത്തിനുമിടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർവികസിപ്പിച്ച ജിന്ദ് റെയിൽവേ സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, അംബാല ഡിവിഷനിലെ മറ്റ് 4 സ്റ്റേഷനുകൾ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക് രാജ്യത്തിന് സമർപ്പിക്കുകയും സിഖ് മ്യൂസിയത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ചണ്ഡിഗഡ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ജലന്ധറിലേക്ക് തിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും ധാരണയായി. ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന മെഗാ പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, നടൻ മോഹൻലാൽ എന്നിവർക്കൊപ്പം വിജയും പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ യൂറോപ്യൻ പാർലമെന്റിന്റെ അന്താരാഷ്ട്ര വ്യാപാര സമിതി അധ്യക്ഷൻ ബെൻഡ് ലാംഗയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷത്തെയും വ്യവസായങ്ങൾക്കും ജനങ്ങൾക്കും വൻ അവസരങ്ങൾ നൽകുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബെൽജിയം സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. ഹരിത ഊർജ്ജ സാങ്കേതിക

0: വിദ്യകളിലെ സഹകരണം ചർച്ച ചെയ്തു. തുടർന്ന് ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രിവോട്ടുമായി ചേർന്ന് പ്രഥമ ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയ്ക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. പ്രതിരോധം, തുറമുഖങ്ങൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയിലെ സഹകരണവും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളും ഇതിൽ ചർച്ചയായി. സുതാര്യതയിലൂടെയും ഉത്തരവാദിത്വത്തിലൂടെയും നല്ല ഭരണം ഉറപ്പാക്കുന്നതിൽ നിയമനിർമ്മാണ സഭകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മികച്ച നേതാക്കളെ രൂപപ്പെടുത്തുന്ന ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിദ്യാലയങ്ങളാണ് നിയമനിർമ്മാണ സഭകളെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച വിധായി ഗൌരവ് യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഓം ബിർള. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സൈനിക ബാരക് തകർന്ന 7 സൈനികർ കൊല്ലപ്പെട്ടതായും 200-ലധികം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ 30-ലധികം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനുമേൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എല്ലാ ഊർജ്ജ കയറ്റുമതിയും തടയുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. പലസ്തീനിൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, കൃത്രിമ അവയവ ഫിറ്റ്മെന്റ് സെന്റർ, വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ 3 പ്രധാന പദ്ധതികൾ ആരംഭിക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ ഫലസ്തീൻ സ്വാഗതം ചെയ്തു. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലെ ഈ പ്രഖ്യാപനത്തിനും ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീന് പൂർണ്ണ അംഗത്വം നൽകാൻ ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്കും ഡൽഹിയിലെ ഫലസ്തീൻ എംബസി നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഷധം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM Evening പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: ഡേ കെയർ സുരക്ഷിതമോ?
2: കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം ഏതാണ് എന്ന ചോദ്യത്തിന് മാതാപിതാക്കൾ ഇന്ന് നൽകുന്ന ഉത്തരങ്ങളിലൊന്നാണ് ഡേ കെയർ. ജോലി തിരക്കുകൾക്കിടയിൽ മക്കളെ സുരക്ഷിതമായി ഏൽപ്പിക്കാമെന്ന വിശ്വാസമാണ് ഓരോ മാതാപിതാക്കളെയും ഡേ കെയറുകളിലേക്ക് നയിക്കുന്നത്. എന്നാൽ ബാംഗ്ലൂരുവിൽ അടുത്തിടെ പുറത്തുവന്ന ഒരു സംഭവം ആ വിശ്വാസത്തിന് വലിയ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. ഡേ കെയറിനുള്ളിൽ കുഞ്ഞുങ്ങൾ നേരിട്ട ശാരീരികവും മാനസികവുമായ പീഡനത്തിന്റെ വാർത്ത രാജ്യമൊട്ടാകെ ആശങ്കയുണർത്തി. കുട്ടികളെ സംരക്ഷിക്കേണ്ട ഇടങ്ങൾ തന്നെ അവർ ഭയപ്പെടുന്ന ഇടങ്ങളായി മാറുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളിലും സമൂഹത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് അനിവാര്യമാകുന്നത്?
3: സ്വാതന്ത്ര്യത്തോടെ ഉല്ലസിക്കാനും കളിക്കാനും പാട്ടുപാടാനും കഥ കേൾക്കാനും സുരക്ഷിതമായി ഓടിയും ചാടിയും ആസ്വദിക്കാനുള്ള ഇടങ്ങളാണ് ഡേ കെയർ സെന്ററുകൾ.
2: ബംഗളൂരുവിലെ ഡേ കെയർ

0: സെന്ററിലെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന സംഭവമാണെന്ന് അഡ്വക്കേറ്റ് ചാർലി പോൾ.
1: അവിടെയാണ് രണ്ടും മൂന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ നേരെ ആയമാർ കൊടും ക്രൂരത കാണിച്ചത്. IT കമ്പനിയായ ക്യാപ് ജെമിനിയുടെ ബാംഗ്ലൂരു ക്യാമ്പസിലെ ഡേ കെയർ സെന്ററിലാണ് സംഭവം. ഉറക്കമിണ്ടിയാലോ കരഞ്ഞാലോ വാശി പിടിച്ചാലോ കുഞ്ഞുങ്ങളെ അതികഠിനമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചോടെയാണ് ചോര മരവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പുറംലോകം അറിഞ്ഞത്. വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങളെ തൂക്കിയെടുത്ത് വാഷിംഗ് മെഷീനിലിട്ട് അടയ്ക്കുന്ന ആയമാർ, പേടിച്ച് വിറച്ച് അലമുറയിട്ട കുരുന്നുകളുടെ പിഞ്ചു വായിലേക്ക് പൈപ്പിൽ നിന്ന് ശക്തമായി വെള്ളം ചീറ്റിക്കുന്നു. ഏങ്ങലടിക്കുന്ന കുഞ്ഞുങ്ങളെ ബാത്റൂമിൽ പൂട്ടിയിടുന്നു. ചിലരെ ബലമായി പിടിച്ച് ക്ലോസറ്റിന് മുകളിൽ ഇരുത്തുന്നു. ക്രൂരവും പൈശാചികവുമായ ഈ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ ഞെട്ടിക്കുന്നു. മറ്റ് ഒരു ശിശു സംരക്ഷണ കേന്ദ്രത്തിലും ഇനിയൊരിക്കലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കർശനവും മാതൃകാപരവുമായ തുടർനടപടികളുണ്ടാകണം. ഡോക്ടർ എറിക് ബേൺ പറയുന്നു, ഒരു മനുഷ്യന്റെ വിധി നിർണയിക്കുന്നത് കേവലം 6 വയസ്സുപോലും തികയാത്ത കുഞ്ഞാണ്. 6 വയസ്സുവരെ ഒരു കുട്ടിക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ അടിത്തറ പാകുന്നത്. ഈ കാലയളവിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന പോസിറ്റീവും നെഗറ്റീവുമായ അനുഭവങ്ങൾ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സാരമായി ബാധിക്കും. ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടി താൻ ജീവിക്കുന്ന തന്റെ നിയന്ത്രണത്തിലല്ലാത്ത സാഹചര്യങ്ങളുടെ സ്വാധീനത്തിൽ എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങളാണ് തലയിലെഴുത്ത്.
0: ചെറുപ്പകാലത്തുണ്ടാകുന്ന അനുഭവങ്ങൾ കുട്ടികളുടെ ഭാവിയിലെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കും എന്ന് മനോരോഗ വിദഗ്ധനും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ട് സെന്ററിന്റെ ഉപദേശകനുമായിരുന്ന ഡോക്ടർ മാത്യു ആർ ജോൺ.
2: നമ്മൾ കുട്ടികളുടെ ഒരു ചെറുപ്പകാലത്തെ ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജി നോക്കുകയാണെങ്കിൽ, അതായത് കുട്ടികൾ വികസിച്ചു വരുന്ന കാലത്തെ അവരുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് പഠനങ്ങൾ അനവധിയുണ്ട്. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്നാണ് ആ വിഭാഗത്തിന്റെ, ആ ശാസ്ത്രത്തിന്റെ പേര് തന്നെ. ചെറുപ്പകാലത്തിലെ കുട്ടികൾക്കുണ്ടാവുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങൾ, അവരുടെ സുരക്ഷിതത്വം കോംപ്രമൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള പെരുമാറ്റങ്ങളിലൂടെ വരുന്ന കാര്യങ്ങൾ, അവരെ വാഷിംഗ് മെഷീനിൽ എടുത്തു വെക്കുന്നു, വായിലേക്ക് വെള്ളം ഒഴിക്കുന്നു മുതലായ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, അവരുടെ അടിസ്ഥാനപരമായ സുരക്ഷിതത്വം കോംപ്രമൈസ് ചെയ്യപ്പെടുമ്പോൾ, അവർക്ക് അത് വൈകാരിക നിയന്ത്രണം ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവർ ജീവിക്കുന്ന ലോകം സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. ട്രോമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങളായിട്ട് ഇതിനെയെല്ലാം അവർ ചിത്രീകരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എല്ലാ കുട്ടികളിലുമല്ല, പക്ഷെ ചില കുട്ടികളിലെങ്കിലും അതിൻ്റെ ഒരു തിക്താനുഭവങ്ങൾ അവരുടെ തലച്ചോറിൽ ഒരു പാറ്റേണായി രൂപപ്പെടാനും ഭാവി പെരുമാറ്റത്തിൽ അത് പ്രതിഫലിക്കാനുമുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ കുട്ടികൾ വലുതാവുമ്പോൾ അത് അവരുടെ വൈകാരിക നിയന്ത്രണത്തിനുള്ള ബുദ്ധിമുട്ടായിട്ടും അതിവൈകാരികതയായിട്ടും ആങ്സൈറ്റി ആയിട്ടും ഉത്കണ്ഠ ആയിട്ടും വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികൾ ആയിട്ടാണ് ഇതെല്ലാം പ്രതിഫലിക്കാനായിട്ടുള്ള ഒരു സാധ്യത.
0: ഡേ കെയറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക പരിശീലനം ഏർപ്പെടുത്തണമെന്ന് കേരള ബാലാവകാശ കമ്മീഷൻ മുൻ അംഗവും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ MP ആന്റണി.
3: ശിശു പരിപാലനം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുക, കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയുള്ള ഉത്തേജനവും പോഷണവും ഭക്ഷണവും മാനസികാരോഗ്യ വളർച്ചയും എല്ലാം കൊടുക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു പരിശീലന പരിപാടിയിലൂടെ കടന്നുപോയ ആളുകളെ തന്നെയാണ് നിയോഗിക്കേണ്ടത്. അതൊരു പ്രൊഫഷനായിട്ട് തന്നെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ യോഗ്യതയും അവരുടെ പരിശീലനവും അവരുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും തുടർന്ന് ഉള്ള എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായൊരു ശ്രദ്ധ നമ്മൾ രാജ്യത്തുണ്ടാകണം, സംസ്ഥാനങ്ങൾക്കുണ്ടാകണം, തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്കുണ്ടാകണം. ഓരോ സ്ഥാപനങ്ങളും ഓരോ എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾ എന്നുള്ളത് വിലയിരുത്തിയ ശേഷം മാത്രം അവർക്ക് അനുവാദം കൊടുക്കുന്ന രീതിയാണ് ഏറ്റവും ഉചിതമായിരിക്കുക. അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കുവാനുള്ള പരിശീലനം നിർബന്ധിതമാക്കണം, അവർക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഓരോ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഓരോ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന ശിശു സംരക്ഷണ സ്ഥാപനങ്ങൾ അതിൻ്റെ നിരീക്ഷണ സമിതികൾ രൂപീകരിക്കപ്പെടണം. കാര്യം ശരിയാണ്, ചൈൽഡ് വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും രൂപീകരിക്കാൻ കേന്ദ്രതലത്തിലും സംസ്ഥാനതലത്തിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലും നമുക്കതൊന്നും പ്രയോഗത്തിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പോരായ്മ. ആ സംവിധാനങ്ങൾ വീണ്ടും പുനഃക്രമീകരിക്കാൻ അസംവിധാനങ്ങൾ വീണ്ടും

0: കൃത്യമായ രീതിയിൽ ഉണ്ടാകാൻ വേണ്ടി ഒരു ശ്രദ്ധ സർക്കാർ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ ഉണ്ടാകണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം.
1: കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം സ്മിത കെ ബി.
2: അപ്പൊ ഈ ഡേ കെയർ സെന്ററിലാക്കുന്ന കുട്ടികളുടെ കാര്യം വരുമ്പോൾ അവരെ പരിപാലിക്കുന്നവരുടെ ക്വാളിറ്റി, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ സ്കിൽസ് അതെന്തൊക്കെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. മാനസിക വളർച്ചയിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ആ പ്രായത്തിലെ കുട്ടികൾക്ക് സ്നേഹവും മാനസിക പിന്തുണയും വേണം. അതിനായിട്ട് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു കെയർ കൊടുക്കണം. അത് മിക്ക സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡ് ആയാലും എറിക്സൺ ആയാലും പറയുന്നത്, അവരുടെ തിയറികളൊക്കെ കാണിക്കുന്നത്, കുട്ടിയുടെ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുന്നത്, പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്യണം. ഫ്രോയിഡിന്റെ ഭാഷയിൽ 5 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. പ്ലഷർ സീക്കിംഗ് ആണ് ഒരു മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം. അപ്പൊ കുട്ടി ആയതുകൊണ്ട് സന്തോഷം ഓരോ പ്രായത്തിലും ഓരോ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. 0 to 1 ഓറൽ സ്റ്റേജ്, 1 to 3 ആനൽ ഏരിയയിലായിരിക്കും, 3 to 6 ഫാലിക്. അപ്പൊ നമ്മൾ ഒരു 3-3.5 വയസ്സ് വരെയാണ് കുട്ടികളെ പരിപാലിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ സ്കൂളുകളിലേക്ക് പോകും. അപ്പൊ ഈ സ്റ്റേജിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ടുണ്ടായാൽ അത് അപ്പൊ തന്നെ റിസോൾവ് ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ ഫിക്സേഷൻ അവിടെ ഉണ്ടാവും, അത് പേഴ്സണാലിറ്റിയെയും ബിഹേവിയറേയും അഡൽട്ട്ഹുഡിൽ ബാധിക്കും. അപ്പോൾ ഒരു കുട്ടി വളരുമ്പോൾ എപ്പോഴും സ്നേഹപൂർവമായ അന്തരീക്ഷം, ആരോഗ്യകരമായ അന്തരീക്ഷം ഇതാണ് വേണ്ടത്. സുരക്ഷാബോധം വേണം, സുരക്ഷിതത്വ ബോധം. എനിക്കെന്തെങ്കിലും വന്നാൽ എന്നെ ഇവരെല്ലാവരും ഉണ്ട്, എനിക്ക് ഇത്ര ഇത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് ആ ഒരു ഓർമ്മയോടുകൂടി വളരുന്ന കുട്ടികൾ പൊതുവെ നല്ല രീതിയിൽ വളരും, ആരോഗ്യകരമായിട്ട് വളരും.
1: 3 വർഷമായി ഡേ കെയർ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ജയലക്ഷ്മി.
3: എൻ്റെ ഉള്ളിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഡേ കെയറിൽ ഇത്തരം ഒരു പ്രശ്നങ്ങളോ ഇത്തരം ഒരു റിമാർക്ക് വന്നില്ലല്ലോ എന്നുള്ളത്. അതിൻ്റെ ഒറ്റ റീസൺ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്റ്റാഫ്സ് തന്നെയാണ്. ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആക്കുന്ന പാരൻസിന് വേണ്ടി. എല്ലാ കുഞ്ഞുങ്ങളും ആദ്യമേ തന്നെ ചിരിച്ച് കളിച്ചല്ല വരുന്നത്, എപ്പോഴും കരച്ചിലായിട്ടേ വരുള്ളൂ. വന്നു കഴിഞ്ഞ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഹെൽപ്പിംഗ് സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും ഒരേ റോൾ തന്നെയാണ്. കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സേഫ് ആക്കുക, കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എങ്ങനെയാണ് മാറ്റുക, അവരെ നോർമലാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം നമ്മൾ ചെയ്യും. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമുക്ക് അമ്മമാരുടെ ഒരു മനസ്സിരുന്നാൽ മതി.
1: ഡേ കെയർ സെന്ററിൽ തന്റെ കുട്ടിക്കുണ്ടായ തിക്ത അനുഭവം പറയുന്നു ആൻസി.
4: നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഡേ കെയറിൽ കുഞ്ഞുങ്ങളുടെ നേരെയുള്ള കുറച്ച് അതിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ, സേഫ് അല്ലാത്ത രീതിയിൽ അവരോട് പെരുമാറുന്നതും ഒക്കെ. അതുപോലുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. ഞാനും ഹസ്ബൻഡും കൊച്ചുമാണ് താമസിക്കുന്നത്. ഞങ്ങളപ്പം രണ്ടുപേരും വർക്കിംഗ് ആണ്. കുഞ്ഞിനെ ഡേ കെയറിലാക്കിയിട്ടാണ് ഞങ്ങൾ വർക്കിന് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഡേ കെയറിലാക്കിയപ്പം അവിടെ കുഞ്ഞ് ആദ്യത്തെ കുറേ ദിവസങ്ങളായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞിന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നതിൻ്റെയും ഒക്കെ ആയിരിക്കും എന്ന് കരുതി കുറച്ച് കഴിയുമ്പോൾ മാറും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ 1 ആഴ്ചയോ 2 ആഴ്ചയായിട്ട് മാറുന്നില്ല. കുഞ്ഞിൻ്റെ കരച്ചിൽ കൂടി വരികയും കുഞ്ഞിൻ്റെ പേടി കൂടി വരികയൊക്കെ ചെയ്യാണ്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് മാറിക്കോളും ആദ്യമായിട്ട് എന്നുകൊണ്ടാണ് അങ്ങനെ കരയുന്നതെന്ന് പറയുന്നത്. പിന്നെ ആകുമ്പോൾ കുഞ്ഞ് രാത്രി എണീറ്റും പേടിച്ച് കരയാണ്, അവിടെ പേടിയാണെന്ന് കുഞ്ഞ് തന്നെ പറയുകയാണ്. അങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ഞങ്ങൾ വിളിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ മാത്രമായിട്ട് അവിടെ ഇരിക്കുകയാണ് അവരുടെ ഡേ കെയർ റൂമിൽ. അങ്ങനെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, നോക്കുന്നവരൊന്നും അവരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് അവർ മാറിയതാവും എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ അവരോട് സംസാരിച്ച് കുഞ്ഞിനെ വിളിച്ചിട്ട് പോന്നു. പിന്നെ ഒരു ദിവസം ചെന്നപ്പോഴും ഇതേപോലെ തന്നെ അവിടെ ആരുമില്ല. കുഞ്ഞിനെ ഇപ്പം നമ്മൾ ഞങ്ങളെന്നല്ല ആരും ആർക്ക് വേണമെങ്കിലും കയറിയെടുത്തിട്ട് പോകാം എന്നുള്ള ഒരു രീതിയിലാണ് അവിടെ നടക്കുന്നത്. കുഞ്ഞൊട്ടും സേഫ് അല്ലാത്ത രീതിയിലാണ് ആ ഡേ കെയറിൽ ഉണ്ടായിരുന്നത്. നമ്മളത് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് അവരതിനെ കുറേ ചുമ്മാ ന്യായീകരിക്കുക എന്നുള്ളതല്ലാണ്ട് അതിനൊരു സൊല്യൂഷനായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ടിഫൺ ബോക്സ് പൊട്ടിയിരിക്കുന്നു. അപ്പം അതെന്താന്ന് കുഞ്ഞിനോട് ചോദിച്ചു. കുഞ്ഞു പറഞ്ഞ ആൻറ്റി ഇടിച്ചു പൊട്ടിച്ചതാണെന്ന്. ഞങ്ങളിത് അവിടെ ചെന്ന് സംസാരിച്ചപ്പം അവര് എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. ഇതെന്താണ് സംഭവിച്ചേക്കുന്നത്, എങ്ങനെ പൊട്ടിയതാണെന്ന് അവർക്ക് അറിയില്ല. കുഞ്ഞിനെ നോക്കുന്ന ഒരാൾക്ക്, അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഇതെന്താണ് സംഭവിച്ചതെന്ന്, ഒന്നെങ്കിൽ കുഞ്ഞോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും പൊട്ടിച്ചതാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അറിയാൻ പറ്റും. ഇല്ല ആന്റിയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ ഇവർക്ക് അത് അറിയണമല്ലോ. ഇവർക്ക് ഇതൊന്നുമേ അറിയില്ല ഇതെന്താ സംഭവിച്ചേക്കുന്നതെന്ന്. അപ്പൊ അത്രയ്ക്കും ഉണ്ട് ഇവരുടെ കുഞ്ഞുങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. ഇവരെ തീരെ നോക്കുന്നില്ല. അപ്പൊ എല്ലാ ഡേ കെയറുകളും ഒരുപോലല്ല, പക്ഷെ പല ഡേ കെയറുകളിലും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മെയിൻലി CCTVs

0: ആക്സസ് ഉള്ള ഡേ കെയറുകൾ തന്നെ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കുഞ്ഞുങ്ങളെ അങ്ങനെ ആക്കാതെ പോകാനായിട്ട്. അപ്പോൾ CCTV ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേരൻസിനോട് ആക്സസ് കിട്ടുകയൊക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സ്റ്റാഫാണെങ്കിൽ എന്തായാലും പേടിക്കും. ആ ഒരു പേടി അവർക്കുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഇത് കാണിക്കും കുഞ്ഞുങ്ങളോടെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കൊച്ചിൻ സിറ്റി ക്രൈം ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് AP ചന്ദ്രൻ.
2: സാധാരണ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അറിഞ്ഞാലും നമുക്ക് ശക്തമായ രീതിയിൽ അതിനെതിരെ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. നിലവിൽ BNS ആക്ട് പ്രകാരവും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും അതിൽ നമുക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതിനെതിരെ നടപടികൾ സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായാൽ അതിനെതിരെ നമുക്ക് റിപ്പോർട്ട് CWC മുമ്പാകെ സമർപ്പിക്കാനും കഴിയും. ആ മറ്റ് നടപടികൾ സ്ഥാപനത്തിനെതിരെ എടുക്കാനും അതുവഴി സാധിക്കും. ഈ ഇൻസിഡൻസുകൾ ഇതേപോലെ കുട്ടികൾക്കെതിരെ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഒരു ഇൻഫർമേഷനായിട്ട് നമുക്ക് വന്നാൽ എല്ലാ പോലീസ് സ്റ്റേഷനും ജുവനൈൽ പോലീസ് യൂണിറ്റാണ്. അവിടെ ജുവനൈൽ പോലീസ് ഓഫീസേഴ്സിനെ ഡെസിഗ്നേറ്റ് ചെയ്ത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ ഉണ്ടാവും. ആ ഇൻഫർമേഷൻ നമ്മുടെ ലിമിറ്റിലാണെങ്കിൽ ആ ലിമിറ്റിൽ ഉടനെ തന്നെ പോയിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അതിൽ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അത് ഏത് രീതിയിലാണെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ ചൈൽഡ് ലൈന് 10 98 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മളെ എമർജൻസി കോൾ എന്ന രീതിയിൽ 112 നിങ്ങൾക്ക് അറിയിക്കാം. അത് സെൻട്രലൈസ്ഡ് എവിടെയാണ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻസിഡൻറ്റ് ഇതേപോലെ കുട്ടികൾക്കെതിരെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആരറിഞ്ഞാലും ആ കാര്യങ്ങൾ കൺസേൺഡ് സ്ഥലങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ ഉടനെ നമുക്കതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ പറ്റും. കൺസേൺഡ് ഏത് സ്റ്റേഷനിലാണോ അവിടെ നിന്ന് നമുക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അയച്ച് അവിടുത്തെ ആരെയെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ആ സ്ഥാപനത്തിനെതിരെയും അത് ചെയ്ത ആൾക്കിടെയും ശക്തമായ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്.
1: ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ബാല്യമാണ് അവകാശം. ഒരു ഡേ കെയറിന്റെ മതിലുകൾക്കുള്ളിൽ കുട്ടികൾക്ക് ലഭിക്കേണ്ടത് ഭയമല്ല, സ്നേഹവും കരുതലും ആത്മവിശ്വാസവുമാണ്. ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ട വാർത്തകളായി കാണാതെ ഡേ കെയറുകളുടെ പ്രവർത്തന രീതി, ജീവനക്കാരുടെ പരിശീലനം, നിരീക്ഷണ സംവിധാനം, മാതാപിതാക്കളുടെ ജാഗ്രത എന്നിവയെല്ലാം വീണ്ടും വിലയിരുത്തേണ്ട സമയമാണിത്. കാരണം ഒരു സമൂഹത്തിന്റെ ഭാവി കുട്ടികളുടെ സുരക്ഷയിലാണ്. കുട്ടികളുടെ ചിരിമായാത്ത ഇടങ്ങളായി ഓരോ ഡേ കെയറും മാറട്ടെ.
3: ഡേ കെയർ സുരക്ഷിതമോ?
4: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിതാ സുധീർ.
5: സമകാലികം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.

സേവന വാർത്തകൾ. നേവി പ്രിൻസിപ്പൽ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് പ്രതിരോധ പെൻഷൻകാരുടെയും കുടുംബ പെൻഷൻകാരുടെയും പെൻഷൻ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിനായി രക്ഷാ പെൻഷൻ സമാധാൻ ആയോജൻ ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഈ പരിപാടി ഈ മാസം 17 വെള്ളിയാഴ്ച നേവി ഏരിയ അക്കൌണ്ട്സ് ഓഫീസ്, ഡിഫൻസ് അക്കൌണ്ട്സ് ലൈൻ, പെരുമാനൂർ PO, കൊച്ചി എന്ന വിലാസത്തിലുള്ള ഓഫീസിലാണ് നടത്തുന്നത്. വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അവരുടെ പരാതികൾ നൽകുന്നതിന്

0: എത്തിച്ചേരാം. പങ്കെടുക്കുന്നവർ തങ്ങളുടെ സ്പാഷ് സംബന്ധമായ രേഖകളായ പി പി ഒ പകർപ്പ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയും സ്പാഷ് പി പി ഒയുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറും കൊണ്ടുവരേണ്ടതാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കോട്ടയം ജില്ലയിൽ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നടപ്പിലാക്കി വരുന്ന സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് ജില്ലയിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. കെസ്റു 99, മൾട്ടിപർപ്പസ് സർവീസ് സെന്റേഴ്സ്, ജോബ് ക്ലബ് എന്നിവയാണ് പദ്ധതികൾ. അപേക്ഷ ഫോറം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481256013. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 2560413.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
1: നമുക്ക് നമ്പൂതിരിയെയും കൊണ്ട് പട്ടേരിയുടെ ഇല്ലത്തേക്ക് പോകാം. അകവൂർ ചാത്തൻ നിർദ്ദേശിച്ചു. നാറാണത്തും വടുതല നായരും അകവൂർ ചാത്തനും പോയാൽ മതി, അഗ്നിഹോത്രി പറഞ്ഞു. പാക്കനാരും പാണനാരും പറഞ്ഞു, ഞങ്ങളുകൂടി വരുന്നുണ്ട്. അഞ്ചു പേരും ബ്രഹ്മദത്തിനെയും കൂട്ടി പട്ടേരിയുടെ ഇല്ലത്തേക്ക് നടന്നു. എത്തി കാര്യസ്ഥന്മാർ വിവരം പട്ടേരിയെ അറിയിച്ചു. വിവരമറിഞ്ഞ മാത്രയിൽ പട്ടേരി അമ്പരന്ന് വാപൊളിച്ചു. വടുതല നായർ പട്ടേരിയെ ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. ഒരാളെ വധിക്കാൻ 500 പണമാണോ കൂലി? പാക്കനാർ ചോദിച്ചു. ഈ പാവം നമ്പൂതിരി അയാളെ ഏൽപ്പിച്ച ജോലി ശരിക്കും നിർവഹിച്ചു. വടുതലയെ കിണറ്റിൽ തള്ളിയിട്ടു, മരിച്ചില്ലെന്നു മാത്രം. ഏതായാലും പട്ടേരി അയാൾക്കുള്ള കൂലി കൊടുക്കൂ. നാരായണത്തിൻ്റെ സ്വരം ഉയർന്നു. എന്നെക്കൊണ്ട് പട്ടേരി ഈ വിഡ്ഢിവേഷം കെട്ടിക്കണ്ടായിരുന്നു. നമ്പൂതിരി തേങ്ങിക്കരഞ്ഞു. കഴുത്തിലെ മാല അദ്ദേഹം ഊരാൻ ഭാവിച്ചു. അത് ഊരണ്ട, മോതിരങ്ങളും ഊരണ്ട, അതൊക്കെ നമ്പൂതിരിക്ക് എടുക്കാം, പാണനാർ പറഞ്ഞു. അത് നിശ്ചയിക്കാൻ താനാരാ? പട്ടേരി ഇരുന്ന ഇരിപ്പിലൊന്ന് ഇളകി. കാഴ്ച പോയ കണ്ണുകൾ മുന്നോട്ടുന്തി വന്നു. കൊടുത്തത് തിരിച്ചു മേടിക്കുന്നത് മഹാപാപമാണ്. നമ്പൂതിരി പാവമാണ്, അതയാൾ എടുത്തോട്ടെ, നാരായണത്ത് പറഞ്ഞു. പട്ടേരി പല്ലിറുമ്മി. ദേഹം കോപം കൊണ്ട് വിറച്ചു. പറയിപ്പെറ്റ പന്തിരുകുലത്തെ ഇനിയും പട്ടേരിക്ക് മനസ്സിലായില്ല അല്ലേ? കുറച്ചെല്ലാം അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനിയും പഠിപ്പിക്കണോ? വടുതല നായർ ചോദിച്ചു. പട്ടേരി ഒരു നിമിഷം നിശബ്ദനായി. പെട്ടെന്ന് അദ്ദേഹം പ്രധാന കാര്യസ്ഥനെ വിളിച്ചു. കൃഷ്ണ. എന്തോ? കൃഷ്ണൻ വിളി കേട്ടു. 500 പണം എണ്ണിക്കൊടുക്ക്, പട്ടേരി കൽപ്പിച്ചു. നാരായണത്ത് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. പട്ടേരി, വടുതല നായരുടെ ജീവന്റെ വില 500 പണമല്ല, 50,000 പണമാണ്. 50,000 പണം എണ്ണിക്കൊടുക്കിൻ, വേഗം വേണം.

0: നായരെ കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലാൻ ചട്ടം കെട്ടിയതിനുള്ള പിഴയാവട്ടെ ഈ സംഖ്യ. പാവം നമ്പൂതിരിക്ക് ഒരു സഹായവുമായി. പട്ടേരിക്ക് തലചുറ്റി. കാര്യസ്ഥന്മാർ അമ്പരന്നു. വേഗം കൊടുക്കൂ, താമസിച്ചാൽ പട്ടേരിക്ക് അപകടം സംഭവിക്കും. കണ്ണിൻ്റെ കാഴ്ച പോയി ഇല്ലേ, കാതിൻ്റെ കഴിവും ഇല്ലാതാവും. പട്ടേരിയുടെ നാവും തളരും. അത്ര വലിയ കടുങ്കൈയാണ് പട്ടേരി ചെയ്തത്. പാപത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. വേഗം 50,000 എടുത്തു കൊടുക്കി. നാരായണത്തിൻ്റെ ശബ്ദം മുഴങ്ങി. അകത്തുനിന്നും അന്തർജനവും മക്കളും ഓടിവന്നു. 50,000 കൊടുക്കൂ കൃഷ്ണ, ഇവരോടിനി കളിക്കാൻ നിൽക്കാതെ വേഗം എടുത്തു കൊടുക്കൂ, അന്തർജനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പട്ടേരി കൽപ്പിച്ചു, കൊടുക്ക് കൃഷ്ണ. കാര്യസ്ഥന്മാർ 50,000 നാണ്യം എണ്ണിത്തിട്ടപ്പെടുത്തി നമ്പൂതിരിയുടെ മുന്നിൽ വെച്ചു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഇപ്പോൾ സമയം 8:00.
8: ആകാശവാണി FM വാർത്തകൾ.
7: ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൗഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. നെല്ല് സംഭരണത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും 90.91 കോടി രൂപ ലഭിച്ചതിനെ തുടർന്ന് 16 ജൂലൈ മുതൽ കർഷകർക്ക് PRS വായ്പാ പദ്ധതി പ്രകാരം നെല്ല് സംഭരണത്തിനായുള്ള തുക വിതരണം SBI കാനറ ബാങ്കുകൾ മുഖേന പുനരാരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd semi ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം.
8: ആകാശവാണി FM വാർത്തകൾ.
9: ശാസ്ത്രദീപ്തി.
10: ലോകത്തെ ഏറ്റവും നിശബ്ദമായ ഇടം, ലോകത്തെ ഏറ്റവും നിശബ്ദമായ സ്ഥലം ഏതാണ്? സ്ഥലത്തേക്കാൾ അത് ഒരു മുറിയാണ് എന്ന് പറയുന്നതാവും നല്ലത്. ലോകത്തെ ഏറ്റവും നിശബ്ദമായ മുറി എന്ന ഗിന്നസ് റെക്കോർഡുള്ള അമേരിക്കയിലെ മിനാപോളിസ്

0: ഓർഫീൽഡ് ലബോറട്ടറിയിലാണ് അങ്ങനെ ഒരു മുറി സ്ഥിതി ചെയ്യുന്നത്. പുറത്തുള്ള ഒരു ശബ്ദവും അതിനകത്തേക്ക് കയറുകയുമില്ല. അകത്തുള്ള ശബ്ദത്തിൻ്റെ ചെറിയൊരു ശതമാനം പോലും പുറത്തേക്ക് പോവുകയുമില്ല. അനക്കോയിക് ചേംബർ എന്ന് വിളിക്കപ്പെടുന്ന ആ മുറി അതിനകത്തുണ്ടാകുന്ന ഏതൊരു ശബ്ദവും പ്രതിധ്വനിയില്ലാതെ മുഴുവനായും ആഗിരണം ചെയ്യുന്നു. നമ്മളൊരു കയ്യടിയുടെ ശബ്ദം ഉണ്ടാക്കിയാൽ നിമിഷ നേരം കൊണ്ട് ആ ശബ്ദം ഇല്ലാതാകും. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം പോലും വലിയൊരു ശബ്ദമായി നമുക്കതിനകത്ത് കേൾക്കാൻ കഴിയും. നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശബ്ദം 20 മുതൽ 20,000 ഡെസിബൽ വരെയുള്ള ശബ്ദമാണെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ഇതിനുള്ളിൽ -24 ഡെസിബൽ ശബ്ദം പോലും അളക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നാം സാധാരണ അഭിമുഖീകരിക്കാറുള്ള നിശബ്ദതയുടെ എത്രയോ ആഴത്തിലുള്ള നിശബ്ദത വരെ ഇതിലുണ്ടാക്കാം എന്നർത്ഥം. ഓർഫീൽഡ് ലബോറട്ടറിയിൽ മാത്രമല്ല, വാഷിംഗ്ടണിലെ റെഡ് മാൻഡിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഹെഡ് ഓഫീസിലും ഇതുപോലെ ഒരു അനക്കോയിക് ചേംബർ ഉണ്ട്. അവിടെ സന്ദർശിച്ച ന്യൂയോർക്ക് ടൈംസ് മാഗസിൻ്റെ റിപ്പോർട്ടർ കാറ്റി വീവർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രക്തം സിരകളിലൂടെ ഒഴുകുന്ന ശബ്ദം വരെ കേൾക്കാൻ കഴിഞ്ഞു എന്നതാണ്. സ്റ്റാർ ട്രിബ്യൂൺ മാഗസിൻ്റെ റിപ്പോർട്ടർ കെ സി ഡാർണൽ അഭിപ്രായപ്പെട്ടതാവട്ടെ, നമ്മുടെ കണ്ണുകൾ ചിമ്മുന്ന ശബ്ദം പോലും അതിനുള്ളിൽ വെച്ച് വ്യക്തമായി അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു എന്ന്. പ്രകൃതിയുടെ 100 കണക്കിന് വിവിധ ശബ്ദങ്ങൾ ഉള്ളതുകൊണ്ട് ചെറിയ ശബ്ദങ്ങൾ പലതും നമുക്ക് കേൾക്കാൻ കഴിയുകയില്ല. എന്നാൽ അത്തരം ശബ്ദങ്ങൾ എല്ലാം ഒഴിവാക്കുവാനുള്ള സൗകര്യം ഒരുക്കിയാൽ നാം കേൾക്കാത്ത എന്നാൽ നമ്മിൽ തന്നെയുള്ള പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കുവാൻ കഴിയും. അങ്ങനെയാണ് അനക്കോയിക് ചേംബറിൽ നമുക്ക് നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്നതും ശ്വാസകോശത്തിലെ ശ്വാസത്തിൻ്റെയും വയറ്റിലെ ആഹാരത്തിൻ്റെ വിനിമയത്തിൻ്റെയും ഒക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതിനുള്ളിൽ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ 99.9% ശബ്ദവും അതിൻ്റെ ഭിത്തികൾ ആഗിരണം ചെയ്യുകയും അതുമൂലം എക്കോ ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തതിനാലാണ് അതിന് അനക്കോയിക് ചേംബർ എന്ന പേര് വരാൻ കാരണം. സ്റ്റീൽ കൊണ്ടുള്ള ഭിത്തികളും തറയാവട്ടെ ലോഹം കൊണ്ടുള്ള വലകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ആ വലകൾക്ക് താഴെയാവട്ടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കോൺക്രീറ്റ് ബീമുകൾ കൊണ്ടും. ഇത് വെറും ഒരു അനുഭവത്തിന് വേണ്ടിയല്ല നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ ശബ്ദം പരിശോധിക്കുവാനും മറ്റും ഈ ചേംബറിന്റെ സഹായം തേടുന്നു. പ്രശസ്ത മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ ഹാർലി ഡേവിഡ്സൺ അവരുടെ ബൈക്കിന്റെ പ്രത്യേകതയായ ശബ്ദത്തിന് അന്തിമമായ രൂപം നൽകുന്നത് അനക്കോയിക് ചേംബറിൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ്. നാസ അവരുടെ ശാസ്ത്രജ്ഞരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിന് മുമ്പായി സമാനമായ ചേംബറിൽ പരിശീലനം നൽകാറുണ്ട്. ബഹിരാകാശത്തെ അപാരമായ നിശബ്ദത അവർക്ക് പരിചിതമാകുവാനാണ് അങ്ങനെ പരിശീലനം നൽകുന്നത്. കമ്പനികൾക്ക് മാത്രമല്ല കേട്ടോ, സാധാരണക്കാർക്കും ഓർഫീൽഡ് ലബോറട്ടറീസിലെ ഈ അനക്കോയിക് ചേംബർ സന്ദർശിക്കുവാൻ അവസരമുണ്ട്. ഒരാൾക്ക് 1 മണിക്കൂർ അതിനുള്ളിൽ ചെലവഴിക്കാൻ $75 ഫീസ് നൽകണമെന്ന് മാത്രം.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ.

0: ലക്ഷ്മി
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
2: ഇന്ന് ഈ പരിപാടിയിൽ കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. ഇതേക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക്സ് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും പ്രായമാകുമ്പോൾ വരുന്ന അസ്ഥി സംബന്ധമായ ചില അസുഖങ്ങളെക്കുറിച്ചുമാണ്. സാധാരണ പ്രായമായവർക്ക് പലപ്പോഴും നടക്കാൻ വലിയ പ്രയാസമായി വരാവുന്ന ഒരു അസുഖമാണ് ഈ കാൽമുട്ടിനുണ്ടാവുന്ന വേദന. കാൽമുട്ട് വേദനയുടെ കാരണങ്ങൾ എന്തെല്ലാമാകാം, പ്രത്യേകിച്ച് പ്രായമായവരിൽ?
4: ഒരു ആൾക്ക് വേദന വരാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ വേറെ മെഡിക്കലായിട്ടുള്ള ഒരു വാദസംബന്ധ

0: സ്വന്തമായിട്ടുള്ള ഒരു അസുഖമൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് പ്രായം കൂടുമ്പോൾ ഉണ്ടാവുന്ന മുട്ടിനുണ്ടാവുന്ന ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങളിൽ നിന്നും മുട്ടിൽ നിന്ന് ഉണ്ടാവുന്ന തരുണാസ്ഥിക്കുള്ള കേടുപാടുകൾ ഒരു പരിധിക്ക് കൂടുതൽ വർദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഒരു ആർത്രൈറ്റിസിനെയാണ് നമ്മൾ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ കണ്ടുവരുന്ന തരത്തിലുള്ള മുട്ടുവേദനയുടെ ഒരു പ്രധാന കാരണം പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെയാണ്. ഈ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ അത് ആരംഭത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കത്തില്ല. പതുക്കെ പതുക്കെ കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും. നടക്കുമ്പോൾ നടക്കുന്നതിൻ്റെ ശൈലി കുറച്ചൊരു വ്യത്യാസം, സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇരുന്നിടത്തിൽ നിന്ന് എണയക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, നേരത്തെ തറയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പിന്നെ തറയിൽ ഇരിക്കാൻ പറ്റാതെയാവുന്നു, കസേരയിൽ മാത്രം ഇരിപ്പാവുന്നു, ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ യൂറോപ്യൻ ടോയ്ലറ്റിൽ മാത്രം ഉപയോഗിക്കുന്നു. പിന്നെ അസുഖത്തിൻ്റെ അളവ് കൂടുന്തോറും ജീവിതം തന്നെ ഒന്നോ രണ്ടോ മുറികളായിട്ട് ചുരുങ്ങുന്ന രീതിയിലുള്ള ഒരു അസുഖം ആണ് പ്രൈമറി ഓസ്റ്റിയോആർത്രൈറ്റിസ്. സ്റ്റാർട്ടിങ്ങിൽ അത് എപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല, മിക്ക ദിവസവും നിങ്ങൾ ഓക്കെ ആയിരിക്കും.
1: ഇതിന്റെ ഒരു സിംപ്റ്റം എന്ന് പറഞ്ഞാൽ ലക്ഷണം എന്തായിരിക്കും? ഈ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ആദ്യം വരുന്നത്.
0: വേദന, പെയിൻ ആണ് ബുദ്ധിമുട്ട്. അത് ചിലപ്പോൾ ആരംഭത്തിലുള്ള വേദന നമുക്ക് ഒരു യാത്രയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി അവിടെ കുറേ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യം വന്നു, അല്ലെങ്കിൽ നിരപ്പല്ലാത്ത കുറച്ച് സ്ഥലത്ത് നടക്കേണ്ട ഒരു ആവശ്യം വന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ അതിനുശേഷം മുട്ടിനൊരു നീര് അനുഭവപ്പെടുക, ഒരു വേദന അനുഭവപ്പെടുക, ഒരു പക്ഷേ അതാവാം ആദ്യത്തെ ലക്ഷണം.
1: ഇത് ശരിക്കും ഡീജനറേറ്റീവ്, അതിന്റെ ഒരു പ്രായം കൊണ്ടുവരുന്ന തേയ്മാനം തന്നെയാണോ?
0: അതെ, പ്രായം കൂടുമ്പോൾ നമ്മുടെ മുട്ടെന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. അത് നമ്മുടെ അസ്ഥിയുടെ അഗ്രഭാഗത്ത് ഉള്ള തരുണാസ്ഥി ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. നമ്മുടെ ശരീരത്തിന്റെ ലോഡ് എടുക്കാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ച് പ്ലയബിൾ ആയിട്ടുള്ള, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ടിഷ്യൂ ആണ് ഈ തരുണാസ്ഥി, ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയുന്ന കാർട്ടിലേജ്. അത് കൂടാതെ നമ്മുടെ തൊടയുടെ അസ്ഥിയുടെയും കാലിന്റെ അസ്ഥിയുടെയും ഇടയിൽ ഷോക്ക് അബ്സോർബർ ആയിട്ട് പ്രവർത്തിക്കുന്ന മെനിസ്കസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കാർട്ടിലേജിന്റെ റിംഗും കൂടെയുണ്ട്, രണ്ടെണ്ണം ഉള്ളിൽ വശത്തും ഔട്ടർ സൈഡിലും. പ്രായം കൂടുന്തോറും ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങോട്ട് മാറും. ചെറുപ്പത്തില് അത് നല്ല സോഫ്റ്റ് ലോഡ് എടുക്കാൻ പറ്റുന്ന ഒരു റബ്ബർ പോലെ അതിന്റെ ഷേപ്പ് കുറയുകയും വലുതാവുകയും ചെയ്യുന്ന ഒരു ടിഷ്യൂവിൽ നിന്നും അതിന്റെ ഉള്ളിലുള്ള ഈർപ്പം കുറയുകയും പിന്നെ ലോഡ് എടുക്കുമ്പോൾ അത് കുറച്ച് പൊടിഞ്ഞു തുടങ്ങുന്നത്. നമുക്ക് ഒരു ചെരുപ്പ് കുറേ നാൾ ഉപയോഗിക്കാതിരുന്നിട്ട് പിന്നെ ഉപയോഗിക്കുമ്പോൾ ചെരുപ്പ് പൊടിഞ്ഞു തുടങ്ങത്തില്ലേ? അതുപോലെ ഈ തരുണാസ്ഥി കുറച്ചൊന്ന് പൊടിഞ്ഞു തുടങ്ങുകയും അതിന് അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങൾ വരികയും ചെയ്യും. അത് ഒരു പ്രാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വർദ്ധിക്കും. അത് കൂടിയിട്ട് ആ തരുണാസ്ഥി ഒരു അഡ്വാൻസ്ഡ് ആർത്രൈറ്റിസ് ലെവലിലേക്ക് ആകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് തേഞ്ഞു പോയി അതിൻ്റെ അടിയിലുള്ള അസ്ഥിയും മറ്റേ സൈഡിലുള്ള അസ്ഥിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോഴാണ് അതൊരു അഡ്വാൻസ്ഡ് ആർത്രൈറ്റിസ് എന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ എക്സ്റേയിൽ നോക്കുമ്പോൾ ഒരു ബോൺ ഓൺ ബോൺ ആർത്രൈറ്റിസ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക.
1: അപ്പോഴാണ് കടുത്ത വേദന അനുഭവപ്പെടുന്നത്.
0: പെയിൻ എന്ന് പറയുന്നത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് മൾട്ടി ഫാക്ടോറിയലാണ്. ആർത്രൈറ്റിസ് മാത്രമല്ല വേദനയുടെ കാരണം, ഒരാളുടെ സൈക്കോളജിക്കൽ പ്രൊഫൈലും വേദനയുടെ ഒരു കാരണമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാടത്ത് 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാർ കുറച്ച് മുട്ടുവേദന എന്ന് പറഞ്ഞ് വരുന്ന ആ ഒരു വ്യക്തിയുടെ എക്സ്റേ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർത്രൈറ്റിസ് ലെവലിലായിരിക്കാം. അത് ഞാൻ പറഞ്ഞു വന്നത് ആർത്രൈറ്റിസിന്റെ ലെവല് എക്സ്റേയിൽ ഏതാണ് എന്നുള്ളത് ഒരു മനുഷ്യൻ നേരിടുന്ന ബുദ്ധിമുട്ടും തമ്മിലൊരു ഡയറക്റ്റ് കോറിലേഷൻ ഇല്ല. 4 ഗ്രേഡിലാണ് ആർത്രൈറ്റിസ് എക്സ്റേയിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ഗ്രേഡ് 3 ആർത്രൈറ്റിസ് ഉള്ളൊരു വ്യക്തി കഠിന വേദന സഹിച്ചുകൊണ്ടിരുന്ന ജീവിതം വളരെയധികം എഫക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളാവാം. ഗ്രേഡ് 4 ആർത്രൈറ്റിസ് ഉള്ളൊരു വ്യക്തി ചിലപ്പോൾ മറിച്ച് നല്ല ഫങ്ഷണലായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയും ആവാം. ഇതിന് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ബേസ് ചെയ്യുന്നത് രോഗിക്ക് നേരിടുന്ന ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് എക്സ്റേയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല.
1: ഇത് ശരിക്കും ഒരു ഏജ് ഗ്രൂപ്പ്, നമുക്കൊരു ഇതിൻ്റെ ഒരു പ്രായം അങ്ങനെ പറയാൻ പറ്റുമോ? അതോ ഓരോ വ്യക്തിക്കും ഇത് വ്യത്യസ്തമാകുമോ?
0: ഇറ്റ് വേരീസ് വൈൽഡ്ലി. ഇപ്പം നമ്മൾ പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, വേറെ ഒരു കാരണമില്ലാതെ ഉണ്ടാവുന്ന ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 50s ഒക്കെ ആകുമ്പോഴാണ് തുടങ്ങുക. അത് ഒരു വളരെ കൂടിയ ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമുള്ള ഗ്രേഡിലൊരു ആർത്രൈറ്റിസ് ആകുമ്പോഴത്തേക്കും ഒരു 60s ഒക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ സെക്കൻഡറി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അത് ചിലപ്പോൾ ആ മുട്ടിന് നേരത്തെ ഒരു പരിക്ക് പറ്റിയതിന് ശേഷം ഉണ്ടാവുന്ന ഡീജനറേറ്റീവ് ചേഞ്ച് ആവാം. ഒരു ഫ്രാക്ചർ ആവാം, ലിഗമെൻറ്റിൻ്റെ ഇഞ്ചറി ആവാം, മെനിസ്കസിൻ്റെ ഇഞ്ചറി ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വാദ സംബന്ധമായിട്ടുള്ള ചെറിയ ചില അസുഖങ്ങൾ, ആമവാദം, റിയാക്റ്റീവ് ആർത്രൈറ്റിസ്, അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളുള്ള വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇത്തരം സെക്കൻഡറി ആർത്രൈറ്റിസുകൾ കുറച്ചും കൂടെ നേരത്തെ

0: ത്തെയാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ 40s-ലും 30s-ലും നമ്മൾ ആർത്രൈറ്റിസ് കാണാറുണ്ട്.
1: സാധാരണ ഇപ്പോൾ ഡോക്ടർ പറയേണ്ട, ഈ നമുക്ക് പടികൾ കയറാൻ വേദനയായിരിക്കും ഒരുപക്ഷെ കാണുന്നത്, അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ പടികൾ കയറുന്നത് നിർത്തിവെക്കുകയാണോ വേണ്ടത്, അതോ തുടർന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കണോ?
0: ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് OP-യിൽ വരുന്ന കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ ചില ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസും കാരണം ആവാം, മുട്ടിന് തേയ്മാനമുണ്ട്, അപ്പോൾ ഇനി അധികം ഒന്നും നടക്കരുത്, അധികം ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ജീവിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ ജോയിന്റ് കാർട്ടിലേജ് എന്ന് പറയുന്ന കാർട്ടിലേജിന് അതിന്റേതായ ഒരു ബ്ലഡ് സപ്ലൈ ഇല്ല. അതിന് കിട്ടുന്ന ന്യൂട്രിയൻസ് എല്ലാം ജോയിന്റ് ഫ്ലൂയിഡിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ പരിസരത്തുള്ള ബ്ലഡ് വെസൽസിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് വരുന്ന ന്യൂട്രിയൻസ് ആണ്. ജോയിന്റിനെ ലോഡ് ചെയ്യുമ്പോഴാണ് ജോയിന്റ് കാർട്ടിലേജിന് ന്യൂട്രിയൻസ് കിട്ടുക. അതിന് ലോഡിങ് ഇഷ്ടമാണ്. നമ്മൾ അതിനെ ലോഡ്

0: കാർട്ടിലേജിന് ന്യൂട്രിയൻസ് കിട്ടുക. അതിന് ലോഡിങ് ഇഷ്ടമാണ്. നമ്മൾ അതിനെ ലോഡ് ചെയ്തില്ലായെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടത്തേ ഉള്ളൂ.
1: നമ്മൾ ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഡോക്ടർ,
0: ഭാരം വഹിക്കുക എന്നുള്ളത്, നടക്കുക എന്നുള്ളത്. മറിച്ച് വേറൊരു കാര്യം കൂടി ഉള്ളത്, നമുക്ക് ആർത്രൈറ്റിസ് ഏത് ഗ്രേഡും ആവട്ടെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഫങ്ഷണൽ ലിമിറ്റേഷൻ അത് നിയന്ത്രിക്കുന്നത് ആ ജോയിന്റിന്റെ ചുറ്റുമുള്ള മസിൽസ്, ആ ജോയിന്റ് എത്രമാത്രം നമ്മൾ അനക്കുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫാർമറിന്റെ ഒരു എക്സാമ്പിൾ, അദ്ദേഹം പണിയെടുത്തോണ്ടിരിക്കുകയാണ്, ആ ജോയിന്റ് നല്ലപോലെ മടങ്ങുന്നുണ്ട്, നിവരുന്നുണ്ട്, ചുറ്റുമുള്ള മസിൽസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. അത് കാരണം അദ്ദേഹത്തിന് ഗ്രേഡ് 4 ആർത്രൈറ്റിസ് ആയിട്ടും പുള്ളിക്ക് വലിയ ഫങ്ഷണൽ ലിമിറ്റേഷൻ ഇല്ല. ഫങ്ഷണൽ ലിമിറ്റേഷൻ ഇല്ലെങ്കിൽ നമുക്ക് നീ റീപ്ലേസ്മെന്റ് മുതലായ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, മനസ്സിലായില്ലേ. മറിച്ച് നമ്മൾ ഒരു വേദനയെ പേടിച്ച് വേറൊരാൾ പറഞ്ഞു ഇനി അനങ്ങരുത്, നമ്മൾ ഒതുങ്ങിക്കൂടി ഒരു സ്ഥലത്ത് ജീവിക്കുകയാണ്, സദം എല്ലാം വീക്കായി, ബോണ് ലോഡ് ചെയ്താലേ അവിടെ കാൽഷ്യം ഡെപ്പോസിഷൻ നടക്കത്തുള്ളൂ, ബോൺസ് വീക്കായി, വളവ് കൂടി, ഡിസബിലിറ്റി കൂടുന്നു, നമുക്ക് ഒരു പക്ഷെ നേരത്തെ തന്നെ ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും. ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന റിക്കവറി വിൽ ബി മച്ച് സ്ലോവർ ആൻഡ് പ്രോബബ്ലി പുവറർ ദാൻ ഒരു നല്ലപോലെ ആക്റ്റീവ് ആയിട്ട് മസിൽസ് എല്ലാം സ്ട്രോങ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ.
1: എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ ചെറിയ വ്യായാമമെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ
0: ഡെഫിനറ്റ്ലി നമ്മൾ സർജറി ഇല്ലാതെ ഒരു നീ ആർത്രൈറ്റിസ് പ്രൈമറി ആർത്രൈറ്റിസ് മാനേജ് ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ശരീരഭാരം കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊന്ന്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഫോർ ദി ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഈ GLP-1 ഡ്രഗ്സും കുറേ ഈ ഒബേസിറ്റി അമിതമായ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇൻ്റർവെൻഷൻസും മരുന്നുകളും എല്ലാം ലഭ്യമാണ്. അത് ഒരു പക്ഷേ ഉപയോഗിക്കുകയാണെങ്കിൽ, ശരീരഭാരം കുറയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുട്ടിൻ്റെ സിംറ്റംസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്, അതൊന്ന്. രണ്ട്, മുട്ടിൻ്റെ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ മുട്ടിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ മുട്ടിന് മടങ്ങണം, നിവരണം, മുട്ട് വഴങ്ങാൻ വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്യുക. രണ്ട്, മുട്ടിന് ഭാരം കൊടുക്കണം, മുട്ടിന് ചുറ്റുമുള്ള സദം നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പം അതിൻ്റെതായിട്ടുള്ള എക്സസൈസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അസുഖം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഏത് ഗ്രേഡ് ആർത്രൈറ്റിസും ആയിക്കോട്ടെ എല്ലാ ദിവസവും ഒരുപോലെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല, മിക്ക ദിവസവും നിങ്ങൾ ഓക്കെ ആയിരിക്കും. ആ ഓക്കെ ആയിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടണമെങ്കിൽ ഈ എക്സസൈസുകൾ ചെയ്ത് ശരീരഭാരവും മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം. പിന്നെ കൂടുതൽ അസുഖം വഷളാവും തോറും നല്ല ദിവസങ്ങൾ കുറയുകയും മോശ ദിവസങ്ങൾ കൂടുകയും ചെയ്യുന്ന ഒരു അവസരം ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുക, നീ റീപ്ലേസ്മെന്റ് സംസാരിക്കുക.
1: നമുക്ക് ഒരിക്കലും സ്റ്റെപ്സ് കയറുന്ന നിർത്തുകയോ അനങ്ങാതിരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്.
0: നോ നോ, ഡെഫിനറ്റ്ലി നോട്ട്. വേദനയുള്ള സമയത്ത് ഓഫ്കോഴ്സ് നമ്മൾ മാനേജ് ചെയ്യുക സിംറ്റംസ്, വേദന സംഹാരി മരുന്നുകൾ കഴിക്കുക, മുട്ടിൻ്റെ പുറത്ത് ഐസ് വയ്ക്കുക, നീ സ്ലീവ്സ് ഉപയോഗിക്കുക, നീ ക്യാപ്പ് ഉപയോഗിക്കുക, പട്ടീസ് ഉപയോഗിക്കുക, റെസ്റ്റ് ചെയ്യുക. ആ കൂടിയ വേദന കുറഞ്ഞ് ഒരു ബേസ് ലൈൻ ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ പ്ലീസ് റെസ്യൂം ഓൾ യുവർ ആക്ടിവിറ്റീസ്.
1: സാധാരണ ഇതിന്റെ മെഡിക്കൽ ഇന്റർവെൻഷൻ എങ്ങനെയാണ്, ഇതിന്റെ ചികിത്സ നടക്കുന്നത്?
0: ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ഒരു വ്യക്തി എപ്പോഴും സിംറ്റംസ് സെയിം അല്ല. ഇപ്പോൾ ഇതിന് രണ്ട് ഫേസ് ഉണ്ട്. ഒന്ന്, ഒരു ക്രോണിക് ഒരു അണ്ടർലൈങ് ആർത്രൈറ്റിക് ഡിസബിലിറ്റി ഉണ്ടാവും, അതിൻ്റെ മേലെ ഒരു അക്യൂട്ട് എക്സാസർബേഷൻ സംഭവിക്കും, ഒരു അക്യൂട്ട് വേഴ്സനിങ് സംഭവിക്കും. ഈ അക്യൂട്ട് വേഴ്സനിങ് ആണ് മുട്ടിൽ ഒരു നീര്, മുട്ട് പൂർണ്ണമായിട്ട് നിവർത്താൻ ഒരു ബുദ്ധിമുട്ട്, പൂർണ്ണമായിട്ട് മടക്കാൻ ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു അക്യൂട്ട് വേഴ്സനിങ് സംഭവിക്കുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യുക, ഐസ് വയ്ക്കുക, നീ സ്ലീവ്സ് അല്ലെങ്കിൽ നീ ക്യാപ്പുകൾ പട്ടീസ് ഉപയോഗിക്കുക, അതിൻ്റെ കൂടെ തന്നെ വേദന സംഹാരി മരുന്നുകൾ കഴിക്കുക, റെസ്റ്റ് ചെയ്യുക, കൂടിയിരിക്കുന്ന സിംറ്റംസ് കുറഞ്ഞ് ആ ക്രോണിക് അണ്ടർലൈങ് ഡിസബിലിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചെത്തും. ക്രോണിക് അണ്ടർലൈങ് ഡിസബിലിറ്റീനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്യുക, ശരീരഭാരം കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യുക, നടക്കാൻ പോവുക, നിരപ്പായിട്ടുള്ള സ്ഥലത്ത് പ്രതലങ്ങൾ നടക്കുക, പിന്നെ അങ്ങനെ നോക്കി നമുക്ക് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഇമ്പാക്ട് കുറവായിട്ടുള്ള എക്സസൈസുകളിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ, ഉദാഹരണം സൈക്ലിംഗ്, സ്വിമ്മിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫങ്ഷൻ കുറച്ച് നാളത്തേക്ക് നമുക്ക് തീറ്റി കൊണ്ടുപോകാൻ പറ്റും.
1: ഈ സമയത്ത് നമുക്ക് ഈ ഫിസിയോതെറാപ്പി അതുപോലെ ഒഴിച്ചിലായതുകൊണ്ടൊക്കെ വല്ല പ്രയോജനം ഉണ്ടാവുമോ?
0: നല്ല റോളുണ്ട്. നമുക്ക് വേദനയും നീരും കൂടിയിരിക്കുന്ന സമയത്ത് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ്, അൾട്രാസൗണ്ട് തെറപ്പി, ടെൻസ് തെറപ്പി, നമ്മൾ ചൂട് വെക്കുന്നത്, ഹോട്ട് ആൻഡ് കോൾഡ് ആൾട്ടർനേറ്റ് കൊടുക്കുന്നതെല്ലാം ഈ സിംറ്റംസിനെ മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ആ ഒരു സിംറ്റം മാറിയതിന് ശേഷം മുട്ടിൻ്റെ ഈ ബലം നിലനിൽക്കാൻ വേണ്ടിയുള്ള ഫിസിയോതെറപ്പി ബേസ്ഡ് എക്സസൈസുകളാണ് നമ്മൾ സാധാരണ രീതിയിൽ സജസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു ഫിസിയോതെറപ്പി സെന്ററിൽ പോകണമെന്ന് നിർബന്ധമില്ല, അവർ ഹോം എക്സസൈസുകൾ പഠിപ്പിച്ചു തരികയും അത് നിങ്ങൾക്ക് സ്വയമായിട്ട് വീട്ടിൽ ചെയ്യാനും സാധിക്കുന്നതാണ്.
1: ഏതൊരവസ്ഥയിലാണ് ശരിക്കും നമുക്ക് ഈ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് വേണം എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു ഡോക്ടർ എത്തുന്നത്?
0: ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഒരു മേജർ ഡിസിഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ദൈവം തന്ന ഒരു ജോയിന്റിനെ നമ്മൾ മാറ്റി ഒരു ആർട്ടിഫിഷ്യൽ ജോയിന്റിലേക്ക് നമ്മൾ മാറ്റാൻ ഉള്ള പ്രേരണ വരുന്നത് അത് നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെ വേണം ആ ഒരു ഡിസിഷൻ എടുക്കാൻ. ഈ ഡിസിഷന്റെ

0: അണ്ടർലൈങ് ബേസിസ് ആകെ ഒന്നേ ഉള്ളൂ, ഇതൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസിഷനാണ്. നിങ്ങൾ മുട്ടുവേദനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സന്ധിയുടെ തേയ്മാന സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അത് കാരണം കാര്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ പിടിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ വേറെ ഏത് ജോയിൻറ്റിൻ്റെയും ഒരു റീപ്ലേസ്മെൻറ്റ് സർജറി നിങ്ങളൊരു കാൻഡിഡേറ്റ് തന്നെയാണ്. അത് ഡോക്ടർ എടുക്കേണ്ട തീരുമാനമല്ല, പേഷ്യൻ്റ് മാത്രമാണ് ആ ഡിസിഷൻ എടുക്കേണ്ടത്. എൻ്റെ ഒ പിയിൽ വരുന്ന ചില പേഷ്യൻസ് വർഷങ്ങളായിട്ട് അവര് ഇതൊക്കെ പ്രായമായതിന്റെ പ്രശ്നമല്ലേ, നമുക്കിതിനെ മാറ്റാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ അവരുടെ ജീവിതം ഒന്നോ രണ്ടോ മുറികളായിട്ട് ചുരുങ്ങിക്കൂടി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുളിമുറിയിൽ നിന്നും അവരുടെ മുറിയും അവരുടെ ഭക്ഷണവും എല്ലാം ആ രണ്ട് മുറികളിൽ മാത്രമായിട്ട് ചുരുങ്ങിക്കൂടി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത് ഈ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഓർത്തോപെഡിക്സിൽ ഡിസ്കസ് ചെയ്തേക്കുന്ന നീ റീപ്ലേസ്മെന്റിനെ പറ്റിയായിരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ ഈ ഡിസ്കഷനെ പറ്റി പോകുന്നതിന്റെ ഒരു കാരണം നമ്മുടെ സമൂഹത്ത് കുറെ ആൾക്കാർക്ക് ഇത് അറിയാമെങ്കിലും അറിയുന്നില്ല. അപ്പോൾ അവരിലൊരു അറിവ് ഇത് എത്തിക്കാനും കൂടെയാണ് നമ്മൾ ഈ സംസാരം.
1: ചിലർ ഇത്തരം പരിപാടികൾ വിളിക്കുമ്പോൾ പറയാറുണ്ട് ചില ഇഞ്ചക്ഷൻ തന്നു, എന്ത് ഇഞ്ചക്ഷനാണ് മുട്ടിൽ ഇഞ്ചക്ഷൻ തന്നു എന്ന് പറയുന്നത്, എന്താണ് ശരിക്കും ആ ഒരു ചികിത്സ?
0: നീ ആർത്രൈറ്റിസിന് 4 ഗ്രേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബിഗിനിങ് ഗ്രേഡ് 1, അഡ്വാൻസ്ഡ് ഗ്രേഡ് 4. ഇപ്പോൾ ഈ ഏർലി സ്റ്റേജസ് ഓഫ് ആർത്രൈറ്റിസ് ഗ്രേഡ് 1, 2, 3 ആ ലെവൽ ഓഫ് ആർത്രൈറ്റിസിനകത്ത് നമുക്ക് സിംപ്റ്റംസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഓപ്ഷനാണ് ഇഞ്ചക്ഷൻസ് എന്നുള്ളത്. ഇപ്പോൾ ഇഞ്ചക്ഷൻസ് നമുക്ക് വിസ്കോ സപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. ഹൈലുറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വിസ്കസ് ആയിട്ടുള്ള കട്ടി കൂടിയ ഒരു ലിക്വിഡ് മുട്ടിൻ്റെ ഉള്ളിൽ കുത്തിവെക്കുകയാണെങ്കിൽ ടെമ്പററിലി നമുക്ക് മുട്ടിൻ്റെ തേയ്മാന ആസ്വദമായിട്ടുള്ള സിംറ്റംസിന് മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ PRP എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കോമൺലി കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ്. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, നമ്മുടെ ഒരു വ്യക്തിയുടെ ബ്ലഡിൽ നിന്ന് നമ്മൾ എടുത്ത ഒരു അംശം സെൻട്രിഫ്യൂജ് ചെയ്ത് അതിൻ്റെ പ്ലേറ്റ്ലെറ്റ്സ് മാത്രം എൻറിച്ച്ഡ് ആയിട്ടുള്ള സീറം മേൽഭാഗം എടുത്തിട്ട് തിരിച്ച് മുട്ടിലേക്ക് കുത്തിവെക്കുന്നു. അപ്പോൾ അതിൻ്റെ തിയറി എന്ന് പറയുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഉള്ളിൽ കുറേ ഹീലിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മുട്ടിലേക്ക് കുത്തി വെക്കുമ്പോൾ മുട്ടിന് ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സൃഷ്ടിക്കുകയും ആ ഇൻഫ്ലമേഷനിൽ നിന്നും അത് ഹീലിംഗ് സംഭവിക്കുമ്പോൾ ഈ ഡീജനറേറ്റീവ് ആയിട്ടുള്ള കാർട്ടിലേജ് ഉള്ള സ്ഥലങ്ങളിൽ കുറച്ചൊരു ഹീലിംഗ് ഉണ്ടാവുകയും പേഷ്യൻറ്റിന് കുറച്ച് റീജനറേഷൻ സംഭവിക്കുകയും എന്നുള്ള ഒരു തിയോറിറ്റിക്കൽ അഡ്വാൻറ്റേജിലാണ് ഈ ഒരു ചികിത്സാ രീതി കണ്ടുവരുന്നത്. ഈ ടെക്നോളജി ലഭ്യമായിട്ട് 30-40 കൊല്ലമായി, പക്ഷേ ഇപ്പോഴും അത് എഫക്റ്റീവ് ആണോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. ലോങ് ടേം അത്രമാത്രം ഒരു ബെനിഫിറ്റ് ഇല്ല എന്നാണ് എല്ലാ പഠനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്.
1: ഇത് ഏത് ഗ്രേഡിലാണ് പറ്റുന്നത് അസുഖത്തിന്റെ?
0: ഏർലി ഗ്രേഡ്. ഒരു ഗ്രേഡ് 4 ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചികിത്സാ രീതികൾക്കൊന്നും
1: ഇഞ്ചക്ഷൻ കൊണ്ടോ ഒന്നും കാര്യമില്ല.
0: പിന്നെ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ഇസ് നമ്മുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ. മുട്ടിൻ്റെ ഉള്ളിൽ ഒരു ലോക്കലി ആക്ടിങ് സ്റ്റെറോയിഡ് കുത്തിവെക്കുകയാണെങ്കിൽ റിലയബിൾ ആയിട്ടൊരു 1-2 മന്ത്സ് ഓഫ് പെയിൻ റിലീഫ് നിങ്ങൾക്ക് കിട്ടും.
1: നമുക്ക് ഈ 1-2 മന്ത്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാൻ കഴിയുമോ, ആവർത്തിച്ച് പോകാൻ?
0: നോ, നെവർ എ ഗുഡ് ഐഡിയ. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഇപ്പോൾ സപ്പോസ് നല്ല ആർത്രൈറ്റിസ് ഉണ്ട്, പക്ഷേ വീട്ടിലൊരു കല്യാണം, നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത തരത്തിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് നടക്കണം, ആ സമയത്ത് വേദനയും കൊണ്ട് റെസ്ട്രിക്ട് ആവാൻ സാധിക്കുന്നതല്ല, റീപ്ലേസ്മെൻറ്റ് ആവശ്യമുണ്ട്, പക്ഷെ ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസിനൊരു റോൾ ഉണ്ട്. ഇതിൻ്റെ ഡൗൺ സൈഡ് ഇസ് ദാറ്റ് നമ്മൾ എപ്പോഴും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ റിസ്ക് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻ ഇൻഫെക്ഷൻ, മുട്ടിലേക്ക് ഒരു ഇൻഫെക്ഷൻ, പുറമേ നിന്നൊരു സാധനം ഉള്ളിലേക്ക് കുത്തി വെക്കുമ്പോൾ ഒരു റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഒരിക്കലും 0 അല്ല, അതിനൊരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് എപ്പോഴും കുറച്ച് വെക്കണം. അപ്പോൾ മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻസ് ഒരിക്കലും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതല്ല. 2, സ്റ്റെറോയിഡ് മുട്ടിൻ്റെ ഉള്ളിലേക്ക് കുത്തി വെക്കുമ്പോൾ ചില സ്റ്റഡീസ് പറയുന്ന ഒരു ഈ തേയ്മാനം കുറച്ച് അഗ്രിവേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ഇഞ്ചക്ഷൻസ് നമ്മൾ ഒരിക്കലും കൊടുക്കാറില്ല.
1: ഇത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും മുട്ട് മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അത് വളരെ സേഫായിട്ട് സുരക്ഷിതമായി നമുക്ക് ചെയ്യാനും കഴിയുമെന്നാണ് ഡോക്ടർ പറയുന്നത്.
0: ഡെഫിനറ്റ്ലി ടെക്നോളജി ഹാസ് അഡ്വാൻസ് സോ മച്ച്. ഇപ്പം നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ മുട്ട് മൊത്തം വെട്ടി മാറ്റി വേറെ മുട്ട് വെക്കാറ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ തരുണാസ്ഥി എന്ന് പറയുന്ന അതിൻ്റെ അറ്റം മാത്രം, അപ്പോൾ ഒരു റീക്യാപ്പിംഗ് അല്ലെങ്കിൽ പണ്ടൊക്കെ ടയറുകൾ നമ്മൾ റീത്രെഡിങ് ചെയ്യാറില്ലേ, അതുപോലെ ഒരു റീസർഫസിങ് ഓഫ് ദ ജോയിന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് നീ ആർത്രൈറ്റിസും കൊണ്ട് ജീവിക്കുന്നതിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ അധികമായിട്ടുള്ള ഒരു ഫങ്ഷണൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സർജറിയുടെ ഉദ്ദേശം. വേദനയില്ലാതെ വഴക്കമുള്ള ബാലൻസ് കിട്ടുന്ന ബലമുള്ള ഒരു മുട്ട് നൽകുക എന്നുള്ളതാണ് സർജറിയുടെ ഉദ്ദേശം.
1: മാത്രമല്ല ഇത് നമുക്ക് വളരെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യവും കൂടി ഉണ്ട് അല്ലേ.
0: ഇതൊരു

0: ഏർലി എലക്റ്റീവ് പ്രൊസീജിയർ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസിഷനാണ്. എപ്പോഴും ഈ സർജറി വളരെയധികം പ്ലാൻ ചെയ്ത്, നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിക്കവറിയും പ്ലാൻ ചെയ്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു സർജറി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതൊരു പൊട്ടൻഷ്യൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ശരീരത്തിൽ ഒരു പല്ലിൻ്റെ കേടുണ്ട്, നമുക്കൊരു റൂട്ട് കനാൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കഫക്കെട്ട്, ഒരു പനി, മൂത്രത്തിൽ പഴുപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം, ആവശ്യത്തിന് ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ആണ് നമ്മളെപ്പോഴും നീ റീപ്ലേസ്മെൻറ്റ് പോലത്തെ ഒരു ക്ലീൻ പ്രൊസീജിയർ നമ്മൾ പ്ലാൻ ചെയ്യത്തുള്ളൂ.
1: ഇത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഈ പ്രമേഹം, ബ്ലഡ് പ്രഷർ ഇതൊക്കെ ഉള്ളവർക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്,
0: ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം. അപ്പോൾ HbA1c വളരെയധികം കൂടിയൊരു വ്യക്തിയാണ് എങ്കിൽ എപ്പോഴും നമ്മൾ കുറച്ച് മാസങ്ങൾ നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്തതിന് ശേഷം, അമിതമായിട്ട് വണ്ണമുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ വെയിറ്റ് പറ്റുന്നത്രയും കുറച്ചതിന് ശേഷം, ബി പി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു ഫിസിഷ്യനെ കണ്ട് മെഡിസിൻസ് എല്ലാം റിവ്യൂ ചെയ്ത് എല്ലാം ഒന്ന് ബേസ് ലൈൻ എത്രമാത്രം നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒന്ന് ഓപ്റ്റിമൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഗണത്തെ ഒരു സർജറി, ഒരു എലക്ടീവ് പ്രൊസീജിയർ നമ്മൾ പ്ലാൻ ചെയ്യുക.
1: ഇന്ന് FM Health Lineൽ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഇത്രയും സമയം വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക്സ് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ. രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നടപ്പിലാക്കി വരുന്ന സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് ജില്ലയിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കും. കെസ്റു 99 മൾട്ടിപർപ്പസ് സർവീസ് സെന്റേഴ്സ്, ജോബ് ക്ലബ് എന്നിവയാണ് പദ്ധതികൾ. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0481-2560-413. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0481-2560-413.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ നടത്തുന്ന എം ടെക് ഓപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ലേസർ ടെക്നോളജി പ്രോഗ്രാമിൽ ജനറൽ, ETB, MSM, LCC, OBH, KSC, EWS തുടങ്ങിയ വിഭാഗങ്ങളിൽ സീറ്റൊഴിവുണ്ട്. കാറ്റ് 2026 വഴി അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും പങ്കെടുക്കാം. ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, ഫോട്ടോണിക്സ് എന്നിവയിൽ 50% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദമോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എന്നിവയിൽ 50% അതിലധികമോ ഉള്ള ബിടെക് ബിരുദമോ ആണ് യോഗ്യത. ഗേറ്റ് അല്ലെങ്കിൽ DAT യോഗ്യതയുള്ളവർക്ക് മുൻഗണന. OBC വിഭാഗക്കാർക്ക് 5% മാർക്കിളവുണ്ട്. പട്ടികജാതി വിഭാഗക്കാർക്ക് പാസ് മാർക്ക് മതി. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഫീസും സഹിതം ഈ മാസം 17 വെള്ളിയാഴ്ച ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്ത് ഹാജരായി രജിസ്റ്റർ ചെയ്യണം. അഡ്മിഷൻ

0: ഇന്ന് തന്നെ 11 മണി മുതൽ നടക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 2048428624 2411 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-2-8-6-2-4-1-1.
1: एक प्रकार से पीएम जय अब गरीबों की जय बन गई है.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ഈവനിംഗ് മെലഡി. രട്ടൈ വാൽ കുരുവി എന്ന തമിഴ് ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്നത്തെ ഈവനിംഗ് മെലഡി. യേശുദാസ് പാടിയത്. രചന മേത്തായം, സംഗീത സംവിധാനം ഇളയരാജ.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം സുമ മറുപടി നൽകുന്നു. കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484-24-24-36-3-9-7 അല്ലെങ്കിൽ 0484-24-24-36-3-8-7 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 9-10 ക്ലാസുകളിൽ പഠിക്കുന്നവരിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP മുഖേന മൈനോറിറ്റി സ്കോളർഷിപ്പിനായി അപേക്ഷിച്ചിട്ടില്ലാത്ത ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് PM-YSS OBC EBC പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന ഈ മാസം 31 വരെ അപേക്ഷിക്കും. മറ്റ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ലഭിച്ചിട്ടില്ലാത്തവരെയാണ് പരിഗണിക്കുന്നത്. വിശദവിവരങ്ങൾ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484-298-3130. വെബ്സൈറ്റ് വിലാസവും ഫോൺ നമ്പറും ഒരിക്കൽ കൂടി www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലും 0484-298-3130 എന്ന ഫോൺ നമ്പറിലും വിശദവിവരങ്ങൾ ലഭിക്കും.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോൾ ഇടപ്പള്ളി.
0: LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഏറ്റുമാനൂർ ഉപകേന്ദ്രത്തിൽ 3 ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത PGDCA, DCA, DCAS, DCFA കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി, പോളിടെക്നിക് ഡിപ്ലോമ, +2 യോഗ്യതയുള്ളവർക്ക് ഈ മാസം 31 വരെ ഓൺലൈനിൽ അപേക്ഷിക്കും. വിശദവിവരങ്ങൾ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ലഭിക്കും. 9497-81-824 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9497-81-824 ആലപ്പുഴ ഗവൺമെന്റ് TD

മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ രണ്ട് ഒഴിവുകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം ഈ മാസം 20 രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നടക്കും. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ജനറൽ സർജറി മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം MS DNB 3 വർഷത്തെ അധ്യാപന പരിചയം അല്ലെങ്കിൽ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ നിഷ്കർഷിച്ചിട്ടുള്ള അധ്യാപന പരിചയം, സീനിയർ റസിഡന്റായുള്ള 1 വർഷത്തെ PG പ്രവൃത്തി പരിചയം, പെർമനന്റ് സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യതകൾ. താൽപര്യമുള്ളവർ ജനനത്തീയതി, മേൽവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, മുൻ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഹാജരാകണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0477228261. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477228261. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59:54. FM Evening തുടരുന്നു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഉത്തരം എന്ന ചിത്രത്തിൽ നിന്ന് ബി അരുന്ധതി പാടിയത്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: പൂവടിയുടെ അന്ന് അമ്പലത്തിൽ പോകണമോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു രാമർ. അവൾ വരുമോ എന്നതായിരുന്നു സംശയത്തിന്റെ പ്രധാന കാരണം. വരാൻ വേണ്ടി പ്രത്യേകം താൻ പറഞ്ഞിരുന്നുമില്ല, ഒന്ന് സൂചിപ്പിച്ചു അത്രമാത്രം. അത് കേട്ട് അവൾ വരുമോ രാമർ ശങ്കിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കുഞ്ഞിക്കേളുവിന് സംശയമേ ഉണ്ടായിരുന്നില്ല. ഓള് വരും, നീ നോക്കിക്കോ. അമ്പലത്തിൽ ഒറ്റയ്ക്ക് പോകുന്നതിലും രാമറിന് ജാള്യമുണ്ടായിരുന്നു. മുമ്പ് ഒറ്റയ്ക്കാണ് എന്നും പോയിട്ടുള്ളത്. അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള ജാള്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം ഒരധീരത തന്നെ കുഴയ്ക്കുന്നതായി രാമർ അറിഞ്ഞു. അതുകൊണ്ട് കൂട്ടിനായി കുഞ്ഞിക്കേളുവിനെ വിളിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ അയാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇക്കാര്യത്തിന് ഇനി തനിച്ചു പോയാൽ മതി. നിങ്ങൾക്ക് ഓളെ കാണണ്ടേ? രാമർ തിരക്കി. മണിയൂര് പോയപ്പോ ഓളെ ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞിക്കേളു വ്യക്തമാക്കി. പിന്നെ പറഞ്ഞു, വേഗം നീ അമ്പലത്തിലേക്ക് ചെല്ലി, നേരം വൈകിയാൽ ഓള് നിന്നെ കാണാതെ മടങ്ങിപ്പോകും. കല്യാണി അവിടെ കാത്തുനിൽപ്പുണ്ടാവും എന്ന ഉറപ്പിലാണ് കുഞ്ഞിക്കേളുവിന്റെ സംസാരം മുഴുവൻ. രാമർ അമ്പലത്തിലെത്തുമ്പോൾ വേട്ടുവാൻമാരുടെ കോൽക്കളി അവസാനത്തിലെത്തിയിരിക്കുന്നു. നീണ്ട കോലുകളിൽ കെട്ടിയ മണികളുടെ താളം ഉച്ചസ്ഥായിയിലാവുകയും പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്തു. കോലുകൾ അമ്പലത്തിന്റെ മുൻഭാഗത്തുള്ള പടിപ്പുരയുടെ ഇറയോട് ചേർത്ത് നിർത്തി വേട്ടുവന്മാർ അരയാൽ തറയിലിരുന്ന് വിയർപ്പാറ്റി. അമ്പലത്തിൽ വലിയ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ അവളുണ്ടാകുമോ? പെണ്ണുങ്ങൾ തെക്കുഭാഗത്തുള്ള മൺതിട്ടകളിലാണ് നിൽക്കാറുള്ളത്. അവിടെ ധാരാളം പേർ കൂടി നിന്നിരുന്നു. ഇതിൽ നിന്നും എങ്ങനെയാണ് കല്യാണിയെ കണ്ടെത്തുക? ഇപ്പുറത്ത് അമ്പലനടയുടെ ഓരത്ത് നിന്നുകൊണ്ട് രാമർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും അയാൾക്ക് സംശയമുണ്ടായിരുന്നു, ഈ കൂട്ടത്തിൽ അവളുണ്ടാകുമോ? എന്നാൽ കുഞ്ഞിക്കേളുവിന്റെ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് അയാൾ പരതികൊണ്ടിരുന്നു. സന്ധ്യയോടടുത്ത് എഴുന്നള്ളത്ത് പുറപ്പെടും. എഴുന്നള്ളത്ത് ആരംഭിച്ചാൽ ആളുകൾ ചിതറിപ്പോകും. പിന്നെ അവളെ കണ്ടെത്താനേ കഴിയില്ല. സമയം കഴിയുന്തോറും രാമറിന് നിരാശ വർദ്ധിക്കുകയായിരുന്നു. മൺതിട്ടയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ നിരയിലേക്ക് അയാൾ പല പ്രാവശ്യം കണ്ണുകൾ ചുഴറ്റി. അപ്പോഴൊന്നും കല്യാണി കണ്ണിൽ തടഞ്ഞില്ല. അവൾ അവിടെ എവിടെയോ ഉണ്ടെന്ന വിശ്വാസത്തിൽ വീണ്ടും വീണ്ടും രാമർ പരതാൻ തുടങ്ങി. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ ഒരു പരിചിത മുഖത്തിൽ തടഞ്ഞു നിന്നു. അത് അവളായിരുന്നു. കല്യാണി തന്നെ നോക്കി അകലെ നിന്നും ചിരിക്കുന്നു. അവൾ മുമ്പേ തന്നെ കണ്ടിരുന്നുവെന്ന് ചിരിയുടെ പരിചിത ഭാവം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. രാമർ പിന്നെ മറ്റൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എഴുന്നള്ളത്ത് പുറപ്പെട്ടുവെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ചെണ്ടമേളം മുറുകിയതും അയാൾ അറിഞ്ഞില്ല. സന്ധ്യയുടെ കറുത്ത വിരലടയാളങ്ങൾ കൊടിമരത്തിൽ പതിയുന്നത് കണ്ടപ്പോൾ അവൾ മൺതിട്ടയിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടു. കൂടെ പ്രായമായ ഒരു സ്ത്രീയുണ്ടായിരുന്നു. അവർ കടവത്തേക്കാണ് നടന്നത്. തെല്ലുനേരം അവർക്ക് പിറകിലായി നടന്നപ്പോൾ കല്യാണി പറഞ്ഞു, ഇവർ അങ്ങേട്ടിലെ ഇച്ചിരിയമ്മയാണ്, ഇവർക്ക് ചെവി കുറച്ച് കമ്മിയാ. അവൾ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ ഒന്നും അങ്ങോട്ട് ചോദിക്കുവാൻ രാമറിന് അപ്പോഴും കഴിഞ്ഞില്ല. ധാരാളം പേർ അവർക്ക് മുമ്പിലും പിമ്പിലുമുണ്ടായിരുന്നു. താൻ എന്തെങ്കിലും പറയുമെന്ന് കരുതി ഇടയ്ക്കിടെ അവൾ തന്റെ

0: നോക്കുന്നത് രാമർ കാണുന്നുണ്ടായിരുന്നു. കടവ് അടുക്കാറായപ്പോൾ അവൾ ചോദിച്ചു, അക്കരയ്ക്ക് പോരുന്നോ? അപ്പോൾ രാമർ പറഞ്ഞു, ഞാൻ വരും, അച്ഛനെ കാണേ. അവൾ ചിരിച്ചു. രാമറിന് ആശ്വാസമായി. അത്രയും കാര്യം തനിക്ക് പറയാൻ കഴിഞ്ഞല്ലോ. തോണി ഇക്കരെ തന്നെയുണ്ടായിരുന്നു. അവൾ തോണിയിലേക്ക് കാലെടുത്തു വെക്കുന്നതും തോണി പതുക്കെ തീരത്തുനിന്ന് അകലുന്നതും രാമർ നോക്കി നിന്നു. ഗാന്ധിജി പാക്കനാർ പുരത്ത് വരുന്നു. ആദ്യം കേട്ടപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ വെച്ച് കേളപ്പനാണ് ഈ വിവരം വെളിപ്പെടുത്തിയത്. കേട്ടപ്പോൾ എല്ലാവരും അവിശ്വാസത്തോടെ പരസ്പരം നോക്കി. ഗാന്ധിജി നാട്ടിൽ വരുന്നു എന്നുള്ളതും അദ്ദേഹത്തെ അടുത്തുകാണാൻ കഴിയുന്നു എന്നുള്ളതും ആർക്കും സങ്കല്പിക്കുവാൻ പോലും പറ്റിയിരുന്നില്ല. ഗാന്ധിജിയെ അടുത്തുനിന്ന് കാണുക എന്നത് വളരെ കാലത്തെ അഭിലാഷമായിരുന്നു എല്ലാവർക്കും. ദൈവത്തെയും ഗാന്ധിജിയെയും ഒരേപോലെയാണ് കുടിയിരുത്തിയിരുന്നത്. ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിലും കാണാൻ കഴിയുന്നില്ല. ഗാന്ധിജിയെ പത്രത്തിലൂടെയെങ്കിലും കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തെ വളരെ അടുത്തുനിന്നും കാണാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. ഗാന്ധിജി നാട്ടിലേക്ക് വരുന്ന കാര്യം കേളപ്പൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ വിശ്വസിച്ചത്. അസാധ്യമായ ഒരു കാര്യം കേളപ്പൻ ഒരിക്കലും പറയില്ല. എങ്കിലും പോക്കർ ഹാജി ഒരു പട്ടാങ്ങെന്നോണം കേളപ്പനോട് തുറന്നു ചോദിച്ചു, നിങ്ങളീ പറയുന്നത് നേരാണോ? ഗാന്ധിജി ഇമ്മളെ നാട്ടിൽ വരുമോ? അത് കേട്ടപ്പോൾ കേളപ്പൻ ഒട്ടും ക്ഷുഭിതനായില്ല. ഹാജിയുടെ ചോദ്യത്തിലെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞിട്ടെന്നോണം അദ്ദേഹം തിരികെ ചോദിച്ചു, നടക്കാത്തത് ഞാൻ പറയൂ ഹാജിയാരെ. ഇമ്മക്ക് സന്തോഷമായി. ഗാന്ധിജിയെ കണ്ട് മയ്യത്തായ സുവർക്കത്തിൽ പോകുന്ന നമ്മളെ വിശ്വാസവും. പോക്കർ ഹാജിക്ക് സന്തോഷം അടക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹാജിയാര് സ്വർഗത്തിൽ പോകും, അത് ഉറപ്പാണ്, കേളപ്പൻ വിശ്വസിപ്പിച്ചു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
3: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
4: വാക്കറിവും നാട്ടറിവും പഠിപ്പും പാസും ഉണ്ടെന്ന് കരുതി വരമൊഴിക്കൊപ്പിച്ച് സംസാരിക്കുന്നത് അരോചകമാവും. അതത് പ്രദേശക്കാർ കലാകാലമായി സംസാരിച്ചു പോരുന്ന ചില രീതി വിശേഷങ്ങളുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ ഉള്ളതാണ് ഭാഷാശീലം. കുഞ്ഞിൻ്റെ മനോനിലകൾ രൂപപ്പെടുത്തുന്നത് ഇവയാണ്. ഒരു കാലത്ത് നാട്ടിൻപുറത്തെ ജീവിത രീതിയും ഭാഷാരീതിയും വളരെ പ്രകൃതി സഹജമായിരുന്നു. അളന്നുകുറിച്ച ഭാഷയാണ് മാനക ഭാഷ. എന്നാൽ അളക്കലും ചൊരിയലും അതിസ്വതന്ത്രമായ ഒന്നാണ് വാമൊഴി. അഥവാ ശബ്ദം കൊണ്ടും ഉച്ചാരണം കൊണ്ടും ചേഷ്ടാവിശേഷം കൊണ്ടും സ്വാഭാവികമായ ഭാഷാഭേദ ശൈലിയാണ് അത്. ആ പഴയ മലയാളത്തിൽ പറയാൻ, മനോനിലകളെ കുറിക്കാൻ ഒരു വാക്കുണ്ട്. ആ വാക്കാണ് ആലശീലകൾ അല്ലെങ്കിൽ ആലശീലങ്ങൾ. അറിയപ്പെടുവാൻ അല്ല, ഒരു അമ്മയ്ക്കുള്ള ആലശീലകൾ എന്ന നാട്ടുചൊല്ലായിത്തീർന്ന കവിതാവരികൾ നോക്കുക. ഒരമ്മയുടെ ഹൃദയനിലകൾ, അസ്വസ്ഥതകൾ, മനോവേദനകൾ ആ അമ്മ ആരോടും പറഞ്ഞു നടക്കാറില്ല. അത് തൻ്റെ തന്നെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
6: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മഴക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി. മാധുരി പാടിയ ഗാനം.

ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും. ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ട് ഏതാണ്? ഉത്തരം: കൽപ്പണൈ. പുരാതന ചോഴ രാജവംശത്തിലെ രാജാവായ കരികാല ചോഴനാണ് AD 2 തമിഴ്നാട്ടിലെ കാവേരി നദിക്ക് കുറുകെ ഈ അണക്കെട്ട് നിർമ്മിച്ചത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പോഴും ഉപയോഗത്തിലുള്ളതുമായ ജലസേചന സംവിധാനങ്ങളിൽ ഒന്നാണ് ഇത്. 1080 നീളവും 66 വീതിയും 18 ഉയരവുമുള്ള കരിങ്കല്ലുകൊണ്ടുള്ള ഈ നിർമ്മിതി 1900 വർഷത്തിലേറെയായി വെള്ളപ്പൊക്കത്തെ തടഞ്ഞു നിർത്തുന്നു എന്നത് അത്ഭുതമാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെയെത്താം.

വൈകിട്ട് 6:50 കിസാൻ വാണി. മത്സ്യബന്ധന മേഖലയിൽ ICAR CIFTIന്റെ സാങ്കേതിക വിദ്യാ വികസനങ്ങളും പ്രവർത്തനങ്ങളും വിശദമാക്കുന്നു സ്വിഫ്റ്റ് ഡയറക്ടർ ജോർജ് നയനാൻ. രാത്രി 8:05 യുവവാണി. ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസ്ലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റിയാനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു അവസാന ഭാഗം. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് ഇനി നാളെ വൈകിട്ട് 7:35.

0: In the headlines once again. Government approves Semicon 2.0 with outlay of over 1,27,000 crore rupees to strengthen semiconductor ecosystem in the country. Also gives nod to mobile phone manufacturing scheme to scale up domestic production. Centre clears two elevated corridor projects at Varanasi in Uttar Pradesh to improve road connectivity. India-UK Comprehensive Economic and Trade Agreement and Associated Social Security Pact become fully operational. Indian goods worth $140 million exported to UK on first day. Three Indian women boxers win gold while 10 others claim silver at Asian Under-19 and Under-23 championships in Jakarta. And in FIFA World Cup, defending champions Argentina to face England tonight for a place in the final. That is all in the news at 9. Good night.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം 29 എന്ന ചിത്രത്തിൽ നിന്ന് സിയാൻ റോൾട്ടൺ, ചിന്മയ് എന്നിവർ പാടിയത്. രചന ഉമാദേവി, സംഗീത സംവിധാനം സിയാൻ റോൾട്ടൺ.

അടുത്ത ഗാനം ഇമായ്ക്കനോടികൾ എന്ന ചിത്രത്തിൽ നിന്ന് രഘു ദീക്ഷിത്, ഡി സത്യപ്രകാശ്, ജിതിൻ രാജ് എന്നിവർ പാടിയത്. രചന കപിലൻ, സംഗീത സംവിധാനം ഹിപ്ഹോപ്പ് തമിഴ.

അടുത്ത ഗാനം രായൻ എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് സന്തോഷ് നാരായണൻ, ശ്വേത മോഹൻ എന്നിവർ. രചന ഗണകാതർ, സംഗീത സംവിധാനം എ ആർ റഹ്മാൻ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 5 സെക്കൻഡ്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കഹോന പ്യാർ ഹെ എന്ന ചിത്രത്തിൽ നിന്ന് കുമാർ സാനു പാടിയത്. രചന സാവൻ കുമാർ, സംഗീത സംവിധാനം രാജേഷ് റോഷൻ.

അടുത്ത ഗാനം സാവരിയ എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് കുനാൽ ഗഞ്ചാവാല, ശ്രേയ ഘോഷാൽ എന്നിവർ. രചന സമീർ, ഈണമൊരുക്കിയത് മോണ്ടെ.

ഇനി ബാദിഷ എന്ന ചിത്രത്തിലെ ഗാനം അഭിജിത്ത്, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. രചന സമീർ, സംഗീത സംവിധാനം അനു മല്ലിക്.

അടുത്ത ഗാനം മിഷൻ കാശ്മീർ എന്ന ചിത്രത്തിൽ നിന്ന്, മഹാലക്ഷ്മി പാടിയത്. രചന റാഹത്തിൻ ഡോറി, സംഗീത സംവിധാനം ശങ്കർ എഷൻ ലോയ്.

യേ ദിൽ ഹെ മുഷ്കിൽ എന്ന ചിത്രത്തിലെ ഗാനം അഭിജിത് സിംഗ് പാടിയത്. രചന അമിതാഭ് ഭട്ടാചാര്യ. സംഗീത സംവിധാനം പ്രീതം.

അടുത്ത ഗാനം ഹാപ്പി ന്യൂ ഇയർ എന്ന ചിത്രത്തിൽ നിന്ന് അരിജിത് സിംഗ്, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. രചന ഇർഷാദ് കമിൽ, സംഗീത സംവിധാനം വിശാൽ ശേഖർ.

അടുത്ത ഗാനം സലാമിഷ്ക് എന്ന ചിത്രത്തിൽ നിന്ന്. പാടിയത് ഷാൻ, നിഹിര എന്നിവർ. രചന സമീർ, സംഗീത സംവിധാനം ശങ്കർ ഇഷാൻ ലോയ്.

ചിത്രം പരിണീത, പാടിയത് സ്വാനന്ദ്. ചിത്ര രചന സ്വാനന്ദ് കിർക്കറെ, സംഗീത സംവിധാനം ശന്തനു മൊയ്ത്ര.

അടുത്ത ഗാനം പി കെ എന്ന ചിത്രത്തിൽ നിന്ന് സോണു നിഗം പാടിയത്. രചന സ്വാനന്ദ് കിർക്കറെ, സംഗീത സംവിധാനം ശാന്തനു മൊയ്ത്ര.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 6 സെക്കൻഡ്.

0: കഷ്ടപ്പാടുകൾ നീങ്ങി സകല സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു നല്ല നാളെയെ പ്രതീക്ഷിക്കുന്നു. നാളെക്കുറിച്ചുള്ള ഈ പ്രതീക്ഷയല്ലേ നമ്മെ ഇന്ന് ജീവിപ്പിക്കുന്നത്? ഈ പ്രതീക്ഷയുടെ സാക്ഷാത്കാരത്തിനായി ചിലർ അത്യധ്വാനം ചെയ്യുന്നു, ചിലർ സ്വപ്നങ്ങളെ തേടിപ്പോകുന്നു, മറ്റു ചിലർ കുറുക്കു വഴികൾ തേടിപ്പോകുന്നു. ഇവരെല്ലാവരും അവരുടെ ജീവിതം ക്ലേശരഹിതമാക്കാനുള്ള ശ്രമത്തിലാണ്.
1: കാമധേനുവിന്റെ ഫലം, കാമധേനു ലോട്ടറി റിസൾട്ട്സ്.
2: അയ്യോ, ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ.
1: ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസിഡർ കാറും.
2: അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്.
1: ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ
2: കെ കെ കുറെ കണ്ടിട്ടുണ്ട്.
1: എൽ
2: എൽ

0: ഏഴ്
1: ഏഴ്
0: രണ്ട്
1: രണ്ട്
0: പൂജ്യം
1: പൂജ്യം
0: ഏഴ്
1: ഏഴ്
0: എട്ട്
1: എട്ട്
0: ഇതുവരെ ശരിയാണോ കിട്ടുന്നേട്ടാ?
1: ഇതുവരെ വളരെ ശരിയാ.
0: നാല്
1: നാല്
0: മൂന്ന്
1: മൂന്ന്
0: ഒന്ന്
1: എന്താ പറഞ്ഞേ?
0: ഒന്ന്
1: ഒന്ന്
0: ആ
2: വെള്ളിത്തിരയിലെ ഈ രംഗം നമ്മെ ഏറെ പൊട്ടിച്ചിരിപ്പിച്ചതാണ്. കഷ്ടപ്പാടുകൾ മാറി തനിക്ക് ഒരു നല്ല നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇദ്ദേഹം വീണുകിടന്ന് ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വപ്നം നമ്മുടേതിൽ നിന്നും വിഭിന്നമല്ലെന്ന് കഥയുടെ ഏതോ സന്ദർഭത്തിൽ നാം തിരിച്ചറിഞ്ഞിരുന്നു. പ്രശസ്ത റഷ്യൻ കഥാകാരൻ ആന്റൺ ചെക്കോവിന്റെ വിഖ്യാത കഥയായ ലോട്ടറി ടിക്കറ്റിൽ സമാന ചേഷ്ടകൾ കാണിക്കുന്ന യുവാൻ ഡിമിട്രിവിച്ചും നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മുഴുകിയിരുന്നതായി കാണാം. ലോട്ടറി അടിച്ചു എന്ന കാര്യം ഭാര്യ മാഷയോട് പറയാൻ പോലും അദ്ദേഹത്തിന് ശബ്ദമുണ്ടായില്ല. എ സെൻസ്ലെസ് സ്മൈൽ എന്ന കഥാകാരൻ പറയുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന സൗഭാഗ്യങ്ങൾ സൃഷ്ടിക്കുന്ന വികാര തള്ളിച്ച നമുക്ക് അനുഭവ വേദ്യമാവും. സിനിമയിൽ ഇക്കാര്യം ഹാസ്യാത്മകമായി കൈകാര്യം ചെയ്തെങ്കിൽ ആന്റൺ ചെക്കോവ് ഇവിടെ നമ്മെ ജീവിതത്തിന്റെ അർത്ഥശൂന്യതകളിലേക്കും ജീവിത ദർശനങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ലോട്ടറി അടിച്ചില്ല എന്ന സത്യം അറിയുമ്പോൾ അവർ ജീവിച്ച ചുറ്റുപാടുകൾ കൂടുതൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞതും ഇരുളടഞ്ഞതുമായി അവർക്ക് തോന്നുന്നു. മനുഷ്യ മനസ്സിന്റെ ആഴങ്ങൾ തേടാനുള്ള കഥാകാരന്റെ ചാതുരി ഇവിടെ നമുക്ക് കാണാം. ജീവിത സൗഭാഗ്യങ്ങൾ തേടി പലരും പലതും ചെയ്യുന്നു. കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ആശ്വാസം എന്ന നിലയിൽ ഇവർ തിരഞ്ഞെടുത്ത വഴി നേരെയെങ്കിലും അപകടം പിടിച്ചത് തന്നെയാണ്. ഒരു നല്ല നാളെയെ സ്വപ്നം കാണുന്ന ഇവർക്ക് സംഭവിച്ചത് മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇവരുടെ പ്രതീക്ഷകൾ ഇവിടെ ചിറകടിച്ച് പറക്കുകയാണ്.

ഒരു കാലത്ത് ഗൾഫ് മോഹങ്ങളായിരുന്നു നമ്മുടെ നാളുകളെ പ്രിയങ്കരങ്ങളാക്കിയത്. ഏതൊരു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരന്റെയും അവസാനത്തെ അത്താണിയായിരുന്നു ഗൾഫ്. ഇന്ന് പകിട്ടേറെ കുറഞ്ഞെങ്കിലും കരകാണാ കടലുകൾക്കും അപ്പുറത്തെ ഗൾഫ് സ്വപ്നങ്ങളിൽ വ്യാപൃതരാണ് ഇവിടെയുള്ളവർ. അവരുടെ മോഹങ്ങൾക്ക് ഇതാ ഈ പാട്ട്.

പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിലും 1000 സ്വപ്നങ്ങൾ ഉണ്ടാകും. തീർച്ച നാളെ എന്തെല്ലാമോ ആയിത്തീരാൻ ഉറച്ച് കോളേജ് പടിയിറങ്ങുന്ന ഇവരെ വളരെ ക്രൂരമായാണ് ലോകം വരവേൽക്കുന്നത്. ഇതൊക്കെ അറിയാമെങ്കിലും സ്വപ്നം കാണുന്നതിൽ അതൊരു തടസ്സമല്ലല്ലോ. അവരുടെ സ്വപ്നങ്ങളിലൂടെ ഈ ഗാനം.

ജീവിതത്തിന്റെ ഏതോ ഒരു കോണിൽ നമ്മെ പ്രതീക്ഷിച്ച് സൗഭാഗ്യം കാത്തിരിക്കുന്നുവെന്ന് കരുതുന്നവരാണ് നമ്മളിൽ അധികം പേരും. ഇങ്ങനെ കരുതി അതിന്റെ മേൽ സ്വപ്ന കൊട്ടാരങ്ങൾ പണിയുവാനും നമുക്ക് മടിയില്ല. സുൽത്താനായും കോടീശ്വരനായും മാറാൻ ഇത്തരം സ്വപ്നങ്ങളിൽ നമുക്ക് അങ്ങനെ കഴിയും.

ജീവിതത്തിൽ ചില്ലിക്കാശിന് പോലും കണക്ക് പറയുന്ന ഇവർ താലോലിക്കുന്ന ഒരു സ്വപ്നമുണ്ട്, സിംഗപ്പൂർ ഡോളറുമായി ഒരു ലാവിഷ് ജീവിതം. ഈ പാട്ട് ശ്രദ്ധിക്കാം.

നാം പാലിക്കുന്ന മൂല്യങ്ങളും നന്മകളും ജീവിതത്തെ സ്വച്ഛവും സുന്ദരവുമാക്കുന്നെങ്കിലും ജീവിതത്തെ മുന്നോട്ടു നയിക്കുന്ന ചാലകശക്തി ഇത്തരം സ്വപ്നങ്ങളാണ് എന്ന് കാണാം. ചില്ലുജാലകം ഇവിടെ സമാപിക്കുന്നു. സ്വപ്നങ്ങളുടെ നിറങ്ങളുള്ള ജീവിതത്തിന്റെ കാഴ്ചകളുമായി വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. അതുവരെ വിട.

ചില്ലജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ഡോക്ടർ വിപുൽ മുരളി, സഹായം അർപ്പണ കൃഷ്ണരാജ്.

നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് തെരേസ ജോസ്. 6:10 പ്രഭാതഗീതം, 6:32 പ്രധാന പത്രവാർത്തകളെ തുടർന്ന് ഗ്രീൻമൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ ലളിതാംബിക അന്തർജനത്തിന്റെ തിരികെ വരിക എന്ന കവിത. രാവിലെ 7:35 സമകാലികം, ബഹിരാകാശത്തും മലയാളി.

നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഓട്ടൻ തുള്ളൽ, കൊക്കോതമംഗലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കുട്ടികളിൽ കാണുന്ന മഴക്കാല രോഗങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ M. സുമ മറുപടി നൽകുന്നു.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

0: medals, and that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 കഴിഞ്ഞ് 10:10. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്ന് എഫ് എം ബാൻഡിൽ 102.3 മെഗാഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്ന് എഫ് എം ബാൻഡിൽ 102.3 മെഗാഹെർട്സിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.